ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ശ്രാവണം 2, കൊല്ലവർഷം 1201, കർക്കിടകം 8, 2026 ജൂലൈ 24 തീയതി വെള്ളിയാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 44 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൂമുള്ളി ശിവരാമൻ.
2: രാമൻ എന്ന ധർമ്മസൂര്യൻ്റെ വെളിച്ചമാണ് രാമായണ ജ്ഞാനം. ജീവിതത്തിൻ്റെ വ്യാവഹാരിക യാഥാർത്ഥ്യത്തെ നേരിടാനുള്ള ഉൾപ്രേരണയാണ് ഈ ജ്ഞാനയോഗ സിദ്ധി. വേദോപനിഷത്തിൻ്റെ പ്രായോഗിക പരമജ്ഞാനം വിവിധ സന്ദർഭങ്ങളിലും നാനാലക്ഷ്യവേദിയായും രാമായണത്തിൽ ആത്മസൂര്യനായി ഉദിക്കുന്നു. രാമനും മഹാമുനികളും പരമഗുരുക്കന്മാരും ജ്ഞാനസ്രോതസ്സായി ഭവിക്കുന്നു. ഏകം സദ്വിപ്രാ ബഹുധ വദന്തി, സത്യം ഒന്നു മാത്രം, വിപ്രന്മാർ അത് വിവിധങ്ങളായി ചൊല്ലുന്നു എന്ന ദർശന സൂര്യപ്പൊരുൾ ഈ അതീത വചന പ്രമാണങ്ങളിൽ വിളങ്ങുന്നു. അഗസ്ത്യൻ രാവണ വധോക്തുക്തനായ രാമന് നൽകുന്ന ആദിത്യ ഹൃദയമന്ത്രം ഇതിഹാസത്തിൻ്റെ സൂര്യവെളിച്ചമാണ്. ആരണ്യകാണ്ഡത്തിൽ ലക്ഷ്മണനോട് വിക്ഷേപാവരണ ശക്തിയാണ് മായയെന്ന് ചൊല്ലി അദ്വൈതത്തിൻ്റെ അർത്ഥാന്തരങ്ങളും ജീവാത്മാ പരമാത്മ ബന്ധവും സരളമായി ഉപദേശിക്കുന്നുണ്ട് രാമൻ. ശുദ്ധവും അവ്യക്തവും സമ്പൂർണ്ണ ജ്ഞാനവുമായ പരമാത്മാവ് തന്നെയാണ് ആത്മാവെന്നും ജ്ഞാനത്തിലൂടെ അദ്വൈത മന്ത്രപ്പൊരുൾ സംശീകരിക്കാമെന്നും രാമൻ അരുളുന്നു. അനാസക്തിയും ജ്ഞാനവിജ്ഞാനവും ചേർന്ന കൈവല്യ സ്വരൂപം ആനന്ദാവസ്ഥ തന്നെയാണെന്ന് സഹോദരൻ നിസ്സന്ദേഹം ഉപദേശിക്കുന്നുണ്ട് രാമൻ. ആത്മപ്രകാശലബ്ധിയാണ് മുക്തി. ഈ മോക്ഷാവസ്ഥയാണ് ജീവാത്മാവിൻ്റെ പരമലക്ഷ്യമെന്നും ഭക്തിയാണ് അതിൻ്റെ സാധനാപർവമെന്നും രാമായണം സമർത്ഥിക്കുന്നു. കർമ്മകാണ്ഡത്തിൽ നിന്ന് വിമുക്തമായാലേ മായാമോഹം നീങ്ങുകയുള്ളൂ. ആത്മാവിന് മരണമില്ല. സുഖദുഃഖാതീതമാണ് ആത്മാവ്. മനസ്സാണ് ആത്മാവിൻ്റെ പ്രതീകം. ഇങ്ങനെ ആത്മാവിനെ ആത്മാവ് കൊണ്ടറിയാനുള്ള വിദ്യയാണ് തത്വസാരത്തിലൂടെയും ഉപദേശ സമന്വയത്തിലൂടെയും സ്തുതിയുടെ പ്രത്യക്ഷങ്ങളിലൂടെയും മന്ത്രസിദ്ധി മഹിമയിലൂടെയും രാമായണം പ്രകാശിപ്പിക്കുന്നത്. അസ്തമനമില്ലാത്ത സൂര്യനായി, നിത്യഭാസ്കരനായി ഇതിഹാസ ശ്രേണിയിൽ ഉദിച്ചു നിൽക്കാൻ രാമായണത്തെ പ്രാപ്തമാക്കുന്നത് ഈ വിദ്യാവിസ്മയമാണ്. ആദിത്യ ഹൃദയ മന്ത്രമാണ് ഇതിൻ്റെ കേന്ദ്രവർത്തിയായ ചൈതന്യം. അഗസ്ത്യമുനിയിൽ നിന്നാണ് രാവണവധത്തിനു മുമ്പായി രാമൻ ഈ മഹാമന്ത്രം സ്വീകരിക്കുന്നത്. ആദിത്യ മന്ത്രത്താൽ ശത്രുക്ഷയം നേടുകയാണ് രാമൻ. സൂര്യവംശപ്രഭവനായ രാമൻ മന്ത്രത്തിൻ്റെ സൂര്യവെളിച്ചത്തിൽ അപ്രതിരോധ്യമായ ശക്തി ചൈതന്യം സംഭരിക്കും. മന്ത്രത്തിൻ്റെ ബീജാക്ഷരങ്ങളിൽ അനന്തകോടി സൂര്യന്മാരുടെ ഊർജവും വെളിച്ചവും താപവും ചിതറുന്നു. ഈ വെളിച്ചം രാമൻ്റെ ആത്മസ്ഥൈര്യത്തിൻ്റെയും കായിക പ്രഭാവത്തിൻ്റെയും നിത്യശക്തി പ്രകാശം തന്നെ. രാവണൻ്റെ തമോമയമായ പ്രകൃതിയിൽ സത്യസൂര്യൻ്റെ വിജയം നേടുകയാണ് രാമൻ. അധർമ്മക്കോട്ടയ്ക്കുമേൽ ധർമ്മ സംസ്ഥാപനത്തിൻ്റെ പുണ്യമുഹൂർത്തമാണിത്. അവതാരോദ്ദേശ്യത്തിൻ്റെ ആ സഫല സാക്ഷാത്കാര മന്ത്രധ്വനി ഇവിടെ ഉയർന്നു കേൾക്കാം. ഭാവതലത്തിൽ ആദിത്യ ഹൃദയ മന്ത്രമാണ് അധ്യാത്മ രാമായണാക്ഷരി. മന്ത്രോച്ചാരണത്തിലൂടെ ജപയജ്ഞം തന്നെയാണ് അഗസ്ത്യമുനി വിവക്ഷിക്കുന്നത്. ആത്മസൂര്യന് കരുത്തും കാന്തിയും പകരുന്ന സാധനാപർവമായി പരിണമിക്കുകയാണ് ആദിത്യ ഹൃദയ മന്ത്രോപദേശം. ശതായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ ദേ നമ എന്ന് തുടങ്ങി അഗസ്ത്യ മാമുനി അനുഗ്രഹാർത്ഥം സൂര്യോപനിഷത്തായി രാമന് നൽകുന്ന ആദിത്യ ഹൃദയ മന്ത്രം ഇതിഹാസത്തിൻ്റെ ധർമ്മസ്വര സന്ദേശം തന്നെയാണ്. ഭക്തിമുക്തിയുടെ ഭാസ്കര ആരാധനയാണിത്. സൂര്യകിരണങ്ങളുടെ മായിക സ്ഫുരണങ്ങൾ ശക്തി ചൈതന്യോർജ്ജം നൽകി രാമനെ രാവണ നിഗ്രഹത്തിന് സന്നദ്ധനാക്കുന്നു. സൂര്യനെ ധർമ്മസൂര്യനാക്കുന്ന അതീത വിദ്യയാണ് ഇവിടെ പ്രയോഗ പ്രമാണമായി മാറുന്നത്. സൂര്യഗായത്രിയുടെ ഭാവസങ്കല്പം ഇവിടെ യാഥാർത്ഥ്യമാകുന്നു. സച്ചിദാനന്ദനും സർവശക്തനും സർവവ്യാപിയുമായ പരബ്രഹ്മം പരമപവിത്രവും പരിപൂർണവുമാണ്. ആദിത്യ ഹൃദയ മന്ത്രത്തിലെ അന്തർദർശനം ഇതുതന്നെ. മന്ത്രോപാസനയിൽ ശക്തിയും മഹിമയും തേജസ്സും നേടിയ രാമൻ സൂര്യവംശത്തിൻ്റെ മഹാകാശത്തിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്നു.

0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കൂമുള്ളി ശിവരാമൻ.
1: ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ റൊമാനിയൻ സന്ദർശനം പുരോഗമിക്കുന്നു. ബുക്കാറസ്റ്റിലെ വിക്ടോറിയ പാലസിൽ ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബോലോജാനുമായി മുർമു കൂടിക്കാഴ്ച നടത്തും. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കർശന ശിക്ഷാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ CGP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച് സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ വാങ്ചുക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കായിക അധ്യാപകർക്ക് നൽകുന്ന GV രാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. കേരളത്തിലെ ജയിൽ ഉപദേശക സമിതികൾ പുനഃസംഘടിപ്പിച്ചു. ജയിൽ DGP ചെയർമാനായ ഉപദേശക സമിതിയിൽ ജില്ലാ കളക്ടർമാർ, ജില്ലാ സെഷൻസ് ജഡ്ജിമാർ, ജില്ലാ പോലീസ് മേധാവികൾ, ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ എന്നിവരും മെമ്പർ സെക്രട്ടറിയായി ജയിൽ സൂപ്രണ്ടുമാരും ഗവൺമെന്റ് നിയമിക്കുന്ന നോൺ ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ടായിരിക്കും. അമീബിക് മസ്തിഷ്ക ജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുയിലണ്ടി സ്വദേശിയാണ് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇനി ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 കാവ്യാഞ്ജലി. ഇവനെ കൂടി സച്ചിദാനന്ദന്റെ കവിതയിൽ നിന്നും ഒരു ഭാഗം ആലപിക്കുന്നത് മാലിനി രവിവർമ്മ. 6:15 അർച്ചന. അധ്യാത്മ രാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് P സുശീലാദേവി. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ശ്രീതിലകം, പെൺമയുടെ തിളക്കം. കവയിത്രിയും കഥാകാരിയുമായ പെരളശ്ശേരി ചോരക്കുളം സ്വദേശി ശ്രീമതി ബീന ബിജു അതിഥിയായി പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിളപ്പാട്ടുകൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 NHM പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 പുതുവസന്ത്. 12:10 സേവന വാർത്തകൾ. 12:15 മാപ്പിളപ്പാട്ടുകൾ. VM കുട്ടിയും സംഘവും പാടിയത്. 12:40 ആരോഗ്യദീപ്തി. സൗന്ദര്യ സംരക്ഷണം ആയുർവേദത്തിൽ. ഈ വിഷയത്തെക്കുറിച്ച് ജില്ലാ ആയുർവേദ ആശുപത്രി കോസ്മെറ്റോളജി വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീറ അബ്ദുൽ ഹമീദ് സംസാരിക്കുന്നു. 1:00 1:00 മില്ലേനിയം മെലഡീസ്. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 അധ്യാത്മ രാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 5:30 ഒപ്പന, റിഫയ്യ ഒപ്പന സംഘം പാടിയത്. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 ഹരിതവീതി. സ്മാം, RKVY എന്നീ പദ്ധതികളെയും കാർഷിക മേഖലയിലെ ഡ്രോണുകളുടെ പ്രാധാന്യത്തെയും കുറിച്ച് കണ്ണൂർ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി P രമ്യ സംസാരിക്കുന്നു. തുടർന്ന് മാലൂർ, ശിവപുരം, ഇരട്ടേങ്ങൽ എന്ന പ്രദേശത്തെ ശ്രീ NK പത്മനാഭന്റെ കാർഷിക അനുഭവങ്ങൾ. 7:20 കമ്പോള വിളനിവാരം. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സാഹിത്യരംഗം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ

നിങ്ങൾ കേട്ടത് ഇവനെ കൂടി, സച്ചിദാനന്ദന്റെ കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലപിച്ചത് മാലിനി രവിവർമ്മ. കാവ്യാഞ്ജലി.

ഒരറിയിപ്പ്, ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ. അർച്ചന. ഇന്നത്തെ അർച്ചനയിൽ അധ്യാത്മ രാമായണ പാരായണം കേൾക്കാം.
1: ദശരഥന്റെ സത്യം പരിപാലിക്കുവാൻ രാമൻ പ്രതിജ്ഞാബദ്ധനാകുന്നു. ദശരഥന്റെ ദുഃഖപാരവശ്യം

രാമൻ്റെ നിശ്ചയദാർഢ്യം, കൗസല്യയുടെ മാനസിക സംഘർഷം, രാമായണത്തിലെ വികാരനിർഭരമായ രംഗങ്ങൾ പാരായണം ചെയ്യുന്നത് പി. സുശീലാദേവി.

നിനക്കഭിഷേകാർത്ഥമായുടൻ ആദരാൽ സംഭരിച്ചോരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു നീ പതിനാലു സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോടതു നിയോ

എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവ്, അതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം, രാജ്യത്തെ രക്ഷിപ്പതിനു മതി.

0: സുന്ദരൻ ഇന്ദിരാ മന്ദിരവത്സൻ ആനന്ദ സ്വരൂപൻ ഇന്ദിന്ദിര വിഗ്രഹൻ.
1: അധ്യാത്മരാമായണം ഇപ്പോൾ പാരായണം ചെയ്തത് പി സുശീലാദേവി.
2: ഇന്നത്തെ അർച്ചനയിൽ അധ്യാത്മ രാമായണ പാരായണമാണ് നിങ്ങൾ കേട്ടത്.

ഒരറിയിപ്പ്. ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി, കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ കണ്ണൂർ ജില്ലാതല സിറ്റിംഗ് ഇന്ന് രാവിലെ 10 മുതൽ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ബാലസംഘം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കഥ കവിത രചനാ മത്സരം നാളെ രാവിലെ 10 മണിക്ക് കണ്ണൂർ വി കെ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിൽ നടക്കും. കെൽട്രോൺ നടത്തിവരുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിന്റെ സൌജന്യ ഓൺലൈൻ ശില്പശാല നാളെ വൈകിട്ട് 7 മുതൽ 8 വരെ. പങ്കെടുക്കാൻ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ഫോൺ 9495642722. വിനോദസഞ്ചാര വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ജില്ലാ ആസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനും സംഘാടക സമിതി രൂപീകരിക്കുന്നതിനും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേരും. NPS പങ്കാളിത്ത പെൻഷനുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പോസ്റ്റൽ ഡിവിഷന് കീഴിൽ വരുന്ന പരാതികൾ പരിഹരിക്കുന്നതിനായി 31 ഉച്ചയ്ക്ക് 12 മണിക്ക് NPS പെൻഷൻ അദാലത്ത് സംഘടിപ്പിക്കുന്നു. പരാതികൾ 27 മുൻപ് തന്നെ കാസർഗോഡ് പോസ്റ്റൽ ഡിവിഷൻ ഓഫീസിൽ ലഭിച്ചിരിക്കണം. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ മേരക്കി ചിത്രകലാ കൂട്ടായ്മ ഒരുക്കുന്ന വർണ്ണാട്ടം സംസ്ഥാന ചിത്രകലാ പ്രദർശനം നാളെ സമാപിക്കും. കോടോമ്പേളൂർ ഗവൺമെന്റ് ITയിൽ വനിതാ സംവരണ വിഭാഗത്തിലും SSC ST സംവരണ വിഭാഗത്തിലും ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ നാളെ വൈകുന്നേരം 3 മണിക്കകം സ്കൂൾ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. ഫോൺ 9497054531. പടുവളം CRC ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ രാമായണത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ ഇന്ന് വൈകുന്നേരം 4:30 ലൈബ്രറി ഹാളിൽ പ്രഭാഷണം നടക്കും. കണ്ണൂർ ജില്ലാ പ്രവാസി പരാതി പരിഹാര കമ്മിറ്റിയുടെ ആഗസ്റ്റ് മാസം ചേരുന്ന യോഗത്തിൽ കമ്മിറ്റി മുൻപാകെ അപേക്ഷകൾ പരാതികൾ നൽകാൻ താൽപര്യമുള്ള പ്രവാസികൾ ആഗസ്റ്റ് 5 വൈകുന്നേരം 5 മണിക്കകം കണ്ണൂർ ജില്ലാ പ്രവാസി പരാതി പരിഹാര കമ്മിറ്റിയിലോ JDLSGD@gmail.com എന്ന മെയിലിലോ കൃത്യമായ വിലാസം ഫോൺ നമ്പർ സഹിതം സമർപ്പിക്കണം. ഫോൺ 0497270001. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ലാറ്ററൽ എൻട്രി വഴി ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ July 27 കോളേജിൽ വെച്ച് നടത്തും. രജിസ്ട്രേഷൻ സമയം രാവിലെ 9 മുതൽ 10 വരെ. ഫോൺ 9744340666. മടിക്കൈ ഗവൺമെന്റ് ITയിൽ SSC വിഭാഗത്തിൽ സംവരണം ചെയ്ത ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ 2 വെൽഡർ ട്രേഡിൽ 3 ഒഴിവുണ്ട്. ഫോൺ 9496689426. കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ, വനം വകുപ്പ്, കുമ്പള, കൊപ്പളം പീസ് വാലി പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കുമ്പള ഗ്രാമപഞ്ചായത്തിലെ കെതൂർ ബയോഡൈവേഴ്സിറ്റി സ്റ്റഡി സെന്ററിൽ 30, 31 തീയതികളിൽ മൺസൂൺ ബയോഡൈവേഴ്സിറ്റി ആൻഡ് ട്രെക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. വിശദ വിവരങ്ങൾക്ക് ഫോൺ 0499425650. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായത്തിനായി ഈ അനുദാൻ പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. അവസാന തീയതി 30. ഫോൺ 0499425754. കാസർഗോഡ് ജില്ലാ ക്യുഷ് അസോസിയേഷന്റെയും തുരുത്തി കൈരളി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 107th ജില്ലാതല ക്യുസ് മത്സരം ഈ മാസം 26 രാവിലെ 9:30 തുരുത്തി കൈരളി വായനശാല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ഫിഫ വേൾഡ് കപ്പ് 2026 വർത്തമാനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി LP, UP, HS പൊതുവിഭാഗങ്ങളിലായി 2 പേരടങ്ങുന്ന ടീമായാണ് മത്സരം. താൽപ്പര്യമുള്ളവർ ഇന്ന് വൈകിട്ട് 5 മണിക്കകം ഇനിപ്പറയുന്ന ഫോൺ നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ 9400085615. താളിക്കാവ് ഭഗവതി ക്ഷേത്രം, പള്ളിക്കുന്ന് തടത്തിൽ കൂറുമ്പ ഭഗവതിക്കാവിലും നടയരി പൂജ August 17 നടക്കും. ശ്രീകണ്ഠപുരം പഴയങ്ങാടി അമ്മക്കോട്ടം മഹാദേവി ക്ഷേത്രത്തിൽ 17 ദിവസവും വൈകിട്ട് 5 മണിക്ക് രാമായണ പാരായണവും ലളിത സഹസ്രതാമാർച്ചനയും. കിഴുന്ന പെരുംതൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം, വിശേഷാൽ പൂജാ യജ്ഞങ്ങൾ എന്നിവ നടക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം. ലാപ്രോസ്കോപ്പിക് സർജന്റെ നേതൃത്വത്തിൽ ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊയിലി ഹോസ്പിറ്റലിൽ സൗജന്യ ഹെർണിയ പരിശോധനാ ക്യാമ്പ്. ഫോൺ 9048714471.
2: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
3: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെ ചൊവ്വ, കണ്ണൂർ.
5: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
6: ലാപ്ടോപ്പോ?
5: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
7: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
8: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
9: കൊയിലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
8: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയിലി ഹോസ്പിറ്റൽ തലാപ്പ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
12: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
1: ലേസർ സർജൻ ഡോക്ടർ വി സുരേഷിന്റെ നേതൃത്വത്തിൽ ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊയിലി ഹോസ്പിറ്റലിൽ സൗജന്യ പൾസ് പരിശോധനാ ക്യാമ്പ്. ഫോൺ 9048714471.
13: എടാ, പ്ലസ് ടു കഴിഞ്ഞ റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
14: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
13: അതെങ്ങനെയാ?
14: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
13: എടാ, സംഭവം കൊള്ളാലോ.
14: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
3: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
15: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
16: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
11: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
17: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
3: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
18: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
3: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
18: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
3: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തൂ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
18: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-240-8663-9847-484950-8893-94958.
19: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
20: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.

0: നമസ്കാരം, ഞാൻ വൈക്കം വിജയലക്ഷ്മി. ഈ ആഴ്ച കണ്ണൂർ ട്രാക്കിസിൽ ഞാനും ഉണ്ടാകും, കണ്ണൂർ ആകാശവാണിക്കൊപ്പം.
1: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ഇന്ന് 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. 7:05 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ ഗാന്ധി ദർശനം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ശ്രീതിലകം, പെൺമയുടെ തിളക്കം. കവയിത്രിയും കഥാകാരിയുമായ പെരളശ്ശേരി ചോരക്കുളം സ്വദേശി ശ്രീമതി ബീന ബിജു അതിഥിയായി പങ്കെടുക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിളപ്പാട്ടുകൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് NHM പ്രായോജിക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നാരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിന് ശേഷമായിരിക്കും റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുക. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഇത് വേദനാജനകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. ഡൽഹി റൌസവന്യൂ കോടതി ഓഫീസർ അനുഗ്രോവർ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുകയെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതിയിലെ മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റൌസവന്യൂ കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ് പരീക്ഷാക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡെസ്ക് റിപ്പോർട്ട്.
4: ഭാര്യ ഗീതാഞ്ജലി ആക്മോയുടെ സാന്നിധ്യത്തിലാണ് വാങ്ചുക്ക് നിരാഹാരം അവസാനിപ്പിച്ചത്. ഒരിടത്തും അക്രമം അനുവദിക്കാത്ത രീതിയിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന് വാങ്ചുക്ക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ സമഗ്ര പരിഷ്കരണങ്ങളും നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ പരീക്ഷാക്രമക്കേടുകളിൽ ഉത്തരവാദിത്തം ഉറപ്പാക്കലും ആവശ്യപ്പെട്ടാണ് വാങ്ചുക്ക് കഴിഞ്ഞ മാസം 28 അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. നിരാഹാര സത്യാഗ്രഹം അവസാനിപ്പിച്ച സോനം വാങ്ചുക്ക് പൂർണ്ണ ആരോഗ്യം കൈവരിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരം ദിനചര്യകൾ പാലിക്കണമെന്നും എത്രയും വേഗം പഴയ ശരീരഭാരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു.
3: രാജ്യതലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7:30 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും കേന്ദ്ര ഗവൺമെന്റ് സെക്രട്ടറിമാരെ നിയമിച്ചു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന വിനീത് ജോഷിയെ പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായി നിയമിച്ചു. നരേഷ് പാൽ ഗാംഗ്വാറാണ് പുതിയ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
5: ടി കെ അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയാക്കി. ഭവന നഗരകാര്യ സെക്രട്ടറി കതികതല ശ്രീനിവാസിനെ വടക്കുകിഴക്കൻ മേഖലാ വികസന മന്ത്രാലയത്തിന്റെ സെക്രട്ടറിയായും നിയമിച്ചു. കേശവ് ചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. സുശീൽ കുമാർ ലോഹാനിയാണ് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് സെക്രട്ടറി. സത്യേന്ദ്ര സിംഗിനെ നഗരവികസന വകുപ്പ് സെക്രട്ടറിയായും ഡി താരയെ മൂലധന വികസന വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. പീയൂഷ് ഗോയൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സെക്രട്ടറി ജനറലാകും. കേന്ദ്ര മന്ത്രിസഭയുടെ നിയമന സമിതിയാണ് നിയമനങ്ങൾക്ക് അംഗീകാരം നൽകിയത്.
3: സർട്ടിഫിക്കറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളല്ല വൈജ്ഞാനിക ആത്മവിശ്വാസത്തോടെ മനുഷ്യന് മുന്നേറാൻ വഴികൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ് സർവകലാശാലകളെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപക ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 58 വർഷം പിന്നിടുന്ന സർവകലാശാലയുടെ പുരോഗതിയും പാളിച്ചകളും എന്തെല്ലാമാണെന്നും പരിശോധിച്ച് അത് പരിഹരിക്കാൻ ഭരണ നേതൃത്വം ശ്രമിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ചടങ്ങിൽ ടി വി ഇബ്രാഹിം MLA മുഖ്യാതിഥിയായി. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കാൻ മന്ത്രി OJ ജനീഷ് നിർദ്ദേശിച്ചു. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് മന്ത്രിയുടെ നടപടി. ലോങ് ജമ്പ് താരം ആൻസി സോജന് പാരിതോഷിക ഇനത്തിൽ നൽകേണ്ട മുഴുവൻ കുടിശ്ശികയും ഉടൻ കൈമാറാനും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. കായിക അധ്യാപകർക്ക് നൽകുന്ന ജീവിരാജ അവാർഡിലെ ക്രമക്കേടുകൾ അന്വേഷിക്കാൻ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് നിർദ്ദേശം നൽകി. അവാർഡ് നിർണയത്തിലെ അപാകം സംബന്ധിച്ച് കായിക അധ്യാപകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് നടപടി. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ ഖബറടക്കം 10:00 മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ കാലം മതവിദ്യാഭ്യാസ രംഗങ്ങളിൽ സജീവമായി നിലകൊണ്ട ആലിക്കുട്ടി മുസ്ലിയാർ പട്ടിക്കാട് ജാമിയാനൂരിയയുടെ പ്രിൻസിപ്പലായും സമസ്തയുടെ അമരക്കാരനായും പ്രവർത്തിച്ചിട്ടുണ്ട്. വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കം പ്രമുഖർ അനുശോചനം അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ 5.5 ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാം വീണ്ടും അറസ്റ്റിലായി. SC ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. ഇയാളെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സിംബാബ്വെക്കെതിരായ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1-ാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. സിംബാബ്വെ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:00 ഹരാരയിലാണ്. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൗഢജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബർണം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാം രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി PIB കാസർകോട്ട് മാധ്യമശില്പശാല സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷനായിരുന്നു. PIB കൊച്ചിയുടെയും കൊച്ചി ആൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ K ധന്യാസനൽ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച സത്യനാരായണ ബളേരി, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MO വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് K നീലകണ്ഠൻ MLA പറഞ്ഞു. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം PS പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. നരേന്ദ്രമോദി ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ ഇന്ന് ബഹുജൻ റാലി സംഘടിപ്പിക്കും. വൈകിട്ട് അരയിടത്ത് പാലം മുതൽ മുതലക്കുളം വരെയാണ് റാലി. മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എസ് എഫ് ഐ ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 മുതൽ തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് എസ് എഫ് ഐ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചാ കേസുകൾക്ക് കർശന ശിക്ഷാവ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ നിയമം അനുസരിച്ച് കേസുകൾ പരിഗണിക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി രൂപീകരിച്ചു. സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. സിംബാബ്വെക്കെതിരായ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 1 മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
6: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവദത് യത് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശന പ്രകരണസ്യ അനന്തരം ഗത അർദ്ധ ത്രിമാസേ അനേകേ മഹത്വപൂർണാഃ ഉപായാഃ കൃതാഃ. ദോഷിണഃ ഗൃഹീത്വാ കാരാഗാരേ സ്ഥാപിതാഃ സന്തി. ഗതരാത്രൌ പ്രസാരിതേ ഏകസ്മിൻ ദൃശ്യ ശ്രവ്യ സന്ദേശേ ശ്രീമോദി അവദത് യത് പ്രശാസനസ്യ പ്രഥമം ഉത്തരദായിത്വം വിദ്യാർത്ഥിനാം ശൈക്ഷണിക വർഷസ്യ സംരക്ഷണം ആസീത്. അത ഏവ പരീക്ഷാണാം അവിലംബേന ആയോജനം അത്യാവശ്യകം ആസീത്. അസൌ എതദപി ഉക്തവാൻ യത് പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശനം ന ലഘു വിഷയഃ അപിതു ഏതേന ലക്ഷശഃ വിദ്യാർത്ഥിനാ തേഷാം അഭിഭാവകാശ്ച അത്യന്തം പീഡിതാഃ അഭവന്. റൊമാനിയ ദേശസ്യ ആധികാരിക യാത്രാരതാ രാഷ്ട്രപതി പദാസീനാ ദ്രൗപദി മുർമുഃ അദ്യ ബുഖാരേസ്റ്റ് നഗരസ്യ വിക്ടോരിയ പാലസ് ഇത്യത്ര റൊമാനിയ ദേശസ്യ പ്രധാനമന്ത്രിണാ ഇലി ബോലോസാൻ ഇത്യനേന സഹ വാർത്താലാപം കരിഷ്യതി. സാ റൊമാനിയ ദേശസ്യ രാഷ്ട്രപതിനാ നികുസോർ ദാരി ഇത്യനേന സഹ ഭാരത റൊമാനിയ ബിസിനസ് ഫോറം സമ്മേളനം അപി സംബോധയിഷ്യതി. തദനന്തരം രാഷ്ട്രപതിഃ മുർമുഃ റൊമാനിയ ദേശസ്യ സംസദി ഗമിഷ്യതി യത്ര സാ സിനെറ്റ് ഇത്യസ്യ അധ്യക്ഷ മർസിയ അബ്രുഡീൻ തഥാ ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് ഇത്യസ്യ അധ്യക്ഷ സോറിൻ ഗ്രിൻഡേനു ഇത്യനയാ ച സഹ വാർത്താലാപം കരിഷ്യതി. ദില്ലി ഉച്ചന്യായാലയേന സാർവജനിക പരീക്ഷാ അനുചിത സാധന നിവാരണ അധിനിയമ 20-24 ഇത്യസ്യ അന്തർഗതം പ്രകരണാനാം ശ്രവണാർത്ഥം തക്ഷണപ്രഭാവേണ നൂതന ഫാസ്ട്രാക് ഇതി ശീഘ്ര ന്യായാലയ സ്ഥാപിതഃ. ഉച്ചന്യായാലയസ്യ അധിസൂചനാനുസാരം റൌസ് എവന്യൂ ന്യായാലയേ ന്യായാധികാരിണഃ അനു ഗ്രോവർ ബലീഗാ ഇത്യസ്യാഃ ന്യായപീഠം വിശേഷരൂപേണ നാമനിർദ്ദിഷ്ടഃ ശീഘ്ര ന്യായാലയഃ ഭവിഷ്യതി. അത്ര സാർവജനിക പരീക്ഷാസ് അധിനിയമ സംബദ്ധ പ്രകരണാനാം തഥാ തൈഹി സഹ സംബദ്ധാനാം അപരാധാനാം ശ്രവണം ഭവിഷ്യതി. 30,000 ന്യായാലയസ്യ മധ്യസ്ഥതാ കേന്ദ്രസ്യ പ്രഭാരയുക്താ ന്യായാധീശ അനു ഗ്രോവർ ബലീഗാ അസ്യ പ്രയോജനസ്യ കൃതേ വിശേഷ ന്യായാധീശരൂപേണ റൌസ് എവന്യൂ ന്യായാലയം സ്ഥാനാന്തരിത. അസ്യ നിർണയസ്യ ഉദ്ദേശ്യം സാർവജനിക പരീക്ഷാസു അനുചിത സാധന സംബദ്ധ പ്രകരണാനാം ശീഘ്ര നിർണയം സുനിശ്ചേതും അസ്തി. ഏഷാ അധിസൂചന പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ പ്രശ്നപത്രസ്യ അനധികൃത പ്രകാശന പ്രകരണേഷു സംലിപ്തനാം വ്യക്തിനാം ശീഘ്രം കഠോരദണ്ഡ വിധാനാർത്ഥം ശീഘ്ര ന്യായാലയ സ്ഥാപനായാഃ ഘോഷണാനന്തരം കതിപയ ഹോരാനന്തരം ഏവ പ്രഖ്യാപിതാ. കേന്ദ്രേണ വിഭിന്നേഷു മന്ത്രാലയേഷു വിഭാഗേഷു ച സചിവാഃ നിയുക്താഃ സന്തി. വിനീത ജോഷി യഃ സമ്പ്രതി ശിക്ഷാമന്ത്രാലയസ്യ ഉച്ചശിക്ഷാസചിവഃ അസ്തി സഃ പഞ്ചായത്തീരാജ് മന്ത്രാലയസ്യ സചിവഃ അഭവത്. നരേശപാലഃ ഗംഗവാരഃ നൂതനഃ ഉച്ചശിക്ഷാസചിവഃ ഭവിഷ്യതി. ടി കെ അനിൽകുമാരഃ വിദ്യാലയശിക്ഷായാഃ സാക്ഷരതായാഃ ച സചിവഃ ഭവിഷ്യതി. ആവാസൻ നഗരകാര്യവിഭാഗസ്യ സചിവഃ കട്ടി किथलाज श्रीनिवासः पूर्वोत्तरक्षेत्रस्य विकासमन्त्रालयस्य सचिवत्वेन नियुक्तः अभवत्। केशवचन्द्रा इत्येषः खननमन्त्रालयस्य सचिवः भविष्यति। चन्द्रभूषणकुमारश्च श्रमाजीविकामन्त्रालयस्य सचिवः भविष्यति। सुशीलकुमारलोहानी इत्येषः पशुपालनस्य दुग्धव्यवसायस्य च सचिवः भविष्यति। सत्येन्द्रसिंहः नगरविकासविभागस्य सचिवत्वेन भविष्यति। पीयूषगोयलः राष्ट्रियमानवाधिकार आयोगस्य महासचिवः भविष्यति। मन्त्रिमण्डलस्य नियुक्तिसमित्या एतेषां नियुक्तिः स्वीकृता अस्ति। दिल्ली मेट्रो रेल निगमः DMRC इत्येषः सूचितवान् यत् अद्य प्रातः 7:30 राष्ट्रियराजधान्यां सुरक्षाकारणात् अग्रिमनिर्देशपर्यन्तं 17 मेट्रो स्थानकानि पिहितानि भविष्यन्ति। एतेषु स्थानकेषु लोककल्याणमार्गः राजीवचौक पटेलचौक आश्री रामकृष्ण आश्रम मार्गः बाराखम्भा मार्गः सर्वोच्चन्यायालयः सेवातीर्थादि स्थानकानि सन्ति इति वार्ताः।

0: ആകാശവാണി.
1: രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
3: ഇനി ഓരോ ദിനവും രാമായണ പാരായണത്തിലൂടെ, ഭാഗവതത്തിന്റെ ഈരടികളിലൂടെ, സഹസ്രനാമ ജപത്തിലൂടെ ഐശ്വര്യമാകട്ടെ. തലമുറകളെ വിജ്ഞാനത്തിലൂടെ, ഭക്തിയിലൂടെ വളർത്തുന്ന വിദ്യാരംഭം പബ്ലിഷേഴ്സ് പ്രസാധന രംഗത്ത് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു. തെറ്റില്ലാത്ത അച്ചടിയും ഉള്ളടക്കത്തിലെ സത്യവും വായനക്കാരുടെ വിശ്വാസവുമാണ് വിദ്യാരംഭത്തെ എന്നും മുന്നിൽ നിർത്തുന്നത്.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ.
4: വൽമീകത്തിൽ നിന്ന് വന്നതുകൊണ്ട് വാൽമീകിയായി എന്ന കഥ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് ഒരഭിപ്രായമുണ്ട്. വാൽമീകി എന്ന ഒരു മഹർഷി ഉണ്ടായിരുന്നു എന്നും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഗംഗാനദിയുടെ പോഷകനദിയായ തമസാനദിയുടെ തീരത്തായിരുന്നു വാൽമീകി മഹർഷിയുടെ ആശ്രമം. തപസ്വിയായ വാൽമീകിയുടെ മുമ്പിൽ തപസ്വാധ്യായ നിരതനായ നാരദമുനി പ്രത്യക്ഷപ്പെട്ടു. ഗുരുവിനോടെന്നപോലെ സർവഗുണസമ്പന്നനായ ഒരു മനുഷ്യൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വാൽമീകി നാരദമുനിയോട് അന്വേഷിക്കുന്നു. 15 ഗുണങ്ങൾ ആ മനുഷ്യനുണ്ടാകണമെന്നാണ് വാൽമീകി ആഗ്രഹിക്കുന്നത്. 1, ധർമ്മജ്ഞൻ, അതായത് ധർമ്മം എന്താണെന്നറിയുന്നവൻ. കൃതജ്ഞൻ, സത്യവാൻ, ദൃഢവ്രതൻ, വീര്യവാൻ, ശുചിവ്രതൻ, സർവഭൂതഹിതൻ, വിദ്വാൻ, സമർത്ഥൻ, പ്രിയദർശനൻ, സദാ പ്രസന്നവദനൻ, ആത്മവാൻ, ജിതക്രോധൻ, ക്രോധത്തെ ജയിച്ചവൻ, ദ്യുതിമാൻ, അകത്തും പുറത്തും തിളക്കമുള്ളവൻ, അനസൂയകൻ, രണഭൂമിയിൽ ദേവന്മാരെപ്പോലും ഭയപ്പെടുത്തുന്ന രൗദ്രം പ്രകടിപ്പിക്കുന്നവനുമാകണം അങ്ങനെ ഉള്ള ഒരാൾ. ഇത് കേട്ട ഉടൻ തന്നെ നാരദമുനി മറുപടി നൽകി, ഇപ്പറഞ്ഞവയുടെ 4 ഇരട്ടി ഗുണങ്ങളുള്ള ഒരാളുണ്ട്. ഇക്ഷ്വാകു വംശജനായ രാമൻ ആണ് അത്. നിയതാത്മാവ്, മഹാത്മാവ്, ദ്യുതിമാൻ, ധൃതിമാൻ എന്നാരംഭിച്ച് സത്യഭാഷണത്തിൽ ധർമ്മദേവന് തുല്യൻ എന്നുവരെയുള്ള 66 ഗുണങ്ങളാൽ സമ്പന്നനാണ് രാമൻ എന്ന് നാരദമുനി അരളി ചെയ്തു. ഇങ്ങനെയുള്ള രാമനെ 50-ലധികം അസ്ത്രശസ്ത്രങ്ങളും അത്ര തന്നെ പ്രത്യസ്ത്രങ്ങളും അഭ്യസിപ്പിച്ച് ആരാലും തോൽപ്പിക്കപ്പെടാനാവാത്തവനാക്കി. വാൽമീകി അന്വേഷിച്ചതും നാരദൻ ചൂണ്ടിക്കാണിച്ചതും ഉത്തമനായ മനുഷ്യനെ. യുദ്ധകാണ്ഡത്തിൽ പറയുന്നുമുണ്ട്, ഞാൻ ദശരഥപുത്രനായ രാമനെന്ന മനുഷ്യനാണ് എന്ന്. ശിവന്റെ ചാപം മുറിച്ച് സീതയെ പത്നിയാക്കുന്നത് മുതൽ രാവണനെ വധിക്കുന്നത് വരെയുള്ള സംഭവങ്ങൾ പരിശോധിച്ചാലറിയാം, ഒരു സാധാരണ മനുഷ്യൻ്റെ വികാര വിചാരങ്ങളെല്ലാം അവയുടെ പിന്നിലുണ്ടായിരുന്നു എന്ന്. സീതയുടെ അഗ്നിപ്രവേശ സമയത്ത് ധർമാത്മാവായ രാമനും ഉള്ളിൽ കരഞ്ഞു. അപ്പോൾ ഇന്ദ്രൻ, യമൻ, വരുണൻ, കുബേരൻ, പരമശിവൻ, ബ്രഹ്മാവ് എന്നിവർ എത്തി തൊഴുകയോടെ നിൽക്കുന്ന രാമനോട് ബ്രഹ്മാവ് പറഞ്ഞു, ഭവാൻ നാരായണോ ദേവഹ എന്ന്. നരനിൽ നിന്ന് നാരായണത്വത്തിലേക്കുള്ള പ്രയാണമാണ് രാമായണം. ഏതൊരു മനുഷ്യനും സർവഗുണസമ്പന്നനായി ദേവത്വത്തിലേക്ക് വളരാം എന്ന് വാൽമീകി നമ്മോട് പറയുന്നു.
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. രാമായണ പൊരുൾ, പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
2: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
0: ആകാശവാണി കണ്ണൂർ. ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 163-45 നേത്രാവതി എക്സ്പ്രസ് 22 മിനിറ്റും 22-149 പൂനെ എക്സ്പ്രസ് 35 മിനിറ്റും വൈകി ഓടുന്നു.
5: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
6: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
7: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
8: FM ഡയറി. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
9: ഗാന്ധി ദർശനം.

0: രാജ്യത്ത് നടക്കുന്ന അതിലജ്ജാകരമായ സംഭവങ്ങൾ ബാപ്പുവിനെ തീർത്തും ഒലച്ചിരുന്നു. ഭാവിയിലേക്ക് ഒരു ചൂണ്ടുപലകയെന്നോണം നടന്ന രണ്ട് സംഭവങ്ങളെക്കുറിച്ചാണ് ബാപ്പു അത്യധികം ഖിന്നനായത്.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

പ്രാർത്ഥനാപീഠത്തിലേക്ക് ഗാന്ധിജി നടന്നു നീങ്ങവേ സദസ്സിൽ ഒരു ബഹളം ഉടലെടുത്തു. ഭഗവത്പൂർ സ്റ്റേറ്റിൽ നിന്നും വന്ന ഒരു കൂട്ടം സിഖുകാരും ഹിന്ദുക്കളും ഉച്ചത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും 70,000 അമുസ്ലിം അഭയാർത്ഥികളെ ഉടൻ തന്നെ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനിടയിൽ ഒരു സന്യാസി ഗാന്ധിജി സംസാരിക്കേണ്ടതില്ലെന്നും തനിക്ക് ഒരു കത്ത് വായിക്കാനുണ്ടെന്നും അട്ടഹസിച്ചുകൊണ്ട് മുമ്പോട്ടാഞ്ഞു. ഏറെ പ്രയാസപ്പെട്ടാണ് ആളുകൾ അയാളെ പിടിച്ചിരുത്തിയത്. തൻ്റെ പ്രസംഗത്തിൽ ഗാന്ധിജി പറഞ്ഞതിങ്ങനെ: എത്ര വലിയൊരു വീഴ്ചയാണ് ഇന്ന് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. തങ്ങൾ ആത്മനിയന്ത്രണം സാധിച്ചവരാണെന്നും ഭഗവത്ഗീതയുടെ അനുയായികളാണെന്നും അവകാശപ്പെടുന്ന സന്യാസികൾ അക്ഷമരായിക്കൊണ്ടാണ് പെരുമാറുന്നത്. ഭഗവത്പൂർ അഭയാർത്ഥികൾ കുഴപ്പം സൃഷ്ടിക്കുമെന്ന് അധികാരികൾ മുൻകൂട്ടി തന്നെ എന്നെ അറിയിച്ചിരുന്നു. അഭയാർത്ഥികളുടെ ദുരിതങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഹിന്ദുക്കളും സിഖുകാരുമാണവർ. ഇവരെ ഇന്ത്യ ഗവൺമെൻറ് പുനരധിവസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം കറാച്ചിയിൽ നിന്നുള്ള ഒരു കമ്പി സന്ദേശം സിന്ധിലെ സ്ഥിതി ഏറെ മോശമാണെന്ന് എന്നെ അറിയിക്കുന്നു. നാം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദുരിതനിർഭരമായ ദിനങ്ങൾ നമ്മിൽ നിന്നും അങ്ങേയറ്റത്തെ ക്ഷമയും ആത്മനിയന്ത്രണവുമാണ് ആവശ്യപ്പെടുന്നത്. ക്ഷമ നശിച്ചവർക്ക് ഒന്നും തന്നെ നേടാനാവില്ല. മാത്രമല്ല, അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടിയും വരും. പരാജയത്തിന് നമ്മുടെ നിഘണ്ടുവിൽ സ്ഥാനമില്ലെന്ന് അവകാശപ്പെടുന്നവരാണല്ലോ നമ്മൾ. സാധാരണക്കാരായ ജനങ്ങളോട് ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം പറയുന്നുവെന്ന് വെച്ച് നിങ്ങളത് വിശ്വസിക്കേണ്ടതില്ല. നിങ്ങളുടെ സ്വന്തം തെറ്റുകളിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കാൻ തയ്യാറായാൽ മാത്രം മതി. എന്നിട്ട് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അപ്പോൾ മാത്രമേ സ്വാതന്ത്ര്യം നിങ്ങൾ അർഹിക്കുകയും അത് നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ. തുലാസ് പിടിച്ചിരിക്കുന്ന കൈകൾ അതിൻ്റെ സമനില സംരക്ഷിക്കാൻ ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണ മനുഷ്യർക്ക് ഇത് പ്രയാസമേറിയ ഒരു കാര്യമാണ്. തികച്ചും നിഷ്പക്ഷത പാലിക്കണമെന്ന് നമ്മൾ ആവർത്തിച്ചു പറയുമെങ്കിലും അങ്ങനെ ചെയ്യാൻ ഭൂരിപക്ഷം ആളുകൾക്കും സാധിക്കുകയില്ല. നീതിയുടെ തുലാസ് പിടിച്ചിരിക്കുന്ന കൈ മഹാത്മജിയുടേതാണ്. അദ്ദേഹം കടുകിട തെറ്റാതെയുള്ള നിഷ്പക്ഷതയാണ് ഈ സന്ദർഭത്തിൽ കൈക്കൊണ്ടത്. പക്ഷേ ചില വലിയ നേതാക്കന്മാരുൾപ്പെടെ ഗാന്ധിജി മുസ്ലിം പക്ഷത്ത് ചേർന്നുവെന്ന് ആരോപിച്ചു. എന്നാൽ ഇതുകൊണ്ടൊന്നും ഗാന്ധിജി തൻ്റെ നിലപാട് മാറ്റിയില്ല. ഉറുദു ഭാഷയുടെ കാര്യത്തിലും അദ്ദേഹം നിഷ്പക്ഷമതിയായിരുന്നു. ഉറുദു നമ്മുടെ എല്ലാവരുടെയും ഭാഷയാണ്. അത് അതിമനോഹരമായ ഒരു ഭാഷയുമാണ്. ലോകത്ത് അറബി, പേർഷ്യൻ തുടങ്ങിയ ഭാഷകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഉറുദു ഭാഷയും നിലനിൽക്കും. നന്മയെ അനുകരിക്കുക, തിന്മയെ തിരസ്കരിക്കുക. നിങ്ങൾ ശരിയാണ്.

0: ഓരോരുത്തരോടും നീച കൃത്യങ്ങൾ എവിടെ കണ്ടാലും എന്നോടൊപ്പം നിന്ന് അതിനെ എതിർക്കാനും തിരസ്കരിക്കാനും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഗാന്ധിജിയുടെ ശബ്ദം മൃദുലവും താഴ്സ്ഥായിയുമായിരുന്നു. പക്ഷേ ആ ശബ്ദത്തിന് ദൃഢവും അചഞ്ചലവുമായ ഗാംഭീര്യമുണ്ടായിരുന്നു. ഞായറാഴ്ച ഹരിജന് വേണ്ടി എഴുതിയ ഒരു ലേഖനത്തിൽ ബാപ്പു ഒരു പത്രലേഖകൻ അയച്ച മറുപടിയിൽ നിന്ന് ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചു. ഇയാൾ റേഷൻ പിൻവലിച്ചത് കാരണം സാധനങ്ങളുടെ വില കുതിച്ചു കയറുന്നുവെന്ന് പരാതിപ്പെട്ടു. ഇയാൾ ഉന്നയിച്ച മറ്റൊരാരോപണം മുസ്ലിമുകളോട് ഗാന്ധിജി പുലർത്തുന്ന മൃദുല സമീപനം കൂടുതൽ രൂക്ഷമായ ഹിന്ദു മുസ്ലിം കലാപങ്ങൾക്ക് കാരണമാകും എന്നതായിരുന്നു. ഈ ദോഷൈക ദൃക്കിന് മഹാത്മജി ഇങ്ങനെയാണ് മറുപടി കൊടുത്തത്: നമ്മളുടേത് ഇന്ന് സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ്. നിങ്ങളാകട്ടെ അടിമ മനസ്ഥിതി വെച്ച് പുലർത്തുകയും ചെയ്യുന്നു. നിങ്ങൾ പറയുന്നതുപോലെ റേഷനിങ് എടുത്തു കളഞ്ഞത് ദ്രോഹമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദിക്കാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അത് നിങ്ങൾ ചെയ്തുകൊള്ളൂ. അതിൽ മറ്റുള്ളവർ നിങ്ങളോട് യോജിച്ചില്ലെങ്കിലും ഒറ്റക്ക് തന്നെ നിങ്ങൾക്കത് പറയാവുന്നതാണ്. വാസ്തവം പറഞ്ഞാൽ ഈ കാര്യത്തിൽ നിങ്ങൾ ഒറ്റക്കല്ല, ഒട്ടേറെ പേർ നിങ്ങളോടൊപ്പമുണ്ട്. പക്ഷേ നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്നതുകൊണ്ട് സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു എന്നത് എന്നെ ഭയപ്പെടുത്തുന്നില്ല. സമൂഹത്തിൽ ചെറുമീനുകളെ പിടിച്ച് ഭക്ഷിക്കുന്ന സ്രാവുകളുണ്ടെങ്കിൽ അതിൻ്റെ കെടുതി നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. സമൂഹത്തിൽ ഉടലെടുക്കുന്ന വിപത്തുകളെ നേരിടാൻ നാം പഠിക്കണം. ഭീരുക്കളെപ്പോലെ നിലവിളിക്കരുത്. ഒരു യഥാർത്ഥ ജനാധിപത്യ ക്രമത്തിൽ പുസ്തകങ്ങൾ വായിച്ചിട്ടല്ല ജനങ്ങൾ പ്രബുദ്ധരാവുന്നത്. തിക്താനുഭവങ്ങളിലൂടെയാണ് അവർ പാഠങ്ങൾ പഠിക്കുന്നത്. അനുഭവങ്ങളാണല്ലോ ഏറ്റവും നല്ല ഗുരുക്കന്മാർ. നിങ്ങളുടെ രണ്ടാമത്തെ കത്തിൽ ഹിന്ദു മുസ്ലിം സംഘർഷമാണ് വിഷയം. മുസ്ലിങ്ങളോട് ഞാൻ പക്ഷപാതം കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് പ്രതിഷേധിക്കാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എനിക്ക് ഇന്ന് ഒട്ടേറെ പരിമിതികളുണ്ട്. ഞാനൊരു രാജാവല്ല. എൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നടത്തിക്കാൻ ഒരധികാരവും എനിക്കില്ല. തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഗാന്ധിജി തുറന്ന് സംസാരിക്കുകയും എഴുതുകയും ചെയ്തു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് പോരാടിയ ഈ മനുഷ്യൻ സ്വതന്ത്ര ഇന്ത്യയിൽ ഒറ്റപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഏറ്റവും അടുത്ത അനുയായികൾ പോലും വില കൽപ്പിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഒറ്റപ്പെട്ട ഈ അവസ്ഥയിലും ഗാന്ധിജി നിർഭയനായി തൻ്റെ നിലപാടുകളും ആശയങ്ങളും ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടിരുന്നു. കൊണ്ടാ വെങ്കിടപ്പയ്യ ഗാരു എന്ന ഒരു ദേശഭക്തൻ അയച്ച കത്തുകൾ ഡൽഹിയിലെ പ്രാർത്ഥനാ യോഗങ്ങളിൽ ഗാന്ധിജി വായിക്കുകയുണ്ടായി. MLA മാർ അഴിമതിക്കാരായി അതിശീഘ്രം മാറിക്കൊണ്ടിരിക്കുന്നു. ജനപ്രതിനിധികൾ ഇത്തരത്തിൽ പെരുമാറിത്തുടങ്ങിയാൽ രാജ്യത്തിൻ്റെ ഗതി എന്താകും? ഈ ജീർണത പൊതുപ്രവർത്തകരെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ളവർ സ്വാർത്ഥ താല്പര്യങ്ങളല്ലാതെ ജനതാൽപര്യങ്ങളെ മുന്നിൽ കാണുന്നില്ല. ഇന്ന് തിങ്കളാഴ്ച ഗാന്ധിജിയുടെ മൗനദിനമായിരുന്നു. സബർമതി ആശ്രമത്തിലെ ഒരു മുഖ്യ അന്തേവാസിയും യഥാർത്ഥ ഗാന്ധിയനുമായിരുന്ന തൊത്താറാം സന്നദ്ധ്യ ദിവംഗതനായ വിവരം ലഭിച്ച ഉടനെ ഗാന്ധിജി തൻ്റെ അനുശോചന സന്ദേശത്തിൽ ഇങ്ങനെ പറഞ്ഞു: തൊത്താറാംജി പ്രായാധിക്യം കാരണം വൈദ്യസഹായത്തിനൊന്നും കാത്തു നിൽക്കാതെ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. സബർമതി ആശ്രമത്തിൽ വിളങ്ങി നിന്ന ഒരു വൈരക്കല്ലായിരുന്നു അദ്ദേഹം. ഒരു പണ്ഡിതനായിരുന്നില്ലെങ്കിലും ജീവിതാനുഭവങ്ങൾ അദ്ദേഹത്തെ വിവേകജ്ഞാനിയാക്കി. ആശ്രമത്തിലെ അന്തേവാസികളെ എക്താര എന്ന വാദ്യോപകരണം മീട്ടിക്കൊണ്ട് ഭക്തിഗാനങ്ങളിലൂടെ അദ്ദേഹം ആനന്ദതുലിതരാക്കി.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ M. മുഹമ്മദ്.

0: ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ തുടരുന്നു.
1: സിഡൻഹാമിൽ വെച്ച് എന്നെ ബഹുമാനിക്കാനായി അബ്ദുള്ള സേട്ട് ഒരു യാത്രയയപ്പ് സൽക്കാരം നടത്തി. ആ ദിവസം മുഴുവൻ അവിടെ ചിലവഴിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അവിടെ കണ്ട ചില പത്രക്കടലാസുകൾ ഞാൻ മറിച്ചു നോക്കിക്കൊണ്ടിരിക്കെ അവയിലൊന്നിന്റെ മൂലയിൽ ഇന്ത്യൻ വോട്ടവകാശം എന്ന തലക്കെട്ടിൽ ഒരു ഖണ്ഡിക കാണാനിടയായി. നെറ്റാൾ നിയമസഭയിലേക്ക് പ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ ഇന്ത്യക്കാർക്കുള്ള അവകാശം നീക്കിക്കളയുന്നതിനായി നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്ന ബില്ലിനെ കുറിച്ചായിരുന്നു അത്. അബ്ദുള്ള സേട്ടിനോട് ഞാൻ സാമാന്യമായി ഇങ്ങനെ പറഞ്ഞു, ഈ ബിൽ നിയമമാവുകയാണെങ്കിൽ നമ്മുടെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാവും. നമ്മുടെ ശവപ്പെട്ടിയിന്മേൽ തറയ്ക്കുന്ന ആദ്യത്തെ ആണിയായിരിക്കും അത്. മാത്രമല്ല, ഇത് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ വേരറുക്കുകയും ചെയ്യുന്നു. അബ്ദുള്ള സേട്ട് പ്രതികരിച്ചു, ശരിയായിരിക്കാം. ഈ വോട്ടവകാശ പ്രശ്നത്തിന്റെ ഉത്ഭവം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾക്കതേപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ഏറ്റവും നല്ല അറ്റോർണിമാരിൽ ഒരാളായ മിസ്റ്റർ എസ്കോം, ഇദ്ദേഹത്തെ നിങ്ങൾക്കറിയാം, അദ്ദേഹമാണ് ആദ്യമായി ഈ ആശയം ഞങ്ങളുടെ തലയ്ക്കുള്ളിൽ ഇട്ടു തന്നത്. അതിങ്ങനെയാണ് സംഭവിച്ചത്. അദ്ദേഹം നല്ലൊരു പോരാളിയാണ്. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിന് നിന്നപ്പോൾ വാർഫ് എഞ്ചിനീയറും അദ്ദേഹവുമായി സ്നേഹബന്ധം നഷ്ടപ്പെട്ടിരുന്നതുകൊണ്ട് എഞ്ചിനീയർ തനിക്ക് കിട്ടാവുന്ന വോട്ടുകൾ തട്ടിമാറ്റി തന്നെ തോൽപ്പിക്കും എന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അതിനാൽ അദ്ദേഹം ഞങ്ങളുടെ സ്ഥിതി വിവരിച്ചു തന്നു. അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ഞങ്ങൾ വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യുകയും അദ്ദേഹത്തിന് വോട്ട് ചെയ്യുകയും ഉണ്ടായി. വോട്ടവകാശത്തിന് നിങ്ങൾ കൽപ്പിക്കുന്ന വില ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കും. എങ്കിലും പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഉപദേശം? ഈ സംഭാഷണം മറ്റ് അതിഥികൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരിൽ ഒരാൾ പറഞ്ഞു, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ കപ്പലിലെ യാത്ര റദ്ദാക്കുക. ഇവിടെ ഒരു മാസം കൂടി താമസിക്കുക. നിങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ സമരം ചെയ്യാം.
0: ഗാന്ധി ദർശനമാണ് നിങ്ങൾ കേട്ടത്.
2: ആകാശവാണി കണ്ണൂർ.
3: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. പെരിയ ജവഹർ നവോദയ വിദ്യാലയത്തിൽ 6-ാം ക്ലാസ്സിലേക്ക് നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ അപേക്ഷ ഈ മാസം 31

0: വരെ സ്വീകരിക്കും. ജില്ലയിൽ സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവരും 2015 മെയ് 1-നും 2017 ജൂലൈ 31-നും ഇടയിൽ ജനിച്ചവർക്കും കാസർഗോഡ് ജില്ലയിൽ സ്ഥിരതാമസക്കാരായ വിദ്യാർത്ഥികൾക്കും നവോദയ .gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കള്ളാർ, പനത്തടി, കോടോംബേളൂർ, ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി, കിനാനൂർ, കരിന്തളം പഞ്ചായത്തുകളിൽ താമസിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായത്തിന് അപേക്ഷിക്കാം. വരുമാന പരിധി 2,00,000 രൂപ. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഭീമനടി, പനത്തടി, ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ സമർപ്പിക്കണം. ഫോൺ 0467-2-960-111. SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് പ്രോഗ്രാമിന് ഓൺലൈനായി 31 വരെ അപേക്ഷിക്കാം. യോഗ്യത പ്ലസ് ടു, പ്രായപരിധി ഇല്ല. സ്കൂൾ അധ്യാപകർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവർക്ക് മുൻഗണന. ഫോൺ 6282-88-02-80. പന്നിയൂർ ഗവൺമെന്റ് ITയിൽ മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രീഷ്യൻ എന്നീ 2 വർഷ കോഴ്സുകളിൽ വനിതകൾക്ക് സംവരണം ചെയ്ത ഏതാനും സീറ്റുകളിൽ ഒഴിവുണ്ട്. ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത SSLCയോ അതിന് മുകളിലോ യോഗ്യതയുള്ള വനിതകൾക്ക് നാളെ വൈകുന്നേരം 5 മണിക്കകം ITയിൽ നേരിട്ടെത്തി അപേക്ഷിക്കാം. ഫോൺ 0490-2-318-650. കണ്ണൂർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസിന്റെ കീഴിലുള്ള തളിപ്പറമ്പിലെ കരിമ്പം ഫാമിൽ കാഷ്വൽ ലേബറർ തസ്തികയിൽ 6 ഒഴിവുകളുണ്ട്. തളിപ്പറമ്പ്, കുറുമാത്തൂർ, പന്നിയൂർ വില്ലേജുകളിൽ സ്ഥിരതാമസക്കാരും 18-നും 41-നും ഇടയിൽ പ്രായവും കുറഞ്ഞത് 5-ാം ക്ലാസ് യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ തളിപ്പറമ്പ് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 30-നുള്ളിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം അപേക്ഷ നൽകണം. ഫോൺ 0460-2-209-400. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ 6 പ്രവർത്തിക്കുന്ന പ്രീമെട്രിക് ഹോസ്റ്റലിൽ കരാർ അടിസ്ഥാനത്തിൽ റെസിഡന്റ് ട്യൂട്ടറെ നിയമിക്കുന്നതിന് PSC യോഗ്യതയുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ സിവിൽ സ്റ്റേഷൻ അഡീഷണൽ ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ITDP ഓഫീസിൽ 28-ന് 5 മണിക്ക് മുൻപ് അപേക്ഷ ലഭിക്കണം. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ECG ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 27-ന് രാവിലെ 10:30 കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രി ഓഫീസിൽ നടക്കും. യോഗ്യത പ്ലസ് ടു, VHSC ആൻഡ് ഓഡിയോമെട്രി ടെക്നീഷ്യൻ, DCVT, മുൻപരിചയം അഭികാമ്യം. ഫോൺ 0467-2-217-018. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.

0: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ

0: കർശനമായ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ രണ്ടര മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു.
1: लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले ढाई महीनों में अनेक विहित कदम उठाए गए, गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്രസിംഗ്, വാങ്ചുക്കിന്റെ ഭാര്യ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് സമരം അവസാനിപ്പിച്ചത്. ദീർഘമായ ചർച്ചകൾക്ക് ശേഷമാണ് നിരാഹാരം അവസാനിപ്പിച്ചതെന്നും ഒരിടത്തും ഒരു തരത്തിലുമുള്ള അക്രമവും ഉണ്ടാകാൻ പാടില്ലെന്ന കാര്യത്തിൽ എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും വാങ്ചുക്ക് അഭ്യർത്ഥിച്ചു. വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ പരിഷ്കരണം, പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തുടങ്ങിയ വിഷയങ്ങളിൽ കഴിഞ്ഞ മാസം 28-നാണ് വാങ്ചുക്ക് നിരാഹാര സമരം ആരംഭിച്ചത്. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിലെ അനു ഗ്രോവർ ബാലികയുടെ കോടതിയെ പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതിയായി പ്രവർത്തിക്കാൻ നിയോഗിച്ചതായി ഹൈക്കോടതി അറിയിച്ചു. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 480 സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായി ഡൽഹി പോലീസ്. തെറ്റായ അവകാശവാദങ്ങളിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഈ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ പങ്കാളികളായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുകയോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ 17 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് രാവിലെ 7:30 മുതൽ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മാണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവിടങ്ങളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നടന്ന പ്രതിഷേധമെന്ന അവകാശവാദത്തോടെ സമൂഹമാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. വൈറലായ വീഡിയോ യഥാർത്ഥത്തിൽ ജഗന്നാഥ്പുരി രഥയാത്രയിലേതാണെന്നും ജന്തർ മന്ദറിലെ പ്രതിഷേധവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. വിശദാംശങ്ങളിലേക്ക്.
2: ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് രാഷ്ട്രപതി ദ്രൌപദി മുർമു റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ ഇന്നലെ എത്തിയത്. ബുക്കാറസ്റ്റിലെ കൊട്രോസിനി കൊട്ടാരത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. റൊമാനിയൻ പാർലമെന്റ് ഇന്ന് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ്, നാഷണൽ വില്ലേജ് മ്യൂസിയം എന്നിവിടങ്ങളും ശ്രീമതി മുർമു സന്ദർശിക്കും. ശാസ്ത്ര സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, കായികം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയും റൊമാനിയയും 3 കരാറുകളിൽ ഒപ്പുവച്ചു. ബുക്കാറസ്റ്റിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും റൊമാനിയൻ പ്രസിഡന്റ് നിക്കോസ് ഡാനും തമ്മിൽ നടന്ന ഉന്നതതല ചർച്ചകൾക്ക് ശേഷമാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യയ്ക്കുള്ളതെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ നടന്ന ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8-ാമത് വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ താരിഫ് പരിഷ്കാരങ്ങൾ, കസ്റ്റംസ് ലളിതവൽക്കരണ നടപടികൾ, സ്വതന്ത്ര വ്യാപാര കരാർ എന്നിവ ആഭ്യന്തര വികസന ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീ അഗർവാൾ പറഞ്ഞു. ദീർഘദൂര ഉപരിതല വായു മിസൈലായ കുശയുടെ ആദ്യ പരീക്ഷണ പറക്കൽ DRDO വിജയകരമായി പൂർത്തിയാക്കി. ഒഡീഷ തീരത്തുള്ള APJ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണ പറക്കൽ നടത്തിയത്. പോർ വിമാനങ്ങൾ, മിസൈലുകൾ, ആളില്ലാ വിമാനങ്ങൾ, വിപുലമായ പരിധിയിലും ഉയരത്തിലുമുള്ള വിവിധതരം വ്യോമ ഭീഷണികളെ നേരിട്ട് നശിപ്പിക്കാൻ കുശ മിസൈൽ സംവിധാനത്തിന് ശേഷിയുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. കേരളത്തിൽ ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. ഇതിനായി 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നെല്ല് സംഭരണം, പൊതുവിതരണം എന്നിവയിൽ രാജ്യത്തെ തന്നെ മികച്ച മാതൃകകൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി മന്ത്രി അനൂപ് ജേക്കബ് ആന്ധ്രാപ്രദേശ് ഭക്ഷ്യമന്ത്രിയുമായി ചർച്ച നടത്തി. വിജയവാഡയിലെത്തിയ മന്ത്രി കർഷക സേവാ കേന്ദ്രവും അരിമില്ലും സന്ദർശിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പഴക്കമേറിയ കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: പഴക്കം എത്രയെന്ന് നിശ്ചയിക്കാൻ സാധിക്കാത്ത കിഴക്കേ ഗോപുരം മഴയും വെയിലുമേറ്റ് അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത്. വാസ്തുവിദഗ്ധൻ വേഴാപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഒരു മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തോടെയാണ് ഗോപുരം നവീകരിക്കുക. 8 കോടി രൂപയോളം കിഴക്കേ ഗോപുരം നവീകരിക്കുന്നതിന് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഹെലിപ്പാഡ് ഉൾപ്പെടെയുള്ള പാർക്കിംഗ് സംവിധാനം ആരംഭിക്കാനാണ് ആലോചിക്കുന്നത്.
0: 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി. അരീനയിൽ നടന്ന പ്രൌഢ ഗംഭീരമായ ഉദ്ഘാടന ചടങ്ങിൽ ബ്രിട്ടീഷ് രാജ്ഞി കാമില്ലയുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3-ാമൻ രാജാവ് ഗെയിംസിന് തുടക്കം കുറിച്ചു. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. 126 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘത്തെ ഇന്ത്യൻ പതാകയേന്തിയ മീരാഭായ് ചാനുവും ലോവ്ലിന ബോർഗെയ്ൻഹോനും മാർച്ച് പാസ്റ്റിൽ നയിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ സിംബാബ്വെയെ 7 വിക്കറ്റിനാണ് പരാജയപ്പെടുത്തിയത്. 126 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ 13.2 ഓവറിൽ അനായാസം മറികടന്നു. വൈഭവ് സൂര്യവംശി 19 പന്തിൽ 50 റൺസ് നേടി. പരമ്പരയിലെ 2-ാമത്തെ മത്സരം നാളെ ഹരാരയിൽ നടക്കും. വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും പുതിയ സെക്രട്ടറിമാരെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. നരേഷ് പാൽ ഗംഗ്വാറാണ് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി. വിനീത് ജോഷിയെ പഞ്ചായത്ത്രാജ് സെക്രട്ടറിയായും ടി കെ അനിൽകുമാറിനെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറിയായും നിയമിച്ചു. കേശവചന്ദ്ര ഖനി മന്ത്രാലയത്തിന്റെയും ചന്ദ്രഭൂഷൺ കുമാർ തൊഴിൽ ഉപജീവന മന്ത്രാലയത്തിന്റെയും സെക്രട്ടറിയാകും. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, യു കെ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ വർധന. ബ്രന്റ് ക്രൂഡ് വില 6.8% ഉയർന്ന് $100 ഡബ്ല്യു ടി ഐ ക്രൂഡ് വില 5.7% ഉയർന്ന് ബാരലിന് $92 എത്തി. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ കർശന ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുന്ന കരട് നിർദ്ദേശങ്ങൾ ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. പരീക്ഷാ ക്രമക്കേട് കേസുകൾ പരിഗണിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. കേരളത്തിൽ ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ. ദീർഘദൂര ഉപരിതല മിസൈൽ കുശയുടെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി DRDO. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി കണ്ണൂർ.
5: റിംഗ് കമ്പോസ്റ്റിന് വേണം കൃത്യമായ ഇനോക്കുലം. മാലിന്യത്തെ വളമാക്കാൻ ഹരിതമിത്രം കോയർപിത്ത് ഇനോക്കുലം. ജൈവ മാലിന്യ സംസ്കരണത്തിന് ഇനി ഹരിതമിത്രം.
6: സംസ്ഥാന ശുചിത്വ മിഷന്റെ അംഗീകാരത്തോടെയുള്ള ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ ഉൽപ്പന്നം.
7: ഫോൺ 9496923694.
8: ന്യൂട്രോണിക്സ് ITIയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
9: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
8: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
9: ഫോൺ 9446071998.
10: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
7: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്
11: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിംഗ് AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്
12: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ

0: വിദഗ്ധ പരിശീലനം.
1: ഡ്രംസ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
0: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ITI ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ.
1: ഫോൺ 6282520614.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. സ്വന്തം കവിതകളിലൂടെയും കഥകളിലൂടെയും ആത്മാവിഷ്കാരം തേടുകയാണ് ബീന ബിജു. കണ്ണൂർ തളാപ്പ് ഗവൺമെന്റ് UP സ്കൂൾ ജീവനക്കാരിയായ പെരളശ്ശേരി ചോരക്കുളം സ്വദേശി ബീന ബിജു മനസ്സ് തുറക്കുകയാണ് ഇന്നത്തെ ശ്രീതിലകം പരിപാടിയിൽ. കവിതകൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, കവിതാ സമാഹാരം ആദ്യമായി പുറത്തിറക്കി, അതിനൊരു അവാർഡും കിട്ടിയിട്ടുണ്ട് അല്ലേ?
3: അപ്പൊ
2: ഈ എഴുത്ത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്?
3: 2022 ഞാനൊരു കഥ എഴുതി, താഴ്വാരങ്ങൾ സാക്ഷി എന്ന് പറഞ്ഞിട്ട്. അത് എഴുതാനുണ്ടായ സാഹചര്യം, ഞാൻ ജോലി ചെയ്യുന്നത് ഗവൺമെന്റ് തളാപ്പ് മിക്സഡ് UP സ്കൂളാണ്. ആ വർഷം 2022 സ്കൂൾ മാഗസിൻ പുറത്തിറക്കാന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞു, എല്ലാരും കഥയോ കവിതയോ എഴുതിക്കോ, നമുക്ക് മാഗസിൻ ചെയ്യുമ്പോൾ അതിലേക്ക് കൊടുക്കാന്ന്. അപ്പോ ഞാനൊരു കഥ എഴുതിയതാണ്, താഴ്വാരങ്ങൾ സാക്ഷി എന്ന് പറഞ്ഞ്. പക്ഷേങ്കിൽ ആ വർഷം മാഗസിൻ പുറത്തിറക്കിയില്ല. 2025 മാഗസിൻ ചെയ്യാൻ വീണ്ടും സ്കൂളിൽ നിന്നൊരു തീരുമാനം ഉണ്ടായപ്പോൾ സാറിനായിരുന്നു ചാർജ് കിട്ടിയത്, അജ്മൽ സാറ്. സാറ് നമ്മളെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും. സാറിന്റെ ചെറിയ മകനാണ്, മകന്റെ എന്തെങ്കിലും വെച്ചിട്ട് സാർ എഴുത്തുകാരനാണ്, ഞാൻ അതിന് ബാക്കിയായിട്ട് എന്തെങ്കിലും എഴുതി കൊടുക്കും. താഴ്വാരങ്ങൾ സാക്ഷി എന്ന് പറഞ്ഞ കഥ സാറ് വായിച്ചിട്ട് പറഞ്ഞു, നമുക്കിത് മാഗസീനിൽ ചെയ്യാന്ന് പറഞ്ഞു. സ്കൂൾ മാഗസീനിൽ എന്റെ കഥ വന്നു.
2: അതാണ് അച്ചടി മഷി പുരളുന്ന ആദ്യത്തെ
3: സൃഷ്ടി. ആ കഥ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു. അങ്ങനെയാണ് സൃഷ്ടിപഥത്തില് സാരഥിയും എന്റെ ഫ്രണ്ടുമായ ലിനീഷ് കണ്ണൂർ, എഴുത്തുകാരനും പാട്ടുകാരനാണ്, അവൻ കണ്ടിട്ട് എന്നെ വിളിക്കുന്നത്, കഥയോ കവിതയോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം എഴുതാൻ തുടങ്ങിയതാണ്. പിന്നെ ഒരുമിച്ചുള്ള കൂട്ടായ്മയുള്ള പുസ്തകം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു കഥ കൊടുത്തു, സ്മൃതി തീരം എന്ന് പറഞ്ഞൊരു കഥയായിരുന്നു. പക്ഷെ ആ പുസ്തകത്തിൽ ആദ്യം കൊടുത്തത് വേറെ ഒരു കഥയായിരുന്നു, ഒരു തുഷാരം പോലെ. പക്ഷെ അത് ഒരുപാട് പേജ് ഉണ്ടായിരുന്നു. ആ കഥ പുസ്തകത്തിൽ കൊള്ളിക്കാൻ പറ്റാത്തത് കൊണ്ട് വീണ്ടും ഒരു കഥ എഴുതി.
2: ഈ സൃഷ്ടിപഥം എന്ന് പറഞ്ഞല്ലോ, എന്താണ് ഈ സൃഷ്ടിപഥം?
3: ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്, എഴുത്തുകാരും കലാകാരന്മാരും എല്ലാരുള്ള കൂട്ടായ്മയാണ്. അതിന് ഓരോ ജില്ലക്കും കൂട്ടായ്മയുണ്ട്.
2: ഇതേ പേരിൽ തന്നെ?
3: ആ ഇതേ പേരിൽ തന്നെ. എല്ലാരും നമ്മളെ ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് സഹായിക്കും അവര്. 2025 ഏപ്രിൽ മാസത്തില് ഒരു ദിവസം എനിക്ക് വല്ലാത്തൊരു സ്വയം ഉണ്ടായൊരു പ്രശ്നങ്ങളാണ്, ജീവികൃതത്തോടും മരണത്തോടും നടുക്ക് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ സാറിനോട് ഞാനിങ്ങനെ, എനിക്കിങ്ങനെ ഭയങ്കര മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ, അപ്പോ സാറിന് മീനച്ചിക്ക് എന്തിനാ അങ്ങനെ പറയുന്നത്, മീനച്ചിക്ക് സ്വന്തം പ്രശ്നങ്ങൾ തീർക്കാനുള്ള കഴിവ് നിങ്ങളെ കയ്യിൽ തന്നെയുണ്ട്, എഴുതാനുള്ള കഴിവ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട്, അതിലൂടെ നിങ്ങളെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റും, നിങ്ങൾ കൂടുതൽ നിങ്ങളിലേക്ക് വരാൻ കഴിയും എന്നൊക്കെ പറഞ്ഞപ്പോ, അന്ന് രാത്രി ഞാനിങ്ങനെ 10:30 അങ്ങനെ എഴുതാൻ തുടങ്ങിയ ഒരു കഥയായിരുന്നു, ഒരു തുഷാരം പോലെ. അതൊരു 3:30 എഴുതി കഴിഞ്ഞു. എന്റെ ജീവിതത്തിൽ അന്നും ഇന്നും എന്നും ഏറ്റവും മനസ്സിൽ ചേർത്ത് വെക്കുന്ന കഥ അതായിരിക്കും.
2: കഥ എഴുതിയപ്പം പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടന്നു എന്നുള്ള അവസ്ഥയായിരുന്നു.
3: അന്നത്തെ എന്റെ മനസ്സിനെ ഞാൻ അവിടെ ശാന്തമാക്കി. ആ കഥാപാത്രം അവിടെ മരിക്കുന്നതായിരുന്നു. അന്നത്തെ മാനസികാവസ്ഥയെയാണ് ഞാൻ ഇല്ലാതാക്കിയത്. അതോടുകൂടി എന്റെ പ്രശ്നങ്ങൾ തീർന്നു. അങ്ങനെ ഞാൻ എഴുതുന്ന ഓരോ കഥകളും കവിതകളും ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും, ചിലപ്പോൾ പത്രത്തിൽ എന്തെങ്കിലും വാർത്ത കണ്ടിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ പത്രത്തിലോ എന്തെങ്കിലും ഒരു സംഭവം അറിഞ്ഞതിന് ശേഷം, അപ്പൊ അന്നത്തെ ആ സാഹചര്യത്തിൽ എഴുതാറുണ്ട്. അതെന്റെ ഫ്രണ്ടിന്റെ ഭർത്താവ് പോലീസാണ്. ഒരു പോലീസുകാരൻ രാത്രി അവരെ ഡ്യൂട്ടിക്ക് പോയപ്പോ കണ്ട ഒരു സംഭവം അവരെ ഭാര്യയോട് പറഞ്ഞു, അവരത് എന്നോട് പറഞ്ഞു. അപ്പൊ അത് ഞാനൊരു കഥയാക്കി. അതാണ് നിശാശലഭങ്ങൾ എന്ന് പറഞ്ഞ കഥ. ഫേസ്ബുക്കിൽ നമ്മൾ മികച്ച കഥ കവിത എന്നിട്ട് അവർ ഓരോ ദിവസം ഇടും. അപ്പൊ അതിൽ നിന്നെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആ കവിത.
2: ഇതെല്ലാം സൃഷ്ടിപഥം കൂട്ടായ്മ ചെയ്യുന്ന കാര്യങ്ങളാണോ?
3: അതെ, ഫേസ്ബുക്കിൽ കുറെ ഗ്രൂപ്പുണ്ട് ഇതുപോലെ, നമ്മളെ സാഹിത്യ
2: കൂട്ടായ്മകള്.
3: അപ്പൊ അവര് തരുന്ന അംഗീകാരം നമുക്ക് ഒരു പ്രചോദനമാണ്. എഴുതാനുള്ള
2: പ്രമേയം എല്ലായിടത്തുനിന്നും സ്വരൂപിക്കുന്നുണ്ടല്ലേ?
3: ആരെങ്കിലും ജീവിതം മുന്നേ കണ്ടിട്ട് ചെയ്യലുണ്ട്, ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യലുണ്ട്.
2: സാമൂഹിക പ്രശ്നങ്ങൾ പ്രമേയമാവാറുണ്ട്. പിന്നെ വയനാടിനെ കുറിച്ചെല്ലാം കവിത എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ?
3: വയനാടിനെ കുറിച്ച്
2: ഉരുൾപൊട്ടലിന്റെ, അതായത് സാമൂഹിക പ്രശ്നങ്ങൾ മനസ്സിനെ പൊള്ളിക്കാറുണ്ട്.
3: ഉണ്ട്, അറിയല്ലോ സമൂഹത്തിൽ എല്ലാവരും പറയപ്പെടുന്ന കാര്യങ്ങള്. മിക്കവാറും ഞാനത് കഥകളോ കവിതകളോ ആക്കാറുണ്ട്.
2: നമ്മളെ സൃഷ്ടികളിലൂടെ എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്?
3: അതെ, നമ്മളൊരു കഥയോ കവിത എഴുതുകയെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു പറക്കുന്ന പോലെയാ, ഒരു വിമ്മിഷ്ടായിരിക്കും അത് എഴുതി കഴിയുന്നത്. ഒരു എഴുതി കഴിഞ്ഞാൽ ശാന്തമായി, ചിലപ്പോൾ രാവിലെ പോകുന്ന വഴിക്കായിരിക്കും എന്തെങ്കിലും ഒരു സംഭവം നമ്മൾ മനസ്സിൽ വരിക. ചിലപ്പോൾ അന്ന് അത് എഴുതാനേ പറ്റില്ല, അന്നോ 2-3 ദിവസത്തേക്ക് എഴുതാൻ പറ്റില്ല. പക്ഷെ ആ ഒരു കഥയോ കഥാപാത്രങ്ങളോ മനസ്സിൽ തന്നെ ഉണ്ടാവും. അതൊരു വല്ലാത്ത അവസ്ഥയാണ്, അതൊന്ന് നമ്മളൊന്ന് എഴുതി കഴിയുന്നത് വരെ. അപ്പോഴത്തേക്ക് അതിന്റെ, ചിലപ്പോൾ അതിന്റെ വീര്യമെല്ലാം കുറഞ്ഞു പോയി, നമുക്കത് എഴുതേണ്ട മാറിപ്പോവും.
2: വീര്യം നഷ്ടപ്പെട്ടില്ലെങ്കിൽ അതൊരു സൃഷ്ടിയായി
3: മാറും. പിന്നെ കുറെ ഫ്രണ്ട്സും മാറുണ്ട്. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഇത് സാഹിത്യ രംഗത്ത് നിൽക്കുന്നവരാണ്, ലിനീഷ് കണ്ണൂർ എന്ന് പറഞ്ഞ, പിന്നെ സരിത ബാബുരാജ് എന്ന് പറഞ്ഞ, അവരെ ഇതിൽ കുറവാണ്. പക്ഷെ എന്റെ കൂടെ നിൽക്കും, ഞാനൊക്കെ ഒരു തളർച്ച

0: കാണുമ്പോൾ അവളൊരു പിക്ചറൊക്കെ ഇട്ട് തരും. അപ്പൊ പിക്ചർ ഇട്ട് തന്നിട്ട് പറയും, പിന്നെ നീ ഇതിനൊരു കഥ എഴുത്, അല്ലെ ഇതിനൊരു കവിത എഴുത്, നിന്നെ കൊണ്ട് എഴുതാൻ പറ്റും, ഇങ്ങനെ എൻ്റെ കൂടെ നിൽക്കുന്നത് സരിതയാണ്. അത് വലിയൊരു കാര്യമാണ്. നമ്മൾ അവരെ ജീവിതത്തിന്റെ തിരക്കിനിടയിലും നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ ഉണ്ടാവുമ്പോൾ അതൊരു വലിയ കാര്യമല്ലേ.
1: ഏതൊരു തളർച്ചയിലും നമ്മളെ താങ്ങായി പിടിച്ചുയർത്താൻ ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു
0: വലിയൊരു
1: കാര്യമാണ്.
0: പിന്നെ എൻ്റെ മോള് നന്നായി സപ്പോർട്ട് ചെയ്യും. മോള് എഴുതും, എഴുതുകയും ചെയ്യും, നന്നായി വായിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ എഴുതിയ കവിതകളെല്ലാം അവൾക്ക് ഇട്ട് കൊടുത്ത് അവള് പറയും, അമ്മേ അത് ആവർത്തനാണ്, രണ്ടാമത്തെ വരിയിൽ ആവർത്തനാണ്, അങ്ങനെ പറയും. അവള് വായിച്ചിട്ടേ ഒരു കവിതയോ കവിത ഞാൻ പോസ്റ്റ് ചെയ്യലല്ലോ.
1: ആദ്യ കവിതാ സമാഹാരം എന്നിലേക്ക്, അപ്പൊ അത് പേര് പോലെ തന്നെ ആ കവിതാ സമാഹാരം അവനവനിലേക്കുള്ള ഒരു യാത്രയാണോ?
0: അതെ, അതില് മിക്ക കവിതകളും ഞാൻ എൻ്റെതായ കാഴ്ചപ്പാടിലേക്കൂടിയും എൻ്റെതായ ചിന്തകളുമാണത്. എന്റെ മോള് സെലക്ട് ചെയ്തതായി ഇതിന്റെ മുഖചിത്രം. അപ്പൊ അതിന് എന്റെ അവിടെ അറിയുന്ന രാജിനി ചേച്ചി ഉണ്ടായിരുന്നു സൃഷ്ടിപഥത്തില്. അപ്പൊ അവർക്ക് ഇത് കൊടുത്തപ്പോ അവരാണ് ഇത് വരച്ചു തന്നത്.
1: എത്ര കവിതകൾ ഉണ്ട് അതില്?
0: അതില് 37 കവിതകൾ.
1: ഓരോ കവിതയും അവനവന്റെ പ്രതിഫലനങ്ങൾ തന്നെയാണോ?
0: എല്ലാ കവിതയും അങ്ങനെയല്ല. എന്നെ നിർദ്ദേശിക്കുന്ന ഞാനെന്ന പെണ്ണ്, എന്നെ പോലത്തെ കുറെ സ്ത്രീകൾ ഉണ്ടാവും, എല്ലാരെയും ചേർത്തുകൊണ്ട് ഞാൻ എഴുതുന്നത്. സ്ത്രീകൾ മുന്നോട്ട് വരിക, പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയണം, വീടിനുള്ളിൽ കരഞ്ഞു തളർന്നിരിക്കേണ്ട ആളല്ല സ്ത്രീകൾ. അവർ സ്വയം ചിന്തിക്കണം, സ്വയം ജോലി ചെയ്യണം, സ്വയം ജീവിക്കണം, സ്വയം കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം, നിലപാടിൽ ശരിയോ തെറ്റോ എന്ന് നോക്കി ശരിയാണെങ്കിൽ അത് ഉറച്ചു നിൽക്കാൻ കഴിയണം.
1: എന്നിലേക്ക് എന്ന് പറയുമ്പം പല സ്ത്രീകളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു ബിംബമാണ് ഈ ഞാൻ. സ്ത്രീ സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളെ ഒരു കവിതയിലേക്ക് കൊണ്ടുവരുന്നു, അതിന് ഞാനും അതിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് എന്നുള്ള രീതിയിലാണ് അത് ടൈറ്റിൽ അല്ലെ കവിതകളും. വയലാർ ശരത്ചന്ദ്ര വർമ്മയിൽ നിന്ന് അവാർഡ് ലഭിച്ചിരുന്നുവല്ലോ.
0: എന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന അന്ന് തന്നെയാണ് ആ അവാർഡ് കിട്ടിയത്. സൃഷ്ടിപഥത്തില് 102 ദിവസം കൊണ്ട് 51 കവിത എഴുതുക എന്നുള്ളതായിരുന്നു ആ ഒരു
1: ചലഞ്ച്.
0: അതില് കുറച്ച് നിബന്ധനകൾ ഉണ്ടായിരുന്നു. 12 വരി ഉണ്ടായിരിക്കണം, പിന്നെ അക്ഷരത്തെറ്റ് ഉണ്ടാവാൻ പാടില്ല, പിന്നെ രാഷ്ട്രീയ പാർട്ടികളെയോ മതങ്ങളെയോ അങ്ങനെ ഒന്നിനെയും പ്രതിനിധീകരിച്ച് എഴുതരുത്. അവര് തരുന്ന വിഷയം അവര് തരുന്ന സമയത്തിനുള്ളിൽ എഴുതി തീർക്കുക. എഴുതുക വെച്ചാൽ ചെറിയ മണിക്കൂറുകൾ തരും, ആ മണിക്കൂറിനുള്ളിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം വീട്ടിൽ വന്ന് വീട്ടിലെ ജോലി കഴിഞ്ഞ് ആ ഒരു സമയം കൊണ്ട് എഴുതി തീർക്കുക വെച്ചാൽ വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു. അതില് വിജയിക്കാൻ കഴിഞ്ഞതിൽ വലിയൊരു സന്തോഷമാണ്.
1: വൈവിധ്യമാർന്ന പ്രമേയങ്ങളായിരുന്നു,
0: വ്യത്യസ്തമായ വിഷയങ്ങളാണ് തരുന്നത്.
1: അംഗീകാരങ്ങൾ
0: അവാർഡ് 2025 പി എൻ പണിക്കർ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, കവിതക്കാണ് കിട്ടിയത്. 2025 മൈലമ്മ പുരസ്കാര വേദിയിൽ വെച്ചിട്ട് ആദരിച്ചു. മാർച്ച് 8 വനിതാ ദിനത്തിൽ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. പിന്നെ അക്ഷരജ്യോതി പുരസ്കാരം ലഭിച്ചു.
1: അക്ഷരജ്യോതി പുരസ്കാരമാണ് വയലാർ ശരത്ചന്ദ്ര വർമ്മയിൽ നിന്ന് ഏറ്റുവാങ്ങിയത്. അത് ഏത് വർഷമായിരുന്നു?
0: 2026 പുസ്തക പ്രകാശനം അക്ഷരജ്യോതി പുരസ്കാരം കൊടുക്കുന്ന വേദിയായിരുന്നു. അപ്പൊ അവിടെ വെച്ച് പുസ്തകം പ്രകാശനം ചെയ്തത് സാറായിരുന്നു. എന്റെ മകനാണത് ഏറ്റുവാങ്ങിയത്. മകനും എന്റെ അച്ഛനും അമ്മയാണ് ഏറ്റുവാങ്ങിയത്.
1: വായനയോടുള്ള താല്പര്യം ജനിക്കുന്നത് എപ്പോഴാണ്? നേരത്തെ വായനയുണ്ട്?
0: വായിക്കുമായിരുന്നു ചെറുതിലെ. എനിക്ക് തോന്നുന്നു ഞാൻ നോവലുകൾ ലൈബ്രറിയിൽ നിന്നൊക്കെ എടുത്തിട്ട് വായിക്കലുണ്ടായിരുന്നു. സത്യം പറഞ്ഞ മനോരമ മംഗളൊക്കെ അന്ന് വീട്ടിൽ വാങ്ങിക്കുന്ന സമയല്ലേ, അപ്പൊ അതെല്ലാ കഥയും വായിക്കും. അന്നത് വലിയ തെറ്റായിരുന്നു. പണ്ട് വായിക്കുന്നതൊക്കെ അവിടെ നിർത്തിയിരുന്നു, പിന്നെ നമ്മൾ നമ്മളേതായ ലൈഫിലേക്ക് വന്നില്ലേ. പിന്നെ ഇപ്പൊ വായിക്കാൻ തുടങ്ങിയത് എന്റെ സുഹൃത്ത് മീര, കഥകളി ആർട്ടിസ്റ്റ് ആണ്, അവളാണ് എന്നോട് പറഞ്ഞത് കുറച്ചുകൂടി മീനച്ച് വായിക്കും. സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് ഒരു പുസ്തകം എടുത്തു, ചങ്ങമ്പുഴയുടെ കവിതകൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, മീന ഞാൻ പുസ്തകം വായിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അപ്പോൾ നല്ല കാര്യം മീനച്ച് നല്ലോണം വായിക്കുന്നുണ്ട്.
1: എഴുത്ത് എങ്ങനെയാണ് ജീവിതത്തിനെ സ്പർശിക്കുന്നത്?
0: എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തിന് മുന്നേയുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ഒരു സ്ത്രീ, ബീന എന്ന് പറയുന്ന ജോലി ചെയ്യുന്ന വീട്ടമ്മയായ സാധാരണ സ്ത്രീ ആയിരുന്നു. അപ്പോൾ എഴുതാൻ തുടങ്ങിയപ്പോൾ ഞാനെന്ന വ്യക്തിയിൽ മാറ്റങ്ങൾ വന്നു. ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് പറയുന്നത്, എന്നുള്ള നെഗറ്റീവുകളൊക്കെ കുറയാൻ തുടങ്ങി, പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങി, കാഴ്ചപ്പാടുകൾ മാറി, ചിന്തകൾ മാറി. ഞാൻ പോസിറ്റീവ് ആകുമ്പോൾ എന്റെ മക്കൾ അവിടെ പോസിറ്റീവ് ആകുന്നു കണ്ടതാണ് ഞാൻ ഏറ്റവും വലിയ സന്തോഷം തരുന്നത്. പുസ്തകം പ്രകാശനം ചെയ്തതോടുകൂടി കുറെ കൂടി മാറ്റം വന്നു, കുറെ കൂടി അറിയപ്പെടാൻ തുടങ്ങി, അംഗീകാരങ്ങൾ അനുമോദനങ്ങൾ കിട്ടാൻ തുടങ്ങി. പിന്നെ ഇതാ ഇവിടെ വന്ന് നിൽക്കുന്നു ആകാശവാണി എന്ന വേദി. ഇതെല്ലാം വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ജീവിച്ചിരുന്നു എന്ന് അടയാളപ്പെടുത്തൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്.
1: ചെറുപ്പകാലം പഠനകാലം അതൊക്കെ എങ്ങനെയായിരുന്നു?
0: നമുക്ക് അച്ഛനും അമ്മയും മക്കള്, അതൊരു സന്തോഷമുള്ള കുടുംബമായിരുന്നു. 19 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 2 മക്കള് ഉണ്ടായി. അതിനുശേഷം ഞാൻ തയ്യൽ പണിയെടുക്കായിരുന്നു. ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് പഠിക്കൽ ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ സ്വന്തമായി എന്തെങ്കിലും ചെയ്യണം, അവനവനായിട്ട് ഒരു വരുമാനം ഉണ്ടാവണമെന്ന് തോന്നിയ സമയത്ത് തയ്യൽ തുടങ്ങിയപ്പോൾ പോസിറ്റീവായ റിസൾട്ട് ആയിരുന്നു. കാരണം വർക്കിട്ട ഞാൻ തുണിയെടുത്തു, മാക്സി തുണിയൊക്കെ ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നു തയ്ച്ചു കൊടുക്കും. അങ്ങനെ അങ്ങനെ തയ്യൽ ഒരുപാട് കിട്ടി, എനിക്ക് ചെയ്യാൻ പറ്റാത്തതിലധികം കിട്ടി. അത് പിന്നെ നടുവേദന വന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആ സമയത്താണ് ഹസ്ബൻഡ് നീ PSC പഠിച്ചോ, അങ്ങനെ PSC താല്പര്യമില്ലാണ്ട് അവരെ നിർബന്ധത്തിന് പഠിക്കാൻ തുടങ്ങി. മക്കളെ സ്കൂളിൽ വിട്ട് ക്ലാസ്സിന് പോയി പഠിച്ച് ജോലി കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിജീവനം എന്ന് പറഞ്ഞ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതിജീവനം തന്നെയായിരുന്നു. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നതായിരുന്നു, ഇങ്ങനെ കുറെ പണിക്കാർ വെച്ച് ചെയ്യുന്നതായിരുന്നു. എല്ലാ ദിവസവും അവരെ മൊത്തം പണിക്കാർക്കും ഭക്ഷണമാക്കി കൊടുക്കണം. അതിനുശേഷം മക്കളെ ഒരുക്കി സ്കൂള് വിട്ട് ഞാൻ പി എസ് സി കോച്ചിങ്ങിന് പോകും. വന്നിട്ട് തയ്യൽ പണി ഉണ്ടായിരുന്നു. ഇത്രയും ബുദ്ധിമുട്ടിട്ടാണ് ഞാനൊരു ജോലി നേടിയെടുത്തത്. ഇപ്പൊ അഭിമാനോട് അന്ന് ഞാൻ നിർത്താൻ നോക്കിയതായിരുന്നു. പാപ്പ ഗ്രാൻഡ്മാൻ്റെ സാറുണ്ടായിരുന്നു, പ്രതീഷ് സാറ്. സാറോട് ഞാൻ പറഞ്ഞു, സാർ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മാഷോട് നീ സാമ്പത്തിക പ്രശ്നമാണ്, നീ പൈസ തരണ്ട, ജോലി വാങ്ങിയിട്ട് പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. നീ മക്കളെ ഓർത്ത് പഠിക്കണം, അപ്പൊ നിനക്ക് മക്കൾക്ക് നേടിക്കൊടുക്കാൻ പറ്റുന്നതായ അഭിമാനാണ്, അത് നീ ചെയ്യണം. ആ വാശിയിലാണ് ഞാൻ പഠിച്ചത്. മോള് ചോദ്യം ചോദിക്കും, സഹായിക്കും, എന്ന് സഹായിക്കും. അങ്ങനെ ജോലി നേടിയതാണ്.
1: ഇതിപ്പോ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന പൗലോ കൊയ്ലോന്റെ അൽക്കെമിസ്റ്റിൽ പറയുന്ന ഒരു വരിയുണ്ട്, നമ്മളൊരു കാര്യം വളരെ തീവ്രമായി ആഗ്രഹിച്ചാൽ അത് നമുക്ക് വേണ്ടി നേടിത്തരാൻ ലോകം മുഴുവൻ ഗൂഢാലോചന ചെയ്യും. ബീനന്റെ ജീവിതം കേൾക്കുമ്പോൾ അത് അക്ഷരം പ്രതി ശരിയാണ് അല്ലേ?
0: പേര് പറയാന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഒഴിഞ്ഞു പോയാൽ അതൊരു സങ്കടമാകും.
1: എല്ലാ സുഹൃത്തുക്കൾക്കും
0: അതിലൊരുപാട് ഞാൻ നന്ദി പറയുകയാണ്.
1: പിന്നെ കുടുംബം,
0: ഹസ്ബൻഡ്, രണ്ട് മക്കള്, അച്ഛൻ, അമ്മ, ഏച്ചി, ഭർത്താവിന്റെ അമ്മയുടെ കൂടെ.
1: ഭർത്താവ് റിയൽ എസ്റ്റേറ്റ്.
0: അതെ.
1: ഭാവി പരിപാടികൾ എന്തൊക്കെയാണ്?
0: കുറച്ചുകൂടി നല്ല നന്നായിട്ട് എഴുതണം എന്ന് വെച്ചാൽ എനിക്ക് തൃപ്തി വരുന്ന രീതിയിൽ. ഫസ്റ്റ് തന്നെ ഒരു പുസ്തകം ചെയ്യണം എന്ന് വെച്ചൊരു നോവലായിരുന്നു. നോവല് എഴുതി കഴിഞ്ഞതാണ്, പക്ഷേ കുറച്ചുകൂടി ചെയ്യാനുണ്ട്. അത് പാമ്പിനെ കഥാപാത്രമാക്കിയിട്ടുള്ളതായിരുന്നു. അപ്പൊ അത് ചെയ്യണമെങ്കിൽ എന്റെ സങ്കല്പത്തിലുള്ളത് എടുത്തിട്ട് എഴുതാൻ പറ്റൂല,
1: കുറച്ച് റിസർച്ച്
0: ചെയ്യണം. കുറെ യൂട്യൂബിലെല്ലാം കണ്ടു, കുറെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചു. ഇനി കുറച്ച് അമ്പലങ്ങളിലെല്ലാം പോയിട്ട് നമ്മൾ അതിൻ്റെതായ അമ്പലങ്ങളിലും കാവുകളിലും പോയി അറിയുന്നവരോട് ചോദിച്ചിട്ട് എഴുതണം. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ
1: വ്രണപ്പെടുത്തുക,
0: അല്ലെങ്കിൽ വിശ്വാസം ഇല്ലാത്തവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനൊന്നുമല്ല എന്റെ ഒരു ഭാവന.
1: അതൊക്കെയാണ് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പരിപാടികൾ. ബീനയുടെ കവിത കേൾക്കാം അവരുടെ സ്വന്തം ശബ്ദത്തിൽ.
0: പെൺഭാവങ്ങൾ എന്ന് പറഞ്ഞ കവിത എന്റെ പുസ്തകത്തിൽ എഴുതിയ കവിതയാണ്. അത് എഴുതുമ്പോൾ ഒരു സ്ത്രീ ഏതൊക്കെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, അവൾ ജനനം മുതൽ മരണം വരെ. ഈ കവിത ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഒരു ചേച്ചി ഇതിന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി. അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി. കാരണം ഞാൻ എഴുതിയ കവിതയാണോ ഇതെന്ന് എനിക്ക് തോന്നിപ്പോയത് അവർ അതിന്റെ അത്രയും അർത്ഥങ്ങളിലൂടെ, ആഴങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ്.
1: നമ്മൾ ഒരിക്കലും സങ്കല്പിക്കുക പോലും ചെയ്യാത്ത വിധത്തിലുള്ള രീതിയിൽ ഈ സൃഷ്ടി അവരിൽ കണക്ട് ചെയ്യാം.
0: കവിതയിൽ ഫസ്റ്റ് വിമലയെന്ന് വിളിച്ചിട്ടാണ് തുടങ്ങുന്നത്. വിമല എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ. കവിതയുടെ അവസാനം എത്തുമ്പോഴത്തേക്ക് ഞാൻ അമ്പികയെ നാക്കുന്നത്. അത് ഞാൻ ഒന്നും ചിന്തിച്ചിട്ട് എഴുതിയതല്ല എഴുതി. പക്ഷെ ആ ഒരു ചേച്ചി വായിച്ചപ്പോൾ ആ ഒരു സാധാരണ സ്ത്രീ ജീവിതത്തിന്റെ അവസാന വേളകളിൽ എത്തുമ്പോൾ ദേവിയായി മാറുന്നു എന്ന് അവർ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയത് വായിച്ചപ്പോഴാണ് ഞാൻ എഴുതിയ കവിതയ്ക്ക് ഇത്രയും വലിയ അർത്ഥം ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയത്. വിമലെ, നിന്നിലെ പെൺഭാവങ്ങളൊക്കെയും ഭുവനത്തിൽ ആർക്കൊക്കെ വീതിച്ചു നൽകി. താതന്റെ കണ്ണായി പാലിൽ വളർന്നു, മാണിക്യ രശ്മികൾ ഹൃത്തിൽ നിറച്ചു. പനിനീരു പോലൊരാ കൗമാരം പൂത്തു, കൂടപ്പിറപ്പിനായി ആശ്രയം തീർത്തു. ആവോളം പരിശുദ്ധി ആറ്റിത്തെളിച്ച് പ്രാണന്റെ തോടിലായി ചേർന്നു നിന്നു. ജീവിതമുല്ലാസ വേളകൾ തീർക്കവേ കുഞ്ഞോമന മക്കൾ പിറന്നു വീണു. കൈകൾ വളർന്നു, കാലു വളർന്നു, മാരിവിൽ പോലെ വർണ്ണമായി മാറി. ഹൃദയമാം തന്തുക്കൾ കോർത്തുകെട്ടി മുത്തശ്ശി കഥയ്ത് കാതിലായി ചൊല്ലി. നീ നടനമാടിയ ഭാവങ്ങളൊക്കെയും അംബികയെ ആനന്ദരംഗങ്ങളായിരുന്നു.
1: പാട്ടെഴുത്തിലും ഒരു കൈ നോക്കിയിട്ടുണ്ട് ലബീന?
0: അതെ, ഞാൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പാട്ടെഴുതാനും ഇഷ്ടമാണ്. പാട്ട് ഒന്ന് ഷൈൻ സ്റ്റുഡിയോ കണ്ണൂർ വെച്ച് ഷൈൻ സാർ സംഗീത സംവിധാനം ചെയ്ത് നമ്മുടെ കണ്ണൂർ ഡി ഡി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ധനുർദേവ് എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ അത് പാടിയിട്ടുണ്ട്. പിന്നെ എന്റെ വരികൾ എയിൽ കൊടുത്ത് പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആ എയിൽ വെച്ച് ചെയ്ത രണ്ട് പാട്ടും നല്ല വൃത്തിക്ക് കിട്ടി എന്നുള്ളതാണ് വേറൊരു സന്തോഷം.

0: കവിത എഴുതുന്നതും പാട്ട് എഴുതുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം തോന്നിയിട്ടുണ്ട്?
1: വ്യത്യാസം തോന്നിയിട്ടുണ്ട്, വ്യത്യാസമുണ്ട്. പാട്ടിലാകുമ്പോൾ അത് ഈണത്തിലും താളത്തിലും കിട്ടണം. കവിതയിലാണെങ്കിൽ നമുക്ക് കുറെ നമ്മള് എല്ലാ മനസ്സിന്റെ ചിന്തകളും കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് അതിൻ്റെതായ രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റും. കഥകളിലാണെങ്കിൽ കൂടുതൽ ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി ഭംഗിയായി എഴുതാൻ പറ്റുന്നത് കഥയാണെന്ന് തോന്നുന്നു. അതിൽ അമ്മ മനസ്സ് എന്ന കഥയിൽ എൻ്റെ മനസ്സ് തട്ടിയതും എല്ലാവരും എടുത്തു പറഞ്ഞ ഒരു കുറച്ച് ഭാഗങ്ങളുണ്ട്. ആലീസെ, മക്കളെ എടുത്തു വളർത്തിയതിൻ്റെ തഴമ്പ് നിന്റെ ഊരയിലേ ഉള്ളൂ. നിന്നെ സംരക്ഷിച്ചതിൻ്റെ, സ്നേഹിച്ചതിൻ്റെ തഴമ്പ് അവരുടെ കൈകളിലില്ല. അത് നീ ആദ്യം മനസ്സിലാക്കൂ. അമ്മിഞ്ഞപ്പാലിൻ്റെ നറുമണം, താരാട്ടുപാട്ടിൻ്റെ ഈണം, അമ്മ വാരിക്കൊടുക്കുന്ന ഉരുളച്ചോറ്.

0: ആ വിരൽത്തുമ്പിൽ കിട്ടുന്ന സുരക്ഷിതത്വം, അവർ അതൊക്കെ ഇപ്പോഴും ഓർക്കണമെന്ന് നമ്മുടെ വ്യർത്ഥ മോഹം മാത്രമാണ്. അവർക്ക് അവരുടേതായ ലോകമുണ്ട്. നേട്ടങ്ങൾക്കും അവരുടെ പ്രശസ്തിക്കും ജീവിതത്തിനും വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലായിരിക്കില്ലേ? അപ്പോ അതിൽ നമ്മളില്ലേ? അവരുടെ നേട്ടങ്ങളുടെ കൂട്ടത്തിൽ നമ്മളോടുള്ള സ്നേഹമില്ലേ? നമ്മൾ അവരുടെ ആരുമല്ലേ?
1: മക്കൾക്ക് അങ്ങനെ ഒരു വികാരങ്ങളില്ലേ എന്ന് ആ അമ്മ സങ്കടത്തോടെ ചോദിക്കുന്ന ഒരു ഭാഗമാണ്.
2: അച്ഛനും അമ്മയും ജീവിതകാലം മുഴുവനും മക്കളെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല. തിരിച്ചങ്ങനെ ഉണ്ടാവുന്നില്ലേ എന്ന് ആശങ്കപ്പെടുവാണ് അല്ലേ?
3: സാഹിത്യ ലോകത്ത് തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ബീനയ്ക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കവയിത്രിയും കഥാകാരിയുമായ പെരളശ്ശേരി ചോരക്കുളം സ്വദേശി ബീന ബിജുവായിരുന്നു ശ്രീതിലകം പരിപാടിയിൽ ഇന്നത്തെ അതിഥി. നിർവഹണം ജീജ ശ്രീജിത്ത്, കൂടെ സ്മിത മണിക്കോത്ത്.
4: ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
5: മോഡേൺ ഐ ടി ഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ, ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
6: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
2: നോ ക്യാപ്, എൻ ഒ നോ സി എ പി, ക്യാപ് തൊപ്പി ഇല്ല എന്ന് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ. ഹി ഹാസ് നോ ക്യാപ്, അയാൾക്ക് തൊപ്പിയില്ല. ക്യാപ് എന്നതിന് വേറെയും അർത്ഥങ്ങളുണ്ട്. ദിസ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്, ദർ ഇസ് നോ എക്സ്ട്രാ ക്യാപ്. ഇതാണ് ഒട്ടാകെയുള്ള ചിലവ്. പുറമേ ചിലവുകൾ ഒന്നുമില്ല, എക്സ്ട്രാ ചാർജ് ഒന്നുമില്ല. എക്സ്ട്രാ ക്യാപ് എന്നാൽ എക്സ്ട്രാ ചാർജ്. ദിസ് ഈസ് ദ ടോട്ടൽ കോസ്റ്റ്, ദർ ഇസ് നോ എക്സ്ട്രാ ക്യാപ്. ദർ ഇസ് നോ ക്യാപ് ഓൺ ദ ബജറ്റ്. This means there is no upper limit on the budget. അതായത് ബജറ്റിന് ഒരു മേൽ പരിധി ഇല്ല. Cap means limit. There is no cap on the budget. ഇനി Gen Z സ്ലാങ്ങിലെ നോ ക്യാപ്. കള്ളമല്ല, സത്യമാണ്. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. No lie, for real, I am being completely honest. ഇതൊക്കെയാണ് Gen Z ഭാഷയിൽ നോ ക്യാപ്പിന്റെ അർത്ഥം. ക്യാപ് എന്നാൽ കള്ളം, ലൈ. The food was out of the world. No cap. ഭക്ഷണം അതിഗംഭീരമായിരുന്നു. ഇതിൽ യാതൊരു കള്ളവുമില്ല. The food was out of the world. No cap. He scored full marks in all subjects. No cap. എല്ലാ വിഷയത്തിലും അവൻ മുഴുവൻ മാർക്കും നേടി. സത്യമാണ് പറയുന്നത്. He scored full marks in all subjects. No cap. He owns that magnificent bungalow. That's cap. അവന്റേതാണോ ആ അതിഗംഭീരമായ ബംഗ്ലാവ്? അത് കള്ളം. ഹി ഓൺസ് ദാറ്റ് മാഗ്നിഫിസന്റ് ബംഗ്ലോ. ദാറ്റ്സ് ക്യാപ്. ഇറ്റ്സ് ക്യാപ് ദാറ്റ് ഐ വൺ റുപ്പീസ് 1 crore ഇൻ ലോട്ടറി. എനിക്ക് 1 crore ലോട്ടറി അടിച്ചു എന്നത് കള്ളമാണ്. ഇറ്റ്സ് ക്യാപ് ദാറ്റ് ഐ വൺ റുപ്പീസ് 1 crore ഇൻ ലോട്ടറി. നോ ക്യാപ്, ഐ വൺ റുപ്പീസ് 1 crore ഇൻ ലോട്ടറി. കള്ളമല്ല, എനിക്ക് 1 crore ലോട്ടറി അടിച്ചു. നോ ക്യാപ്, I won rupees 1 crore in lottery. Take care. This is Smita Manikoth.
7: മോഡേൺ ഐ ടി ഐ എഫ് എം ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ഐ ടി ഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
8: മോഡേൺ ഐ ടി ഐ,
9: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
8: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, എ സി മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിക് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ഐ ടി ഐ, കാൽടെക്സ് കണ്ണൂർ.
9: ഫോൺ 6282520614.
10: ആകാശവാണി കണ്ണൂർ.
11: റീഗൽ ജുവല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
12: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
11: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
13: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്.
10: റീഗൽ ജുവല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ

0: 163 45 നേത്രാവതി എക്സ്പ്രസ് 19 മിനിറ്റും 22 149 പൂന എക്സ്പ്രസ് 8 മിനിറ്റും വൈകിയോടുന്നു.
1: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
6: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
7: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
6: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
7: ഫോൺ 9446071998.
8: റിംഗംബോസ്റ്റിന് വേണം കൃത്യമായ ഇനോക്കുലം. മാലിന്യത്തെ വളമാക്കാൻ ഹരിതമിത്രം കോയർപിത് ഇനോക്കുലം. ജൈവ മാലിന്യ സംസ്കരണത്തിന് ഇനി ഹരിതമിത്രം.
9: സംസ്ഥാന ശുചിത്വ മിഷന്റെ അംഗീകാരത്തോടെയുള്ള ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റിയുടെ ഉൽപ്പന്നം.
7: ഫോൺ 9496923694.
10: ലാപ്രോസ്കോപ്പിക് സർജന്റെ നേതൃത്വത്തിൽ ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊയ്ലി ഹോസ്പിറ്റലിൽ സൗജന്യ ഹെർണിയ പരിശോധനാ ക്യാമ്പ്. ഫോൺ 9048714471.
11: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
12: ലാപ്ടോപ്പോ?
11: അതെയല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
13: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
14: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
15: തലകറക്കവും ഇയർ ബാലൻസിന്റെ പ്രശ്നങ്ങളും നിങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടോ? കണ്ണൂർ റേഡിയന്റ് ENT ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന വീഡിയോ നിസ്റ്റാഗ്മോഗ്രഫി അല്ലെങ്കിൽ VNT ടെസ്റ്റ് കൊണ്ട് തലകറക്കത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്തി നിങ്ങളുടെ തലകറക്കം മാറ്റാം. ഈ അത്യാധുനിക പരിശോധന നിങ്ങൾക്ക് ചുരുങ്ങിയ ചെലവിൽ ലഭിക്കുന്നതാണ്. ENT ചികിത്സയിൽ ഉത്തര മലബാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഹോസ്പിറ്റൽ റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 854-77-69-268.
16: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
17: രണ്ടും കൂടി ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
16: അതെങ്ങനെയാ?
17: അവിടെ BCom, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
16: എടാ, സംഭവം കൊള്ളാലോ.
17: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
18: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: ചേട്ടന്മാരെ, ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
18: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
10: ലേസർ സർജൻ ഡോക്ടർ വി സുരേഷിന്റെ നേതൃത്വത്തിൽ ജൂലൈ 26 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കൊയ്ലി ഹോസ്പിറ്റലിൽ സൗജന്യ പൾസ് പരിശോധനാ ക്യാമ്പ്. ഫോൺ 9048714471.
0: ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
0: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
1: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
0: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
1: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490248663, 9847.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: അടുത്ത ഗാനം സലീം കൊടത്തൂർ പാടിയത്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
4: അടുത്ത ഗാനം മാർക്കോസ് പാടിയത്.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: അടുത്ത ഗാനം അസീസ് പുലിക്കുന്ന് പാടിയത്.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിന് ശേഷം രണ്ടര മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതുൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദ്യാർത്ഥികളുടെ അധ്യയനവർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ ഇറക്കുമതിക്ക് 10% തീരുവ ഏർപ്പെടുത്തി അമേരിക്ക. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 480 സാമൂഹിക മാധ്യമ ഹാൻഡിലുകൾ ഡൽഹി പോലീസ് റദ്ദ് ചെയ്തു. വ്യാജ വാർത്തകളുമായി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിടുന്ന മാധ്യമങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഡൽഹി പോലീസ് മുന്നറിയിപ്പ് നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിൽ മെഡൽ നേടുന്ന കായിക താരങ്ങൾക്ക് സ്പോർട്സ് കൌൺസിൽ നൽകുന്ന പാരിതോഷിക കുടിശ്ശികയിൽ ആദ്യഘട്ടമായി 1.5 കോടി രൂപ അനുവദിക്കുമെന്ന് മന്ത്രി OJ ജനീഷ്. 2019 മുതൽ കായിക താരങ്ങൾക്ക് നൽകേണ്ട പാരിതോഷികം മുടങ്ങിയതിനെ തുടർന്നാണ് നടപടി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ അറസ്റ്റിലായ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിനെ കണ്ണൂർ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ചൊവ്വാഴ്ച റാമിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയിരുന്നെങ്കിലും അറസ്റ്റിലെ പിഴവ് ചൂണ്ടിക്കാട്ടി കോടതി ഇയാളെ വിട്ടയക്കുകയായിരുന്നു. നാടിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പദ്ധതികൾക്ക് ജനപ്രതിനിധികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് കെ നീലകണ്ഠൻ MLA. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാരുടെ പരിശീലന പരിപാടി കാസർകോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ ഇന്ന് ഇന്ത്യയുടെ പ്രീതി പൻവാർ, ജെയ്സിമിൻ ലംബോറിയ, ആദിത്യ പ്രതാപ് സിംഗ്, പ്രിയ ഗംഗാസ്, സുമിത് ഖുണ്ടു എന്നിവർ മത്സരത്തിനിറങ്ങും. പാരാവർ ലിഫ്റ്റിംഗിൽ അശോക് കുമാർ മാലിക്, സുമൻ ദേവി, ജസ്പ്രീത് കൌർ തുടങ്ങിയവരും മത്സരത്തിനിറങ്ങും. FM പ്രധാന വാർത്തകൾ ഇനി 9:58. ആകാശവാണി കണ്ണൂർ. പാട്ടിൽ ഒരു കൂട്ട് ചലച്ചിത്രഗാന പരിപാടി ആരംഭിക്കുന്നു. ഈ പരിപാടിയിൽ ഇന്ന് ദക്ഷിണാമൂർത്തി ഈണം നൽകി S. ജാനകി പാടിയ ഗാനങ്ങൾ കേൾക്കാം. ചിത്രം കണ്ണുകൾ. ഗാനരചന രവി വിലങ്ങൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
2: ആ പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: പാട്ടിൽ ഒരു കൂട്ട്. ദക്ഷിണാമൂർത്തി ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനത്തിൻ്റെ രചന പി ഭാസ്കരൻ, ചിത്രം അരക്കള്ളൻ മൂക്കാക്കള്ളൻ.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ചിത്രം ദൃക്സാക്ഷി. ഗാനരചന ശ്രീകുമാരൻ തമ്പി.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: ചിത്രം മുത്തശ്ശി.

ஜலதரங்கம் ஜலதரங்கம்.

പാട്ടിൽ ഒരു കൂട്ട്. ദക്ഷിണാമൂർത്തി ഈണം നൽകി എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം വിലയ്ക്ക് വാങ്ങിയ വീണ എന്ന പടത്തിൽ നിന്നും. ഗാനരചന പി ഭാസ്കരൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: പി ഭാസ്കരന്റെ രചന, ചിത്രം, സ്ത്രീ.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: ശ്രീകുമാരൻ തമ്പിയുടെ രചന, ചിത്രം ഡേഞ്ചർ ബിസ്ക്കറ്റ്.

പാട്ടിൽ ഒരു കൂട്ട് ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ദക്ഷിണാമൂർത്തി ഈണ നൽകി എസ് ജാനകി പാടിയ ഗാനങ്ങളാണ് ഈ പരിപാടിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. ഡൽഹി പ്രക്ഷോഭത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. സംഭവത്തിൽ കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചുവെന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. 15 താഴെ പ്രായക്കാർക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. വിലക്കേർപ്പെടുത്തുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഫ്രാൻസ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുതാര്യവും നിയമങ്ങളെ അടിസ്ഥാനമാക്കിയതുമായ ബഹുമുഖ വ്യാപാര സംവിധാനമാണ് ഇന്ത്യയ്ക്കെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ. ജനീവയിൽ ലോക വ്യാപാര സംഘടനയിലെ ഇന്ത്യയുടെ 8th വ്യാപാര നയ അവലോകനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ബ്രൻറ്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിലെത്തി. US ഇറാൻ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചതോടെ ഇന്നലെ മാത്രം 6% വർധനയാണ് ബ്രൻറ്റ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ രേഖപ്പെടുത്തിയത്. ഡൽഹിയിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് SFI ഇന്ന് രാജ്യവ്യാപകമായി പഠിപ്പ് മുടക്കും. വൈകിട്ട് 6 തിരുവനന്തപുരം മാനവീയം വീഥിയിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായി സാംസ്കാരിക സംഗമം സംഘടിപ്പിക്കുമെന്ന് SFI അറിയിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്നലെ തിരുവനന്തപുരത്ത് സമാപിച്ചു. 2 നിശ്ചയിച്ച യോഗം ഒറ്റ ദിവസം ചേർന്നാണ് അവസാനിപ്പിച്ചത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ജൂലൈ 25, അതായത് നാളെ, വേൾഡ് IVF ഡേ ആയി ആചരിക്കപ്പെടുകയാണ്. എന്താണ് IVF ചികിത്സ? വന്ധ്യതാ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതിമാർക്ക് എപ്പോഴാണ് IVF ചികിത്സ നടത്തേണ്ടത്? അതിന്റെ ചികിത്സാരീതികൾ എന്തൊക്കെയാണ്? തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജിമോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: സർ. നാളെ ജൂലൈ 25 IVF ഡേ ആയി ആചരിക്കുകയാണല്ലോ, എന്താണ് ഇങ്ങനെ ഒരു ദിനാചരണത്തിന്റെ പ്രാധാന്യം?
4: ലോകമെമ്പാടുമുള്ള ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് വേൾഡ് IVF ഡേ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ IVF ബേബി ലോകത്തിൽ പിറന്നത് UKയിലാണ്. UKയിൽ 1978 ജൂലൈ 25 പാട്രിക് സ്റ്റെപ്ടോയുടെയും റോബർട്ട് എഡ്വേർഡ്സിന്റെയും നേതൃത്വത്തിൽ 1975 ഓൾഡ്ഹാം UKയിൽ ലൂയി ബ്രൗൺ എന്നൊരു ബേബി ജനിച്ചത് എന്നെ കൊമമറേറ്റ് ചെയ്താണ് നമ്മൾ അതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ജൂലൈ 25. ആ അതിനെയാണ് വേൾഡ് IVF ഡേ ആയിട്ട് ലോകമെങ്ങും കൊണ്ടാടുന്നത്.
3: സർ, എന്താണ് IVF ചികിത്സ? അതിനെക്കുറിച്ചൊന്ന് ലളിതമായി പറയാമോ?
4: IVF അല്ലെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. അതിനൊരു കൊളോക്കിയലായിട്ട് സാധാരണ രീതിയിൽ എല്ലാവരും ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ആദ്യത്തെ ബേബീസൊക്കെ വന്നത് അന്ന് ടെസ്റ്റ് ട്യൂബ് ഉപയോഗിച്ചായിരുന്നു ഈ അണ്ടങ്ങളെയും ബീജങ്ങളെയും ഒക്കെ യോജിപ്പിച്ചതും അതിൻ്റെ അകത്ത് സംഭരിച്ച ശേഷമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഒരു ടെസ്റ്റ് ട്യൂബ് ചികിത്സ എന്ന പേര് തന്നെ വന്നത്. കാലം മാറുന്നതനുസരിച്ച് ടെസ്റ്റ് ട്യൂബൊക്കെ മാറി ഇപ്പം പെട്രി ഡിഷായി എന്ന് പറഞ്ഞ, പക്ഷേ പേര് അതേപോലെ തന്നെ തുടരുകയാണ്. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ, സാധാരണ രീതിയിൽ ഒരു ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ അണ്ടവും ബീജവും തമ്മിൽ ചേരുന്നത് ഫാലോപ്യൻ ട്യൂബിലാണ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലാണ്. അണ്ഡവാഹിനി കുഴലിൽ അണ്ടവും ബീജവും തമ്മിൽ കാണുകയും അത് ചേരുകയും ഒരു ഭ്രൂണമായി

0: ായിട്ട് വളരുകയും ഏകദേശം ഒരു അഞ്ചാമത്തെ ദിവസമാകുമ്പോഴത്തേക്ക് ആ ട്യൂബിലൂടെ ഒഴുകി ഒഴുകി വന്ന് തിരിച്ച് ഗർഭപാത്രത്തിൽ വന്ന് ഒട്ടിപ്പിടിച്ച് ഇംപ്ലാന്റ് ചെയ്യുമ്പോഴാണ് ഒരു ഗർഭമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം, അതായത് അണ്ഡവും ബീജവും തമ്മിൽ യോജിപ്പിക്കുന്ന പ്രക്രിയ പുറത്ത് വെച്ച് നടക്കുകയാണ്, അതായത് ശരീരത്തിന് പുറത്ത് വെച്ച് നടക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ IVF എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ സ്ത്രീ പുരുഷനാണെങ്കിൽ പുരുഷൻ്റെ ബീജം സ്വയംഭോഗം ചെയ്തോ അല്ലെങ്കിൽ നമ്മൾ വൃഷണത്തിൽ നിന്ന് കുത്തിയോ എടുത്ത് നമ്മളത് എംബ്രിയോളജിസ്റ്റിനെ ഏൽപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകളുടെ അണ്ഡമാണെങ്കിലും നമ്മൾ ചെറിയൊരു മരവിപ്പിക്കുകയോ അല്ലെങ്കിൽ മയക്കം കൊടുക്കുകയോ ചെയ്തിട്ട് വെജൈന വഴി നമ്മൾ ഈ അണ്ഡാശയത്തിൽ നിന്നും മെച്ചുറായിട്ടുള്ള എഗ്ഗിനെ നമ്മൾ വലിച്ചെടുത്ത് അതിനെയും ഒരു പെട്രി ഡിഷിലാക്കി എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുകയും ഇക്സി മെഷീൻ ഉപയോഗിച്ചിട്ട്, ഇക്സി എന്ന് പറഞ്ഞൊരു വർക്ക് സ്റ്റേഷനുണ്ട്, ആ വർക്ക് സ്റ്റേഷൻ്റെ അടിയിൽ വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ ഒരു ബീജത്തിനെ എടുത്ത് ഈ അണ്ഡത്തിനകത്തോട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇക്സി എന്ന് പറയുന്നത്. ഇക്സിയും IVF തമ്മിൽ വ്യത്യാസമുണ്ട്. IVF എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കിട്ടുന്ന അണ്ഡത്തിനെ, ഒരു അണ്ഡത്തിൻ്റെ കൂടെ ഒരു 50,000 ബീജത്തിനെ നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. എന്നിട്ട് അതിനെ നമ്മളൊരു ഇൻക്യുബേറ്ററിൽ വെക്കുകയാണ്. അടുത്ത ദിവസം ഇതിലെ നല്ല ശക്തിയുള്ള, നല്ല കഴിവുള്ള ഒരു ബീജം ഈ ഒരു അണ്ഡത്തിൽ പ്രവേശിക്കുകയും അടുത്ത ദിവസം അതിനെ രണ്ട് കോശങ്ങളായിട്ട് കാണുകയാണെങ്കിൽ അതിന് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു എന്നർത്ഥം. ആ ഒരു പ്രക്രിയയ്ക്കാണ് IVF എന്ന് പറയുന്നത്. ഇപ്പോൾ IVF ക്ലിനിക്കിലെല്ലാം കൂടുതൽ ചെയ്യുന്നത് ഇക്സി എന്നുള്ളൊരു പ്രൊസീജിയറാണ്. ഇക്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷനാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അണ്ഡത്തിനെ നമ്മൾ പിക്ക് ചെയ്ത് നമ്മൾ വലിച്ചെടുത്ത് കൊടുക്കുന്ന അണ്ഡത്തിനെ, അതിൽ ഒരു സിംഗിൾ നല്ല രീതിയിലുള്ള അണ്ഡത്തിനെ, ആ അണ്ഡത്തിനെ മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൂടെ സെലക്ട് ചെയ്ത ഒരു ബീജത്തിനെ ഇഞ്ചെക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് നമ്മൾ ഉറപ്പാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അണ്ഡത്തിനുള്ളിൽ ബീജം കടന്നു എന്ന് 100% ഉറപ്പ് വരുത്തുകയാണ്. അതിനെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു. അടുത്ത ദിവസം നോക്കുമ്പോൾ രണ്ട് കോശമുണ്ടെങ്കിൽ അതിനെ ഫെർട്ടിലൈസേഷൻ ചെയ്തു എന്ന് പറയുന്നു. അതിനെ ഗ്രോ ചെയ്ത് ഒരു 3 ദിവസം മുതൽ 5 ദിവസം വരെ ഇൻക്യുബേറ്ററിൽ വെച്ച് ഗ്രോ ചെയ്ത് അതിനെ തിരിച്ച് ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയും പിന്നെ ഒരു സാധാരണ രീതിയിലുള്ള ഗർഭം പോലെ അത് പോസിറ്റീവ് ആണെങ്കിൽ ഒരു 14-ാമത്തെ ദിവസം, ഒരു 12 മുതൽ 14-ാമത്തെ ദിവസം നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്തുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് പോസിറ്റീവ് ആണോ, ആ ഗർഭം ആ ഗർഭപാത്രത്തിൽ പിടിച്ചോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും.
1: സാർ, ആർക്കൊക്കെയാണ് IVF ചികിത്സ ആവശ്യമായി വരുന്നത്?
0: IVFന് പ്രത്യേകമായിട്ടുള്ള ഇൻഡിക്കേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന്, അണ്ഡവാഹിനിക്കുഴലിൽ ബ്ലോക്ക് ഉള്ളവർ. നമ്മുടെ പ്രത്യുൽപാദനം നടക്കുന്നത് അണ്ഡവാഹിനിക്കുഴലിലാണ്. അപ്പോൾ ഈ കുഴൽ ബ്ലോക്കാണെങ്കിൽ ഈ അണ്ഡവും ബീജവും തമ്മിൽ കാണുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല, അവർ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഗർഭധാരണത്തിന് യാതൊരു വകയും ഇല്ല. അപ്പോൾ അവരിലാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് IVF ചികിത്സ പറ്റുന്നത്. അതുകൂടാതെ പല പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ ഈ ട്യൂബിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ അണ്ടാശയത്തിൽ പരാജയപ്പെട്ട ഒരുപാട് നമ്മൾ ഓവുലേഷൻ ഇൻഡക്ഷനൊക്കെ കൊടുത്ത് പരാജയപ്പെട്ടവരുണ്ടാവും, അവർക്ക് തീർച്ചയായിട്ടും IVF ഒരു ഉപകാരമുള്ള പ്രൊസീജിയറാണ്. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ചും നമുക്ക് മെയിൽ ഫാക്ടർ, അതായത് പുരുഷന്മാരിൽ കൗണ്ട് വളരെ കുറവാണെങ്കിൽ, ഇപ്പോൾ 1 മില്യൺ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു 15 മില്യൺ കൗണ്ടാണ് സാധാരണ രീതിയിൽ നല്ല ബീജങ്ങളുടെ കൗണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പുരുഷൻ്റെ ബീജപരിശോധന നടത്തിയാൽ അതൊരു 5 മില്യണിൽ താഴെയാണെങ്കിൽ, അല്ലെങ്കിൽ 1 മില്യണിൽ താഴെയാണെങ്കിൽ, തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് IVF ആണ്. 1 മില്യണിൽ താഴെയൊക്കെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇക്സി ആണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം, ട്യൂബിൽ പ്രശ്നമുള്ളവർക്ക് നമുക്ക് IVF ചെയ്യാം. 2, മെയിൽ ഫാക്ടർ, അതായത് പുരുഷൻ്റെ ബീജത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഒന്ന് കൗണ്ടിലാവാം, അല്ലെങ്കിൽ അതിൻ്റെ മോർഫോളജിയിലാവാം, അതിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ, ബീജത്തിൻ്റെ ചലനശേഷിക്ക് കുറവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും IVF അല്ലെങ്കിൽ ഇക്സിയിലോട്ട് പോകാം. പരാജയപ്പെട്ട ട്രീറ്റ്മെൻറ്റ്, നമുക്ക് ഒരുപാട് ഈ ഓവുലേഷൻ ഒക്കെ നടത്തി അല്ലെങ്കിൽ ബാക്കിയുള്ള ചികിത്സകൾ ലാപ്രോസ്കോപ്പിയൊക്കെ ചെയ്തു, എല്ലാം ക്ലിയർ ചെയ്തു, എന്നിട്ടും ഒന്നും സംഭവിക്കുന്നില്ലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫൈനൽ ആൻസറായിട്ട് നമുക്ക് തീർച്ചയായിട്ടും IVFലോട്ട് പോകാം. അണ്ഡങ്ങളുടെ എണ്ണത്തിലുള്ള കുറവ്, 35 വയസ്സിൻ്റെ മേലെയൊക്കെയുള്ള ആൾക്കാരിൽ ഒരുപാട് അണ്ഡങ്ങൾ കുറവായിരിക്കും. അവളൊരു റീസണബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുത്ത് IUI ഒക്കെ ചെയ്തു എന്നിട്ടും പരാജയപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തീർച്ചയായിട്ടും ഒരു ഉപകാരമാണ് IVF അല്ലെങ്കിൽ ഇക്സി.
1: സാർ, മറ്റൊരു സംശയമുള്ളത്, ഒരു സ്ത്രീക്ക് പെട്ടെന്ന് തന്നെ IVF ചികിത്സ നടത്താൻ കഴിയുമോ, അതോ അതിനായി പ്രത്യേക മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതുണ്ടോ?
0: തീർച്ചയായിട്ടും മുന്നൊരുക്കങ്ങളെല്ലാം ഉണ്ട്. പെട്ടെന്ന് ചില സന്ദർഭങ്ങളിൽ നമുക്ക് IVF ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ക്യാൻസർ ഒക്കെ വരുന്ന ഒരു പേഷ്യൻ്റ് ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ RCC എന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇപ്പം അടുത്ത ഇപ്പം ക്യാൻസർ ഇത് ചെയ്തു, അതിന് മുമ്പ് അവർ രണ്ടും എടുത്ത് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ നമുക്കതിനെ പെട്ടെന്ന് റാൻഡം സ്റ്റാർട്ട് ചെയ്ത് അതിന് നമുക്ക് മുന്നൊരുക്കങ്ങൾക്കുള്ള സമയമില്ല.

പക്ഷെ സാധാരണ ഗതിയിൽ നമുക്ക് മുന്നൊരുക്കങ്ങളോടെ ഒരു IVF ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ സക്സസ് റേറ്റ് കൂടും. മുന്നൊരുക്കങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഇപ്പം പുരുഷനാണെങ്കിൽ മദ്യപാനവും സ്മോക്കിങ്ങും ഒക്കെ ഉള്ളതാണെങ്കിൽ അതൊക്കെ നിർത്തുക, സ്ത്രീ ആണെങ്കിൽ അവരൊരു ഐഡിയൽ ബോഡി വെയ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് ഡയറ്റൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഫോളിക് ആസിഡ് കഴിക്കുക, കുറച്ച് വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക, തൈറോയിഡ് ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് വേണ്ടത്. അതുകൂടാതെ IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% സക്സസ് കിട്ടുന്ന ഒരു പ്രക്രിയയല്ല. അങ്ങനെ ഒരുപാട് വിശ്വാസം നമുക്ക് ഒരു ഏറ്റവും നല്ല IVF നടത്തുന്ന ഒരു സ്ഥാപനം എടുത്തിയാൽ പോലും അവർക്കൊരു 50 മുതൽ 60% മേലെ നമുക്കൊരു സക്സസ് റേറ്റ് പറയാൻ പറ്റില്ല, അതിന് മേലെ പോകത്തില്ല. അപ്പം ആ ഒരു നോർമലായിട്ടുള്ള എത്രയാണ് സക്സസ് അവരെ ഒരു കൗൺസിൽ ചെയ്യണം. അവർ IVF എന്ന് പറയുമ്പോൾ ഇത്രയും ചിലവൊക്കെ ആക്കുകയാണ്, അപ്പോൾ ഒരുപാട് കോസ്റ്റൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്, അവർക്ക് ഒരുപാട് പ്രതീക്ഷ കാണും. അപ്പോൾ അവർക്ക് ഒരുപാട് അമിതമായിട്ടുള്ള പ്രതീക്ഷകൾ നൽകരുത് ഒരിക്കലും. നമുക്ക് അതിൻ്റേതായ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു 60 മുതൽ മാക്സിമം ഒരു 50-60% സക്സസ് എന്നുള്ള രീതിയിലൊക്കെ കൗൺസിൽ ചെയ്യേണ്ടി വരും. ഈ IVFൽ എന്തൊക്കെയാണ് ഉള്ള ഘട്ടങ്ങൾ, വിവിധ ഘട്ടങ്ങളുണ്ട്, ആ ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ അവർക്ക് പറയണം. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പ്രൊസീജിയറിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്, കൗൺസിലിംഗ് ആവശ്യമായിട്ട് വരും. IVFനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ദമ്പതിമാരെ നമ്മൾ ക്ലിനിക്കിൽ വന്ന് അവർക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഒരു പ്രക്രിയയാണ്. സ്ത്രീകൾക്കാണ് മെയിനായിട്ടുമുള്ള ട്രീറ്റ്മെൻറ്റ്. ഇതിൽ സ്ത്രീകളെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അവർക്ക് മാസമുറയൊക്കെ കൃത്യമായിട്ട് വരുത്തിയ ശേഷം ഏകദേശം 9 മുതൽ 11 ദിവസം വരെ നമ്മൾ മരുന്ന് കൊടുക്കുന്നു. സാധാരണ സ്ത്രീകൾക്ക് മാസത്തിൽ ഒരു പ്രാവശ്യം ഒരണ്ടമാണ് വിരിയുന്നത്. പക്ഷേ IVFൽ നമുക്ക് ഒരണ്ടം കൊണ്ട് ഒന്നും ആവത്തില്ല, അപ്പോൾ കൂടുതൽ അണ്ടങ്ങളെ ഉണ്ടാക്കണം. അപ്പോൾ ഈ കൂടുതൽ അണ്ടങ്ങളെ ഉണ്ടാക്കാനും അതിനെ വിരിയിക്കാനും വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഹോർമോൺസ് കൊടുക്കുകയാണ്, FSH LH എന്ന് പറഞ്ഞ ഹോർമോൺസ് ഇഞ്ചക്ഷൻ മുതേന. അപ്പം ഓരോരുത്തരുടെയും വെയിറ്റും അവരുടെ വയസ്സും അവരുടെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഞങ്ങളൊരു ഒരു ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ആ ഒരു പ്രത്യേക ഡോസിലുള്ള ഹോർമോൺസ് ഏകദേശം 8-9 മുതൽ 11 ദിവസം നമ്മൾ കൊടുക്കുകയാണ്. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നേരത്തെ 8 മുതൽ 9 ദിവസം വരെ ചിലപ്പം അവർക്ക് മെച്യൂറായിട്ടുള്ള എഗ്ഗ് കിട്ടും. ഓക്കെ, അപ്പം പക്ഷേ ചിലർക്കാണെങ്കിൽ അതൊരു 11, ഇപ്പം പ്രായമൊക്കെ കൂടിയുള്ള ആൾക്കാർക്കാണ് അവർക്ക് അണ്ടാവശ്യത്തിലെ അണ്ടങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് ചിലപ്പം 11 മുതൽ 12 ദിവസം വരെ ചിലപ്പം ഈ സ്റ്റിമുലേഷൻ, ഇതിന് മെയിനായിട്ട് പറയുന്നത് ഒവേറിയൻ സ്റ്റിമുലേഷൻ ആണ്, നമ്മൾ കൺട്രോൾ ചെയ്ത് ഒവേറിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നമ്മൾ കൂടുതൽ അണ്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതാണ് IVFലുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതിലൊരു 5-ാമത്തെയോ 6-ാമത്തെയോ ദിവസം മുതൽ നമ്മൾ മോണിറ്റർ ചെയ്യുകയാണ്, സ്കാൻ വെച്ചിട്ട് എത്ര അണ്ടങ്ങൾ വളർന്നു വരുന്നു, അണ്ടങ്ങൾ വളർന്നുണ്ടോ വരുന്നുണ്ടോ, നമുക്ക് ഡോസ് കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് സ്കാൻ വഴിയാണ്. ഹോർമോൺ ടെസ്റ്റ് ചെയ്താലും അറിയാൻ പറ്റും. യൂഷ്വലി നമ്മൾ സ്കാനാണ് ചെയ്യുന്നത്. സ്കാൻ ചെയ്ത് അണ്ടവളർച്ചയെ നോക്കുന്നു. ആ അണ്ടം വളർന്ന് ഒരു പ്രത്യേക ഘട്ടം, അതായത് ഒരു 17 mm 18 mm വരെ എത്തുകയാണെങ്കിൽ ആ അണ്ടത്തിൽ നല്ലൊരു മെച്ചുറായിട്ടുള്ള ഒരു എഗ്ഗ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിനെ പിക്ക് ചെയ്യാനുള്ള സമയമായി, അതിനെ ഓവുലേഷനുള്ള സമയമായി, അതിനെ നമുക്ക് വലിച്ചെടുക്കാനുള്ള സമയമായി. അപ്പോൾ ഒരു ഫൈനൽ മെച്ചുറേഷന് വേണ്ടിയിട്ട് നമ്മളൊരു ട്രിഗർ കൊടുക്കുന്നു. ട്രിഗർ എന്ന് പറഞ്ഞാൽ ഒരു HCG എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ അഗണിസ്റ്റ് എന്ന് പറഞ്ഞ വേറൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഈ രണ്ട് ഇഞ്ചക്ഷൻസ് കൊടുത്ത് ഈ എഗ്ഗിനെ മെച്ചുറാക്കുന്നു. ഈ മെച്ചുറായ എഗ്ഗിനെ നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുത്തൊരു 35 മുതൽ 40 മണിക്കൂറിനുള്ളിൽ മയക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ മരവിപ്പിച്ച ശേഷം നമ്മൾ അണ്ടാശയത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ഈ അണ്ടത്തിനെയാണ് നമ്മൾ എംബ്രിയോളജിസ്റ്റിന് കൊടുക്കുന്നത്. ആ ദിവസം തന്നെ പുരുഷൻ്റെ ബീജം എടുക്കുന്നു. പുരുഷൻ്റെ ബീജം പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IVFന് മുമ്പ് തന്നെ നമുക്ക് ബാക്കപ്പായിട്ടൊരു ബീജത്തിൻ്റെ സാമ്പിൾ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ IVFന്റെ ടെൻഷനൊക്കെ ചിലപ്പം അന്ന് കൂടിയിട്ട് ചിലപ്പോൾ പുരുഷൻ അന്ന് ബീജം ചിലപ്പോൾ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് ചിലപ്പം കാണത്തില്ല എന്ന്. ഈ ടെൻഷനൊക്കെ നാച്ചുറലായിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളൊരു ബാക്കപ്പായിട്ട് വരണം. നമുക്ക് എപ്പോഴും ഒരു ഫ്രഷ് സാമ്പിൾ ആയിരിക്കും നല്ലത്. അപ്പോൾ അന്നേ ദിവസം നമ്മൾ പിക്കപ്പ് ചെയ്യുന്ന ദിവസം അന്ന് രാവിലെ പുരുഷൻ ബീജം കൊടുക്കുന്നു, സ്ത്രീയുടെ അണ്ടും നമ്മൾ വലിച്ചെടുക്കുന്നു. ഈ ഒരു വലിച്ചെടുത്ത അണ്ടവും ഈ എടുത്ത ബീജവും അതിനെ പ്രിപ്പയർ ചെയ്ത ശേഷം എംബ്രിയോളജിസ്റ്റ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ അടിയിലൂടെ നമ്മൾ സാധാരണ രീതിയിൽ ഇഞ്ചക്ട് ചെയ്യുന്നു. IVF ആണെങ്കിൽ ഏകദേശം 50,000 മുതൽ 100,000 ബീജം ഒരണ്ടത്തിൻ്റെ കൂടെ ഇടുന്നു, അത് നാച്ചുറലായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ഇക്സി ആണെങ്കിൽ ഒരു ബീജം ഒരു അണ്ടത്തിലോട്ട് ഇഞ്ചക്ട് ചെയ്യുന്നു, എന്നിട്ട് തിരിച്ച് പിന്നെ ഇതിനെ ഇൻക്യുബേറ്ററിൽ വയ്ക്കുന്നു, അതിൻ്റെ വളർച്ച നോക്കുന്നു, 2-ന്നന്ന് 3-ന്നന്ന് 4-ന്നന്ന് അങ്ങനെയുള്ള രീതിയിൽ എത്രത്തോളം വളരുന്നെന്ന് നോക്കുന്നു. സാധാരണഗതിയിൽ 3 ദിവസം വരെ വളർച്ച വരികയോ അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം വരെ വളർത്തുകയോ ചെയ്ത ശേഷം 3-ന്നന്നോ അല്ലെങ്കിൽ 5-ന്നന്നോ നമ്മൾ തിരിച്ച് ഗർഭപാത്രത്തിലെ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണെങ്കിൽ, സ്ത്രീയുടെ ആരോഗ്യമെല്ലാം ഓക്കെ ആണെങ്കിൽ, നമ്മൾ 1-ഓ 2-ഓ നല്ല

0: എംബ്രിയോളജിസ്റ്റിൻ്റെ കയ്യിൽ കൊടുത്ത് അതിനെ ഇഞ്ചെക്ട് ചെയ്ത് ഒരു ഭ്രൂണമാക്കുന്നു, ഭ്രൂണം വളർത്തുന്നു, വളർത്തിയിട്ട് മൂന്നാമത്തെയോ അഞ്ചാമത്തെയോ ദിവസം തിരിച്ചിടുന്നു. അതിനുശേഷം അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മരുന്ന് കൊടുക്കുന്നു, എന്നിട്ട് നമുക്കൊരു റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഈ സംഭവം നമ്മൾ ഈ ഭ്രൂണത്തിനെ തിരിച്ചിടുന്ന ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ചിലപ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗം അത്ര ശരിയായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കാണും, നമുക്ക് ഒരു കാരണം എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഭ്രൂണം തിരിച്ച് ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഭ്രൂണങ്ങളെയെല്ലാം നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നു, അതിനെ ശീതീകരിച്ചു വെക്കുന്നു. ശീതീകരിച്ചു വെച്ച ശേഷം ആ ശീതീകരിച്ച ഭ്രൂണത്തെ പിന്നൊരവസരത്തിൽ ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും. പിന്നെ ഇപ്പോൾ ഒരു 3 മാസമോ അല്ലെങ്കിൽ 5 മാസമോ അല്ലെങ്കിൽ 6 മാസമോ കഴിഞ്ഞിട്ട് നമ്മൾ ഗർഭപാത്രത്തിൻ്റെ ഉൾഭാഗത്തെ ആ ആവരണത്തിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ മരുന്ന് കൊടുത്ത് പ്രിപ്പയർ ചെയ്ത ശേഷം തിരിച്ച് ഭ്രൂണത്തിനെ ഇടുന്നു. അങ്ങനെയും സംഭവിക്കാം. രണ്ട് രീതിയിൽ നമുക്ക് എംബ്രിയോസിനെ ഭ്രൂണത്തിനെ തിരിച്ച് ഗർഭപാത്രത്തിലോട്ട് ഇടാം. ഒന്ന് ഫ്രഷായിട്ട്, അതായത് ആ IVF സൈക്കിൾ നടക്കുന്നതിൻ്റെ കൂട്ടത്തിലിടാം. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു അവസരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ആ അവസരം നല്ലൊരു അവസരമല്ലെങ്കിൽ, ഗർഭപാത്രത്തിന് എന്തെങ്കിലും പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ശീതീകരിച്ച ശേഷം പിന്നെ അതുമാത്രമല്ല, നമുക്ക് രണ്ട് ഭ്രൂണങ്ങളെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. ചിലപ്പോൾ IVF ചെയ്യുമ്പോൾ കൂടുതൽ ഭ്രൂണങ്ങളുണ്ടാവും, ചിലർക്ക് 8 ഭ്രൂണങ്ങൾ നല്ല ഭ്രൂണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ 10 എണ്ണം ഉണ്ടാവും. ഇതിനെല്ലാം നമുക്ക് എക്സസ് ആയിട്ട് വരുന്ന ഭ്രൂണങ്ങളെ നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് IVF പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇത്രയും വലിയ ചിലവ് ഇല്ലാതെ തന്നെ നമുക്ക് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഒക്കെ ഈ ഭ്രൂണങ്ങളെ ഘട്ടംഘട്ടമായിട്ട് നമുക്ക് തിരിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഒരു ഫസ്റ്റ് ഇതിൽ പോസിറ്റീവായി ബേബിയായി 2 വർഷം കഴിഞ്ഞ ശേഷം രണ്ടാമതൊരു ബേബിക്ക് വേണ്ടി ഇത്രയും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ആ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്ന ഭ്രൂണം തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പം ഏകദേശം ഇതൊക്കെയാണ് ഒരു IVF അല്ലെങ്കിൽ ICSI സംഭവിക്കുന്നത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി.
3: ആകാശവാണി അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മണികണ്ഠൻ. റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ബുക്കാറസ്റ്റിലെ വിക്ടോറിയ പാലസിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബൊലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കിഷോർ ഡാനുമൊപ്പം അവർ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യും. റൊമാനിയൻ പാർലമെന്റ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി മുർമു സെനറ്റ് പ്രസിഡന്റ് മിർസിയ അബ്രുഡിയൻ, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് സോറിൻ ഗ്രിൻഡിയാനു എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. അജ്ഞാത സൈനികന്റെ സ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച് രാഷ്ട്രപതി ആദരാഞ്ജലി സമർപ്പിക്കും. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ കർശന ശിക്ഷാ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന കരട് റിപ്പോർട്ട് ഇന്ന് മന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മന്ത്രിമാരുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചതിനു ശേഷമായിരിക്കും റിപ്പോർട്ടിന് അന്തിമരൂപം നൽകുക. തിങ്കളാഴ്ച ബിൽ പാർലമെന്റിൽ പാസാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ച സംഭവത്തിന് ശേഷം 2.5 മാസത്തിനിടെ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു ജയിലിൽ അടച്ചതുൾപ്പെടെ നിരവധി നടപടികൾ സ്വീകരിച്ചതായി നരേന്ദ്രമോദി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രഥമ ഉത്തരവാദിത്തമെന്നും കഴിഞ്ഞ ദിവസം രാത്രി പുറത്തിറക്കിയ വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. ചോദ്യപേപ്പർ ചോർച്ച ഒരു ചെറിയ പ്രശ്നമല്ലെന്നും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വേദനാജനകമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 2024 പൊതുപരീക്ഷാ നിയമമനുസരിച്ച് കേസുകൾ നീക്കുന്നതിന് ഡൽഹി ഹൈക്കോടതി പുതിയ അതിവേഗ കോടതി തീരുമാനിച്ചു. ഡൽഹി റൌസ് അവന്യൂ ഓഫീസർ അനുഗ്രഹ ബാലികയുടെ കോടതിയാണ് പ്രത്യേക അതിവേഗ കോടതിയായി പ്രവർത്തിക്കുന്നതെന്ന് ഡൽഹി ഹൈക്കോടതി വിജ്ഞാപനത്തിൽ അറിയിച്ചു. തീസ് ഹസാരി കോടതി മീഡിയ സെന്ററിന്റെ ചുമതല വഹിച്ചിരുന്ന ജഡ്ജി ബാലികയെ പ്രത്യേക ജഡ്ജിയായി റോസ് കോടതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഉൾപ്പെട്ടവരുടെ ശിക്ഷ വേഗത്തിലും കർശനമായും നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിജ്ഞാപനം വന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരായ CJP സമരത്തിന് പിന്തുണ അറിയിച്ച് 26 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ വാങ്ചുക്ക് കഴിയുന്ന ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയ സാഹചര്യത്തിലാണ് തീരുമാനം. ഡൽഹി പ്രക്ഷോഭത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംഭവത്തിൽ കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB യുടെ വസ്തുതാ പരിശോധന യൂണിറ്റ്

0: അറിയിച്ചു. സമരവുമായി ബന്ധപ്പെട്ട് ആരും മരിച്ചിട്ടില്ലെന്നും വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും യഥാർത്ഥ വാർത്തകൾക്കായി ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകളെ പൊതുജനങ്ങൾ ആശ്രയിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ജന്തർ മന്ദിറിലെ പ്രതിഷേധ സമരം എന്ന രീതിയിൽ വ്യാപകമായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. യഥാർത്ഥത്തിൽ ജഗന്നാഥ് പുരി രഥയാത്രയുടെ ചിത്രങ്ങളാണ് പ്രതിഷേധ സമരം എന്ന വ്യാജേന പ്രചരിക്കുന്നതെന്നും ജനങ്ങൾ ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ജാഗരൂകരാകണമെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. രാജ്യ തലസ്ഥാനത്തെ സുരക്ഷ പരിഗണിച്ച് രാവിലെ 7:30 മുതൽ ഒരറിയിപ്പുണ്ടാകുന്നതുവരെ 17 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമായിരിക്കുമെന്നും DMRC വ്യക്തമാക്കി. പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 480 സാമൂഹിക മാധ്യമ ഹാൻഡിലുകൾ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന കാരണത്താൽ ഡൽഹി പോലീസ് റദ്ദ് ചെയ്തു. വ്യാജ വാർത്തകളുമായി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിടുന്ന ഇത്തരം മാധ്യമങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഡൽഹി പോലീസ് മുന്നറിയിപ്പ് നൽകി. 15 താഴെ പ്രായക്കാർക്ക് സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു. വിലക്കേർപ്പെടുത്തുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് ഫ്രാൻസ്. 16 താഴെ പ്രായക്കാർ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് ഓസ്ട്രേലിയയും നേരത്തെ വിലക്കേർപ്പെടുത്തിയിരുന്നു. സ്പെയിനും ഡെൻമാർക്കും സമാന നടപടി സ്വീകരിക്കാൻ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. മൺസൂൺ ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സ്ഥിതിഗതികൾ കർശനമായി നിരീക്ഷിച്ചു വരികയാണെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നാഗാലാന്റ്, അരുണാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, ആസാം, ഗുജറാത്ത്, ജമ്മുകാശ്മീർ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇത്തവണ കാലവർഷത്തിന്റെ കെടുതികൾ ഏറ്റവും അധികം അനുഭവിച്ചത്. രാജ്യത്തെ പൌരർക്കായി ദേശീയ ഹൈവേ അതോറിറ്റി അവതരിപ്പിച്ച ക്ലീൻ ടോയ്ലറ്റ് പിക്ചർ ചലഞ്ചിന്റെ കാലാവധി അടുത്ത വർഷം ജൂൺ വരെ നീട്ടി. പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുക, പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കുക, പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫാസ്ടാഗ്, റീചാർജ് റിവാർഡുകൾ സമയബന്ധിതമായി ലഭ്യമാക്കുക എന്നിവയാണ് ചലഞ്ചിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. ദേശീയപാത 66 കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ മണ്ണിൽ തീർത്ത ഉയരപാതകളുടെ സുരക്ഷ വിലയിരുത്തുന്നതിന് സ്വതന്ത്ര ജിയോ ടെക്നിക്കൽ ഏജൻസിയായ IIT ഡൽഹി, IIT പാലക്കാട് എന്നിവിടങ്ങളിലെ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ സമിതിയെ നിയോഗിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ അറിയിച്ചു. NK പ്രേമചന്ദ്രൻ MPയുടെ ചോദ്യത്തിന് ഉത്തരം നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രവർത്തന മികവിനും നൈപുണ്യത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ യഥാർത്ഥ ഗുണം അധ്യാപകരിലും കുട്ടികളിലും എത്തുന്നുണ്ടെന്ന് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉറപ്പുവരുത്തണമെന്ന് കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ സുഗന്ത മജുംദാർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർശ്വവൽക്കരിക്കപ്പെട്ട കുട്ടികളുടെ മെച്ചപ്പെട്ട ആരോഗ്യത്തിന് രൂപീകരിച്ച പദ്ധതികളായ PM പോഷൺ, തിഥി ഭോജൻ എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ മജുംദാർ യോഗത്തിൽ വിശദീകരിച്ചു. DRDOയുടെ കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എക്സ്പെൻഡബിൾ ടർബോ ജെറ്റ് എഞ്ചിൻ യാഥാർത്ഥ്യമായി. സാങ്കേതിക മേഖലയിൽ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇത് വലിയൊരു ചുവടുവയ്പ്പാണെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിക്ക് അമേരിക്ക 10% തീരുവ ഏർപ്പെടുത്തി. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിലെത്തി. US ഇറാൻ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചതോടെ ഇന്നലെ മാത്രം 6% വർധനയാണ് ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കേരളത്തിലെ വിവിധ ജയിൽ ഉപദേശക സമിതികൾ സംസ്ഥാന ഗവൺമെന്റ് പുനഃസംഘടിപ്പിച്ചു. ജയിൽ DGP ചെയർമാനായ ഉപദേശക സമിതിയിൽ ജില്ലാ കളക്ടർമാർ, ജില്ലാ സെഷൻസ് ജഡ്ജിമാർ, ജില്ലാ പോലീസ് മേധാവികൾ, ജില്ലാ പ്രൊബേഷൻ ഓഫീസർമാർ എന്നിവരും മെമ്പർ സെക്രട്ടറിയായി ജയിൽ സൂപ്രണ്ടുമാരും ഗവൺമെന്റ് നിയമിക്കുന്ന നോൺ ഒഫീഷ്യോ അംഗങ്ങളും ഉണ്ടായിരിക്കും. CPIM സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് സമാപിച്ചു. 2 ദിവസത്തെ യോഗം ഇന്നലെ തന്നെ അവസാനിപ്പിക്കുകയായിരുന്നു. കേന്ദ്ര കമ്മിറ്റി തീരുമാനം റിപ്പോർട്ട് ചെയ്യുന്നതിനായിരുന്നു യോഗം. തിരുത്തൽ നടപടിക്ക് വിശാല സംസ്ഥാന കമ്മിറ്റി യോഗം 13 മുതൽ 15 വരെ കോഴിക്കോട് ചേരാനും തീരുമാനിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൌഢോജ്ജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബെർണാം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3rd രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. സിംബാബ്വെക്കെതിരായ മൂന്ന് മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. ഹരാരയിൽ സിംബാബ്വെയെ 7 wicketsനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്ത്, മുൻ മെമ്പർ അജികുമാർ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി 13 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാവിലെയായിരുന്നു അന്വേഷണ സംഘം പി എസ് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തത്. കോട്ടയം അയർക്കുന്നം മാറ്റുപ്പള്ളിയിൽ വിഷം കഴിച്ച് മരിച്ച 4 പേരുടെയും സംസ്കാരം ഇന്ന് നടത്തും. അല്പസമയത്തിനകം ചേപ്പംപാറ മാർത്താമറിയം പള്ളി പരിഷ് ഹാളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കും. ഉച്ചകഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ. മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ സ്മരണയിൽ ജനനി അവാർഡ് മാതാ അമൃതാനന്ദമയി ദേവിക്ക് സമ്മാനിച്ചു. അമൃതപുരി ആശ്രമത്തിലെ ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുരസ്കാരം അമൃതാനന്ദമയിക്ക് സമർപ്പിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ അദ്ദേഹത്തോട് ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജ് ടൂറിസം ക്ലബും ചേർന്ന് തേവർമലയിലേക്ക് മഴ നടത്താൻ സംഘടിപ്പിച്ചു. കേരള ടൂറിസം, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, ഡി ടി പി സി കോഴിക്കോട് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി സി കെ കാസിം എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത ഡിവൈഎഫ്ഐ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ എസ് ഐ ടി ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഡിവൈഎസ്പിയുടെ നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ ആത്മഹത്യ ചെയ്ത കേസിൽ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാം വീണ്ടും അറസ്റ്റിലായി. എസ് സി എസ് ടി കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 170 രൂപ കുറഞ്ഞ് 1,05,840 രൂപയായി. 13,230 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കാനനൂർ സ്പോർട്ടിംഗ് ക്ലബിന്റെ സ്ഥാപകരിലൊരാളായ കണ്ണൂർ താണയിലെ എം കെ നാസർ അന്തരിച്ചു. കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന് 66 വയസ്സായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കുമാർ സാനു, അൽക യാഗ്നിക് എന്നിവർ പാടിയത്. ചിത്രം ബർസാത്ത്.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: അടുത്ത ഗാനം കവിത കൃഷ്ണമൂർത്തി, ഉദിത് നാരായൺ എന്നിവർ പാടിയത്. ചിത്രം മൊഹറ.

0: ശ്രീ തിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീ തിലകം, പെൺമയുടെ തിളക്കം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
3: അടുത്ത ഗാനം മുകേഷ്, ലതാ മങ്കേഷ്കർ എന്നിവർ പാടിയത്. ചിത്രം മിലൻ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ
1: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
3: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
3: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
3: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
3: കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: അടുത്ത ഗാനം കവിതാ കൃഷ്ണമൂർത്തി പാടിയത്, ചിത്രം ജീൻസ്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അവരുടെ ഭാവി തുലാസിലാക്കുന്ന ഏത് കാര്യത്തിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേന്ദ്രമന്ത്രി JP നദ്ദയ്ക്കൊപ്പം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുകിനെ സന്ദർശിച്ചതായും ജിതേന്ദ്ര സിംഗ് സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിന് 1095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസലിയാരുടെ സംസ്കാരം നടത്തി. മലപ്പുറം തിരൂർക്കാട് മഹല്ല് ജുമാ മസ്ജിദിലായിരുന്നു ഖബറടക്കം. വടകരയിലെ കാഫീർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത DYFI മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ DYSP നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. കാനന്നൂർ സ്പോർട്ടിംഗ് ക്ലബിന്റെ സ്ഥാപകരിലൊരാളായ കണ്ണൂർ താണയിലെ MK നാസർ അന്തരിച്ചു. കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന് 66 വയസ്സായിരുന്നു. ഖബറടക്കം വൈകിട്ട് സിറ്റി ജമാഅത്ത് പള്ളിയിൽ. സ്വർണ്ണവില കുറഞ്ഞു. പവന് 170 രൂപ കുറഞ്ഞ് 1,05,840 രൂപയായി. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണം പകർന്ന് ചിത്രപാടിയ ഗാനമാണ് ആദ്യം ചിത്രം ഭ ഭ ഭ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം അറബിപ്പൊന്ന്. വരികൾ എഴുതിയത് വിജയ് നായരമ്പലം. ഈണം പകർന്നത് സച്ചിൻ.

ജയകുമാർ കെ പവിത്രന്റെ വരികൾക്ക് റിജോഷ് ഈണം പകർന്ന് പ്രിജിനി സതീശൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ഒടിയങ്കം. അടുത്തതായി ഹരിശങ്കറും ദിവ്യ എസ് മേനോനും പാടിയ ഗാനമാണ് ചിത്രം മധുവിതു. അരുൺ ആലട്ടിന്റെ വരികളാണ്. ഈണം ഹിഷാം അബ്ദുൽ വഹാബ്.

പുതുവസന്തത്തിൽ അടുത്തതായി ഖജുരാഹോ ഡ്രീംസ് എന്ന പടത്തിനു വേണ്ടി വിജയ് യേശുദാസും അഫ്ല സുബാനയും പാടിയത് ബി കെ ഹരിനാരായണൻ്റെ വരികളാണ്. സംഗീതം പകർന്നത് ഗോപി സുന്ദർ.

ചിത്രം അമ്പലമുകളിലെ വിശേഷങ്ങൾ. പാടിയത് ശ്വേതാ മോഹൻ, നിഖിൽ മാത്യു. ഗാനരചന പി ടി ബിനു. സംഗീത സംവിധാനം അരുൾദേവ്.

പുതുവസന്തത്തിൽ അടുത്തതായി ബി കെ ഹരിനാരായണനും ഗോപി സുന്ദറും ചേർന്നൊരുക്കിയ പാട്ട്. ചിത്രം സത്യ. പാടിയത് വൈക്കം വിജയലക്ഷ്മി.

രതീഷ് ബാലകൃഷ്ണ പുതുവാളിൻ്റെ വരികൾക്ക് ഡോൺ വിൻസെന്റ് ഈണം പകർന്ന് കപിൽ കപിലിനും നേഹ നായരും ചേർന്ന് പാടിയതാണ് ചിത്രം ഒരു ദുരൂഹ സാഹചര്യത്തിൽ.

ചിത്രം അരൂപി. പാടിയത് KS ഹരിശങ്കർ. BK ഹരിനാരായണൻ്റെ വരികളാണ്. ഈനം ഗോപിസുന്ദർ.

നക്ഷത്രം വാഴാറ്റു, പാടിയത് സൂരജ് സന്തോഷ്, നിലാരാജ്. ബി കെ ഹരിനാരായണന്റെ വരികളാണ്. ഈണം പ്രഭദീഷ് പ്രസീത്.

ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക് പ്രവതീഷ് പ്രദീപ് സംഗീതം പകർന്ന് സൂരജ് സന്തോഷും നീലാരാജും പാടിയ പാട്ടാണ് നിങ്ങൾ കേട്ടത്. ചിത്രം വാഴ ടു. ഇനി വൈക്കം വിജയലക്ഷ്മിയും ജാസി ഗിഫ്റ്റും പാടിയത്. ചിത്രം വിശുദ്ധ പേജോ.

ചിത്രം വലതുവശത്തെ കള്ളൻ. പാടിയത് ചിത്രയും രാജ്കുമാർ രാധാകൃഷ്ണനും ചേർന്ന്. വിനായക ശശികുമാറിൻ്റേതാണ് വരികൾ. ഈണം വിഷ്ണു ശ്യാം.

ചിത്ര, ആവണി മൽഹാർ, അജ്മൽ ഫാത്തിമ എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം തുടക്കം. വരികൾ എഴുതിയത് ജോപോൾ, ഈണം പകർന്നത് ജേക്സ് ബിജോയ്. അടുത്തതായി

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഇഷാൻ ചബ്ര സംഗീതം പകർന്ന് ശ്രീകുമാർ വക്കീൽ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം സ്പാർക്ക്.

ഒരു പ്രത്യേക അറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ, 6700004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ഇന്ന് 12:40 ആരോഗ്യദീപ്തി. ഇതിൽ സൗന്ദര്യ സംരക്ഷണം ആയുർവേദത്തിൽ. ഈ വിഷയത്തെക്കുറിച്ച് ജില്ലാ ആയുർവേദ ആശുപത്രി കോസ്മെറ്റോളജി വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീറ അബ്ദുൾ ഹമീദ് സംസാരിക്കുന്നു. ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ.

ഒരു മണിക്ക് മിലേനിയം മെലഡീസ്, 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം, 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം.

വൈകുന്നേരം 5:15 അധ്യാത്മ രാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 5:30 ഒപ്പന, റിഫയ്യ ഒപ്പന സംഘം പാടിയത്. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ.

6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താവീക്ഷണം.

6:50 ഹരിതവീഥി. ഇതിൽ സ്മാം, RKVY എന്നീ പദ്ധതികളെയും കാർഷിക മേഖലയിലെ ഡ്രോണുകളുടെ പ്രാധാന്യത്തെയും കുറിച്ച് കണ്ണൂർ കൃഷിവകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി പി രമ്യ സംസാരിക്കുന്നു. തുടർന്ന് മാലൂർ ശിവപുരം ഇരട്ടേങ്ങൽ എന്ന പ്രദേശത്തെ ശ്രീ NK പത്മനാഭന്റെ കാർഷിക അനുഭവങ്ങൾ ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ. ഏഴ് 20 കമ്പോള വില നിലവാരം, 7:35 ചലച്ചിത്രഗാനങ്ങൾ, 8 സാഹിത്യരംഗം. എട്ട് 35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നാടകം. തുടർന്ന് വിവിധ ഗായകർ പാടിയ ഗസലുകൾ. 10 പാർലമെന്റിലെ ചോദ്യോത്തര പരിപാടി. 11 ചലച്ചിത്രഗാനങ്ങൾ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: PM ജയ് അബ് ഗരീബോ കേ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ

0: This is Akashvani, the news read by Valsa Williams. Both houses of parliament have been adjourned till 12 noon following opposition protest over the NET paper leak case and student protest. When the Lok Sabha assembled for the day at 11 a.m, the house paid tributes to the martyrs of the Indian Armed Forces who gave the supreme sacrifice during the Kargil War. Later, when the speaker tried to take up the question hour, the opposition members started sloganeering, demanding resignation of Union Education Minister Dharmendra Pradhan. Mr. Birla urged opposition members to cooperate in running the House, but they did not pay heed to the advice of the Speaker, which led to the adjournment of the House till 12 noon. The upper house also observed silence as a mark of respect to the memory of the martyrs. After that, the chairman tried to take up zero hour and allowed Leader of Opposition Mallikarjun Kharge to speak. Mr. Kharge raised the issue of NET paper leak and student protest over the matter. As uproar continued from the opposition and treasury benches, the chairman adjourned the house till 12 noon. Prime Minister Narendra Modi has said that he has directed the departments to prepare a proposal for fast-track courts to tackle paper leaks, and they worked continuously and submitted the draft to him late last night. In a video message last night, Mr. Modi said this draft, which includes provisions for fast-track courts and stringent punishment, will be discussed by the Cabinet today. He said after incorporating the suggestions of Cabinet colleagues, it will be given its final shape. The Prime Minister said as the second week of Parliament begins on Monday, the government will make every effort to get this bill passed by the House at the earliest.
1: मैं जानता हूं कि पेपर लीक एक कोई मामूली विषय नहीं है. लाखों विद्यार्थी और उनके अभिभावकों के लिए बहुत ही पीड़ादायक है और इसलिए पेपर लीक घटना से अब तक पिछले ढाई महीनों में अनेक बेहद कदम उठाए गए. गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया.
0: The Delhi police has informed that 480 Pakistan-based social media handles involved in coordinated misinformation campaigns have been identified and blocked. Delhi police DCP Sumit Jha said these social media handles were involved in spreading rumours and false claims to mislead the students and the youth. He urged people to always verify information before trusting and sharing them. Activist Sonam Wangchuk has ended his hunger strike after 26 days at a private hospital in Gurugram last night in the presence of Union Ministers J.P. Nadda and Jitendra Singh. Sonam Wangchuk's wife, Gitanjali Angmo, and senior leaders of the apex body of Leh Ladakh were also present at the hospital when he ended his fast. Earlier, 65 members of parliament from different political parties had visited or signed letters urging him to break the fast. Mr. Wangchuk said this was done after long negotiations on various conditions. India and Romania have signed 3 agreements for cooperation in the fields of science and technology, education and sports. The agreements were signed after delegation-level talks between President Draupadi Murmu and her Romanian counterpart Nicușor Dan in Bucharest yesterday. In her press statements, President Murmu said India and Romania have shared a close and enduring friendship for over 7 decades based on mutual trust, respect and strong people-to-people ties. The President said the partnership is entering a new phase with more ambitious goals, strong cooperation and a shared vision for the future. Brent crude oil prices rose above $100 a barrel for the first time since May as tensions escalate in West Asia. Prime Minister Narendra Modi today extended his best wishes to the Indian contingent who are participating in the Commonwealth Games in Glasgow, Scotland. In a social media post, Mr. Modi expressed confidence that Indian athletes will compete with passion, determination and a spirit of excellence. The Prime Minister said the skills and dedication of the country's athletes continue to inspire countless Indians. And with that, we end this news bulletin.
2: Akashavani. കണ്ണൂർ. ഇപ്പോൾ സേവന വാർത്തകൾ കേൾക്കാം. കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ബാലമാനസം പ്രോജക്റ്റിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. കൂടിക്കാഴ്ച 27 ഉച്ചയ്ക്ക് 2 മണിക്ക്. പ്രായപരിധി 23-40 ഇടയിൽ. ആധാർ കാർഡ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുടെ അസൽ, സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം കണ്ണൂർ താണയിലുള്ള ജില്ലാ ആയുർവേദ ആശുപത്രി ഓഫീസിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497270666. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം 2026-27 ഭാഗമായി റിസോഴ്സ് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നു. അടിസ്ഥാന യോഗ്യത BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ TTC അല്ലെങ്കിൽ DED. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 27 രാവിലെ 10:30 അസൽ സർട്ടിഫിക്കറ്റുകളുമായി കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ നമ്പർ 0497270551. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ വ്യക്തിഗത വായ്പാ പദ്ധതികളിൽ വായ്പ അനുവദിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ്, പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പരമാവധി 10 ലക്ഷം രൂപയാണ് വായ്പ അനുവദിക്കുന്നത്. പ്രായപരിധി 18-60 ഇടയിൽ. അപേക്ഷാ ഫോറത്തിനും വിശദവിവരങ്ങൾക്കുമായി കോർപ്പറേഷന്റെ തളിപ്പറമ്പ് ഉപജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0462205036. ചിറക്കൽ ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലേക്ക് ആശാ വർക്കറെ നിയമിക്കുന്നതിനായി ഈ മാസം 30 രാവിലെ 10:30 ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അഭിമുഖം നടക്കും. യോഗ്യതാ 10-ാം ക്ലാസ്. 25-45 ഇടയിൽ പ്രായമുള്ള വിവാഹം കഴിഞ്ഞവരായിരിക്കണം അപേക്ഷകർ. അതേ വാർഡിലുള്ളവർക്ക് മുൻഗണന. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497272780. ചാത്തങ്കൈ GLP സ്കൂളിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് അറബിക് തസ്തികയിൽ അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 4 രാവിലെ 10:30 സ്കൂൾ ഓഫീസിൽ നടക്കും. PSC മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കും എംപ്ലോയ്മെന്റ് കാർഡ് ഉള്ളവർക്കും മുൻഗണന. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിലുള്ള കുറുമാത്തൂർ ഗവൺമെന്റ് ITIയിൽ NCVT അഫിലിയേഷൻ ലഭിച്ച് 2 വർഷം ദൈർഘ്യമുള്ള മെക്കാനിക്, അഗ്രികൾച്ചറൽ മെഷീനറി, ഇലക്ട്രോണിക്, മെക്കാനിക് എന്നീ ട്രേഡുകളിൽ ഒഴിവുള്ള വനിതാ സംവരണ സീറ്റുകളിലേക്ക് ഓഫ്ലൈനായി അപേക്ഷ ക്ഷണിച്ചു. നാളെ വൈകിട്ട് 5 മണിക്കകം അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0460022254.

പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ ആറളത്ത് പ്രവർത്തിക്കുന്ന പ്രീ മെട്രിക് ഹോസ്റ്റലിൽ കരാർ അടിസ്ഥാനത്തിൽ റെസിഡന്റ് ട്യൂട്ടറെ നിയമിക്കുന്നതിന് പി എസ് സി യോഗ്യതയുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ സിവിൽ സ്റ്റേഷൻ അഡീഷണൽ ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ഐ ടി ഡി പി ഓഫീസിൽ ഈ മാസം 28 5 മണിക്ക് മുൻപ് അപേക്ഷ ലഭിക്കണം. കണ്ണൂർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസിന്റെ കീഴിലുള്ള തളിപ്പറമ്പിലെ കരിമ്പം ഫാമിൽ കാഷ്വൽ ലേബർ തസ്തികയിൽ 6 ഒഴിവുകളുണ്ട്. തളിപ്പറമ്പ്, കുറുമാത്തൂർ, പന്നിയൂർ വില്ലേജുകളിൽ സ്ഥിര താമസക്കാരും 18-നും 41-നും ഇടയിൽ പ്രായവും കുറഞ്ഞത് 5-ാം ക്ലാസ് യോഗ്യതയും ഉള്ള ഉദ്യോഗാർത്ഥികൾ തളിപ്പറമ്പ് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ 30-നുള്ളിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0462209400. സേവന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. ബി എം കുട്ടിയും സംഘവും അവതരിപ്പിച്ചത്. ആദ്യം അറഫാ മലയിലെ പൂങ്കാറ്റ് എന്നാരംഭിക്കുന്നു.

വി എം കുട്ടിയും സംഘവും അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി മണിമക്ക പുരിതന്നിലെ എന്നാരംഭിക്കുന്നു.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു. തെരുവു നായകളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയകേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഓൺലൈൻ ടാക്സി തൊഴിലാളി സമരം ഭാഗികമായി പിൻവലിച്ചു. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭ ഇന്നും പ്രക്ഷുബ്ധം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. രാവിലെ 11 ലോക്സഭ സമ്മേളിച്ചപ്പോൾ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സായുധ സേനാംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സൈനികരുടെ ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും പരമോന്നത ത്യാഗത്തിന്റെയും പ്രതീകമാണ് ഈ ദിവസമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. മാതൃരാജ്യത്തിന്റെ സേവനത്തിന് ജീവൻ ബലിയർപ്പിച്ച അനശ്വര രക്തസാക്ഷികളോട് രാജ്യം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നുവെന്ന് സ്പീക്കർ പറഞ്ഞു. സഭാ നടപടികളിലേക്ക് കടന്നപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം വെച്ചതോടെ ലോക്സഭ ഉച്ചയ്ക്ക് 12 വരെ നിർത്തിവച്ചു. വീണ്ടും സമ്മേളിച്ചപ്പോൾ നീറ്റ് വിഷയം ചർച്ച ചെയ്യാമെന്ന് കേന്ദ്രം അറിയിച്ചെങ്കിലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ചർച്ചയ്ക്കില്ലെന്ന് പ്രതിപക്ഷം അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും അവരുടെ ഭാവി തുലാസിലാക്കുന്ന ഏത് കാര്യത്തിനെതിരെയും നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദയ്ക്കൊപ്പം സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സന്ദർശിച്ചതായും ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക അതിവേഗ കോടതികൾ സ്ഥാപിക്കാൻ തീരുമാനിച്ച പ്രധാനമന്ത്രിയുടെ നടപടിയെ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ സ്വാഗതം ചെയ്തു. ദിവസേന വാദം കേൾക്കുകയും വേഗത്തിൽ വിചാരണ നടത്തുകയും ചെയ്യുന്ന ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഡൽഹി പ്രക്ഷോഭത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചതായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംഭവത്തിൽ കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിച്ചു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. സമരവുമായി ബന്ധപ്പെട്ട് ആരും മരിച്ചിട്ടില്ലെന്നും വ്യാജ വാർത്തകൾ വിശ്വസിക്കരുതെന്നും യഥാർത്ഥ വാർത്തകൾക്കായി ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകളെ പൊതുജനങ്ങൾ ആശ്രയിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ജന്തർ മന്ദിറിലെ പ്രതിഷേധ സമരം എന്ന രീതിയിൽ വ്യാപകമായി സാമൂഹ്യങ്ങളെ പൊതുജനങ്ങൾ ആശ്രയിക്കണമെന്നും PIB നിർദ്ദേശിച്ചു. ജന്തർ മന്ദിറിലെ പ്രതിഷേധ സമരം എന്ന രീതിയിൽ വ്യാപകമായി സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. യഥാർത്ഥത്തിൽ ജഗന്നാഥ് പുരി രഥയാത്രയുടെ ചിത്രങ്ങളാണ് പ്രതിഷേധ സമരം എന്ന വ്യാജേന പ്രചരിക്കുന്നതെന്നും ജനങ്ങൾ ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ജാഗരൂകരാകണമെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. ഡൽഹിയിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. വീഡിയോ AI നിർമ്മിതമാണെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം കണ്ടെത്തി. DRDO കീഴിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ എക്സ്പെൻഡബിൾ ടർബോ ജെറ്റ് എഞ്ചിൻ യാഥാർത്ഥ്യമായി. സാങ്കേതിക മേഖലയിൽ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇത് വലിയൊരു ചുവടുവയ്പ്പാണെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ ഉൾപ്പെടെ 16 രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിക്ക് അമേരിക്ക 10% തീരുവ ഏർപ്പെടുത്തി. നിർബന്ധിത തൊഴിൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഫലപ്രദമായി തടയുന്നതിൽ പരാജയപ്പെട്ട 60 രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ട്രേഡ് ആക്ടിലെ സെക്ഷൻ 301 പ്രകാരമാണ് പുതിയ തീരുവ ഈടാക്കുന്നത്. ഇന്ത്യ, കാനഡ, UK, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ രാജ്യങ്ങൾക്കാണ് 10% നിരക്ക് ബാധകമാകുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $100 മുകളിലെത്തി. US ഇറാൻ സംഘർഷാവസ്ഥ മൂർച്ഛിച്ചതോടെ ഇന്നലെ മാത്രം 6% വർധനയാണ് ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ രേഖപ്പെടുത്തിയത്. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. LDFിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസ് ഡയറി തിരുത്തിയ കേസിലാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. നിലവിലെ ആലപ്പുഴ MLA AD തോമസ് ഉൾപ്പെടെ പ്രവർത്തകർക്കാണ് അന്ന് മർദ്ദനമേറ്റത്. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു. കേസ് അട്ടിമറിക്കാൻ അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP അജിത് കുമാർ ഇടപെട്ടു എന്നായിരുന്നു പരാതി. UDF ഗവൺമെന്റ് അധികാരത്തിലെത്തിയ ശേഷം കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിച്ച് SP AP ഷൌക്കത്ത് അലിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തുകയായിരുന്നു. മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാഗാനന്ദ, ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി സ്വാമി അസംഗാനന്ദഗിരി, ശിവഗിരി മഠം മുൻ ജനറൽ സെക്രട്ടറി സ്വാമി ഋതംഭരാനന്ദ എന്നിവർ മന്ത്രിയെ സ്വീകരിച്ചു. ഗുരുദേവന്റെ ദർശനങ്ങൾക്ക് കാലാതീതമായ പ്രസക്തിയുണ്ടെന്നും ശാന്തിയും സമാധാനവും ലക്ഷ്യമിടുന്ന ഗുരുദേവ സൂക്തങ്ങൾ എന്നും പ്രചോദനമാണെന്നും മന്ത്രി പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥനും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ADGP MR അജിത് കുമാറിൽ നിന്നുണ്ടായതെന്നും അതിനാലാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നതെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഭരിക്കുന്ന ഗവൺമെന്റിനോട് ഉദ്യോഗസ്ഥർ അനുകൂല സമീപനമെടുക്കാറുണ്ട്, എന്നാൽ അതിനപ്പുറമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായ കാര്യങ്ങളെന്നും ഇത്തരം ഉദ്യോഗസ്ഥർ സർവീസിൽ ഉണ്ടാകരുതെന്നാണ് UDF ഗവൺമെന്റിന്റെ തീരുമാനമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്ത് തെരുവുനായകളെ പാർപ്പിക്കാൻ അഭയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. മന്ത്രി KM ഷാജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: സംസ്ഥാനത്തെ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് അഭയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നത്. ഇത് സംബന്ധിച്ച കരട് റിപ്പോർട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ദിവ്യ SIR യോഗത്തിൽ അവതരിപ്പിച്ചു. തെരുവുനായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി പാർപ്പിക്കാൻ ആൾതാമസം കുറഞ്ഞ സ്ഥലങ്ങളിലും വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലുമാകും അഭയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന മൃഗസ്നേഹികളുടെ സേവനം പ്രദേശം തിരിച്ച് നിശ്ചയിക്കും. ഷെൽട്ടറിൽ തന്നെ നായ്ക്കളുടെ ജനന നിയന്ത്രണത്തിനായി അനിമൽ ബർത്ത് കൺട്രോൾ സ്കീം നടപ്പാക്കും. തദ്ദേശ വാർഡ് തലത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് ആക്രമണകാരികളായ നായ്ക്കളെ കണ്ടെത്തും. ഇവയുടെ പേവിഷബാധ വെറ്ററിനറി ഡോക്ടറുടെ സംഘത്തിന്റെ മേൽനോട്ടത്തിൽ പരിശോധിച്ച് ആവശ്യമെങ്കിൽ കുത്തിവയ്പിലൂടെ ദയാവധം നടത്തും. മാലിന്യ സംസ്കരണം കാര്യക്ഷമമാക്കി തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാനും യോഗത്തിൽ ധാരണയായി.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസത്തിലേക്ക് കടന്ന ഓൺലൈൻ ടാക്സി തൊഴിലാളികളുടെ സമരം ഭാഗികമായി പിൻവലിച്ചു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകളിൽ സമരം അവസാനിപ്പിച്ച് സർവീസ് പുനരാരംഭിച്ചപ്പോൾ ഡ്രൈവർമാരുമായി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത ഊബർ ആപ്പിനെതിരെ സമരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ഗൂഗിൾ മീറ്റ് വഴി ഊബർ പ്രതിനിധികളുമായി ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല. അടുത്ത ആഴ്ച കൊച്ചിയിലെത്തി നേരിട്ട് ചർച്ച നടത്താമെന്നാണ് കമ്പനി അറിയിച്ചതെന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി നേതാക്കൾ വ്യക്തമാക്കി. പരിഹാരം കാണാത്തതിനാൽ ഊബർ ആപ്പിലെ ഡ്രൈവർമാർ സമരം തുടരാൻ തീരുമാനിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ സംഘത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ നേർന്നു. രാജ്യത്തെ കായിക താരങ്ങളുടെ കഴിവും സമർപ്പണ ബോധവും എണ്ണമറ്റ ഇന്ത്യക്കാർക്ക് പ്രചോദനമേകുന്നത് തുടരുകയാണെന്നും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ പ്രൌഢോജ്വല തുടക്കം. രാജ്ഞി കാമില, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആന്റി ബെർണാം, കോമൺവെൽത്ത് സ്പോർട്സ് പ്രസിഡന്റ് ഡൊണാൾഡ് റുക്കാരെ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചാൾസ് 3rd രാജാവ് ഗെയിംസ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. 10 ദിവസത്തെ കായികമേളയിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങ് തുടങ്ങും മുമ്പ് തന്നെ ഇന്ത്യ ആദ്യ മെഡൽ ഉറപ്പിച്ചു. വനിതകളുടെ 75 kg വിഭാഗം ബോക്സിംഗിൽ സെമിഫൈനൽ ഉറപ്പിച്ച ലെവ്ലിന ബോർഗോ ഹെയ്നാണ് മെഡൽ നേടത്തിലെത്തിയത്. പ്രാഥമിക റൌണ്ടിൽ ലെവ്ലിനേക്ക് ബൈ ലഭിച്ചതോടെ നേരിട്ട് സെമിയിലെത്തുകയായിരുന്നു. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതിചേർത്ത DYFI മുൻ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് രാമകൃഷ്ണനെ SIT ഇന്ന് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ DYSPയുടെ നോട്ടീസ് റിബേഷിന് നൽകിയിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വാഹന പരിശോധനയ്ക്കിടെ തലശ്ശേരി കോളശ്ശേരിയിൽ കാറിൽ കടത്തുകയായിരുന്ന 4 gram MDMA 3 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചമ്പാട് സ്വദേശി മുഹമ്മദ് ഷദാബ് റോഷൻ, പന്നിനൂരിലെ മുഹമ്മദ് റഫ്നാസ്, പുന്നോലിലെ മുസ്താഫിർ എന്നിവരാണ് പിടിയിലായത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 170 രൂപ കുറഞ്ഞ് 1,05,840 രൂപയായി. 13,230 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. കാനനൂർ സ്പോർട്ടിംഗ് ക്ലബിന്റെ സ്ഥാപകരിൽ ഒരാളായ കണ്ണൂർ താണയിലെ MK നാസർ അന്തരിച്ചു. കണ്ണൂരിലെ സാമൂഹ്യ സാംസ്കാരിക കായിക മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹത്തിന് 66 വയസ്സായിരുന്നു. കബറടക്കം വൈകിട്ട് സിറ്റി ജമാഅത്ത് പള്ളിയിൽ. ഇന്നലെ അന്തരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ മൃതദേഹം ഖബറടക്കി. രാവിലെ മലപ്പുറം തിരൂർക്കാട് മഹല്ല ജുമാ മസ്ജിദിലായിരുന്നു സംസ്കാരം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരുടെ വിയോഗത്തിൽ ആദരസൂചകമായി മുസ്ലിം ലീഗിന്റെ 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചു. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ് ഇക്കാര്യം അറിയിച്ചത്. കോട്ടയം അയർക്കുന്നം മാറ്റുപ്പള്ളിയിൽ വിഷം കഴിച്ചു മരിച്ച 4 പേരുടെയും സംസ്കാരം ഇന്ന് നടത്തും. ഉച്ചകഴിഞ്ഞാണ് സംസ്കാര ചടങ്ങുകൾ. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും മാമ്പറ്റ ഡോൺ ബോസ്കോ കോളേജ് ടൂറിസം ക്ലബും ചേർന്ന് തേവർമലയിലേക്ക് മഴ നടത്തം സംഘടിപ്പിച്ചു. കേരള ടൂറിസം, കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, DTPC കോഴിക്കോട് എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടി CK കാസിം MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ADGP MR അജിത് കുമാറിനെ സർവീസിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്തു. തെരുവുനായകളെ പാർപ്പിക്കാൻ സംസ്ഥാനത്ത് അഭയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ഓൺലൈൻ ടാക്സി തൊഴിലാളി സമരം ഭാഗികമായി പിൻവലിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ആകാശവാണി കണ്ണൂർ. ആരോഗ്യദീപ്തി. ഇന്ന് പ്രായഭേദമന്യേ ഏവരും സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ച് ബോധവാന്മാരാണ്. ഇന്നത്തെ ജീവിതശൈലി, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മലിനീകരണം, മാനസിക സമ്മർദ്ദം എന്നിവ നമ്മുടെ ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. സൗന്ദര്യ സംരക്ഷണം ആയുർവേദത്തിൽ, ഈ വിഷയത്തെക്കുറിച്ച് ജില്ലാ ആയുർവേദ ആശുപത്രി കോസ്മറ്റോളജി വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീറ അബ്ദുൽ ഹമീദ് സംസാരിക്കുന്നു.
3: കോസ്മറ്റോളജി എന്ന് വെച്ചാൽ എന്താണ്? വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ സൗന്ദര്യ സംരക്ഷണ വിഭാഗം എന്ന് നമുക്ക് കോസ്മറ്റോളജിയെ പറയാം. അപ്പം ആയുർവേദത്തിൽ കോസ്മറ്റോളജി ഉണ്ടോ എന്നുള്ളത് അടുത്ത സംശയമായിട്ട് വരും. വളരെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ, കഴിഞ്ഞ 10 വർഷമായി, 2016 ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ചത്. 10 വർഷമായി ആയുർവേദ ഹോസ്പിറ്റൽ കോസ്മറ്റോളജി വിഭാഗം വളരെ ഭംഗിയായി നല്ല രീതിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും സൗന്ദര്യ സംരക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ് ഇതിൽ വരുന്നത് എന്നുള്ളത്. ആദ്യം നമുക്ക് സൗന്ദര്യത്തെ കുറിച്ച് സംസാരിക്കാം. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ വളരെ കൺസേൺഡ് ആയിട്ട്, ആദ്യമൊക്കെ നമ്മൾ ചെറുപ്പക്കാരാണ് കൂടുതൽ സൗന്ദര്യം എന്ന കാര്യത്തിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് എല്ലാ പ്രായക്കാരും സൗന്ദര്യത്തെ കുറിച്ച്, അതായത് അവരെ അപ്പിയറൻസ്, ഒരു സ്കിന്നും ഹെയറിനെ കുറിച്ചൊക്കെ വളരെ കൺസേൺഡ് ആണ്. അതിനുള്ളൊരു പ്രത്യേക കാരണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ കാലത്തെ ഒരു സോഷ്യൽ മീഡിയന്റെ വളരെ അധികം വരുന്ന ഒരു റിലവൻസ് ആണ്. എല്ലാവർക്കും ഫോട്ടോ എടുക്കാം, എല്ലാവരും ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും, വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും. അപ്പം എല്ലാവർക്കും ഏറ്റവും നല്ല, എവ്രി വൺ വാണ്ട്സ് ടു ലുക്ക് ദിയർ ബെസ്റ്റ് അല്ലേ. അപ്പം അവിടെ വരുമ്പോഴാണ് മുടി കൊഴിച്ചില്, അല്ലെങ്കിൽ നമ്മൾ ഒരു വിത്തിൻ 6 മന്ത്സ്, ഒരു 6 മാസത്തിനുള്ളിൽ എൻ്റെ മുഖത്ത് കറുപ്പ് കളർ വന്ന് അത് കൂടുന്നു, സ്പ്രെഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മുഖക്കുരു വരുന്നു, മുഖക്കുരു വരുമ്പം പാടുകൾ വരുന്നു എന്നൊക്കെ പറയുമ്പം ആൾക്കാർ കുറച്ചും കൂടിയും ബോധവാന്മാരാണ് ഇന്നത്തെ കാലത്ത്. അതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കോസ്മെറ്റോളജിക്കൽ സൗന്ദര്യ സംരക്ഷണമായ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൻ്റെ ഒരു പ്രത്യേകത. അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. സ്വാസ്ഥ്യ സംരക്ഷണം, അതായത് ഹെൽത്തി ആയ സ്കിന്ന് വളരെ നല്ല രീതിയിൽ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. ഹെൽത്തി ഏജിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ കൺസെപ്റ്റ് ഒക്കെ ഇപ്പം ഉണ്ട്. അതായത് നമ്മൾ ഏജിങ് ഗ്രേസ്ഫുള്ളി എന്ന് പറയും. എന്തായാലും എല്ലാവരും ഏജ് കൂടുന്നതനുസരിച്ച് സ്കിന്നിലും കാര്യങ്ങളും മാറ്റങ്ങളുണ്ടാവും. അത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ ഏജ് ഗ്രൂപ്പിനും പറ്റിയ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വളരെ സയന്റിഫിക് ആയിട്ട് ആയുർവേദ ബേസ്ഡ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ ചെയ്യാറുണ്ട്. ഓരോ സ്കിൻ ടൈപ്പിന് എനിക്ക് ഏത് ഫേഷ്യലാണ് സൂട്ടബിൾ എന്നുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ പോകണം, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ബ്രൈഡൽ എന്ന രീതിയിലൊക്കെ, അതൊക്കെ നമ്മൾ ഒരു ഹെൽത്തി സ്കിൻ എന്ന രീതിയിൽ ചെയ്യാറുണ്ട്. രണ്ടാമത്തത് ആയുർവേദ വിധി പ്രകാരം ആതുര സേവനം. നമുക്കൊരു പെർട്ടിക്കുലർ എന്താ ആയിട്ടുള്ള ഒരു സ്കിൻ ഓർ ഹെയർ കൺസേൺ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ളത്, അത് നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത്. ഒരു പേഷ്യന്റ് ഞങ്ങളടുത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ മുടി കൊഴിച്ചിലാണെങ്കിൽ, മുടി കൊഴിച്ചിൽ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ബേസിക് ആയിട്ടുള്ള നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന മുടി കൊഴിച്ചിൽ മുതൽ അസുഖങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുടി കൊഴിച്ചിൽ വരെ. അപ്പം എന്താണ് അതിൻ്റെ പെർട്ടിക്കുലർ കോസ്, എന്താണ് അതിൻ്റെ ഒരു കാരണം എന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്യാറുള്ളത്. ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ബേസിക് ആയിട്ടുള്ള കറക്ഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കറക്ഷൻ കഴിഞ്ഞ് ആയുർവേദ ട്രീറ്റ്മെന്റ്സ് എന്താണ് കൊടുക്കേണ്ടത് അത് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പ്രൊസീജിയേഴ്സും ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം മുഖക്കുരു, കറുത്തപാടുകൾ, ഹെയർ ഫോൾ ഒക്കെ ആണെങ്കിൽ അതിന് നമുക്ക് സപ്പോർട്ടീവായിട്ട് പ്രൊസീജിയേഴ്സും കൂടി ചെയ്യുമ്പോൾ ഔട്ട്കം കുറച്ചും കൂടി നല്ല രീതിയിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ രീതിയിലും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മെയിൻ്റനൻസ്. അതും വളരെ നല്ല രീതിയിൽ OP ലെവലിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് ആയിട്ട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതാണ് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും, ഓക്കെ ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയുർവേദത്തിൽ പറയുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഞങ്ങളെ ഹോസ്പിറ്റലുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റായ കോസ്മെറ്റോളജി വിഭാഗത്തിലേക്ക് ഉടൻ ഞങ്ങളൊരു മെയിൽ യൂണിറ്റും കൂടി തുടങ്ങാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഓണം കഴിഞ്ഞുകൊണ്ട് തന്നെ പുരുഷന്മാർക്കും ഈ പറഞ്ഞ ഫേഷ്യൽസും ഹെയർ ട്രീറ്റ്മെന്റ്സ് എല്ലാം വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്
4: രണ്ട് ട്രീറ്റ്മെന്റ്സ് ആണ്, ഒന്ന് ഹെയറിന് വേണ്ടിയിട്ടും ഒന്ന് സ്കിന്നിന് വേണ്ടിയിട്ടും. ഹെയറിന് വേണ്ടി മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഹെയറിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ്, ഹെന്ന ട്രീറ്റ്മെന്റ്, ഹെയർ സ്പാ ട്രീറ്റ്മെന്റ്, ഇതെല്ലാം ആയുർവേദ മരുന്നുകൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതുകൂടാണ്ട് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ്, ഡാൻഡ്രഫിന് സ്പെഷ്യലൈസ്ഡ് മെഷീൻസ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ്, സ്കാൽപ്പ് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ്, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഷ്യൻറ്റ് വന്നിട്ട് പേഷ്യൻറ്റിന് റിക്വയർമെന്റ്സ് എന്താണ് അതിനനുസരിച്ച് നോക്കിയിട്ട് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ട്രീറ്റ്മെന്റും എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റണം എന്നില്ല. കണ്ടീഷൻ നോക്കി പേഷ്യൻറ്റിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് അത് പറ്റൂല എന്ന് തന്നെ പറയും. അല്ലെങ്കിൽ പേഷ്യൻറ്റ് വരുന്നു, പേഷ്യൻറ്റ് കംഫർട്ടബിൾ ആണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് പേഷ്യൻറ്റിന് ആ പ്രൊസീജിയർ റെക്കമെൻഡ് ചെയ്യുന്നു. പ്രൊസീജിയേഴ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് 300 രൂപ മുതൽ 1000 രൂപ വരെയാണ്. ഓരോ പ്രൊസീജിയറും ഓരോ റേറ്റിലാണ് വരുന്നത്. ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റിന് ഒരു 500 രൂപ റേഞ്ചിലാണ് വരുന്നത്. ഇനി പറയാനുള്ളത് ഫേഷ്യൽസിനെ കുറിച്ചാണ്. ഫേഷ്യൽസ് ഒരുപാട് ഫേഷ്യൽസ് ഉണ്ട്. ഫേഷ്യൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 300 രൂപ മുതലാണ്. ക്ലീനപ്പിനാണ് ഞങ്ങൾ 300 രൂപ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഞങ്ങളടുത്ത് ബേസിക് ഓർഡിനറി ഫേഷ്യൽ, ആയുർവേദ ഫേഷ്യൽ, ഫ്രൂട്ട് ഫേഷ്യൽ, ഗാൽവാനിക്, റോസ് ഫേഷ്യൽ, പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫേഷ്യലാണ് റോസ് ഫേഷ്യൽ, മെഡി ഫേഷ്യൽ, ഞവര ഫേഷ്യൽ, എല്ലാം ഓരോ സ്കിൻ കണ്ടീഷൻസിനും ഫേഷ്യൽസ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. അതിൽ എല്ലാവരും ചെയ്യാൻ താല്പര്യപ്പെടുന്ന 3 ഫേഷ്യൽസ് ആണ്. ഒന്ന് ആയുർവേദ ഫേഷ്യൽ, ആയുർവേദ തൈലങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ക്രീം വെച്ചിട്ട് ചെയ്യുന്ന ഫേഷ്യലാണ് പാക്സ് എല്ലാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തുടക്കം മുതൽ അവസാനം വരെ പൂർണ്ണമായിട്ടും ആയുർവേദ മെഡിസിൻസ് ആണ് ഞങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഒരുപാട് പേര് വളരെ അധികം പ്രിഫർ ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. രണ്ടാമത്തെ വരുന്ന പോപ്പുലറായ ഒരു ഫേഷ്യലാണ് ഞവര ഫേഷ്യൽ. ഞവര അരി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഫേഷ്യലാണ് ഞവര ഫേഷ്യൽ. ഞങ്ങൾ എല്ലാവരോടും ബുക്കിംഗ് ചെയ്തിട്ട് വരണം എന്ന് പറയാറുണ്ട്. കാരണം അത് ഉണ്ടാക്കാനുള്ള ഒരു പ്രൊസീജിയർ ടൈം എടുക്കുന്നതാണ്. ഡോക്ടേഴ്സ് തന്നെ പേഷ്യൻറ്റിന്റെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട് ഞവര കിഴി പോലെ ആക്കി ഉണ്ടാക്കി വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. ഒരു ആഫ്റ്റർ 40 ഒക്കെ നമ്മൾ അധികം ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സ്കിൻ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. എന്നാലും യൂഷ്വലി 40s and 50s വരുന്ന ആൾക്കാർക്ക് നമ്മൾ അധികം റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ് ഞവര ഫേഷ്യൽ. ഏജിങ് പ്രിവെന്റ് ചെയ്യാൻ, അതായത് ഏജിങ് ഗ്രേസ്ഫുള്ളി എന്ന കൺസെപ്റ്റിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഫേഷ്യലാണ് ഈ ഞവര ഫേഷ്യൽ. പിന്നെ ഞങ്ങൾ ഒരു സ്റ്റാർ ഫേഷ്യലാണ്, പ്രീമിയം ഫേഷ്യലിൽ വരുന്നതാണ് കുങ്കുമാതി ഫേഷ്യൽ. കുങ്കുമാതി തൈലം വെച്ച് യൂസ് ചെയ്യുന്ന ഒരു ഫേഷ്യലാണ്. പാർട്ടീസിനും എന്തെങ്കിലും നമ്മൾ പ്രോഗ്രാംസിനും ഗ്ലോ അപ്പ് എന്ന രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഫേഷ്യലാണ്. പിന്നെ വേറൊരു കാര്യം പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു സെറ്റിംഗ് ഫേഷ്യലുണ്ട് പേഷ്യൻസിനോട് ഞങ്ങൾ പറയാറുണ്ട്, ഭയങ്കര ഒരു മാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പാർട്ടീസോ ഫംഗ്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ ഒരു സ്കിൻ ട്രീറ്റ്മെന്റ് 6 months ആണ് പ്രിഫറബിൾ. അറ്റ്ലീസ്റ്റ് 3 months ബിഫോർ ചെയ്യുമ്പോഴാണ് നല്ല റിസൾട്ട്സ് നിങ്ങൾക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നത്. അതിന് ആ ഒരു ടൈം പീരിയഡിൽ പ്രത്യേകിച്ചും ബ്രൈഡ്സിനൊക്കെ നമുക്ക് സ്കിൻ കെയർ പ്രോപ്പറാക്കാനും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടും. അപ്പം അത് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടാറുണ്ട്.
2: സൗന്ദര്യ സംരക്ഷണം ആയുർവേദത്തിൽ ജില്ലാ ആയുർവേദ ആശുപത്രി കോസ്മെറ്റോളജി വിഭാഗം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നസീറ അബ്ദുൽ ഹമീദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം ആരോഗ്യദീപ്തിയിൽ കേൾക്കാം.

നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിതവീഥി ആകാശവാണി കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീരസൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇക്കാര്യം ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇതു സംബന്ധിച്ച ബിൽ പാർലമെന്റിൽ ഉടൻ തന്നെ പാസാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചകളുമായി ബന്ധപ്പെട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികൾ സംബന്ധിച്ച കരട് നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകൾ ഇന്നലെ രാത്രി തന്നെ സമർപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 2.5 മാസത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒരു അധ്യയന വർഷം നഷ്ടപ്പെടാതെ പുനഃപരീക്ഷകൾ ഉടനടി നടത്തുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിച്ചതായും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടരുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കാൻ നടപടി സഹായിക്കുമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ ശക്തമായ മുന്നറിയിപ്പായി ഇത് മാറുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള തീരുമാനത്തെ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും പ്രശംസിച്ചു. കേസുകൾ അതിവേഗം തീർപ്പാക്കി യുവാക്കൾ നീതി ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: कल जो प्रधानमंत्री जी ने निर्णय लिया कि पेपर लीक से संबंधित जो मामले अदालतों में लंबित हैं, चल रहे हैं, उनकी सुनवाई हम स्पेशली डेजिग्नेटेड फास्ट ट्रैक कोर्ट गठित करके करवाएंगे, जिससे डे टू डे बेसिस पे सुनवाई होगी, स्पीडी ट्रायल होगा और टाइम बाउंड इन्वेस्टिगेशन होगा, तो युवाओं को न्याय मिलेगा. ये बहुत बड़ा निर्णय है. उसी प्रक्रिया में कल दिन भर ये चर्चा चलती रही.
0: പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേസുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം നൽകി ഡൽഹി ഹൈക്കോടതി. റൌസ് അവന്യൂ കോടതിയിൽ പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ അനു ഗ്രോവർ ബാലിഗയെ ആണ് ജഡ്ജിയായി നിയോഗിച്ചത്. ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് നടപടി. നിരാഹാര സമരം അവസാനിപ്പിക്കാനുള്ള സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ തീരുമാനം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും രാജ്യത്തെ യുവാക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചുക് ഗുരുഗ്രാമിലെ സ്വകാര്യ ആശുപത്രിയിൽ കേന്ദ്രമന്ത്രിമാരായ ജെ പി നദ്ദ, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ഇന്നലെ രാത്രിയാണ് അവസാനിപ്പിച്ചത്. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര രക്തസാക്ഷികളുടെ അജഞ്ചലമായ ധീരതയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ അതിർത്തികൾ കാത്തുസൂക്ഷിക്കാൻ ജീവൻ ബലി നൽകിയ ധീര സൈനികരുടെ സ്മരണ പുതുക്കുന്നതിനായി എല്ലാ വർഷവും ജൂലൈ 26 കാർഗിൽ ദിവസ് ആചരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യം, പരമാധികാരം എന്നിവ കാത്തുസൂക്ഷിക്കാനുള്ള നമ്മുടെ പ്രതിബദ്ധതയെ ഓർമ്മിപ്പിക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസെന്നും കാർഗിൽ ധീര യോദ്ധാക്കൾ രാജ്യത്തിന് എക്കാലവും മാതൃകയാണെന്നും രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. കാർഗിൽ വിജയ് ദിവസ് രാജ്യത്തെ സൈനികരുടെ ത്യാഗത്തെയും ധീരതയെയും സ്മരിക്കുന്നതിനുള്ള ദിവസമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
2: ये दिन हमारे भारतीय सशस्त्र बलों के अदम्य साहस, अप्रतिम शौर्य और सर्वोच्च बलिदान का प्रतीक है। ये सभा भारतीय सशस्त्र बलों के उन वीर जवानों को श्रद्धापूर्वक नमन करती है जिन्होंने अत्यधिक दुर्गम पर्वतीय क्षेत्रों, विषम परिस्थितियों और प्रतिकूल मौसम की परवाह न करते हुए अद्वितीय वीरता और अटूट संकल्प का परिचय दिया और अपना सर्वोच्च बलिदान देकर देश की अखंडता और संप्रभुता की रक्षा की।
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: റൊമാനിയയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയൻ പ്രധാനമന്ത്രി ഇലിയെ ബോലോജാനുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ റൊമാനിയ വ്യാപാര ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെയാണ് 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായത്. മാർച്ച് പാസ്റ്റിൽ 126 അംഗ ഇന്ത്യൻ സംഘത്തെ മീരാഭായ് ചാനുവും ലൊവ്ലിന ബോർഗോഹെയ്നുമാണ് നയിച്ചത്. 10 ദിവസത്തെ മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അസം പ്രളയത്തിൽ ഇന്നലെ 6 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം 47. 11 ജില്ലകളിലായി 7 ലക്ഷത്തിലധികം പേരായാണ് പ്രളയം ബാധിച്ചത്. ഗുജറാത്തിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴ അഹമ്മദാബാദിലും സൂറത്തിലുമടക്കം ജനജീവിതം ദുരിതത്തിലാക്കി. നവ്സാരി വൽസാദ് മേഖലകളിൽ നദികൾ കരകവിഞ്ഞ് പ്രളയ സമാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ജമ്മുകാശ്മീരിൽ 3 ദിവസമായി തുടരുന്ന ശക്തമായ മഴ ജമ്മു ഡിവിഷനിൽ മേഘവിസ്ഫോടനത്തിനും അതിവേഗ പ്രളയത്തിനും കാരണമായി. ജമ്മു ശ്രീനഗർ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി. LDF സർക്കാരിന്റെ നവകേരള യാത്രയ്ക്കിടെ ആലപ്പുഴയിൽ KSU പ്രവർത്തകരെ മർദ്ദിച്ച കേസ് റിപ്പോർട്ടിൽ അട്ടിമറി നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. കാട്ടാന ഭീഷണിയിൽ ഇടുക്കി ശാന്തൻപാറയും പരിസര പ്രദേശങ്ങളും. ആനയിറങ്കലിൽ ചക്കക്കൊമ്പൻ വീണ്ടും റേഷൻ കട തകർത്തു. തുടർച്ചയായി 12-ാം തവണയാണ് ഈ റേഷൻ കടയ്ക്ക് നേരെ കാട്ടാന ആക്രമണമുണ്ടാകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കഴിഞ്ഞ രാത്രി 9:30 മുതൽ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. നാട്ടുകാർ ചേർന്ന് ആനയെ തുരത്തുകയും ചെയ്തു. എന്നാൽ പുലർച്ചെയോടെ വീണ്ടും എത്തിയ കാട്ടുകൊമ്പൻ ആക്രമണം നടത്തുകയായിരുന്നു. റേഷൻ കട കൂടാതെ തൊഴിലാളി ലയത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരന്തരം കാട്ടാന ശല്യമുണ്ടാകുന്ന ആനയിറങ്കലിൽ വനംവകുപ്പിന്റെയോ റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെയോ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപണമുണ്ട്. റേഷൻ കട 12 തവണ തകർക്കപ്പെട്ടിട്ടും ശാശ്വതമായ ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. അടിയന്തര ഇടപെടൽ വേണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.
0: ഇറാനിൽ തുടർച്ചയായ 13-ാം രാത്രിയും ആക്രമണം തുടർന്ന് അമേരിക്ക. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിൽ 2 സൗദി എണ്ണ കപ്പലുകൾ ആക്രമിച്ചതിന് പിന്നാലെ US ഇറാനിൽ ആക്രമണം ശക്തിപ്പെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ സാഹചര്യം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർധന തുടരുകയാണ്. $100 മുകളിലെത്തിയ ബ്രന്റ് ക്രൂഡ് വില നിലവിൽ $98, WTI ക്രൂഡ് വില ബാരലിന് $90. അഞ്ചുതവണ ലോക ചാമ്പ്യനായ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ് അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റു. നിലവിലെ ഫിഡെ പ്രസിഡന്റ് റഷ്യയുടെ അർക്കാദി ദ്രോർക്കോവിച്ചിനെ യൂറോപ്യൻ യൂണിയൻ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് നേതൃമാറ്റം. സ്വിസ് യൂറോപ്യൻ യൂണിയൻ നിയമപ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ദ്രോർക്കോവിച്ചിനുമേൽ നിലനിൽക്കുന്നിടത്തോളം കാലം ആനന്ദ് ഇടക്കാല പ്രസിഡന്റായി ചുമതലകൾ വഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 233 പോയിന്റ് താഴ്ന്ന് 76,157. നിഫ്റ്റി 69 പോയിന്റ് നഷ്ടത്തിൽ 23,799. വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,360 രൂപ താഴ്ന്ന് 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള രഥങ്ങളുടെ മടക്കയാത്രയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ജനലക്ഷങ്ങൾ ക്ഷേത്ര നഗരിയിലെത്തി. ശ്രീ ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ നിന്നാണ് രഥങ്ങൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചകളിൽ അതിവേഗ ശിക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുമെന്നും ഇന്ന് ചേരുന്ന കേന്ദ്രമന്ത്രിസഭായോഗം ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് പരീക്ഷ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് പാർലമെന്റ്. അസം പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 47. ഗുജറാത്തിലും ജമ്മുവിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഇറാനെതിരെ 13-ാം ദിനവും ആക്രമണം തുടർന്ന് അമേരിക്ക. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. അന്താരാഷ്ട്ര ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ചുമതലയേറ്റ ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മില്ലേനിയം മെലഡീസ്. ഇന്നാദ്യം ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം ദേശം. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ഈണം രാജാമണി.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് പഴയ ബസ് സ്റ്റാൻഡിന് സമീപം കണ്ണൂർ.
2: ചിത്രം AARM, പാടിയത് വൈക്കം വിജയലക്ഷ്മി.

0: നമസ്കാരം, ഞാൻ വൈക്കം വിജയലക്ഷ്മി. ഈ ആഴ്ച കണ്ണൂർ ട്രാക്കിസിൽ ഞാനും ഉണ്ടാകും, കണ്ണൂർ ആകാശവാണിക്കൊപ്പം.
1: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: മില്ലേനിയം മെലഡീസിൽ അടുത്തതായി വിജയ് യശുദാസും ശ്വേതയും ചേർന്ന് പാടിയത്, ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും. വരികളെഴുതിയത് ജസ്റ്റ് ജോയ്, ഈനം പകർന്നത് പ്രിൻസ് ജോർജ്.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ചിത്രം പകിട പകിട 12, പാടിയത് ഉണ്ണിമേനോൻ, അനുപമ വിജയ്, വരികൾ റോയ് പുരമടം, ഈണം ഹരി വേണുഗോപാൽ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
3: ഇനി ജയചന്ദ്രനും മൃദുല വാര്യരും ചേർന്ന് പാടിയത്. ചിത്രം തെളിവ്, വരികൾ കെ ജയകുമാർ, ഈണം കല്ലറ ഗോപൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYDBIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
2: ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭവനയ്ക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം. ചിത്രം ഈ പട്ടണത്തിൽ ഭൂതം. പാടിയത് വിനീത് ശ്രീനിവാസൻ, ശ്വേത.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
2: ചിത്രം കളങ്കാവൽ, പാടിയത് സിന്ധു ഡെൽസൺ. വരികൾ വിനായക് ശശികുമാർ, ഈണം മുജീബ് മജീദ്.

0: നമസ്കാരം, ഞാൻ വൈക്കം വിജയലക്ഷ്മി. ഈ ആഴ്ച കണ്ണൂർ ട്രാക്കിസിൽ ഞാനും ഉണ്ടാകും, കണ്ണൂർ ആകാശവാണിക്കൊപ്പം.
1: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ചിത്രം ഓട്ടം, പാടിയത് ജയചന്ദ്രൻ.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് ഹരിശങ്കറും റീന മുരളിയും പാടിയത്. ചിത്രം ഇവിടെ.

യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത്. ചിത്രം ഒന്നും മിണ്ടാതെ. വി ആർ സന്തോഷിന്റെ വരികൾ ഈണം അനിൽ ജോൺസൺ.

ഒ എസ് ഉണ്ണികൃഷ്ണൻ്റെ വരികൾക്ക് അനിൽ ഗോപാലൻ ഈണം പകർന്ന് വിജയ് യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം അവൻ. ഈ ഗാനത്തോടെ ഇന്നത്തെ മില്ലേനിയം മെലഡീസ് സമാപിക്കുന്നു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 670004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. എഫ് എം പ്രധാന വാർത്തകൾ. ഗ്ലാസ്ഗോയിൽ പുരോഗമിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീം അംഗങ്ങളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുമോദിച്ചു. നിശ്ചയദാർഢ്യവും പ്രതിഭയും മുഖമുദ്രയാക്കിയ ഓരോ ടീം അംഗവും രാജ്യത്തിന്റെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തുടർച്ചയായ അഞ്ചാം ദിവസവും നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞു. ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാണെന്നും എന്നാൽ കോൺഗ്രസ് ചില നിബന്ധനകൾ വെച്ചതിനാലാണ് ചർച്ച തുടരാൻ കഴിയാത്തതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. നീറ്റ് യുജി പരിഷ്കാരങ്ങളുടെ പുരോഗതിയിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് കേന്ദ്രത്തോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും സുപ്രീംകോടതി. ജസ്റ്റിസ് പി എസ് നരസിംഹ, ജസ്റ്റിസ് അലോക് ആരാധ്യ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഉത്തരവിട്ടത്. സസ്പെൻഷനിലായ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വകുപ്പുതല നടപടിയുടെ ഭാഗമായി അന്വേഷണവും കേരള പോലീസ് ഡിജിപി റാങ്കിലെ യോഗേഷ് ഗുപ്തയാണ് അന്വേഷണം നടത്തുക. അധികാര ദുർവിനിയോഗവും വഴിവിട്ട പ്രവർത്തനങ്ങളും ആര് ചെയ്താലും സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിക്കില്ലെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഈ മാനദണ്ഡത്തിലാണ് ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പി എസ് സിയിലെ ക്രമക്കേടുകൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് യുവമോർച്ച പ്രതിഷേധ മാർച്ച് നടത്തി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്ന് രാജ്യം ആദായ നികുതി ദിനം ആചരിക്കുന്നു. സുതാര്യവും നികുതി സൌഹൃദപരവുമായ നികുതി വ്യവസ്ഥയിലേക്ക് രാജ്യത്തിന്റെ വളർച്ചാ വഴികൾ ഓർമ്മപ്പെടുത്തുന്നതിനാണ് ആദായ നികുതി ദിനം ആചരിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഞ്ഞ ജാഗ്രത. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. എഫ് എം പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിൽ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi calls for strict action against paper leaks, assures early passage of bill for proposing fast-track courts and stricter punishments to culprits. Second round of talks between government and CJP begins at Constitution Club over NEET paper leak row. Showdown continues in Parliament over NEET paper leaks. Lok Sabha adjourned for the day amid opposition uproar. Supreme Court directs Centre and NTA to file detailed affidavits on progress made in implementing reforms after NEET UG paper leak. India calls out United Nations for ignoring repression in Pakistan-occupied Kashmir, accuses Islamabad for systematically crushing rights of the people. IMD forecasts very heavy to extremely heavy rainfall over East Rajasthan, Gujarat and Madhya Maharashtra today. And India's Anahat Singh enters the semi-finals of World Junior Squash Championships. Prime Minister Narendra Modi has said that he has directed the departments to prepare a proposal for fast-track courts to tackle paper leaks, and they worked continuously and submitted the draft to him late last night. In a video message last night, Mr. Modi said this draft, which includes provisions for fast-track courts and stringent punishment, will be discussed by the Cabinet today. He said, after incorporating the suggestions of Cabinet colleagues, it will be given its final shape. The Prime Minister said as the second week of Parliament begins on Monday, the government will make every effort to get the bill passed by the House at the earliest.
2: मैंने फास्ट ट्रैक कोर्ट के लिए विभागों को निर्देश दिए थे. विभागों ने लगातार मेहनत करके देर रात मुझे मुसद्दा भी दे दिया. फास्ट ट्रैक कोर्ट और कठोर सजा के प्रावधान के साथ का ये मुसद्दा कैबिनेट में चर्चा होगी. कैबिनेट के साथियों के सुझाव के बाद उसका अंतिम रूप दिया जाएगा और सोमवार से संसद का दूसरा सप्ताह शुरू हो रहा है, तब जल्द से जल्द उस बिल को सदन में पारित कराने का प्रयास किया जाएगा.
1: The Prime Minister said over the past 2.5 months since the paper leak incident, several steps have been taken. The culprits have been arrested and are in jail. Mr. Modi said the government's foremost responsibility was to ensure that students did not lose an academic year, and it was essential to conduct the examinations immediately.
2: I know that the paper leak is not a normal issue. Lakhon vidyarthi aur unke abhibhavakon ke liye bahut hi peedadayak hai. और इसलिए पेपर लीक घटना से अब तक पिछले 2.5 महीनों में अनेक वीत कदम उठाए गए, गुनहगारों को पकड़ा गया है, वे जेल में पड़े हैं. हमारा सबसे महत्वपूर्ण जिम्मा था कि विद्यार्थियों का एक वर्ष बर्बाद न हो. सरकार ने अभी कम से कम समय में 22 लाख जितने विद्यार्थियों के एग्जाम हो जाए इसका प्रबंध किया.
1: The Lok Sabha has been adjourned till Monday as ruckus continued in the House for the 5th consecutive day today. When the House met after the first adjournment at 12 noon, Parliamentary Affairs Minister Kiran Rijiju said the government is ready to discuss the NEET paper leak issue from day one. He said due to certain conditions being imposed by the Congress, the discussion has not been able to proceed.
3: The government is ready to discuss the NEET paper leak issue from day one, but due to the behavior of the Congress, the discussion has not been able to proceed. It is the collective sentiment of all the members that there should be a meaningful discussion on the issue. Prime Minister Narendra Modi has assured the nation that a stringent law will be brought on this matter.
1: The minister said today in the cabinet meeting decisions will be taken on strict measures and the introduction of a strong law to address the paper leak issue. Earlier, when the Lok Sabha assembled for the day at 11 a.m, the House paid tributes to the martyrs of the Indian Armed Forces who gave the supreme sacrifice during the Kargil War.

0: ശബ്ദം നൽകുന്നവർ ദേവിപ്രിയ വി, ഇന്ദു വി എസ്, ജിജിൻ അതിയന്നൂർ, ലിജിൻ കുന്നിലേത്ത്, ലൈസ അഗസ്റ്റിൻ, രഘു ചന്ദ്രിക, ബിൻസിലാൽ ചിതറ, ലക്ഷ്മി എസ് ഉണ്ണിത്താൻ, എ ജെ സലീം, അനീഷ് നായർ, കലവൂർ ബിസി, പി എം ലാൽ, എ കെ സുജിത്ത്, ജയദേവ് കോട്ടയം, സുഷമ അനിൽ, സുനിത ടി എസ്, മീര വിജയകുമാർ. സംവിധാനം റൂബി ബാബു.
1: അവൾക്ക് എന്തു പറ്റി? അവൾക്ക് എന്താ സംഭവിച്ചത്? ഞാൻ പിന്നെ വിളിച്ചപ്പോ അവൾ എഴുന്നേറ്റില്ല, ഒന്നും മിണ്ടിയില്ല.
2: മഹാഭാവി, നീ അവളെയും കൊന്നുവല്ലേ? പട്ടാപ്പകല് ഒരുത്തിയെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് നീ ഇപ്പോഴും ഞെളിഞ്ഞു നടക്കുന്നു അല്ലേ? ആ പാവം പെണ്ണിന്റെ ശവം എന്തു ചെയ്തടാ? ആരും ഉണ്ടായിരുന്നില്ലേ ഇതൊക്കെ കാണാൻ?
1: ഇല്ല, ഇല്ല, ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡോറാത്തി ആന്റിയുടെ കൂടെ കിടത്തി ഉറക്കി.
2: ഡോറോത്തി ആന്റിയോ? അതാരാ?
1: ആന്റിയാ. ആന്റി മരിച്ചു പോയതല്ലേ? ആന്റിയുടെ അടക്ക് കഴിഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്?
2: ആന്റിയുടെ അടക്ക് കഴിഞ്ഞോ? ബാക്കി പറ. ഡേവിഡ്, ഡേവിഡ്, ഉറങ്ങാതെ എഴുന്നേൽക്ക്. ഡേവിഡ്, ഡേവിഡ്.
3: ഡേവിഡ് പിന്നെ കണ്ണു തുറന്നില്ല. അളവിൽ കൂടുതൽ സോഡിയം പെന്റാത്തോൾ ശരീരത്തിലെത്തിയാൽ ശ്വാസതടസ്സവും ഹൃദയാഘാതവും സംഭവിക്കും. അതുതന്നെ ഇവിടെ ഡേവിഡിനും സംഭവിച്ചു. പക്ഷേ ജീവൻ വെടിയും മുമ്പ് ഡേവിഡ് പറഞ്ഞ ചില കാര്യങ്ങൾ ധനപതിയുടെ സംശയത്തിന് സ്ഥിരീകരണം നൽകി. പക്ഷെ ഞങ്ങൾക്ക് ഡേവിഡിന്റെ വാക്കുകൾ മറ്റൊരു തുമ്പാണ് നൽകിയത്.
4: മരിച്ചുപോയെന്ന് ഡേവിഡ് പറഞ്ഞ ഡൊറോത്തി ആന്റിയെ തേടിയായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങിയത്. അത് തീർച്ചയായും ഡേവിഡിന്റെ റിലേറ്റീവോ പരിചയക്കാരിയോ ആയിരിക്കുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു.
5: എന്നിട്ട് കണ്ടെത്തിയോ?
3: ഇത്തിരി പ്രയാസപ്പെട്ടെങ്കിലും ഞങ്ങളത് കണ്ടുപിടിച്ചു. ഡേവിഡിന്റെ ഇടവക പള്ളിയിലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ട ഒരു വൃദ്ധ.
4: അപകടത്തിന് ദൃക്സാക്ഷിയായ യുവതിയെ നിശബ്ദയാക്കിയ ഡേവിഡ് അവളെ ഡൊറോത്തി ആന്റിയുടെ കല്ലറയിൽ തന്നെ കൊണ്ടുചെന്നടക്കി. അവളുടെ കയ്യിലെ ബാഗ് ഉൾപ്പെടെ ആരും അറിയാതെ.
5: ഓ ദൈവമേ, എന്തെല്ലാം ക്രൂരതകൾ! എങ്കിലും ബാംഗ്ലൂർ പോലൊരു നഗരത്തിൽ ഒരു യുവതിയെ കൊന്ന് ശവം മറ്റൊരിടത്ത് കൊണ്ടുപോയി മറവ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ കാണില്ലേ? ഒരു ദൃക്സാക്ഷിയുമില്ലാതെ വിശ്വസിക്കാൻ പറ്റുന്നില്ല.
3: താങ്കളുടെ ഈ സംശയം ഞങ്ങൾക്കുണ്ടായിരുന്നു.
4: അന്ന് അപകടം നടന്ന സ്ഥലം ധനപതിക്ക് ഓർമ്മയുണ്ടല്ലോ. വർഷങ്ങൾ ഇത്ര കഴിഞ്ഞെങ്കിലും കൺസ്ട്രക്ഷൻ പകുതി നിലച്ച ഒരു ഫ്ളാറ്റ് സമുച്ചയം ഇപ്പോൾ ഞങ്ങൾ പോയി പരിശോധിച്ചപ്പോഴും അവിടെ കാണാൻ കഴിഞ്ഞു. ആ വിജനത ഒരു പക്ഷേ തന്റെ ക്രൂരതയ്ക്ക് ഡേവിഡിനെ സഹായിച്ചിരിക്കാം.
3: നഗരം ചിലപ്പോഴൊക്കെ ഒരു മഹാസമുദ്രം പോലെയാണ്. നൊടിയിട കൊണ്ട് എന്തിനേയും ഒളിപ്പിക്കാനും അഗാധതകളിൽ ആണ്ടുകിടന്നവയെ തീരത്തേക്ക് തള്ളാനും അതിന് ക്ഷണനേരം മതിയാവും.
5: ആ പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്തിയോ?
4: അത് മേഘയായിരുന്നു.

0: അന്വേഷിച്ചുകൊണ്ടിരുന്ന ചന്ദ്രുവിന്റെ ആദ്യ ഭാര്യ മേഘ.
1: അപ്പോ മേഘ ഒളിച്ചോഴിയതായിരുന്നില്ല അല്ലേ?
2: അല്ല, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ മേഘ കയ്യിലെടുത്ത ബാഗ് മാത്രം മതിയായിരുന്നു ഞങ്ങൾക്ക് തെളിവിന്. പിന്നെ ദ്രവിക്കാതെ ബാക്കിയായ വസ്ത്രശകലങ്ങളും.
3: അപ്പൊ സോമൻ ചേട്ടനും ചന്ദ്രുവും ഒക്കെ
0: ലീഗൽ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കി മേഘയുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഏറ്റുവാങ്ങി ബാംഗ്ലൂരിൽ തന്നെ സംസ്കരിച്ചു. കൂടുതലൊന്നും ബാക്കി ഉണ്ടായിരുന്നില്ലെങ്കിലും
1: 7 വർഷം ആ കുട്ടിയെ പറ്റി കരുതിയതൊക്കെ തെറ്റായിരുന്നു അല്ലേ?
0: മുന്നിൽ കണ്ട ഒരനീതിയെ എതിർക്കാൻ ശ്രമിച്ച് ജീവൻ വെടിഞ്ഞവളാണ് മേഘ. പക്ഷേ ഉറ്റവരും ലോകവുമെല്ലാം അവളെ തെറ്റുകാരിയാക്കി.
1: ഈശ്വര, എന്തൊരു വിധി!
0: ഒരു കാര്യത്തിൽ ആശ്വസിക്കാം, ചിത്രയ്ക്കുള്ളിലെ അന്വേഷണാത്മക പത്രപ്രവർത്തക ഉണർന്നു പ്രവർത്തിച്ചതിനാലാണ് മേഘയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞത്.
4: അപ്പോ ക്രെഡിറ്റ് നമ്മുടെ ചിത്രയ്ക്ക് തന്നെ.
3: ആ, പക്ഷേ ഇതിൽ സന്തോഷിക്കണോ അതോ വേദനിക്കണോ എന്നെനിക്കറിയില്ല.
5: വരൂ ചിത്ര. ചിദംബരത്തോടും ചിത്രയോടും നന്ദി പറയണമെന്ന് ചന്ദ്രുവിന് ആഗ്രഹമുണ്ട്. അതാണ് കോഫി ഷോപ്പിലോ മറ്റോ വെച്ച് കാണാമോ എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചത്.
0: ചിത്രയോടല്ലേ എല്ലാരും നന്ദി പറയേണ്ടത്?
4: അതെ, താങ്ക് യു ചിത്ര. എന്റെ ഭൂതകാലം തിരക്കി ചിത്ര പോകുന്നറിഞ്ഞപ്പോ എനിക്ക് ആദ്യം ദേഷ്യമാ തോന്നിയത്.
0: ഇപ്പോഴത് നന്മയ്ക്കായിരുന്നു എന്നറിഞ്ഞു അല്ലേ?
4: നന്മയ്ക്കായിരുന്നു, പക്ഷെ മേഘയുടെ യാഥാർത്ഥ്യം മനസ്സിലായപ്പോ ശരിക്കും ഞാൻ തകരുകയാണ്. അവളോട് തോന്നിയ വെറുപ്പ് 10 മടങ്ങായി എനിക്ക് എന്നോട് തന്നെ തോന്നുകയാ. കുറച്ചുകൂടി ജാഗ്രതയോടെ ഒരന്വേഷണം അന്ന് നടത്താമായിരുന്നു.
6: ഏയ്, തെറ്റുകാരനാണെന്ന് സ്വയം കരുതാതിരിക്കൂ ചന്ദ്രു. സാഹചര്യങ്ങളല്ലേ ഓരോരുത്തരെ കൊണ്ടും തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത്.
1: മേഘയുടെ കാര്യത്തിൽ എനിക്കും ദുഃഖമുണ്ട്. അന്ന് എന്റെ വിളികേട്ട് വീട്ടിൽ നിന്നിറങ്ങിയ മേഘ എന്റെ അടുത്ത് എത്തിയില്ല. വർഷങ്ങൾക്ക് ശേഷം എന്റെ പേര് ഉയർന്നു വന്നൊരു സംശയം തെറ്റായിരുന്നുവെന്ന് ബോധ്യപ്പെടുത്താനായതിൽ എനിക്ക് ആശ്വാസമുണ്ട്. എനിവേസ്, പാസ്റ്റ് ഈസ് പാസ്റ്റ്. ചന്ദ്രുവൻ, ചിത്ര, നിങ്ങൾക്കുള്ള കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കുടിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കൂ, ഞാനും ചിദംബരവും വെളിയിൽ കാറിനടുത്ത് കാണും. പതിയെ വന്നാൽ മതി, അതുവരേക്കും ചിദംബരവുമായി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്.
0: എന്ത് കാര്യമാണ് ലേഖ?
1: ഒരു കുന്തമില്ല. അന്ന് നടക്കാതെ പോയ പെണ്ണുകാണലും കാപ്പി കുടിയും ഇവിടെ നടന്നോട്ടെന്ന് ഞാൻ കരുതിയതാ.
0: ഓ, അങ്ങനെ. അല്ല, നിങ്ങളുടെ ആ ഇന്ത്യൻ കുട്ടി എവിടെ? അന്ന കണ്ടില്ലല്ലോ.
1: എന്താ എന്റെ ഓഫീസ് സ്റ്റാഫിനെ പറ്റി ഒരു അന്വേഷണം? ദിസ് കനോട്ട് ബി അലോഡ്.
0: അതുകൊണ്ടല്ല, സൂക്ഷിക്കണം. ഷീ ഈസ് എ സ്പൈ.

മേഘയുടെ തിരോധാനം ഒരു അന്വേഷണം തുടർ നാടകം സമാപിക്കുന്നു. രചന അനിൽ തമ്പാൻ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ ചിത്ര, ദേവിപ്രിയ വി, അന്ന, ഇന്ദു വി എസ്, കമല, ലൈസ അഗസ്റ്റിൻ, ഗോവിന്ദൻ, രഘു ചന്ദ്രിക, ചിദംബരം, ജിജിൻ അതിയന്നൂർ, ചന്ദ്രു, ലിജിൻ കുന്നിലേത്ത്, ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ, ബിൻസിലാൽ ചിതറ, മഞ്ജുനാഥ് ഷെട്ടി, എ ജെ സലീം, ധനപതി, ജയദേവ് കോട്ടയം, ലേഖ, ലക്ഷ്മി എസ്.

നിതാൻ, സോമശേഖരൻ, പി എം ലാൽ, ആർ ജെ ഡേവിഡ് ആരോഗ്യസ്വാമി, അനീഷ് നായർ, ബ്രോക്കർ സുര, എ കെ സുജിത്, ഭുജംഗയ്യൻ, കലവൂർ ബിസി, മഹേശ്വരി, സുഷമ അനിൽ, റിസപ്ഷനിസ്റ്റ് സുനിത ടി എസ്, ഇളവേണി മീര വിജയകുമാർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീതി, ആകാശവാണി കണ്ണൂർ, 670004 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീതിയിൽ ഉൾപ്പെടുത്തുന്നതാണ്

വൈകുന്നേരം 6:50 ഹരിതവീഥി. ഇതിൽ സ്മാം, RKVY എന്നീ പദ്ധതികളെയും കാർഷിക മേഖലയിലെ ഡ്രോണുകളുടെ പ്രാധാന്യത്തെയും കുറിച്ച് കണ്ണൂർ കൃഷിവകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി പി രമ്യ സംസാരിക്കുന്നു. തുടർന്ന് മാലൂർ ശിവപുരം എരട്ടേങ്ങൽ എന്ന പ്രദേശത്തെ ശ്രീ NK പത്മനാഭന്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം. ഇന്ന് വൈകിട്ട് 6:50 ഹരിതവേദിയിൽ.

0: രാത്രി 8 മണിക്ക് കേൾക്കാം സാഹിത്യരംഗം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നാടകം. തുടർന്ന് വിവിധ ഗായകർ പാടിയ ഗസലുകൾ കേൾക്കാം.
1: ആകാശവാണി കണ്ണൂർ,
2: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

ചില സിനിമകൾ അല്ലെങ്കിൽ അതിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും നമ്മെ പഴയകാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. കുട്ടിക്കാലമോ സൗഹൃദങ്ങളോ കടന്നുപോകുന്ന നല്ല നിമിഷങ്ങളോ ഓർമ്മിപ്പിക്കുന്ന സിനിമകൾ മനസ്സിന് നൽകുന്ന സുഖവും സംതൃപ്തിയും വളരെ വലുതാണ്. സിനിമയും ഗൃഹാതുരത്വവും തമ്മിൽ വേർപിരിക്കാനാകാത്ത ഒരു ആത്മബന്ധമുണ്ട്. സിനിമയെന്നത് എളുപ്പത്തിൽ നമ്മെ നമ്മുടെ നഷ്ടപ്പെട്ടുപോയ ഭൂതകാലത്തിലേക്ക്, ഓർമ്മകളുടെ വസന്തകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒരു പഴയ സിനിമ കാണുമ്പോൾ നമ്മൾ കാണുന്നത് വെറുമൊരു കഥയല്ല, മറിച്ച് ആ കാലഘട്ടത്തിന്റെ ജീവിതത്തെ കൂടിയാണ്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു കുളിർമ അനുഭവപ്പെടാറില്ലേ? സംഗീതത്തിന് ഓർമ്മകളെ ഉണർത്താനുള്ള മാന്ത്രിക ശക്തിയുണ്ട്. സിനിമ നൽകുന്ന നൊസ്റ്റാൾജിയ സ്ക്രീനിൽ ഒതുങ്ങുന്ന ഒന്നല്ല, അത് സിനിമ കാണാൻ പോയിരുന്ന ആ അനുഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു പഴയ സിനിമ കാണുമ്പോൾ മനസ്സിൽ നിറയുന്ന ആ സുഖമുള്ള നോവ് തന്നെയാണ് സിനിമ നൽകുന്ന ഏറ്റവും മനോഹരമായ അനുഭൂതി. ഇനി കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യത്തിലേക്ക്. ചോദ്യമിതായിരുന്നു,

0: നിങ്ങൾ കേട്ട ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര് എന്നതായിരുന്നു കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യം. ആരാണ് ഈ ചോദ്യത്തിന് ആദ്യം ശരിയുത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ,
2: ഹലോ,
1: ഇത് രാജീവനല്ലേ?
2: അതെ, രാജീവനാണ്.
1: ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന്, കണ്ണൂർ ടാക്കീസിൽ നിന്നാണ്.
0: മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ കണ്ണൂർ ടാക്കീസിലേക്ക്. ഈ ആഴ്ചയിലെ വിജയാണ്. ആദ്യമായിട്ടാണോ മെസ്സേജ് അയച്ചത്?
1: അത് ശരി, ആദ്യമായിട്ട് അയച്ചു, ആദ്യം തന്നെ വിജയുമായി.
0: പ്രതീക്ഷിച്ചിരുന്നോ ഈ ആഴ്ച വിജയാവുന്ന?
2: ഞാൻ പെട്ടെന്ന് തന്നെ അയച്ചു, പിന്നെ ചോദ്യം കേട്ട ഉടനെ അയച്ചിരുന്നു.
0: എന്തായാലും ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് സംസാരിക്കണം എന്ന്, അല്ലേ?
2: തീർച്ചയായിട്ടും.
1: എന്തായിരുന്നു ഉത്തരം?
2: ഉത്തരം സ്വന്തം ജാനകിക്കുട്ടിയല്ലേ സിനിമയുടെ പേര്?
1: സിനിമയുടെ പേര്, അതെ. നമ്മൾ ചോദിച്ച ചോദ്യം
2: കൈതപ്രം
1: ദാമോദരൻ നമ്പൂതിരി ആയിരുന്നു.
0: ആ പാട്ടിന്റെ സംഗീതം ആരായിരുന്നു എന്നാ ചോദിച്ചത്. അതിന്റെ രചനയും സംഗീതവും ഒക്കെ കൈതപ്രായിരുന്നു. കണ്ണൂരുകാരുടെ സ്വകാര്യമായ അഹങ്കാരം അല്ലെങ്കിൽ അഭിമാനം എന്നൊക്കെ പറയാം, അല്ലേ?
2: കൈതപ്രത്തിന്
0: എത്ര എത്ര ഗാനങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് ഗാനരചനയും സംഗീതവും നിർവഹിച്ചത്.
1: ഈ സിനിമ കണ്ടിരുന്നോ രാജീവൻ?
2: സിനിമ കണ്ടിരുന്നു. സിനിമ കണ്ടു.
1: എങ്ങനെ ഇഷ്ടമായോ?
0: ഏറ്റവും നല്ല നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് കിട്ടിയ സിനിമയാണ്. അതുപോലെ ദേശീയ അവാർഡ്, പ്രത്യേക ജൂറി പരാമർശമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഒരു കൗമാരക്കാരിയുടെ മനസ്സിന്റെ വികാരങ്ങളും ഭാവനയും മിത്തും ഒക്കെ ചേർത്ത ഒരു സിനിമയായിരുന്നു ഇത്. എം ടിയുടെ കഥയും തിരക്കഥയും ഒക്കെയാണ്. ഹരിഹരനായിരുന്നു സംവിധാനം.
1: ഇവിടെ വീട്?
2: വീട് എന്റെ വീട് കുട്ടാവ് എന്ന് പറഞ്ഞു. എന്റെ നാടിന്റെ പേര് കുട്ടാവാണ്.
1: ഇരിക്കൂറ. ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്ന ജോലി?
2: ജോലി തയ്യലാണ്, ടൈലറിംഗ്.
1: ടൈലറിംഗ് എവിടെയാണ്? ഷോപ്പിലാണോ അതോ വീട്ടിലാണോ?
2: ഷോപ്പാണ്.
1: ഷോപ്പിലാണ് അല്ലെ? കുറെ വർഷമായോ?
0: കുട്ടാവിൽ തന്നെയാണോ ഷോപ്പ് ഉള്ളത്? എന്തൊക്കെയാണ് തയ്ക്കുന്നത്?
2: ജെന്റ്സിന്റെ വർക്കാണ് അധികവും. പാന്റ് ഷർട്ട്, പിന്നെ ലേഡീസിന്റെ ബ്ലൗസ് എല്ലാം തയ്ക്കും. ചുരിദാറൊന്നും അങ്ങനെ തയ്ക്കില്ല.
1: യൂണിഫോം ഒക്കെ തയ്ക്കുന്നുണ്ടാവും അല്ലേ?
2: യൂണിഫോമിന്റെ തിരക്കാണ്.
1: ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട് രാജീവന്റെ?
2: വീട്ടില് വൈഫും രണ്ട് മക്കളാണ്. വൈഫിന്റെ പേര് ഷീനാണ്.
1: മക്കള്?
2: മൂത്തമാൻ രണ്ടാം മക്കളാണ്, ഋതുരാജ് മൂത്തമാൻ. രണ്ടാമത്തെ മകൻ സൗഗന്ധ്.
1: അവരെന്ത് ചെയ്യുന്നു, പഠിക്കുകയാണോ?
2: അവര് മൂത്തമോൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം ഒരു കോഴ്സിന് ചേരാൻ വേണ്ടി കാത്തുണ്ട്. ഇളയ മകൻ പിന്നെ സ്കൂളിൽ പഠിക്കുന്നു.
1: തയ്യൽ ഷോപ്പിലാകുമ്പോഴും എല്ലാ സമയം റെഡി വെക്കുമല്ലോ അല്ലേ?
2: തയ്യൽ ഷോപ്പിലും ഫുൾ ടൈം റെഡി വെക്കും.
0: പണിയും നടക്കും.
2: പണിയും നടക്കും. പരിപാടി
0: കേൾക്കാം.
2: 96 മുതൽ ഷോപ്പില് റെഡി ഉണ്ട്.
1: ഷോപ്പിലപ്പോഴും തയ്ക്കാൻ പിന്നെ വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവര് ഈ റേഡിയോ ശ്രദ്ധിക്കുമല്ലോ ഇല്ലേ?
2: ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. വാർത്തകൾ കേൾക്കാൻ, വൈകുന്നേരത്തെ വാർത്ത കേൾക്കാൻ വേണ്ടി
1: വരുന്ന ആൾക്കാരുണ്ട്. അത് ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടിയൊക്കെ? ഇഷ്ടമാണോ? ഏതാണ്
2: പരിപാടി? എല്ലാ പരിപാടി ഇഷ്ടമാണ്. നിങ്ങളെല്ലാം തൊട്ടെല്ലാം പൊന്നാകുന്ന ഒരു ആൾക്കാരാണ്. ഏറ്റെടുക്കലാണ് നിങ്ങൾ ഓരോ പരിപാടികളും. ശരിക്കും പറയാൻ വാക്കുകളില്ല. ഗവൺമെന്റ് ആകാശവാണി പരിപാടിയെ പറ്റി പറയാൻ വാക്കുകളില്ല. വെച്ചാല് ആ ഒരു കത്തുകൾ അവതരിപ്പിക്കുന്ന പരിപാടി പോലെ രസകരമായി അവതരിപ്പിക്കുന്ന
1: ദർപ്പണം.
0: മറ്റേതെങ്കിലും നിലയത്തിൽ അത് കേൾക്കാറുണ്ടോ?
2: ഇല്ല, ഇപ്പം കണ്ണൂർ എഫ് മാത്രം കേൾക്കാറുണ്ട്. മുന്നേ കേൾക്കാറുണ്ടായിരുന്നു. മുന്നേ തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ അതില്ല, ഇപ്പൊ കണ്ണൂർ മാത്രമേ.
1: അപ്പോ രാജീവനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷം.
0: അപ്പൊ വിജയായതിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്.
2: വലിയ സന്തോഷമായി.
1: ഞങ്ങളുടെ പരിപാടിയൊക്കെ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ
2: ഓക്കെ.
3: നമസ്കാരം.
4: നമസ്കാരം.
3: പേര്
4: സുധ.
3: സുധ ചേച്ചി, ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടിയിൽ നിന്നാണ് വരുന്നത്. എന്താ ചെയ്യുന്ന ജോലി? എന്താ ചെയ്യണേ?
4: ഞാൻ ബാലിഷൻ ഡോക്ടർ വർക്ക് ചെയ്യുന്നു. ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു.
3: ഓക്കെ. എത്ര വർഷമായി ഇതിനകത്ത്?
4: 8 വർഷമായി.
3: ഫാർമസിസ്റ്റ് ആയിട്ടാണ്?
4: അതെ അതെ.
3: ആയുർവേദത്തിന്റെ?
4: അതെ.
3: രാവിലെ എങ്ങനെയാ ഡ്യൂട്ടി ടൈം? എങ്ങനെയാ?
4: രാവിലെ നമ്മൾ ഒരു 10:30 ശേഷം തുറക്കും, പിന്നെ രാത്രി വരെ ഉണ്ടാവും. സാറ് പോകുന്നവരെ
3: ലേറ്റ് ആവോ?
4: ലേറ്റ് ആവും.
3: ഞാൻ ആകാശവാണി എന്നാ വരുന്നെന്ന് പറഞ്ഞല്ലോ. ആകാശവാണി പരിപാടി കേൾക്കുന്ന ആളാണോ?
4: അതെ അതെ, കേൾക്കലുണ്ട്. രാവിലെ 6 മണിക്ക് എഴുന്നേക്കുമ്പോ ആ സമയം വെച്ചാല് 8 മണിവരെ കേൾക്കും. പിന്നെ എനിക്ക് സമയം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകും. പിന്നെ രാത്രിയിൽ വരുന്നുള്ളൂ. എല്ലാ ദിവസവും രാവിലെ വെക്കും. 8 മണിവരെ വെക്കും. ആ പരിപാടി ഒക്കെ കേൾക്കും.
3: എങ്ങനെ ലീവ്? എങ്ങനെയാ
4: ലീവ്? ഞായറാഴ്ച മാത്രമേ ഉള്ളൂ.
3: ലീവ് ദിവസങ്ങളിൽ കേൾക്കാറുണ്ടോ?
4: ലീവിലെ ദിവസം രാവിലെ തന്നെ കേൾക്കാറുള്ളൂ. പിന്നെ ആ ഒരു ദിവസമല്ലേ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ എന്തൊക്കെയല്ലോ പണികളുണ്ടാവുമല്ല അതിലേക്ക് പോകും. പിന്നെ ഒരു കുടുംബശ്രീ അതിലേക്ക്.
3: ഈ കണ്ണൂർ ടാക്കീസ് സിനിമയുടെ ഒരു പ്രോഗ്രാമാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുക. പഴയ സിനിമയുടെ ഒരു ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം, അപ്പോ അത് കിട്ടുമെന്ന്
4: നോക്കാം.
3: ഏതാ സിനിമ എന്നാണ് പറയേണ്ടത്?
5: എങ്കിൽ പിന്നെ നിർമ്മല ടീച്ചർ ഒരു കാര്യം ചെയ്യട്ടെ, ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കട്ടെ, അപ്പൊ പിന്നെ മറ്റാർക്ക് ശല്യമാവില്ലല്ലോ.
6: ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കേ, അതൊരു പുതിയ അറിവാണല്ലോടോ.
5: അതെ, ആംഗ്യ ഭാഷയിൽ എന്താ അങ്ങനെ പഠിപ്പിച്ചോ ടീച്ചർ?
7: ഈ പുളിച്ച തമാശ കേൾക്കാനല്ല ഉള്ള നേരങ്ങളിൽ എല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നത്. പിള്ളേര് വിഷമം പിടിച്ച ഒരു കണക്ക് ചെയ്യുന്നു എന്നിരിക്കട്ടെ, പാട്ട് കേട്ടാൽ ശ്രദ്ധ തിരിയും, അങ്ങനൊരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായേ പറ്റൂ.
5: നിർമ്മല ടീച്ചറെ ഇവിടെ അപ്പോയിന്റ് ചെയ്ത് പാട്ട് പഠിപ്പിക്കാനാണെങ്കിൽ അവർ പാട്ട് പഠിപ്പിക്കാൻ തന്നെ ചെയ്യും.
7: ഇയാളെ ആരാ ഇവിടെ വിളിച്ചത്?
6: രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും വല്ല നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് പറ.
7: ഈ സ്കൂളിന് ധാരാളം കോമ്പൗണ്ട് ഉണ്ട്, മരങ്ങളുണ്ട്, കുട്ടികളെ തണലത്ത് എവിടെയെങ്കിലും ഇരുത്തി പാട്ട് പഠിപ്പിക്കാലോ.
5: അത് ശരി, നിങ്ങളൊക്കെ ആദ്യം മാറി, നമുക്ക് രണ്ടുപേർക്കും ഭ്രഷ്ട്.
8: ഓ, എന്നാ പിന്നെ ഡ്രില്ലെടുക്കുന്നത് ക്ലാസ് മുറിയിലാക്കാം.
5: എന്നാണോ ഞാൻ പറഞ്ഞത്, സംഗീതത്തോട് സ്നേഹമില്ലാത്തവർ ഇതും ഇതിനപ്പുറം പറയും.
8: ഇയാളൊന്ന് വെറുതെ ഇരിക്കടോ. ബാലമ്മാഷ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ പറ്റി ടീച്ചർ എന്തു പറയണു?
9: മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതായി പോയല്ലോ എന്റെ വിഷയം എന്ന് ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്.
3: ഏതാ സിനിമ മനസ്സിലായ? ആരെല്ലാം സിനിമയിൽ ഉള്ളത് എന്ന് മനസ്സിലായ? ഇന്നസെന്റ് ഉണ്ട്, പിന്നെ ആരുടെ ശബ്ദ കേട്ടത്?
10: ശ്രീനിവാസൻ ഉണ്ട്.
3: പിന്നെ സംഗീതത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞത് ആരായിരുന്നു? ആ ശബ്ദം ആരുടേതായിരുന്നു?
10: കൊച്ചിൻ ഹനീഫ.
3: കൊച്ചിൻ ഹനീഫിന്റെ ശബ്ദമായിരുന്നു അത്. ഒരു സ്ത്രീ ശബ്ദം കേട്ടല്ലോ, അത് സംയുക്ത വർമ്മ.
10: സംയുക്ത വർമ്മ
3: അവർക്കുള്ള സിനിമ, അതായത് ശ്രീനിവാസനും സംയുക്ത വർമ്മയാണ് പ്രധാന കഥാപാത്രം അതിന്റെ അകത്ത്. ഏതാന്ന് ഓർമ്മ കിട്ടിയാ?
10: അങ്ങനെയൊരു അവധിക്കാല.
3: അതന്നെ കറക്റ്റ്, അങ്ങനെയൊരു അവധിക്കാലത്ത് നല്ല സിനിമയായിരുന്നു. ജോൺസൺ മാഷിന് ഇതിനകത്ത് മികച്ച സംഗീത സംവിധായകനിൽ അവാർഡ് കിട്ടിയ ഒരു സിനിമയായിരുന്നു. ആ സിനിമയിലെ ഒരു പാട്ടുണ്ട്, ചിത്രക്ക് അവാർഡ് കിട്ടിയ പാട്ടായിരുന്നത്. ഏതായാലും സുദേശി കിടഞ്ഞ് പരിശ്രമിച്ച് പറഞ്ഞു എന്ന് പറയാം അല്ലെ? ഓക്കെ, പരിചയപ്പെടാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
10: സിനിമക്കൊപ്പം.
11: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
3: നമസ്കാരം.
12: നമസ്കാരം.
3: പേര്?
12: ടോമി.
3: ടോമി ചേട്ടൻ എവിടെയാ ജോലി? എവിടെയാ ചെയ്യുന്നത്?
12: തിയേറ്ററിൽ.
3: തിയേറ്ററിലാണ്, സിനിമാ തിയേറ്ററാണ് ജോലി ചെയ്യുന്നത്. പറ്റിയ ആളിനാണ്. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്നൊരു പരിപാടിയിൽ നിന്നാണ്. ആകാശവാണി റേഡിയോയിലും കേൾക്കാറുണ്ടോ ടോമി ചേട്ടൻ?
12: കേൾക്കാറ്. കുറവാണ്.
3: കുറവാണ്. ഫുൾ ടൈം തിയേറ്ററാണ്. അത് ശരി. ഇപ്പൊ ലേറ്റസ്റ്റ് ഏതാ സിനിമ ഇറങ്ങിയത്?
12: ഇപ്പൊ ഇറങ്ങിയത് നോബഡി.
3: എന്താ ചെയ്യുന്ന തിയേറ്ററില്? ഓപ്പറേറ്റ് ചെയ്യുന്നതാണോ?
12: മാനേജർ.
3: അപ്പോ സിനിമ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ശബ്ദരേഖ പോലെ കേൾക്കുമല്ലോ നമ്മള് അല്ലേ? സിനിമ ഫസ്റ്റ് ഇറങ്ങിയ ഉടനെ കാണോ ചേട്ടൻ? ഫസ്റ്റ് കാണോ?
12: ഫസ്റ്റ് കാണും.
3: ഫസ്റ്റ് ഷോ തന്നെ കണ്ടിട്ട് മറ്റുള്ളവരെ കാണിക്കുള്ളൂ എന്ന് പറയാം അല്ലേ? അപ്പൊ ഇപ്പൊ നല്ല തിരക്കുണ്ടോ ഇങ്ങനെ
12: തിയേറ്ററിലെ അവസ്ഥ?
3: ഒ ടി ടി റിലീസുകളെല്ലാം വരുന്നത് കൊണ്ടും തിയേറ്ററിലെ ആൾക്കാർ കുറച്ച്
12: കുറവാണ്
3: മുൻപ് വരുന്നത് പോലെ അത്രയും വരുന്നില്ല. പക്ഷെ ഒരുപാട് സിനിമകൾ ആഴ്ചക്ക് ഇറങ്ങുന്നുണ്ട് അല്ലേ?
12: ആഴ്ചക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാ പടവും വിജയിക്കുന്നില്ല.
3: ഈ ഒരു മാസക്കാലത്തിൽ ഏത് സിനിമ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത്?
12: ഇപ്പോ വാഴ നല്ലപോലെ ഓടി, പിന്നെ ദൃശ്യം 3 നല്ലപോലെ ഓടി.
3: അതൊക്കെ കുറച്ച് പ്രതീക്ഷ നൽകിയ സിനിമയായിരുന്നു അല്ലേ? ശരിക്കും തിയേറ്ററുകളിൽ ഇപ്പം അടച്ചു പൂട്ടുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ചെലവ് താങ്ങാൻ
12: പറ്റാത്ത ബില്ല് കൂടി കൂടി ആള് കുറവാണ്
3: തിയേറ്ററിൽ.
12: നല്ല പടത്തിന് മാത്രമേ ആള് വരുന്നുള്ളൂ.
3: അതായത് ഈ പബ്ലിസിറ്റി ഏറ്റവും കൂടുതൽ കിട്ടിയ സിനിമകള് ജനങ്ങളെ പബ്ലിസിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു
12: അല്ലേ? വീഡിയോ യൂത്ത് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട പടത്തിനാളുണ്ടാവും.
3: ഇപ്പൊ വാഴ പോലുള്ള സിനിമകൾ അല്ലേ? കണ്ണൂർ ടാക്കീസിൽ സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ്. സിനിമയുടെ പാട്ടോ ക്ലിപ്പോ അങ്ങനെയാണ് കേൾപ്പിക്കാം. എന്താണ് വേണ്ടത് അത് പറയേ. പാട്ട് മതിയാ? പാട്ട് പാടുന്ന ആളാണോ ടോം?
12: പാട്ട് പാടുകയില്ല.
3: പാടുകയില്ല. ആസ്വദിക്കും. റേഡിയോ കേൾക്കുന്ന ആളാ?
12: റേഡിയോ ഇപ്പൊ കേൾക്കുന്നില്ല.
3: തിരക്ക് തിയേറ്ററിലാണ്.
12: റേഡിയോ കേൾക്കുന്ന ഇഷ്ടമാണ്.
3: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് നോക്കാം. പഴയ പാട്ട് വേണോ അല്ല പുതിയ പാട്ട് വേണോ?
12: പഴയ പാട്ട്.
3: പഴയ പാട്ട് മതി. ഓക്കെ, നമുക്ക് നോക്കാം. ശ്യാമയല്ല പടം, പൂമാനമേ എന്നുള്ള പാട്ടന്നെ. അത് ആ മ്യൂസിക് കേൾക്കുമ്പോ തന്നെ 80s ഹിറ്റായിരുന്നു. സുമലതയും മമ്മൂട്ടിയും ഉള്ള ഒരു സിനിമയാണ്. ശ്യാമന്റെ ആണ് അതിന്റെ മ്യൂസിക് വരുന്നത്. പോച്ചൽ ഗാദറിന്റെതാണ് ആ പാട്ട്.
13: കറക്റ്റ്.
14: അതിശ്യാമ ഒരു ചായ ഉള്ള ഒരു പടമാണ്
13: ആദ്യം ഇതിറങ്ങി. ആദ്യം യാത്ര യാത്രയ്ക്ക് മുമ്പ് യാത്ര ആദ്യം ഇറങ്ങേണ്ടത് അതിനു മുമ്പ് നെർക്കോട്ട് ഇറക്കിയാ വരും മമ്മൂട്ടിയെ.
14: അതാ ഏതായാലും ഉത്തരം ടോമി ചേട്ടൻ കറക്റ്റ് ആയി പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
13: സിനിമയിലായതുകൊണ്ടാണ് പറയാൻ പറ്റിയത്.
14: ടാക്കീസായിട്ട് വന്നുള്ളതുകൊണ്ട് വേഗത്തിൽ പറയാൻ കിട്ടി.
13: എനിക്ക് ഓർമ്മയുണ്ട്.
14: അത് ശരി. ഓക്കെ, ആ സിനിമ കണ്ടത് തന്നെയല്ലേ നെർക്കോട്ട് കണ്ടത്.
13: പണ്ടത്തെ ഞാൻ കുറേ സിനിമ കാണും, എല്ലാ പടം കാണും. ഇപ്പോഴാണ് ലേശം പുറകോട്ട് പോയത്.
14: അതിനു മുമ്പ് ടാക്കീസ് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്?
13: ഞാൻ
14: തുടക്കത്തിലേ തന്നെയായിരുന്നു.
13: തുടക്കത്തിലെ 40 വർഷമായി ഈ ഫീൽഡിൽ. അപ്പൊ ഞാനെല്ലാം പണിക്ക് കയറുമ്പോൾ ഈ മോഹൻലാലൊക്കെ കയറി ആദ്യമായിട്ട് കയറി വരുന്നു. 40
14: വർഷമായി. ഓർമ്മയെന്ന് പറഞ്ഞേ.
13: അല്ല,
14: തിയേറ്ററിൽ ഉണ്ടായിരുന്നത്.
13: തിയേറ്ററിൽ അന്ന് ശ്രീകാസിലെ ഓലയായിരുന്നു. ഓല കെട്ടിടം. പിന്നെ ഇത് ഈ തളപ്പറമ്പ് അന്ന് ആദ്യം തന്നെ 88 തുടങ്ങിയത്. ഈ തളപ്പറമ്പ് തിയേറ്റർ അത് റിലീസ് തന്നെ തുടങ്ങിയത് ഇവിടെ
14: ക്ലാസിക് തിയേറ്റർ.
13: ക്ലാസിക് തിയേറ്റർ ഇത്. അപ്പൊ അതേ സ്റ്റാൻഡേർഡ് തന്നെ പോകുന്നു ഈ തിയേറ്റർ. ഒന്നുകൂടെ മെച്ചാക്കി 4K അറ്റ്മോസാക്കി ടി എസ് ആറിന്റെ പ്രൊജക്ടർ വെച്ച്.
14: തുടക്കകാലത്ത് വരുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളായിരുന്നു?
13: ഭയങ്കര ആവേശം അവിടെ കാണാനായി നിൽക്കും. ഇവിടെ കിട്ടിയില്ലെങ്കിൽ കണ്ണൂർ പോയി എടുക്കും, കണ്ണൂരില്ലെങ്കിൽ വടകര പോയി എടുക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട്.
14: ക്യൂ നിന്നിട്ട്
13: ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ക്യൂ നിൽക്കും. ഒരു മടിയില്ല. ഇപ്പൊ അങ്ങനെ ആരും നിൽക്കില്ല. ഇപ്പൊ എല്ലാം ഓൺലൈനല്ലേ. 2-3 മണിക്കൂർ. ഇപ്പൊ പണ്ട് കണ്ണൂര് സിനിമ സമരമാണ്, കണ്ണൂർ കാസർഗോഡ് വന്നപ്പോ 1921 മുമ്പ് പടം വടകര അങ്ങോട്ട് സമരമില്ല. കാസർഗോഡ് നിന്ന് ആൾക്കാർ വടകര വന്ന് ബ്ലാക്കില് ഒരു ടിക്കറ്റ് 900 രൂപയ്ക്കൊക്കെ എടുത്താൽ ഞാൻ ഓർമ്മയുണ്ടായിരിക്കും. ഒരു ടിക്കറ്റ് അന്ന് ടിക്കറ്റിന് 30 രൂപ 20 രൂപയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ 900 രൂപയ്ക്ക് എടുത്ത ആൾക്കാരുണ്ട്.
14: അത് ശരി.
13: അതിനോട് താല്പര്യം
14: ഉണ്ടായിരുന്നു.
13: ചിലപ്പം ഈ പടയോട്ടൊക്കെ പടയോട്ടം എല്ലാ തിയേറ്ററിലും കളിച്ചില്ല. അന്ന് പടയോട്ടം 70 mm പടങ്ങൾ വന്ന കാലത്ത് 82 ആ കാലഘട്ടത്തില് കോഴിക്കോട് ലോഡ്ജ് എടുത്തിട്ട് പോയി നിന്നിട്ട് ടിക്കറ്റ് നിന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാം
14: സിനിമ
13: ആൾക്കാരുണ്ട്. അപ്പൊ അന്ന് എല്ലായിടത്തും റിലീസില്ല, മെയിൻ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. 10, 15, 20 സ്റ്റേഷനാണ് റിലീസ് ഉള്ളു. അപ്പൊ ഇത് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ലോഡ്ജൊക്കെ എടുത്തിട്ട് നിന്ന് ലൈനിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്.
14: പണ്ട് ഈ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ പാടം ഇറങ്ങുന്ന സമയത്ത് ആരാധകരിങ്ങനെ വന്നിട്ട് തിരക്കുണ്ടാക്കാറുണ്ടോ?
13: പിന്നെ ഭയങ്കര പോവില്ല. 4 മണിക്കൂറും 3 മണിക്കൂറൊക്കെ ലൈൻ നിന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. അല്ല, ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഓൺലൈനൊക്കെ ആയിരുന്നു മുമ്പ് നല്ല വലിയ പടങ്ങളൊക്കെ. പിന്നെ കുനിമുരുകളും കളിക്കുമ്പോഴൊക്കെ വെളുപ്പിന് 4 മണിക്കെല്ലാം ഷോ കളിച്ചിട്ടുണ്ട്
14: ഇവിടെ.
13: 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ അവ അന്ന് നോട്ട് നിരോധനം കൂടെ വന്നു ആ പടം കളിക്കുമ്പോ. അന്നിട്ടും ക്യൂ ആയിരുന്നു.
14: അത് ശരി. അതല്ല, ഒരു നല്ല ഓർമ്മയാണല്ലേ.
13: പിന്നെ അല്ല, നല്ല പടം വന്നാ ഇപ്പോഴും ഇപ്പോഴും തിരക്കുണ്ടാവും തിയേറ്ററിൽ.
14: നല്ല പടം എന്ന് ഉദ്ദേശിക്കുന്നത്
13: ചേട്ടന്റെ ഇപ്പൊ ഞാൻ പറയാം, ഇപ്പത്തെ യൂത്തിന് ഇഷ്ടപ്പെടുന്ന പടം പോവുള്ളൂ. അവരുടെ അഭിരുചി എന്താന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇന്ന് നാളെ ഒരു പടം കണ്ടാൽ മറ്റേ നാളെ വേറെ ആയിരിക്കും അത്. ഇപ്പൊ ഈ നോബഡി നല്ലൊരു പടം, പക്ഷെ ആള് വരുന്നില്ല.
14: യൂത്തിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
13: ഇല്ല, അവർക്ക് ആ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പൊ ഈ കൊല്ലത്തെ ട്രെൻഡ് എല്ലായിടത്തും മാറി പിടിക്കണം.
14: ടോമി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ പഴയ കാലത്തെ സിനിമകൾ, പഴയ കാലത്ത് ഫാമിലി മൂവി, കുടുംബ സിനിമകളാണല്ലോ പ്രാധാന്യം ഉള്ളത് അല്ലേ. ആ സമയത്ത് കുടുംബ സിനിമകൾ എന്ത് വന്നാലും ഇറങ്ങിയാൽ ആൾ കാണും.
13: പിന്നെ ഫാമിലി ആയിട്ട് വരും, ഒരു വീട്ടിൽ എല്ലാരും വന്ന് കാണും അത്. അല്ല, ഇപ്പോഴും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ
14: ഇഷ്ടംപോലെ
13: ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ സിനിമ നിലനിൽക്കുന്നത്. സ്വാധീനിക്കാൻ പറ്റുന്ന സിനിമയാണ്.
14: ഇപ്പൊ നമ്മൾ താരാരാധന പറയുന്നത് അതുകൊണ്ട് തന്നെ സിനിമാക്കാരോടുള്ള ആരാധന മറ്റാരോടും ഇല്ല. ശരിക്കും
13: പെട്ടെന്ന് അവരോട് ഭയങ്കര ഇഷ്ടം തോന്നും.
14: അതാണ്. ഓക്കെ, ഏതായാലും ടോമി ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
13: സിനിമയ്ക്കൊപ്പം.
11: വെള്ളിത്തിരക്ക് പിന്നിൽ

0: ചില ഈണങ്ങൾ പാട്ടുകൾ മാത്രമല്ല ഓർമ്മകളാണ്. ചില സ്വരങ്ങൾ സംഗീതം മാത്രമല്ല ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളുടെ പശ്ചാത്തലമാണ്. മലയാളികളുടെ ഹൃദയത്തിൽ അത്തരമൊരു മധുര സ്വരമായി പതിഞ്ഞിരിക്കുന്ന പേരാണ് ജി വേണുഗോപാൽ.
1: മനസ്സിൽ ചന്ദനമണിവാതിൽ പാദിച്ച
0: അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരു പ്രത്യേക നന്മയുണ്ട്. മനസ്സിനെ ശാന്തമാക്കുന്ന സൗമ്യതയുണ്ട്. പ്രണയവും വിരഹവും പ്രതീക്ഷയും ഭക്തിയും ഒരുപോലെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ആലാപന ശൈലി പതിറ്റാണ്ടുകളായി മലയാള സംഗീത ആസ്വാദകർക്ക് പ്രിയപ്പെട്ടതാണ്.

എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഓർമ്മയില് മുഴുവൻ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്, ഒരു കൂട്ടുകുടുംബം. അതിലെ എൻ്റെ അമ്മ വിമൻസ് കോളേജിലെ സംഗീത വിഭാഗ പ്രൊഫസർ, അമ്മയുടെ ടീച്ചർമാർ വല്യമ്മമാർ, അവരെ പറൂർ സിസ്റ്റ് എന്ന പേരില് പ്രശസ്തി. അപ്പോ അവരെല്ലാവർക്കും സാധകം ചെയ്യുന്ന കേട്ടാണ് ഞാൻ വളർന്നത്. അതിലെ ഒരു വല്യമ്മ, പറൂർ സിസ്റ്റേഴ്സിലെ ഒരു വല്യമ്മ, പറൂർ കെ രാധാമണി, അവരാണ് എന്നെ കൂടുതലും ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് എന്റെ പാട്ട് പഠിപ്പിച്ച് ഒരുവിധം എന്നെ പഠിപ്പിക്കുന്നതും പെർഫെക്റ്റ് ചെയ്യുന്നത്.

ഒരു കലാകാരനും ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം പ്രേക്ഷകരുടെ സ്നേഹമാണെന്ന് പറയാറുണ്ട്. അതിനൊപ്പം ചേർന്നു വരുന്ന അവാർഡുകൾ ആ സ്നേഹത്തിന് കാലം ചാർത്തുന്ന പൊന്മുദ്രകളാണ്. അത്തരത്തിൽ അനേകം അംഗീകാരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ജി വേണുഗോപാലിന്റെ സംഗീതയാത്ര.

നടുമേഖാനം അതിന്റെ ഓർമ്മകള് അത്ര സുഖകരമല്ല. അതിനു മുമ്പത്തെ പാട്ട് തൂവാനത്തുമ്പികൾ, പത്മരാജന്റെ തൂവാനത്തുമ്പികൾ, അതിൽ ഞാൻ പാടിയ പാട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, ഞാനും ചിത്രയും ചേർന്ന് പാടിയ ഒന്നാം രാഗം പാടി. അപ്പൊ പത്മരാജൻ സാറ് എന്റെ പേര് മൂന്നാം ഭാഗത്തിലെ കമ്പോസർ നീലരാജ സാറിനോട് റെക്കമെൻഡ് ചെയ്തു. അത് രാജാ സാറിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു ഡയറക്ടർ ഒരു പാട്ടുകാരന്റെ പേര് പറയുന്നത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ബട്ട് ഞാനന്ന് വരുന്നു, റെക്കോർഡിങ്ങിന് പാടുന്നു. അപ്പോ സ്വാഭാവികമായും ഇവര് തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ്, ആ പാട്ടില് റെക്കോർഡിംഗ് ടൈം നിഴലിച്ച് നിന്നു. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അന്ന് എല്ലാം സ്ട്രീറ്റ് റെക്കോർഡിംഗ് ആണ്. അത് പാടുമ്പോഴ് ഇത് ഹിറ്റ് ആവുമെന്നോ അതെനിക്ക് അവാർഡ് നേടിത്തരുമെന്നോ ഒന്നുമുള്ള വിശ്വാസമോ ഒന്നുമില്ല. അതെങ്ങനെയെങ്കിലും ഈ ഒരു ജോലി ഭംഗിയായി തീർക്കുക, അത്രേ ഉള്ളൂ അന്ന് മനസ്സിലെ ചിന്ത. അങ്ങനെ ആ പാട്ട് എൻ്റെ എൻ്റെ കാരിയറിലെ എൻ്റെ ആദ്യത്തെ സംസ്ഥാന അവാർഡ് 1988 നേടിത്തന്നു.

ഒരു ഗായകന് എല്ലാ ഗാനങ്ങളും പ്രിയപ്പെട്ടതാണ്. എന്നാൽ ചില പാട്ടുകൾ ജീവിതത്തിലെ പ്രത്യേക നിമിഷങ്ങളുമായി ചേർന്ന് ഹൃദയത്തോട് കൂടുതൽ അടുത്തു നിൽക്കും.

ഇപ്പൊ ഗാന ആസ്വാദകര് ആരാധകര് അവരുടെ പ്ലേലിസ്റ്റ് ഒരുപാട് പാട്ടുകള് എൻ്റെതായിട്ട് കാണും. അവയില് എനിക്ക് ഇതാണ് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ പാട്ടുകളെല്ലാം 1986, 1988 മുതൽ 1992 വരെ ഞാൻ പാടിയ പാട്ടുകളാണ്. കാരണം അവയെല്ലാം എൻ്റെ ആ ഒരു തുടക്ക സ്റ്റേജ്, ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ്, അതിൻ്റെ ഓർമ്മ എന്നിൽ ഉണർത്തി.

നാം കേൾക്കുന്നത് ഏതാനും മിനിറ്റുകൾ മാത്രം നീളുന്ന ഒരു ഗാനമാണ്. പക്ഷേ ആ മിനിറ്റുകൾക്ക് പിന്നിൽ ഒരുപാട് നിമിഷങ്ങളുടെ അധ്വാനവും സന്തോഷവും ഓർമ്മകളും ഒളിഞ്ഞിരിക്കുന്നു. ഒരു ഗാനത്തിൻ്റെ പിന്നാമ്പുറ കഥകൾ അറിയുമ്പോൾ ആ പാട്ടിനോടുള്ള ഇഷ്ടം ഒന്നുകൂടി ആഴത്തിലാകും.

എൻ്റെ സംഗീത സ്മരണകളിൽ നിരവധി പാട്ടുകൾ ഉണ്ട്. എന്നാലും ഇപ്പോൾ ഞാൻ എടുത്ത് പറയുന്നൊരു പാട്ട് ഇതാണ്, തൂവാനത്തുമ്പികളിലെ ഒന്നാം രാഗം പാടി. പെരുമ്പാവൂർ രവീന്ദ്രനാഥ് ആണ് അതിൻ്റെ സംഗീതം, ശ്രീകുമാരൻ നമ്പി സാറ് രചന, ഞാനും ചിത്രയും ആണ് ആലാപനം. അപ്പോൾ ആദ്യം ട്രാക്ക് ഞാനാണ് ഫുൾ പാടിയെടുക്കേണ്ടത്. മദ്രാസ് AVM RR സ്റ്റുഡിയോ ആണ് സ്ഥലം. 1 മണി ഉച്ച വരെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈം. കൃത്യം 1 മണിക്ക് ആ പാട്ട് ട്രാക്ക് ഞാൻ പാടിയെടുത്തു. ഇനി അടുത്ത നടപടി ഞാൻ തന്നെ എൻ്റെ ട്രാക്ക് ഫിൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 1 മണി കഴിഞ്ഞ് ഞാൻ ചെവിയിൽ ഹെഡ്ഫോൺസ് എല്ലാം വച്ച് ആ ഒരു സൗണ്ട് ക്യൂബിക്കിൽ നിൽക്കുന്നു. അടുത്ത് പെരുമ്പാവൂർ ചുറ്റിനുണ്ട്. അപ്പോൾ ഞങ്ങൾ നിരവധി ലളിതഗാനങ്ങൾ ആകാശവാണിയിൽ തിരുവനന്തപുരം റെക്കോർഡ് ചെയ്തിട്ടു. ഇഷ്ടംപോലെ സമയമെടുത്ത് പെർഫെക്ഷൻ നോക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് 1:10 ആയപ്പോൾ ഒരു കൊടുങ്കാറ്റുപോലെ റെക്കോർഡിംഗ് എഞ്ചിനീയർ സമ്പത് സാർ പാഞ്ഞു വന്നു. ഞങ്ങളോട് ചോദിച്ചു, വാട്ട് ടൈം ഡിഡ് ഐ ഗിവ് യു? ഞാൻ പെട്ടെന്ന് പേടിച്ചു പറഞ്ഞു, സാർ 1 PM. വാട്ട് ഈസ് ദ ടൈം നൗ? 1:10 PM. പ്ലീസ് ഗെറ്റ് ഔട്ട് സാർ എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിശയിച്ചു, ഭയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ആ ഒരു സമ്മർ ടൈമാണത്, റെക്കോർഡിംഗ് AVM RR-ൽ നിന്ന് ചൂടുപിടി

നേരത്തിലേക്ക് ഇറങ്ങിനിന്ന് ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. എത്ര സുഖമായിരുന്നു നമ്മുടെ ആകാശവാണി അല്ലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാണ് അവിടെ പിന്നെ ഞങ്ങൾക്ക് സമയം കിട്ടുന്നത്. ആ സെക്കൻഡ് ഡേ വന്നു, ഒരു മണിക്കൂറിനുള്ളിൽ എൻ്റെ ഭാഗം ഞാൻ ഫില്ല് ചെയ്ത് പോയി. ഒന്നും രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുനാഥന്റെ മുമ്പിൽ. പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനു മനുരാഗിയ അമ്പല പ്രാവേ.

സ്വരങ്ങൾക്ക് കാലമില്ല, നല്ല ഗാനങ്ങൾക്ക് അതിരുകളുമില്ല. മനസ്സുകളെ ഒരുപോലെ സ്പർശിക്കുന്ന ആ മധുര ശബ്ദത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ കഴിഞ്ഞ ഈ സമയം തീർച്ചയായും നമ്മുടെ ഓർമ്മകളിൽ സൂക്ഷിക്കപ്പെടും. ഈ ഓർമ്മകളുടെ മാധുര്യം എന്നിന്നും നിലനിൽക്കട്ടെ.

0: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: എനിക്കിതുപോലെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരാത്ത ചില ഊളച്ചെറ്റങ്ങളുണ്ട്.
2: ആക്ഷൻ സിനിമകളുടെ സംവിധായകൻ ഷാജി കൈലാസും നടൻ ജോജു ജോർജും ആദ്യമായി ഒന്നിക്കുന്ന വരവ് എന്ന ചിത്രം റിലീസായി. വലിയ പ്രതീക്ഷകളോടെ പ്രേക്ഷകർ കാത്തിരുന്ന ഈ ചിത്രം ഈ മാസം 16-ന് തിയേറ്ററുകളിൽ എത്തിയത്. കിടിലൻ ഡയലോഗുകളും മാസ് ആക്ഷൻ രംഗങ്ങളും കൊണ്ട് തിയേറ്ററുകളെ ആവേശത്തിലാഴ്ത്തുന്ന ഗംഭീര ആക്ഷൻ ത്രില്ലറായിരിക്കും ചിത്രമെന്നാണ് പുറത്തുവന്ന ടീസറും ട്രെയിലറും നൽകുന്ന സൂചന.
3: എന്തെങ്കിലും ചെയ്യും ആ വില്ലിയുടെ പ്രതികാരം. നമ്മളെ കാട്ടപ്പടലം തീർത്തിട്ടാണോ?
2: ഹൈറേഞ്ച് പശ്ചാത്തലത്തിൽ പ്ലാന്റർമാർക്കിടയിലെ കുടിപ്പകയുടെയും അതിജീവനത്തിന്റെയും കഥ പറയുന്ന വരവ് ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ്. 98 ദിവസങ്ങൾ കൊണ്ടാണ് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. ആക്ഷനൊപ്പം തന്നെ ശക്തമായ കുടുംബ ബന്ധങ്ങളുടെ പ്രമേയവും സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഷാജി കൈലാസിന്റെ ഹിറ്റ് ചിത്രങ്ങളായ ചിന്താമണി കൊലക്കേസ്, റെഡ് ചില്ലീസ് എന്നിവയ്ക്ക് പേന ചലിപ്പിച്ച AK സാജൻ തന്നെയാണ് ഈ ചിത്രത്തിനും തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഓൾഗ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസി റെജിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. മുതിർന്ന താരങ്ങളായ വാണി വിശ്വനാഥ്, സുകന്യ എന്നിവർക്കൊപ്പം മുരളി ഗോപി, അർജുൻ അശോകൻ, ദീപക് പറമ്പോൽ, ബാബുരാജ്, അസീസ് നെടുമങ്ങാട്, ബൈജു സന്തോഷ്, സാനിയ ഇയ്യപ്പൻ, വിൻസി അലോഷ്യസ്, വീണ നായർ തുടങ്ങി മലയാളത്തിലെ വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. സാം CS സംഗീത സംവിധാനവും S ശരവണൻ ഛായാഗ്രഹണവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദാണ്. അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചതോടെ ബോക്സ് ഓഫീസിൽ വലിയൊരു തരംഗം തന്നെയാകും വരവ് സൃഷ്ടിക്കുകയെന്നാണ് സിനിമാ ലോകം വിലയിരുത്തുന്നത്.
4: നിങ്ങളുടെ കുടുംബത്തിന് ശരിക്കും എന്താ സംഭവിച്ചത്?

0: ഉറപ്പ് സാറേ. ആണോ? അല്ല, നിങ്ങളും പിള്ളേരും കൂടി ആ പാവത്തിന് എന്താ ചെയ്ത്? അവൾ അവളുടെ കൂടും കുടുക്കെല്ലാം എടുത്ത് ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണല്ലോ.
1: എങ്ങോട്ട്?
2: സിറ്റിയിൽ നിന്ന് ഞാൻ തിരിച്ച് ഗ്രാമത്തിലേക്ക് വന്നു എന്റെ സ്വപ്നങ്ങളെ രക്ഷിക്കാനും അതിനെ നേടിയെടുക്കാൻ.
1: എടുക്കാൻ മറക്കണ്ട.
3: ഓക്കേടാ, അത് ഞാൻ എടുത്തോളാം.
4: He never forwarded to you?
5: No, sir.
4: Never filed a response within 6-month statutory window?
5: No, sir.
6: കന്നഡ എഴുത്തുകാരനും ചലച്ചിത്ര പ്രവർത്തകനുമായ പുനീത് ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രമാണ് അച്യുത അവതാരം. സൈബർ ക്രൈം ത്രില്ലർ സ്വഭാവത്തിലുള്ള ചിത്രത്തിന്റെ പോസ്റ്ററുകളിൽ നിരവധി സൈബർ കുറ്റകൃത്യങ്ങളുടെ ത്രില്ലിംഗ് ഘടകങ്ങളാണ് കാണാൻ കഴിയുന്നത്. സൈബർ ആസക്തിയുടെ ഭയാനകമായ അനന്തരഫലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു യാത്രയിലേക്ക് പ്രേക്ഷകരെ ചിത്രം കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്.
7: സർക്കാരിന്റെ കൂടെ ചേർന്നിട്ട് അവരുടെ ഡാറ്റാബേസിന്റെ കൂടെ പ്രവർത്തിക്കാൻ അനുവാദം തന്നാൽ മാത്രമേ തന്റെ ആപ്പ് ഉപയോഗിക്കാൻ പറ്റൂ.
6: റെയ്ന വെഞ്ചേഴ്സിന്റെ ബാനറിൽ രമേശ സി, രുദ്രമൂർത്തി, രാജേഷ് ആർ എന്നിവർ ചേർന്നാണ് അച്യുത അവതാരം നിർമ്മിച്ചിരിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും എത്തുന്ന ചിത്രം പാൻ ഇന്ത്യൻ തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രമുഖ നർത്തകിയും താരവുമായ മാളവിക നന്ദൻ, കാന്താര ഫെയിം അവിനാശ്, സീമാജി നായർ എന്നിവർക്കൊപ്പം നിരവധി ഇതര ഭാഷാ താരങ്ങളും ചിത്രത്തിൽ വേഷമിടുന്നു. ദേശീയ അവാർഡ് ജേതാവായ ഛായാഗ്രഹകൻ ആനന്ദ് മീനാക്ഷിയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ഹരീഷ് മോഹന്റെ വരികൾക്ക് പ്രസന്നകുമാർ MS ആണ് സംഗീതം നൽകിയിരിക്കുന്നത്. എഡിറ്റിംഗ് പവൻ പൂവയ്യ, മഹേഷ് തോട്ട. ആർട്ട് നാഗരാജു, നവീൻ. VFX ആൻഡ് ഡിസൈൻസ് ഐഡൻ ലാബ്സ്. ലൈൻ പ്രൊഡ്യൂസർ ലോഹിത് ഷെട്ടി പാൽകെ, അഖിൽ ഉച്ചിൽ. മേക്കപ്പ് വികാസ് ഷിജിനി. കോസ്റ്റ്യൂംസ് മഞ്ജുനാഥ് വി. പ്രൊഡക്ഷൻ കൺട്രോളർ വിശ്വനാഥ് BH കുമാർ, ജഗദീഷ് മടവള്ളി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വൈറ്റ് പേപ്പർ PRO P ശിവപ്രസാദ്.
8: See, I am only answerable to the constitution, to the courts and to the parliament.

0: ആരായി ചെയ്തു?
1: നമ്മുടെ പുതിയൊരു പോലീസുകാർ അച്ചന്മാരില്ലേ, അങ്ങനെയാണ് പോന.
2: ഇന്റർവ്യൂവിടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊരു ഏർപ്പാടുണ്ട്, അത് പാസ്സാണെങ്കിലേ നല്ല സ്റ്റൗട്ട് ആയിരിക്കണം.
3: ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ സേതുവിന് ഒരു കുപ്പി വാങ്ങിക്കൊടുത്താൽ നല്ലതാ. കള്ളന്മാരൊക്കെ നല്ല ഇടിയടിക്കണം, നല്ല തടി വേണം.
4: മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായ കിരീടം സാങ്കേതികമായി കൂടുതൽ മികവുറ്റതാക്കി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ജൂലൈ 10 മോഹൻലാൽ, ലോഹിതദാസ്, സിബി മലയിൽ ടീമിന്റെ ഈ ക്ലാസിക് ചിത്രം റീ റിലീസിന് എത്തിയത്. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി ഇന്നും വാഴ്ത്തപ്പെടുന്ന സേതുമാധവൻ എന്ന കഥാപാത്രത്തെ പുത്തൻ ദൃശ്യ ശ്രാവ്യ അനുഭവത്തോടെ കാണാൻ ആരാധകർക്ക് അവസരമൊരുങ്ങുകയാണ്. ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ കിരീടം 37 വർഷങ്ങൾക്കിപ്പുറം പുതിയ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെയാണ് എത്തുന്നത്. 4K ദൃശ്യമേന്മയിലും ഡോൾബി അറ്റ്മോസ് സൗണ്ട് ക്വാളിറ്റിയിലുമായിരിക്കും ചിത്രം തിയേറ്ററുകളിൽ എത്തുക. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ NFDCയുമായി സഹകരിച്ചുകൊണ്ടാണ് സെവൻ ആർട്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് ചിത്രം അവതരിപ്പിക്കുന്നത്. കൃപ ഫിലിംസിന്റെ ബാനറിൽ കിരീടം ഉണ്ണി എൻ കൃഷ്ണകുമാറും ദിനേശ് പണിക്കരും ചേർന്നാണ് കിരീടം നിർമ്മിച്ചത്. മനുഷ്യരിലെ നിസ്സഹായതയെ ആഴത്തിൽ പ്രതിഫലിപ്പിക്കാൻ അറിയുന്ന ലോഹിതദാസ് എന്ന മനുഷ്യ മനസ്സിന്റെ ഉൾപ്പെരുപ്പറിയുന്ന മാസ്റ്റർ സ്റ്റോറി ടെല്ലറുടെ, സിബി മലയിൽ എന്ന മാസ്റ്റർ ക്രാഫ്റ്റ് മാന്റെ, ജോൺസൺ എന്ന സംഗീത മാന്ത്രികന്റെ സിനിമ. സേതുമാധവനും അച്യുതൻ നായരുമായി മോഹൻലാൽ തിലകൻ ഓൺസ്ക്രീൻ രസതന്ത്രം സൃഷ്ടിച്ച മനോഹര ഭാവമുഹൂർത്തങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇന്നും നൊമ്പരമായി മാറിയ സിനിമ. ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളാകെ തകർത്ത് ഒരു ചെറുപ്പക്കാരനെ കുറ്റവാളിയും ഗുണ്ടയുമാക്കി അയാളുടെ ശിരസിൽ ഉറച്ചുപോയ മുൾക്കിരീടമാണ് ലോഹിതദാസ് സിബി മലയിൽ കൂട്ടുകെട്ടിലൂടെ കിരീടം എന്ന മികച്ച ക്ലാസിക്കായി മാറിയത്. മോഹൻലാൽ തിലകൻ കൂട്ടുകെട്ട് സ്ക്രീനിൽ തകർത്തഭിനയിച്ച ഈ ചിത്രത്തിൽ മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, പാർവതി, മുരളി, കൊച്ചിനനീഫ, കവിയൂർ പൊന്നമ്മ, മോഹൻരാജ്, ജഗദീഷ് ശ്രീകുമാർ, മണിയൻ പിള്ളരാജു, ജഗദീഷ് തുടങ്ങി വലിയൊരു താരനിര തന്നെയുണ്ട്.
5: അവർക്ക് വേണ്ടതിന്റെ ജീവന തിരിച്ചടിക്കാൻ ശക്തിയില്ല. ധാരാളം കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട്.
6: Song of the Week.

ഈ ഗാനം വരവ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് സി എസ് സാമിന്റെ സംഗീതം.

0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം. അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി. നിർവഹണ സഹായം ബേബിസ്മിത, ഷേണി രഞ്ജിത്, കെ കെ ശ്രീജ, ബാബുരാജ് പെരിയാർ.
2: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 6700004 എന്ന വിലാസത്തിൽ അയയ്ക്കുക. പ്രക്ഷേപണയോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം ഗംഗോത്രി.

ഇനി യേശുദാസ് പാടിയത് ചിത്രം സൂപ്പർമാൻ. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എസ് പി വെങ്കടേഷ്.

ബിച്ചു തിരുമലയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് ഈണം പകർന്ന് വേണുഗോപാലും പ്രഭാകരനും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം കമ്പോളം. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. 101.5 MHz FM ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം മെയ്ഡ് ഇൻ യു എസ് എ. ഓൻ വിടവരികൾ വിദ്യാസാഗറിൻ്റെ സംഗീതം. അടുത്ത ഗാനം അഫ്സൽ, സിസിൽ എന്നിവർ ചേർന്ന് പാടിയത്. ചിത്രം മധുചന്ദ്രലേഖ. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

ചിത്രം മധുര മനോഹരമോഹം. ഗായകർ അരവിന്ദ് വേണുഗോപാൽ, ഭദ്ര രജൻ. ഗാനരചന ബി കെ ഹരിനാരായണൻ. സംഗീതം ഹേഷാം അബ്ദുൽ വഹാബ്.

കൈകേയിയുടെ സ്വാർത്ഥതയറിഞ്ഞ ലക്ഷ്മണൻ കോപകലുഷിതനായിത്തീരുന്നു. ശ്രീരാമൻ അനുജനെ സാന്ത്വനപ്പെടുത്തുന്നു. രാമായണത്തിലെ ലക്ഷ്മണോപദേശം രാമഗീത എന്ന പേരിൽ പ്രസിദ്ധമാണ്. പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ.

അധ്യാത്മരാമായണ പാരായണമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒപ്പന കേൾക്കാം. റിഫയ്യ ഒപ്പന സംഘം അവതരിപ്പിച്ചത്.

0: റിഫയ്യ ഒപ്പന സംഘം അവതരിപ്പിച്ച ഒപ്പനയാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: ഹലോ പ്രിയ ഗീതം. ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: പറയൂ.
2: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
2: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
2: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
2: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത
3: പുലർത്തൂ. PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: നിങ്ങളുടെ പഴയ സ്വർണം റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HYD BIS ഹോൾമാർക്ക് സ്വർണ്ണാഭരണമാക്കി മാറ്റാം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
7: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
8: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം. കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

0: നമസ്കാരം, ഞാൻ വൈക്കം വിജയലക്ഷ്മി. ഈ ആഴ്ച കണ്ണൂർ ട്രാക്കിസിൽ ഞാനും ഉണ്ടാകും കണ്ണൂർ ആകാശവാണിക്കൊപ്പം.
1: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
5: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇപ്പോൾ ഒരു ലളിത ഗാനം കേൾക്കാം.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച നടക്കും. രാജ്യത്തെ നിലവിലെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയതായി ഡൽഹി അഡീഷണൽ പോലീസ് കമ്മീഷണർ പറഞ്ഞുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുടെ ഭാഗമായി വിയൂർ സെൻട്രൽ, പ്രിസറി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സിക്കാർ ഓടിത്തുടങ്ങിയത്. സംസ്ഥാനത്ത് ബാങ്കുകളുടെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ കേരള ബാങ്ക് 5 സ്ഥാനത്തെത്തിയതായി ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ 2 ദിനത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ സെമിഫൈനലിൽ കടന്നു. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് വ്യാജ വെബ്സൈറ്റുകൾ നിർമ്മിച്ച് തട്ടിപ്പുകൾ നടത്തുന്നതായി കേരള പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ DGP റിപ്പോർട്ട് പ്രകാരമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉത്തരവിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്ത്രീത്വത്തെ ഹനിക്കുന്ന വ്യാജ വാർത്തകളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നതിനെതിരെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ നീതി കാട്ടണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് P കുഞ്ഞായിഷ. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: had announced regarding bringing a bill with provisions for strong action in cases of paper leaks will be introduced in the parliament. Union Ministers J.P. Nadda and Dr. Jitendra Singh today met the CJP delegation in New Delhi. Talking to media after the meeting, Mr. Nadda said they gave patient hearing to the demands of the CJP regarding reforms in the examination system. Mr. Nadda said that the CJP had put forth three main demands and also suggested some reforms to curb examination paper leak. Mr. Nadda added that the government will hold another round of discussion with the delegation tomorrow.
1: The meeting lasted for nearly 2 hours. I, along with Union Minister Jitendra Singh, participated in the discussion. The discussions were held in a cordial atmosphere and various issues were discussed from every perspective. Their proposal was also discussed.
0: Spokesperson of the CJP, Ashutosh Ranka, who was part of the CJP delegation, claimed that the government has in principle agreed to two of their demands.
2: There is an in principle agreement on compensation and legal cases. It is positive.
0: Union Parliamentary Affairs Minister Kiran Rijiju today said that Prime Minister Narendra Modi has emphasized that there should be no delay in bringing a stringent bill to prevent malpractices in examinations. Talking to reporters at the Parliament premises, Mr. Rijiju said the country also wants the same and there should be no obstruction to the passage of the bill. Mr. Rijiju said the government is taking important steps to safeguard the future of students. He added that if the opposition creates hurdles in parliamentary discussions on the issue, it will have to face the anger of the country's youth. The Cabinet Committee on Economic Affairs has approved third and fourth rail line of Bellary-Guntakal section in Karnataka and Andhra Pradesh with a total cost of 1,264 crore rupees. It will increase the existing network of the Indian Railways by about 46 kilometres. Briefing media in New Delhi this afternoon, Information and Broadcasting Minister Ashwini Vaishnaw said it will improve connectivity between Andhra Pradesh and Karnataka. He also informed about the Cabinet's approval for Bharat Audyogik Vikas Yojana Rasayan or Bhavya Rasayan scheme for establishing three dedicated chemical parks in the country.
3: The Cabinet has approved the third and fourth railway lines on the important economic corridor connecting Andhra Pradesh and Karnataka. Secondly, a new scheme has been approved to develop India's chemical sector in an entirely new way. Like semiconductors, the chemical industry is a foundational industry, so it was very important to adopt a new approach for its development.
4: Isliye bahut important tha is industry ke liye ek naye tarike se sochna.
0: Bhavya Rasayan scheme will have a total financial outlay of 3,030 crore rupees. The scheme would run for a period of 5 years from 2026-27 to 2030-31. Mr. Vaishnaw said centre will provide a grant of up to 1,000 crore rupees per park. This will be subject to minimum contribution of 500 crore rupees by the concerned state government. The Delhi Metro Rail Corporation has informed that New Delhi Metro Station has been closed till further instructions. The Metro Rail Corporation also informed that no interchange facility shall be available at this station. Earlier, 17 metro stations were closed since 7:30 this morning until further notice. Interchange facilities is available at Rajiv Chowk, Mandi House and Central Secretariat. In the Commonwealth Games in Glasgow, India's Srihari Natraj advanced to the men's 50-metre backstroke semi-finals on the second day. Natraj clocked 25.52 seconds in the heats to qualify 14th among the 16 semi-finalists. The semi-finals will be held tonight. And that is the end of this news bulletin.
5: Akashavani, Kozhikode. കോഴിക്കോട് ജില്ലാ വൃത്താന്തം.
6: കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററിന്റെയും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറിന്റെയും ഉദ്ഘാടനവും സെന്റർ ഓഫ് എക്സലൻസ് പ്രഖ്യാപനവും മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. എഞ്ചിനീയറിംഗ് മേഖലയിലും ഡിജിറ്റൽ സാങ്കേതിക രംഗത്തുമുള്ള സാധ്യതകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് മന്ത്രി പറഞ്ഞു. സാങ്കേതിക വിദ്യ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന കാലമാണിത്. പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ രംഗത്തും മാറ്റം കൊണ്ടുവരികയും വിദ്യാർത്ഥികളെ അതിനായി പ്രാകപ്പെടുത്തുകയും വേണം. അലൂമിനി അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് കോളേജിൽ പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ ജയന്ത് MLA അധ്യക്ഷനായി, പ്രിൻസിപ്പൽ ഡോക്ടർ ഇ എ ജാസ്മിൻ, UG ഡീൻ ഡോക്ടർ ബി ശ്രീജിത്ത്, PTA വൈസ് പ്രസിഡന്റ് കെ അശോക് സാമുവൽ, ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ കെ എം ഷിഹാബുദ്ദീൻ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ എ എം സജീബ്, അലൂമിനി അസോസിയേഷൻ പ്രസിഡന്റ് കെ ഹർഷിദ്, കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ MA ഫർഹാൻ അസീസ് എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ കായിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മെറിറ്റുടെ അവാർഡ് ദാനവും മന്ത്രി റോജിയൻ ജോൺ നിർവഹിച്ചു. കലാലയങ്ങൾ അക്കാദമിക വിഷയങ്ങൾക്കുള്ള അതേ പ്രാധാന്യം കായിക രംഗത്തിനും നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. ക്ലാസ് മുറികളുടെ തുടർച്ചയാകണം കായികരംഗം. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയിൽ കായിക രംഗത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. കളിക്കളത്തിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ വിദ്യാർത്ഥികളെ ജീവിതത്തിലെ കഠിനമായ സാഹചര്യങ്ങളെ നേരിടാൻ സഹായിക്കുന്നതിനൊപ്പം ശാരീരികവും മാനസികവുമായ കരുത്തു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജിൽ 400 മീറ്റർ ട്രാക്ക് നിർമ്മിക്കാൻ ആവശ്യമായ ഇടപെടൽ വിവിധ വകുപ്പുകളുമായി ചേർന്ന് നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. 2025-26 അധ്യയന വർഷം അക്കാദമിക കായിക മേഖലയിൽ ദേശീയ അന്തർദേശീയ നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് കെ ജയന്ത് MLA അധ്യക്ഷനായിരുന്നു. കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലാണ് ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുക. കോഴിക്കോട് സാഹിത്യ നഗരമെന്ന പെരുമ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനി കില ചുക്കാൻ പിടിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും കിലയും തമ്മിൽ കരാറിൽ ഒപ്പുവെച്ചു. മേയർ ഒ സദാശിവം, കില ഡയറക്ടർ ജനറൽ എൻ ദേവിദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. 2023 October 31 കോഴിക്കോട് സാഹിത്യ നഗര ശൃംഖലയിൽ ഇടം നേടിയത്. ഇന്ത്യയിലെ തന്നെ ആദ്യ സാഹിത്യ നഗരമെന്ന ആ പദവിയിലേക്ക് എത്താൻ കിലയുടെ പിന്തുണയും ഉണ്ടായിരുന്നു. സാഹിത്യ നഗരം ബ്രാൻഡിംഗ് 4 വർഷം കൂടുമ്പോൾ വിലയിരുത്തിയ ശേഷമാണ് ആ പദവി നിലനിർത്തുക. അതിനു തക്ക തയ്യാറെടുപ്പുകളാണ് കിലയുടെ നേതൃത്വത്തിൽ ഇനിയുണ്ടാവുക. കോഴിക്കോട് നഗരത്തിന് പുറത്തേക്ക് സാഹിത്യ നഗരത്തിന്റെ ബ്രാൻഡിംഗ് എത്തിക്കുകയാണ് പ്രധാനം. രാജ്യത്തിന്റെ ആദ്യ നഗരമായതിനാൽ ആ രീതിയിൽ മറ്റിടങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചാൽ അത് വലിയ സാധ്യതകളാണ് തുറന്നു നൽകുക. ലോകത്തിലെ മറ്റു സാഹിത്യ നഗരങ്ങളിലെ നല്ല മാതൃകകൾ പഠിക്കാനും അത്തരമുള്ള പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുമെല്ലാം ഇടപെടലുണ്ടാകും. അതിലൂടെ കോഴിക്കോടും ഒരു മാതൃകയാവുകയാണ്. സാഹിത്യം പറയുന്നതിനോടൊപ്പം നാടിന്റെ ടൂറിസം സാമ്പത്തിക മേഖലകളിലെല്ലാം മുന്നേറ്റം ഉണ്ടാക്കാനുമാവും. അതിനുള്ള ഇടപെടലുകളാണ് ഇനിയുണ്ടാവുക. രാമനാട്ടുകര നഗരസഭ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പിന്തുണ പദ്ധതിയായ ഗോൾ 2026 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ കല്ലട മുഹമ്മദ് അലി അധ്യക്ഷനായി. അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് MLA മുഖ്യാതിഥിയായിരുന്നു. വിദ്യാഭ്യാസ തിരുസമിതി അധ്യക്ഷൻ KP നാസർ ഉപഹാരസമർപ്പണം നടത്തി. നഗരസഭാ സെക്രട്ടറി PC ശ്രീജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വി മിതുഷ, സ്ഥിരസമിതി അധ്യക്ഷന്മാരായ KK മുഹമ്മദ് കോയ, ഫൈസൽ പള്ളിയാളി, T സുമതി, സജന റഷീദ്, കൌൺസിലർ K സുധീഷ് കുമാർ, മുൻ ചെയർപേഴ്സൺമാരായ VM പുഷ്പ, ബുഷ്റ റഫീഖ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MC അംസക്കോയ തുടങ്ങിയവർ സംസാരിച്ചു. SSC, +2, LSS, USS, NMMS പരീക്ഷകളിലെ വിജയികൾക്കും മാനക് ഇൻസ്പെക്ടർ അവാർഡ് നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നഗരസഭയിലെ വിവിധ അംഗൻവാടിയിൽ പ്രവേശനം നേടിയ കുഞ്ഞുങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു. നിപ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നൽകി PHCC ജീവനക്കാരെ ആദരിക്കുകയും ചെയ്തു. കൊയിലാണ്ടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയെ പുതിയ കെട്ടിടത്തിന് നിർമ്മാണം 1 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആശുപത്രി സന്ദർശിക്കാനെത്തിയ മന്ത്രി ജനപ്രതിനിധികളുമായും ആശുപത്രി വികസന സമിതി അംഗങ്ങളുമായി അവലോകന യോഗത്തിൽ സംബന്ധിച്ചു. പ്രവൃത്തി പൂർത്തിയാകുന്നവരെ സൗകര്യങ്ങൾക്കായി തൊട്ടടുത്തുള്ള 10 സെന്റ് റവന്യൂ ഭൂമി വിട്ടു നൽകാൻ ജില്ലാ കലക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശുപത്രി രക്തബാങ്ക് ഉടൻ ആരംഭിക്കും. അത്യാഹിത വിഭാഗത്തിൽ നിന്നുള്ള ഒഴിവുകൾ 4 മെഡിക്കൽ ഓഫീസർമാരുടെ തസ്തിക ഉടൻ നികത്തും. അസിസ്റ്റന്റ് സർജൻ, റേഡിയോളജിസ്റ്റ്, അനസ്തെറ്റിസ്റ്റ്, ജൂനിയർ കൺസൾട്ടന്റ് എന്നിവയെ നിയമിക്കും. സർക്കാർ ആശുപത്രികളിലെ പോരായ്മകൾ പരിഹരിക്കും. രോഗികളെ തറയിൽ കിടത്തുന്നത് ഒഴിവാക്കുകയും ചെയ്യും. പൊതുജന സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തി ആശുപത്രികളുടെ ഭൗതിക നിലവാരം ഉയർത്തും. ചടങ്ങിൽ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ MLA അധ്യക്ഷനായിരുന്നു. ഷാഫി പറമ്പിൽ MP വിശിഷ്ടാതിഥിയായി.
5: കോഴിക്കോട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു.
7: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീതി, സ്മാം, RKVY എന്നീ പദ്ധതികളെയും കാർഷിക മേഖലയിലെ ഡ്രോണുകളുടെ പ്രാധാന്യത്തെയും കുറിച്ച് കണ്ണൂർ കൃഷിവകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി PRMY സംസാരിക്കുന്നു. തുടർന്ന് മാലൂർ ശിവപുരം എരട്ടേങ്ങൽ എന്ന പ്രദേശത്തെ ശ്രീ NK പത്മനാഭന്റെ കാർഷിക അനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 സാഹിത്യരംഗം, ഏകാന്തം, VV പ്രഭാകരൻ അവതരിപ്പിക്കുന്ന ചെറുകഥ, സജീവൻ വൈക്കത്തെഴുതുന്ന കവിത, നിദ്രയും കിനാവും ജീവിതവും ഇർഷാദ് പെരുമ്പടവ് അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നാടകം കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു, 10:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കൂമുള്ളി ശിവരാമൻ. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. മഹാകവി കുട്ടമത്ത് എഴുതിയ ചില വെള്ളച്ചാട്ടങ്ങൾ എന്ന കവിതയിൽ നിന്നൊരു ഭാഗം, ആലാപനം ശ്രീയുക്ത വർമ്മ. 6:15 അർച്ചന, അധ്യാത്മരാമായണ പാരായണം. പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ. 7:05 ട്രെയിൻ സമയം. FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. കണ്ണൂർ ഫുട്ബോൾ ഫ്രണ്ട് ഫ്രീ കോച്ചിംഗ് സെന്ററിനെക്കുറിച്ച് അറിയാം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, സ്പോർട്സ് ടൈം. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നിരവധി കായിക താരങ്ങളെ വാർത്തെടുത്ത കണ്ണൂർ GVHSS സ്പോർട്സ് സ്കൂളിൻ്റെ വിശേഷങ്ങൾ. 7:55 റീഗൽ ജുവല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരിൽ ലളിത ഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 പ്രിയം പ്രിയതരം, ഗായികയും സംഗീതാധ്യാപികയുമായ എ പ്രകാശിനി മാധവൻ എസ് ജാനകിയുടെ അനശ്വര ഗാനങ്ങൾ അവതരിപ്പിക്കുന്നു. 10:00 നേർവഴി കാഴ്ച പരിമിതി നേരിടുന്നവർക്കുള്ള പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ആൽബം ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:10 അറിയിപ്പുകൾ, സേവന വാർത്തകൾ. 12:15 കോൽക്കളി, AV രാഘവനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി, 1:00 ഓർമ്മയിൽ ഒരു ഗാനം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ. വൈകിട്ട് 5:00 സംസ്കൃത പാഠം.

7:35 യുവവാണി. ഫ്ലോറിഡയിലെ ഫ്ലയേഴ്സ് ഫ്ലൈറ്റ് അക്കാഡമിയിൽ നിന്നും കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് കരസ്ഥമാക്കിയ സി മുഹമ്മദ് നിഹാലുമായുള്ള അഭിമുഖം. വരദ സി കെ അവതരിപ്പിക്കുന്ന കവിത. തളിപ്പറമ്പ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ബ്യൂട്ടീഷ്യൻ കോഴ്സ് സ്വന്തമായി സ്ഥാപനം നടത്തുന്ന ജിഷ ഗോപാലുമായി റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ ഫാക്കൽറ്റി അഭിലാഷ് നാരായൺ നടത്തുന്ന അഭിമുഖം. 8 മണിക്ക് വളപ്പൊട്ടുകൾ, മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 കായികലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ വെസ്റ്റേൺ മ്യൂസിക്. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ അതിഥി ബാനർജിയുടെ ധുമ്രി ദാദ്ര. 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം. പ്രവാചിക നിധിഹ ഝാഹ. ആദൌ മുഖ്യാഹ വാർത്താഹ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന അദ്യ പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ അഥ പരീക്ഷാ കദാചാര പ്രകരണാണാം ദ്രുത ന്യായാലയാനാം സംസ്ഥാപനായ കഠോരദണ്ഡസ്യ വിധാനായ ച ഏകസ്യ പ്രാരൂപ വിധേയകസ്യ സ്വീകൃതിഹി പ്രദത്ത. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന ബലാരി ഗുന്തകൽ രേല പരിയോജനായൈ അനുമോദിതം ചതുഷ്ഷ്ട്യധിക ദ്വാദശശത കോടി പരിമിതം ദ്രവ്യം. അപരത്ര അംഗീകൃത ത്രിരസായനോദ്യാന സംവലിത ഭവ്യ രസായന പരിയോജന. കേന്ദ്രീയമന്ത്രിഭിഹി സിജെപി പ്രതിനിധിമണ്ഡലേന സഹ നവദില്യാം സമ്പാദിതം ഉപവേശനം. ശ്വസ്താവത് പുനഃ പ്രവർത്തയിഷ്യതേ ദ്വിപക്ഷീയ വാർത്താക്രമഃ. നീട പ്രശ്നപത്ര ഗോപ്യതാ ഭംഗ പ്രകരണം സമാശ്രിത്യ സംസദി അദ്യാപി അനുവൃത്തഃ കോലാഹലഃ. പ്രതിപക്ഷസ്യ വിരോധോദ്ഘോഷേണ സോമവാസര പര്യന്തം അപവാരിതം സംസദഃ കാര്യജാതം. പാകിസ്ഥാനാവൃത ജമ്മുകശ്മീര ക്ഷേത്രേ ജായമാനസ്യ അത്യാചാരസ്യ അഥ മാനവാധികാര ഹനനസ്യ സംയുക്തരാഷ്ട്രസംഘേന കൃതാം ഉപേക്ഷാമാദായ ഭാരതേന പ്രകടീകൃതഃ തീവ്രഃ ഖേദഃ. അപി ച വിശ്വ കനിഷ്ഠ സ്ക്വാഷ് പ്രതിയോഗിതായാം ഭാരതസ്യ ക്രീഡികാ അനാഹത സിംഹഃ പ്രാഗുപാന്ത്യ ചക്രം വിജിത്യ ഉപാന്ത്യ ചക്രം പ്രാവിശത്. अथ वार्ताः विशदीकृत्य. केन्द्रीय मन्त्रिमण्डलेन अद्य प्रश्नपत्र गोप्यता भंग अथ परीक्षा कदाचार प्रकरणानां द्रुत न्यायालयानां संस्थापनाय सहैव कठोर दण्डस्य विधानाय एकस्य प्रारूप विधेयकस्य स्वीकृतिः प्रदत्ता. संसदि प्रधानमन्त्रिणः नरेन्द्रमोदिनः अध्यक्षतायां सम्पन्ने मन्त्रिमण्डलीयोपवेशने अस्य प्रारूप विधेयकस्य अनुमोदनं कृतम्. केन्द्रीयमन्त्रिमण्डल आर्थिक कार्यसमित्या कर्णाटकान्ध्रप्रदेश राज्ययोः मध्ये स्थितस्य बल्लारी गुन्तकल रेलखण्डस्य रेलपथपङ्क्तेः निर्माणप्रस्तावाय स्वीकृतिः प्रख्यापिता. अद्य अपराह्णे नवदिल्ल्यां प्रसार माध्यमान् सम्बोधयन् सूचना प्रसारण मन्त्री अश्विनी वैष्णवः अब्रवीत् यत् एषा परियोजना आन्ध्रप्रदेश कर्णाटक राज्ययोः मध्ये गमनागमन सम्पर्कं भृशं दृढयिष्यते. एषा कार्ययोजना तावत् प्रधानमन्त्री गतिशक्ति राष्ट्रिय महायोजनायाः आधारेण परिकल्पिता वर्तते. यस्याः मुख्यं लक्ष्यं तावत् एकीकृत नियोजनेन तथा हितधारकाणां परामर्शैः बहुमाध्यमिक सम्पर्कस्य अथ

0: CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ചർച്ച നടത്തി കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും. പരീക്ഷാ രീതികളുടെ പരിഷ്കരണം സംബന്ധിച്ച CJPയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും കേട്ടതായി ചർച്ചയ്ക്ക് ശേഷം ശ്രീ ജെ പി നദ്ദ പറഞ്ഞു. മൂന്ന് നിർദ്ദേശങ്ങളാണ് CJP മുന്നോട്ട് വച്ചതെന്നും നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CJP മുന്നോട്ട് വച്ച രണ്ട് ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി CJP വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. തുടർന്ന് ഒന്നിലേറെ തവണ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചു എങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. തിങ്കളാഴ്ചയാണ് സഭ വീണ്ടും ചേരുക. കാർഗിൽ യുദ്ധത്തിൽ മാതൃരാജ്യത്തിനായി പരമോന്നത ത്യാഗം ചെയ്ത ധീര സൈനികർക്ക് പാർലമെന്റ് ഇന്ന് ആദരം അർപ്പിച്ചു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. ആധുനിക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി വിയൂർ സെൻട്രൽ ജയിലിൽ ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ട്രയൽ റൺ നേരിട്ടെത്തി വിലയിരുത്തി. ജയിൽ വകുപ്പ് മേധാവി എസ് ശ്രീജിത്ത് ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിയോടെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിൽ എത്തിക്കുന്നത്. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവ്വീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരുവാനാണ് തീരുമാനം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KSEB അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്ന് നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി K. മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30 പൂർത്തിയാക്കി കെട്ടിടം RCC കൈമാറണം എന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖാ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. ട്രോളിംഗ് നിരോധനം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ യന്ത്രവൽകൃത യാനങ്ങളുടെ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടപടികൾ കൊല്ലത്ത് പൂർത്തിയായി. 52 ദിവസത്തെ നിരോധനം ഈ മാസം 31 അവസാനിക്കുക. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ്ലാൽ.
2: യാനങ്ങളുടെ നിലവിലെ സ്ഥിതി പരിശോധിച്ച് വിവരങ്ങൾ പുതുക്കണമെന്ന കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന. ട്രോളിംഗ് ബോട്ടുകൾ കെട്ടിയിരിക്കുന്ന കടവുകളിലെത്തി ഫിഷറീസ് ഉദ്യോഗസ്ഥർ ബോട്ടുകളിൽ പരിശോധന നടത്തി. 60 ടീമുകളിലായി 140 ഉദ്യോഗസ്ഥർ കാവനാട് മുതൽ അഴീക്കൽ വരെ 45 കടവുകളിലെ 1000 യാനങ്ങൾ പരിശോധിച്ചു. രജിസ്ട്രേഷൻ, ലൈസൻസ് വിവരങ്ങൾ, യാനങ്ങളുടെ നിലവിലെ സ്ഥിതി, കളർ കോഡിംഗ് എന്നിവയാണ് പരിശോധിക്കുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കുന്ന യാനങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്റ്റിക്കർ പതിച്ചു.
0: സംസ്ഥാനത്തെ ബാങ്കുകളുടെ ബിസിനസിന്റെ അടിസ്ഥാനത്തിൽ 5 സ്ഥാനത്തെത്തി കേരള ബാങ്ക്. വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾക്കായി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നൽകുന്ന പദ്ധതിക്ക് ബാങ്ക് തുടക്കം കുറിച്ചതായി ബാങ്ക് പ്രസിഡന്റ് P. മോഹനൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. നോർക്കയുമായി സഹകരിച്ച് കോഴിക്കോട് പ്രവാസി സംഗമവും സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് IT മീറ്റും കോട്ടയത്ത് കർഷക സംഗമവും നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. KTDC പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് സെമിയിൽ പ്രവേശിച്ചു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ ഇന്ന് രാത്രി നടക്കും. പുരുഷന്മാരുടെ 100 മീറ്റർ ഫ്രീസ്റ്റൈൽ പാരാ സ്വിമ്മിങ്ങിൽ രവിവീര വെങ്കട് ബുഡിഗിനെയും അലി ഇമാമും ഫൈനലിൽ യോഗ്യത നേടി. 65-ാമത് സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. തൃശൂർ മേയർ നിജി ജസ്റ്റിൻ, പ്രശസ്ത ഫുട്ബോൾ താരം IM വിജയൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ജൂലൈ 28 വരെ രാവിലെ 7 മുതൽ വൈകിട്ട് 5 വരെയാണ് മത്സരങ്ങൾ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതപ്രതാപ്.
3: ലോകമെമ്പാടും നിറഞ്ഞ ഫുട്ബോൾ ആവേശം കേരളവും പൂർണ്ണമായും നെഞ്ചിലേറ്റിയെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നാടിന്റെ ഓരോ കോണിലും ലോകകപ്പ് നേരിട്ട് നടക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ആവേശമാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൊതുസമൂഹത്തിലെയും കുട്ടികളിലെയും ഫുട്ബോൾ താൽപര്യത്തെ മുൻനിർത്തി വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച 1 മില്യൺ തൂഫാൻ ഗോൾ പദ്ധതി വൻ വിജയമായതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനതല സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ സംസ്ഥാനത്തിന്റെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള 15 ബോയ്സ്, 17 ഗേൾസ് സ്കൂൾ ടീമുകളാണ് മത്സരിക്കുന്നത്.
0: പരീക്ഷാ തട്ടിപ്പുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും കർശന ശിക്ഷ ഉറപ്പുവരുത്താൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കും. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി സമരവും ചൂണ്ടിക്കാട്ടി പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ജയിൽ സുരക്ഷ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള ഡ്രോൺ നിരീക്ഷണ സംവിധാനത്തിന്റെ ട്രയൽ റൺ വിയൂർ സെൻട്രൽ ജയിലിൽ നടന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസ് നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി വാർത്താ വീക്ഷണം. ദേശീയ പ്രക്ഷേപണ ദിനം പ്രക്ഷേപണത്തിന്റെ പ്രസക്തി. തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം, മാധ്യമപ്രവർത്തകൻ. അവതരണം കൃഷ്ണ പ്രകൃതി. ഇന്ത്യയിൽ എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നു. ഇതേ ദിവസമാണ് 1927 രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന പേരിൽ മുംബൈയിൽ നിന്നാണ് ആരംഭം. ഈ കമ്പനി 1936 June 8 ഓൾ ഇന്ത്യ റേഡിയോയായി. സെൻട്രൽ ന്യൂസ് ഓർഗനൈസേഷൻ അഥവാ CNO അടുത്ത വർഷം നിലവിൽ വന്നു. അതേ വർഷം തന്നെ AIR കമ്മ്യൂണിക്കേഷൻസ് വകുപ്പിന്റെ കീഴിലായി. 4 വർഷം കഴിഞ്ഞ് അത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ കീഴിലായി. തൊട്ടടുത്ത വർഷം CNO 2 വിഭജിച്ചു. ന്യൂസ് സർവീസ് ഡിവിഷൻ, എക്സ്റ്റേണൽ സർവീസ് ഡിവിഷൻ എന്നിങ്ങനെ. ഭാരതം പരമാധികാര റിപ്പബ്ലിക് ആയപ്പോൾ 1956 ആകാശവാണി എന്നായി ഈ ഒഫീഷ്യൽ ബ്രോഡ്കാസ്റ്ററുടെ പേര്. ചലച്ചിത്ര ഗാനങ്ങൾ മുഖ്യ ഘടകമാക്കിക്കൊണ്ട് 1957 ജനപ്രിയമായ വിവിത് ഭാരതി സർവീസ് ആരംഭിച്ചു. ആരംഭിച്ച അന്ന് മുതൽ ആകാശവാണി അതിന്റെ അടിസ്ഥാന പ്രമാണമായ ബഹുജനഹിതായ ബഹുജനസുഖായ എന്നതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വിവരവും വിജ്ഞാനവും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദൂരവും ദുർഘടവുമായ പ്രദേശങ്ങൾക്ക് ആകാശവാണി ഊന്നൽ നൽകുന്നുണ്ട്. അതിന്റെ ലക്ഷ്യം ലാഭമല്ല, പൊതുജന സേവനമാണ്, പ്രാദേശിക വികാസമാണ്. തമിഴ്നാട്ടിൽ ഒരിനം നെല്ലിന്റെ പേര് റേഡിയോ നെല്ല് എന്നാണ്. അത്യുൽപാദന ശേഷിയുള്ള ആ വിത്തിനം പ്രചരിപ്പിക്കുന്നതിൽ ആകാശവാണി വഹിച്ച പങ്കിന്റെ സൂചകമാണിത്. പ്രകൃതി ദുരന്തം നടക്കുന്ന സ്ഥലങ്ങളിൽ ആകാശവാണി പ്രക്ഷേപകർ എത്തുന്നു, പൊതുജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പ് നൽകുന്നു. കാലാവസ്ഥ മുന്നറിയിപ്പ് കടലിൽ പോകുന്നവർക്കും നൽകുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ പോലുള്ള സംരംഭങ്ങളെ കേന്ദ്ര ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുന്നതും ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ്. ദേശീയ ഐക്യത്തിനും വിദ്യാഭ്യാസത്തിനും പൌരശാക്തീകരണത്തിനും ഉതകുന്ന മാധ്യമമായാണ് ഗവൺമെന്റ് റേഡിയോ വിഭാവനം ചെയ്യുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ നൽകുന്നതിനും ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും ഉത്തമ ഉപാധിയായിരുന്നു റേഡിയോ. കുരുക്ഷേത്രയിലെ ഇന്ത്യൻ അഭയാർത്ഥികളെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അഭിസംബോധന ചെയ്തത് റേഡിയോയിലൂടെയാണ്. ഇന്ന് ആകാശവാണിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രചോദനമേകുന്ന മൻ കി ബാത് എന്ന പ്രതിമാസ പ്രക്ഷേപണ പരമ്പരയിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദാരമായ പിന്തുണയോടെ പൊതുജനസേവന മാധ്യമം എന്ന നിലയിൽ മികച്ച പ്രവർത്തനമാണ് ആകാശവാണി കാഴ്ചവെക്കുന്നത്. തൊഴിലിൽ ഏർപ്പെട്ടു തന്നെ ആസ്വദിക്കാനാവുന്ന മാധ്യമമാണ് എന്നതാണ് ഇതിന്റെ മേന്മ. റേഡിയോയും അതിന്റെ ശ്രോതാക്കളുമായുള്ള ബന്ധത്തിന്റെ ഈടുവയ്പ്പാണ് നാടെമ്പാടുമുള്ള

റേഡിയോ ക്ലബ്ബുകളും ലിസണേഴ്സ് ക്ലബ്ബുകളും അത് ആകാശവാണി മുൻകൈയെടുത്തതല്ല, ശ്രോതാക്കളുടെ തന്നെ ഒരുമയിൽ രൂപപ്പെട്ടവയാണ്. പണ്ടൊക്കെ ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും വള്ളം കളിയുടെയും ഒക്കെ നേരിട്ടുള്ള പ്രക്ഷേപണം റേഡിയോയിലൂടെ മാത്രമാണ് ജനലക്ഷങ്ങൾ ആസ്വദിച്ചിരുന്നത്. ശബരിമല മകരജ്യോതി തത്സമയ പ്രക്ഷേപണം, വിവിധ സംഗീത പരിപാടികൾ എന്നിവ തത്സമയം ഉൾക്കൊള്ളാൻ കൂടുതൽ പേർ ഇപ്പോഴും റേഡിയോയെ ആശ്രയിക്കുന്നു. പണ്ട് രാമായണം മഹാഭാരതം പരമ്പരകൾ കാണാൻ ജനങ്ങൾ ടിവിക്ക് ചുറ്റും കൂടിയിരുന്നത് പോലെ മാസത്തിലെ അവസാന ഞായറാഴ്ചയിലെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് കേൾക്കാൻ ജനം റേഡിയോയ്ക്ക് ചുറ്റും കൂടിയിരിക്കുന്നത് ഇപ്പോൾ നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലും കാണാം. ഒരു കാലത്ത് റേഡിയോ ഒരു ഭാഗത്തേക്ക് മാത്രം സംസാരിക്കുന്നതായിരുന്നു. റേഡിയോയുടെ മുഖ്യപരിമിതി അതാണെന്ന് വിഖ്യാത തത്വചിന്തകനായ ബെർത്തോൾഡ് ബ്രെഹ്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അത് തിരുത്തിയേനെ. കാരണം റേഡിയോ ഇന്ന് ഇന്ററാക്റ്റീവ് പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ത്യയുടെ 150 കോടി ജനങ്ങളിൽ 98% പേരും അതിന്റെ ശ്രോതാക്കളാണ്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ നൽകുന്നതിനും ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും ഉത്തമ ഉപാധിയായിരുന്നു റേഡിയോ. മനുഷ്യജീവിതത്തിന്റെ ഗതിവേഗം വർദ്ധിക്കുമ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ ചടഞ്ഞിരുന്ന് കാണാൻ അവസരമില്ല. എന്നാൽ പാടത്തോ പറമ്പിലോ വീട്ടിലോ ബോട്ടിലോ ഒക്കെ ജോലി ചെയ്യുമ്പോഴും റേഡിയോ ശ്രവണം സാധ്യമാണ്. അതുകൊണ്ട് തന്നെ റേഡിയോയുടെ പ്രൈം ടൈം പ്രഭാതമാണ്. നിത്യയാത്രയിലെ മുഖ്യ വിജ്ഞാന വിനോദോപാധി ഇന്ന് റേഡിയോയാണ്. റേഡിയോ ഇല്ലാത്ത കാറുകൾ ഇന്ന് കുറവാണ്. ആകാശവാണിയുടെ വസ്തുനിഷ്ഠതയും വിശ്വാസ്യതയും വളരെ അംഗീകരിക്കപ്പെട്ടതുമാണ്. ഇതുകൂടാതെ മൊബൈൽ ഫോണിൽ തന്നെ ഇന്ന് റേഡിയോ ആപ്പ് ലഭ്യമാണ്. ന്യൂസ് ഓൺ എയർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഇന്ത്യയിലെ എല്ലാ നിലയങ്ങളിലെയും പരിപാടികൾ നമുക്ക് വിരൽത്തുമ്പിൽ ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, നിയമനിർമ്മാണ സഭകൾ, നിയമങ്ങൾ, ഭരണഘടന, പഞ്ചവത്സര പദ്ധതികൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, മത സാംസ്കാരിക പരിപാടികൾ, സിനിമ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലവിലുള്ള ഭൂരിപക്ഷം വാക്കുകളും ആവർത്തിച്ചുള്ള പ്രക്ഷേപണങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ ഉറപ്പിച്ചത് ആകാശവാണിയാണ്. വാർത്തകളിലും അറിയിപ്പുകളിലും ആഖ്യാനങ്ങളിലും മാനക ഭാഷ മാത്രം റേഡിയോ ഉപയോഗിക്കുന്നു. സാങ്കേതിക വിദ്യയുടെ സൃഷ്ടിയാണ് റേഡിയോ. 1910-നും 20-നും ഇടയിൽ തുടക്കമിട്ട റേഡിയോ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഡിജിറ്റൽ വിപ്ലവത്തിലാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി റേഡിയോയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്, അത് ദിവ്യമായ അനുഗ്രഹവും ശക്തിയുമാണ്. കുരുക്ഷേത്രയിലെ അഭയാർത്ഥികൾക്ക് സന്ദേശം നൽകാൻ ന്യൂഡൽഹിയിലെ ആകാശവാണിയിലേക്ക് പോകും വഴിയാണ് മഹാത്മജി ഇത് പറഞ്ഞത്. മഹാത്മാഗാന്ധി ചരിത്രധന്യമായ ആ പ്രഭാഷണം നടത്തിയ സ്റ്റുഡിയോ ബാപ്പു സ്റ്റുഡിയോ എന്ന് അറിയപ്പെടുന്നു. ജനങ്ങളുമായുള്ള ആശയവിനിമയത്തിനും രാഷ്ട്ര നിർമ്മാണത്തിനുമുള്ള ഉപകരണമായാണ് ജവഹർലാൽ നെഹ്റു ആകാശവാണിയെ കണ്ടത്. മഹാത്മാഗാന്ധിയുടെ വിയോഗത്തെ തുടർന്ന് പ്രകാശം മറഞ്ഞു എന്ന പ്രഭാഷണം അദ്ദേഹം നടത്തി. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് പ്രൊഫസർ MV ഗോപാലസ്വാമിയാണ്. എത്രയെത്ര മഹാരഥന്മാരെയാണ് ആകാശവാണി കണ്ടെത്തിയത്. ഈ മാസം 11-ന് നമ്മെ വിട്ടുപിരിഞ്ഞ എസ് ജാനകി എന്ന ഗാനകോകുലത്തെ കണ്ടെത്തിയത് ആകാശവാണിയാണ്. അഖിലേന്ത്യാ തലത്തിൽ നടത്തിയ സംഗീത പരീക്ഷയിലൂടെയാണിത്. മെൽവിൻ ഡിമല്ലോ എന്ന ജനപ്രിയ ഇംഗ്ലീഷ് വാർത്താ വായനക്കാരനെയും കണ്ടെത്തിയത് ആകാശവാണിയാണ്. സംഗീതത്തിന്റെ ചക്രവർത്തിനിയെന്ന് നെഹ്റു വിശേഷിപ്പിച്ച MS സുബലക്ഷ്മി, പണ്ഡിറ്റ് രവിശങ്കർ തുടങ്ങിയ സംഗീത പ്രതിഭകളെ ആകാശവാണി ഉയർത്തി. ഫിറാഖ് ഗോരഖ്പുരിയും സുമിത്രാനന്ദൻ പന്തും അമൃത പ്രീതയും ആകാശവാണിയുടെ സാഹിത്യ പരിപാടികളുടെ ഭാഗമായിരുന്നു. മലയാളത്തിൽ നിന്നാകട്ടെ അക്കിത്തം, ജി ശങ്കരക്കുറുപ്പ്, പി ഭാസ്കരൻ, പി കേശവ് ദേവ്, UA ഖാദർ, NN കക്കാട്, തിക്കൊടിയൻ, ഉറൂപ്പ് തുടങ്ങിയവർ ആകാശവാണിയുടെ സ്റ്റാഫ് ആർട്ടിസ്റ്റുകളായിരുന്നു. പി പത്മരാജൻ, കെ രാഘവൻ, MG രാധാകൃഷ്ണൻ എന്നിവർ ആകാശവാണിയുടെ ഭാഗമായിരുന്നു. KP ഉദയഭാനു, കമുകറ പുരുഷോത്തമൻ, നെയ്യാറ്റിൻകര വാസുദേവൻ, പാലാ CK രാമചന്ദ്രൻ, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് തുടങ്ങിയവരുടെ സാന്നിധ്യം ആകാശവാണിയെ ധന്യമാക്കി. ശാസ്ത്രീയ ഗാനത്തിലായാലും നാടോടി പാട്ടിനായാലും റേഡിയോയിലേതുപോലെ പ്രാധാന്യം മറ്റൊരു മാധ്യമത്തിലും ലഭിക്കുന്നില്ല. ദുരന്ത നിവാരണം, പൊതുസേവനം, വിദ്യാഭ്യാസം എന്നിവയ്ക്കുള്ള വിശ്വസ്ത മാധ്യമമായിട്ടാണ് ഗവൺമെന്റ് റേഡിയോയെ കാണുന്നതെന്ന് വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. നിർമ്മിത ബുദ്ധിയും ഡിജിറ്റൽ വിദ്യയും പ്രയോജനപ്പെടുത്തി റേഡിയോയെ കൂടുതൽ ജനപ്രിയമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ദേശീയ പ്രക്ഷേപണ ദിനത്തിൽ വാർത്താ വിതരണ മന്ത്രാലയം 1927 മുതലുള്ള പ്രക്ഷേപണത്തിന്റെ പാരമ്പര്യം അനുസ്മരിച്ചു. ആധികാരികമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നിസ്തുല പങ്കുവഹിച്ച പ്രക്ഷേപകർക്കും സാങ്കേതിക വിദഗ്ധർക്കും
പ്രസാർഭാരതിയും ആകാശവാണിയും ആശംസ നേർന്നു. സമ്പന്നമായ ഒരു ഭൂതകാലത്തിൽ നിന്ന് സമ്പുഷ്ടമായ ഒരു ഭാവിയിലേക്കാണ് ഇന്ത്യയ്ക്കൊപ്പം ആകാശവാണിയുടെ സാർത്ഥകമായ യാത്ര. ശോഭനമായ ഒരു ഭാവിയുണ്ട് ആകാശവാണിക്ക് എന്നതാണ് പ്രക്ഷേപണ ദിനത്തിന്റെ ധന്യത. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ലക്ഷ്യത്തിലേക്ക് എല്ലാ അർത്ഥത്തിലും ആകാശവാണി എത്തട്ടെ എന്ന് ആശംസിക്കാം. അറിവിന്റെ, വിനോദത്തിന്റെ മഹാ ആകാശത്തിലെ അണയാത്ത വെളിച്ചമായി പ്രസരിക്കുന്നു റേഡിയോ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ദേശീയ പ്രക്ഷേപണ ദിനം, പ്രക്ഷേപണത്തിന്റെ പ്രസക്തി.

0: ആകാശവാണി കണ്ണൂർ ഹരിതവീഥി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, കാർഷിക രംഗം ഇന്ന് വലിയ മാറ്റങ്ങളുടെ പാതയിലാണ്. ആധുനിക യന്ത്രങ്ങൾ, ഡ്രോൺ, സാങ്കേതിക വിദ്യ, അവയ്ക്കായുള്ള സർക്കാർ ധനസഹായ പദ്ധതികൾ എന്നിവ കൃഷിയെ കൂടുതൽ സൗകര്യപ്രദവും കാര്യക്ഷമവും ആക്കുന്നു. സ്മാം, RKVY എന്ന പദ്ധതികളെയും കാർഷിക മേഖലയിലെ ഡ്രോണുകളുടെ പ്രാധാന്യത്തെയും കുറിച്ച് കണ്ണൂർ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി പി രമ്യ സംസാരിക്കുന്നത് കേൾക്കാം. ഇന്ന് ഹരിതവീഥിയിൽ ആദ്യം
1: കർഷകർക്ക് ഗുണമേന്മയുള്ള കാർഷിക യന്ത്രോപകരണങ്ങൾ കുറഞ്ഞ നിരക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്മാം, അതായത് കാർഷിക യന്ത്രോപകരണ ഉപ പദ്ധതി. ജില്ലയിലെ കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗം മുഖേനയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കർഷകർക്ക് 40% മുതൽ 80% വരെ സബ്സിഡികളാണ് കാർഷിക യന്ത്രങ്ങൾ ഈ പദ്ധതി വഴി ലഭ്യമാക്കുന്നത്. പൂർണ്ണമായും ഓൺലൈൻ ആയാണ് നടപ്പിലാക്കുന്നത് എന്നതിനാൽ കർഷകർക്ക് ഓഫീസ് കയറി ഇറങ്ങേണ്ട സാഹചര്യമില്ല. agrimachinery.nic.in എന്ന പോർട്ടൽ വഴി കർഷകർ ആദ്യം രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നതിനായി കർഷകൻ്റെ ആധാർ കാർഡ്, പാസ്ബുക്ക്, നികുതി രസീതി, SC/ST വിഭാഗമാണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് എന്നീ രേഖകൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു user ID പാസ്വേഡും ലഭിക്കും. പിന്നീട് ഈ user ID പാസ്വേഡും ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ഏത് മെഷീനാണ് കർഷകന് ആവശ്യമുള്ളത് അതിനപേക്ഷിക്കാവുന്നതാണ്. ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് മുൻ വർഷങ്ങളിൽ മുൻഗണനാ ക്രമത്തിലായിരുന്നു. എന്നാൽ ഈ വർഷം മുതൽ അത് ലോട്ടറി സംവിധാനം വഴിയാണ്. അത് പ്രകാരമുള്ള ആദ്യ ലോട്ടറി വിൻഡോ 2026 July 1 ഓപ്പൺ ആകുന്നതും 2026 August 3 അവസാനിക്കുന്നതുമാണ്. തുടർന്ന് August 4 ഓൺലൈൻ സംവിധാനത്തിലൂടെ തന്നെ തിരഞ്ഞെടുക്കുന്ന ഗുണഭോക്താക്കൾക്ക് അന്ന് തന്നെ ഡീലറെ സെലക്ട് ചെയ്യാൻ അവസരം ലഭിക്കുന്നതാണ്. നിശ്ചിത സമയപരിധിക്കുള്ളിൽ ലഭിക്കുന്ന, അർഹതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന മുഴുവൻ അപേക്ഷകരെയും നറുക്കെടുപ്പിൽ ഉൾപ്പെടുത്തും. അതായത് രജിസ്റ്റർ ചെയ്ത എല്ലാ കർഷകർക്കും മെഷീനറി ലഭിക്കണമെന്നില്ല. ലോട്ടറി സംവിധാനത്തിൽ നറുക്കെടുക്കുന്ന കർഷകർക്ക് മാത്രമേ മെഷീനറി വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. നറുക്കെടുത്ത കർഷകർ പോർട്ടലിൽ അതത് ജില്ലകളിൽ മെഷീനറി വാങ്ങിക്കാൻ കഴിയുന്ന ഗവൺമെൻറ് അപ്രൂവ്ഡ് ഡീലേഴ്സിൻ്റെ വിശദാംശങ്ങൾ കാണാൻ സാധിക്കും. ഡീലേഴ്സിൻ്റെ ഫോൺ നമ്പർ, മെഷീനറി വില വിവരങ്ങൾ എന്നിവ സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. സെലക്ട് ചെയ്ത ഡീലേഴ്സിൻ്റെ പക്കൽ നിന്നും കർഷകർക്ക് മെഷീനറി വാങ്ങിക്കാവുന്നതാണ്. അതിനുശേഷം ഡീലറും കർഷകനും വാങ്ങിയ മെഷീനും കൂടെയുള്ള ഫോട്ടോ ഡീലർ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നു. ആയതിന് മാനുഫാക്ചർ അപ്രൂവൽ ലഭിച്ച ശേഷം ജില്ലയിലെ കൃഷി എഞ്ചിനീയറിംഗ് ഉദ്യോഗസ്ഥർ കർഷകനുമായി ബന്ധപ്പെടുകയും മെഷീനറിയുടെ വിവരങ്ങൾ ഫീൽഡിൽ വന്ന് കൃത്യമാണെന്ന് പരിശോധിക്കുകയും ചെയ്യും. പിന്നീട് ഗവൺമെൻറിൽ നിന്ന് ഫണ്ട് വരുന്ന മുറയ്ക്ക് കർഷകരുടെ അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുകയുമാണ് ചെയ്യുക. ചെറിയ കാർഷിക ഉപകരണങ്ങൾ മുതൽ, അതായത് അർബാന അഥവാ വീൽബാരോ, പ്രയറുകൾ, പമ്പ് സെറ്റ് മുതൽ വലിയ കാർഷിക യന്ത്രങ്ങളായ ട്രാക്ടർ, അതിൻ്റെ അറ്റാച്ച്മെൻറ്സായ റോട്ടവേറ്റർ, KGV, പോസ്റ്റ്

0: ഡിഗ തുടങ്ങിയവയും സബ്സിഡിയുടെ സ്കീം വഴി ലഭ്യമാണ്. ഭക്ഷ്യസംസ്കാര യൂണിറ്റ് അതായത് പ്രോസസ്സിംഗ് യൂണിറ്റ് തുടങ്ങുന്നതിനാവശ്യമായ ഡ്രയറുകൾ, റൈസ് മിൽ, ഓയിൽ മിൽ തുടങ്ങിയ യന്ത്രങ്ങളും ലഭ്യമാണ്. സ്വന്തമായ സ്ഥലമില്ലാത്ത ആളുകൾക്ക് ലീസ് എഗ്രിമെൻ്റ് മുഖേന ആവശ്യമുള്ള യന്ത്രങ്ങൾ വാങ്ങിക്കാവുന്നതാണ്. ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി അപ്രൂവൽ ലഭിച്ച യന്ത്രങ്ങൾ മാത്രമാണ് ഈ പദ്ധതി വഴി ലഭ്യമാക്കുക. ഓൺലൈൻ വൺ ടൈം രജിസ്ട്രേഷൻ ആയതുകൊണ്ട് തന്നെ അതേ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് വരും വർഷങ്ങളിൽ മെഷീനറിക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഒരു വർഷം രണ്ട് കാർഷിക യന്ത്രങ്ങളാണ് ഒരു കർഷകന് വാങ്ങിക്കാൻ സാധിക്കുക. മൂന്ന് വർഷത്തിനുള്ളിൽ ഒരേ മെഷീന് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല. സ്ത്രീകൾക്ക് മുൻഗണനയുണ്ട്. 2 ഹെക്ടർ കൂടുതൽ സ്ഥലമുള്ള കർഷകന് 40% ആണ് സബ്സിഡി ലഭ്യമാക്കുക. കൂടാതെ ചില മെഷീനറീസിന് സബ്സിഡിക്ക് മാക്സിമം ലിമിറ്റ് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പമ്പ് സെറ്റിന് ലഭിക്കുന്ന പരമാവധി സബ്സിഡി 10,000 രൂപയാണ്. അതായത് 20,000 രൂപയുടെ പമ്പ് സെറ്റ് വാങ്ങിയാലും 30,000 രൂപയുടെ പമ്പ് സെറ്റ് ആയാലും 10,000 രൂപ മാത്രമാണ് സബ്സിഡി ലഭിക്കുക. കുറഞ്ഞ യന്ത്രവൽക്കരണമുള്ള പ്രദേശങ്ങളിൽ കർഷക ഗ്രൂപ്പുകൾക്ക് ഫാം മെഷീനറി ബാങ്ക് സ്ഥാപിക്കുവാൻ 30 ലക്ഷം രൂപ വരെയുള്ള പദ്ധതികൾക്ക് പദ്ധതി ചെലവിൻ്റെ 80% പരമാവധി 24 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം ലഭിക്കും. ഫോറസ്റ്റ് റൈറ്റ് ആക്ട് അതായത് FRA കീഴിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് എല്ലാ വിഭാഗങ്ങൾക്കും 90% വരെ സഹായത്തിന് അർഹതയുണ്ട്. 7 വർഷം വരെ പദ്ധതി വഴി വാങ്ങിയ മെഷീനറികൾ വിൽക്കുന്നതിനോ കൈമാറ്റം ചെയ്യാനോ പാടുള്ളതല്ല. 10 ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗ്രൂപ്പുകൾക്ക് ക്രെഡിറ്റ് ലിങ്ക്ഡ് ബാങ്ക് ആൻഡ് സബ്സിഡി പ്രകാരമാണ് ആനുകൂല്യം അനുവദിക്കുക. ഗ്രൂപ്പുകളെ തിരഞ്ഞെടുക്കുന്നത് കളക്ടർ കൺവീനറായുള്ള ജില്ലാതല കമ്മിറ്റിയാണ്. നൂതന ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുക, ഉയർന്ന ഉൽപ്പാദനം ഉറപ്പുവരുത്തുക, ജലത്തിൻ്റെ ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യത്തോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് RKVY PDMC പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ്, ഓരോ തുള്ളിയിലും കൂടുതൽ വിള. ഈ പദ്ധതിയിലൂടെ കർഷകരുടെ കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന സംവിധാനങ്ങൾ അതായത് ഡ്രിപ്പ് സ്പ്രിംഗ്ലർ സംവിധാനം സബ്സിഡിയോടെ സ്ഥാപിക്കാൻ സാധിക്കും. പദ്ധതി പ്രകാരം നിബന്ധനകളോടെ പദ്ധതി ചെലവിൻ്റെ 55% തുക സബ്സിഡിയായി കർഷകർക്ക് ലഭിക്കും. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടുകൂടി ആധാർ, ബാങ്ക് പാസ്ബുക്ക്, നികുതി ചീട്ട്, ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പും കൃഷി എഞ്ചിനീയറിംഗ് ഓഫീസിൽ ലഭ്യമാക്കണം. ജില്ലയിലെ സർക്കാർ അംഗീകൃത ഡീലേഴ്സ് മുഖേനയാണ് പ്രവൃത്തി നടപ്പാക്കേണ്ടത്. മറ്റൊരു നൂതന സംവിധാനമാണ് കൃഷിയിടങ്ങളിലെ ഡ്രോൺ ഉപയോഗം. കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഡ്രോണുകൾ ഉപയോഗം വഴി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും മരുന്ന് തളിക്കൽ, വിളകളുടെ നിരീക്ഷണം, ക്രോപ്പ് മോണിറ്ററിംഗ്, മണ്ണ് പരിശോധന, രോഗനിർണയം, വിത്ത് വിതയ്ക്കൽ, നനയ്ക്കൽ നിയന്ത്രണം അഥവാ ഇറിഗേഷൻ മാനേജ്മെൻറ്റ്, വിളവ് കണക്കാക്കൽ എന്നിവ ഡ്രോൺ വഴി നടത്താൻ സാധിക്കും. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ ജോലി തീർക്കാൻ പറ്റും. മരുന്നുകളുടെയും വെള്ളത്തിൻ്റെയും അനാവശ്യ പാഴാക്കൽ ഒഴിവാക്കുക, കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നത് വഴി ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നിവയൊക്കെയാണ് ഡ്രോൺ ഉപയോഗം മൂലമുള്ള കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രയോജനങ്ങൾ. പദ്ധതികളെ പറ്റിയുള്ള വിശദ വിവരങ്ങൾക്ക് ജില്ലയിൽ കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ബന്ധപ്പെടാവുന്നതാണ്.
1: സ്മാം, RKVY എന്നീ പദ്ധതികളെക്കുറിച്ചും കാർഷിക മേഖലയിലെ ഡ്രോണുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും കണ്ണൂർ കൃഷി വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീമതി PRAMYA സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഹരിതവീഥിയിൽ ഇനി മാലൂർ ശിവപുരം ഇരട്ടേങ്ങൽ എന്ന പ്രദേശത്തെ ശ്രീ NK പത്മനാഭന്റെ കാർഷികാനുഭവങ്ങൾ കേൾക്കാം. നമസ്കാരം പത്മനാഭേട്ടാ.
2: നമസ്കാരം.
1: എത്ര വർഷമായി കൃഷിയിൽ ഇറങ്ങിയിട്ട്?
2: ഞാനൊരു 20 വയസ്സ് മുതൽ തുടങ്ങിയതാ. ഇപ്പൊ 72-ാമത്തെ വയസ്സാണ്.
1: ഓ, 72-ാമത്തെ വയസ്സിൽ എത്തി നിൽക്കുന്നു. 20-ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് അല്ലേ? എന്തൊക്കെ കൃഷികളാണ് ഇപ്പം?
2: നെല്ല്, തെങ്ങ്, റബ്ബർ, കുരുമുളക്, വാഴ, പച്ചക്കറി, ഇതൊക്കെ തന്നെ.
1: പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കാർഷിക വൃത്തിയാണോ?
2: പാരമ്പര്യമായിട്ടുള്ള കിട്ടിയ കാർഷിക വൃത്തിയാണെങ്കിലും കൃഷിയിൽ നിന്ന് എനിക്ക് സാങ്കേതികമായ അറിവുകൾ കാർഷിക സെമിനാറിൽ കൂടിയും ലീഡ്സിൽ കൂടിയും കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ പരമാവധി പ്രയോജനപ്പെടുത്താറുണ്ട്. അത് എനിക്ക് എൻ്റെ കൃഷിയിടത്തിലും കൃഷിയിലും എനിക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സാങ്കേതികമായ അറിവുകൾ അങ്ങനെയും അനുഭവജ്ഞാനം വഴിയും ആയിട്ട് സമന്വയിപ്പിച്ചാണ് ഞാൻ കൃഷി നടത്തിക്കൊണ്ടുവന്നത്. ശരിയായ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ, അതായത് ശാസ്ത്രീയമായി കൃഷി ചെയ്യുമ്പോൾ വലിയ ദോഷമില്ലാത്ത വിളവ് കിട്ടും. അങ്ങനെയാണല്ലോ.
1: അപ്പോൾ എന്താണ് നിങ്ങൾ കൃഷിരീതിയെ പറ്റി ഒന്ന് പറയാമോ?
2: കൃഷിരീതിയെ പറ്റി പറയാൻ, ഫലഭൂയിഷ്ഠമായ ഭൂമിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. വെള്ളക്കെട്ട് നിർമ്മാർജ്ജനം ചെയ്യണം. അങ്ങനെ അതുപോലെ തന്നെ വാഴ കൃഷിയൊക്കെ ആണെങ്കിൽ വരൾച്ചയും പറ്റില്ല. പിന്നെ അസിഡിറ്റി മാറ്റാൻ കുമ്മായം ചേർക്കും, പിന്നെ തൂപ്പ് ചേർക്കും, പിന്നെ രാസവളങ്ങൾ വളരെ കുറച്ച് മാത്രമാണ്, അയാറ് ചേർക്കും. പിന്നെ ഇതിൻ്റെ എഫിഷ്യൻസി ഒക്കെ ഉണ്ടാകുമ്പോൾ ഫീൽഡ് സന്ദർശിച്ചിട്ട് നിർദ്ദേശങ്ങൾ കിട്ടും. അത് പ്രകാരം കൃത്യമായ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്.
1: കൃഷിഭവനിൽ നിന്ന് ഇവിടെ സന്ദർശിക്കാൻ
2: വരാറുണ്ട്. നല്ല കൃഷി ഓഫീസറാണ്. അതുകൊണ്ട് ഒരു വക കൃഷിക്ക് എന്തെങ്കിലും എഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ കിട്ടും. ആ നിർദ്ദേശപ്രകാരം ഞാൻ കൃഷി പരിപാലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൃഷിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതും തുടർന്ന് മുന്നോട്ട് പോകാൻ
1: കഴിയുന്നതും.
2: പ്രോത്സാഹനം അത് തന്നെയാണ്.
1: ഇനിയിപ്പോ വാഴക്കൊല കൊത്തിയിട്ട് വിപണിയിൽ കൊണ്ടു കൊടുത്തിട്ടാണ് വരുന്നത് അല്ലേ?
2: അതെ അതെ.
1: നമ്മളിവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓടി പിടിച്ചിട്ടാണ് പത്മനാഭേട്ടൻ വീട്ടിലെത്തിയിരിക്കുന്നത്. ഇപ്പൊ കൊലകളൊക്കെ വിപണിയിൽ കൊടുത്തോ?
2: കൊടുത്തു.
1: നല്ല വില കിട്ടിയോ?
2: ഇന്ന് 83 കിട്ടിയത്. വില പെട്ടെന്ന് താഴോട്ടേക്ക് ഇറക്കമാണ്.
1: അപ്പൊ എങ്ങനെയാണ് കൊണ്ടുപോയത്?
2: വണ്ടിയിലാണ് കൊണ്ടുപോയത്.
1: അതെയാ?
2: ഓക്കെ.
1: ഇവിടെയാണത്.
2: മഞ്ചേരി കുള്ളൻ എന്ന് പറയുന്ന വാഴയാണ്.
1: മഞ്ചേരി കുള്ളൻ ആണല്ലേ?
2: നല്ല ടേസ്റ്റുള്ള കായാണ്. നല്ല പ്രതിരോധ ശേഷിയുള്ള വാഴയാണ്. പിന്നെ നല്ല കൊലയും കിട്ടും. കായ മുഴുവനായിട്ടും നന്നാവും. മറ്റ് ചില വാഴേന്റെ ഐറ്റം ആണെങ്കിൽ താഴോട്ടുള്ള കായ് നന്നാവില്ല. ഇത് താഴോ വരെയുള്ള കായ് നന്നാ. 5 പടലേ ഉണ്ടാവുമെങ്കിൽ 5 പടലേയും നല്ല കായായിരിക്കും. നല്ല പ്രതിരോധ ശേഷി ഉണ്ടാവും. പിന്നെ പരമാവധി കന്നും കിട്ടും.
1: ഓഹോ. അല്ല, ഇതിനെ ഈ വാഴ 6 കൊണ്ട് മറ്റേ കൊലക്കോ?
2: 6 കൊണ്ട് കൊലക്കയോ 9 കൊണ്ട്. അതായത് ഞാൻ ആഗസ്റ്റ് 6 വെച്ച വാഴയെല്ലാം കൊലയും കൊത്തി കന്നും പിടിച്ചു. അത് 9 കൊണ്ട് ഏകദേശം കൊല കൊത്തി കന്ന് പിരിക്കാനും കൂടി കഴിയുന്നുണ്ട്.
1: ഉണ്ടല്ലേ. അപ്പൊ കന്ന് നിങ്ങൾ ഏത് ഈ കന്ന് തന്നെയാണോ യൂസ് ചെയ്യാറ്?
2: കന്ന് തന്നെ വെക്കാൻ എനിക്ക് നടാനുള്ള സമയമായിട്ടില്ലെങ്കിൽ കന്ന് പുറത്ത് കൊടുക്കും. അന്നേരം വേണ്ടുന്ന നേരം വാങ്ങും. ഇവിടെ VFPCക്കെല്ലാം തൊട്ടപ്പുറം FPOയിലും എല്ലാം കന്ന് വരുത്തുന്നുണ്ട്.
1: വിലക്ക് കൊടുക്കുന്നതാണോ?
2: ആ, വില കൊടുക്കും.
1: അത് എത്ര വില കിട്ടും ഒരു കന്ന്?
2: എനിക്ക് കന്നിന് 20 കിട്ടും. പക്ഷെ ലാഭം ഒന്നും ഉണ്ടല്ല, പണിക്കൂലി മാത്രമേ കിട്ടും. അതായത് 16 VFPCക്ക് FPOയിലും ഇറക്കുന്ന കന്ന് കൊടുക്കും. അക്കാരണത്താൽ അധിക ആളും അവിടെ പോയിട്ട് വാങ്ങും. എൻ്റെത് എങ്ങനെയോ ഭാഗ്യം കൊണ്ട് അടിച്ചു പോകുന്നുണ്ട്.
1: പത്മനാഭേട്ടൻ എവിടുന്നാണ് വാങ്ങാറ്?
2: വാങ്ങാറ് VFPCക്ക് സൊസൈറ്റിയിൽ നിന്നും FPO തൊട്ടാരിപ്പോയിൽ അവിടെ നിന്നൊക്കെയാണ് വാങ്ങല്.
1: അതെയാ?
2: നല്ല കൊലയാണ്. വാഴകൃഷി 1700 വാഴ ഉണ്ട്. അതിപ്പം 170 സ്ഥലം കുറഞ്ഞത് വേണം. കുറെ പാട്ട കൃഷിയാണ്. എനിക്ക് സ്വന്തം സ്ഥലമുണ്ട്, അതിലുണ്ട്. ഇനി കുറെ ഇപ്പം തുടർച്ചയായിട്ട് വെച്ചു. എനിക്ക് സ്വന്തമായിട്ട് 3.5 സ്ഥലമുണ്ട്.
1: അതിൽ ഫുള്ള് വാഴകൃഷിയാണോ?
2: അല്ലല്ല, ഇതിന്റെ മേലെ ഒരു 1.5 റബ്ബറാണ്. ഇത് 1 തെങ്ങും ഇതൊക്കെ ഉള്ളതാണ്. ഇതിപ്പം കുരങ്ങും പൊന്നിയും വന്നതുകൊണ്ട് ഇവിടെ ഒന്നും ചെയ്തുകൂടാ. യാതൊരു പ്രതിരോധം ശരിയാവില്ല. അത്രക്ക് രൂക്ഷമാണ്. പിന്നെ എനിക്ക് 75 വയലുണ്ട്. അത് മുഴുവനായിട്ട് ഇപ്പം വാഴയും പച്ചക്കറിയും ഒക്കെ ആക്കുന്നതാണ്. നെല്ല് ഞാനിപ്പം പാട്ട കൃഷിയാൻ നടക്കില്ല. അവിടെ ടില്ലറൊന്നും വരില്ല. അതുകൊണ്ട്
1: അത് ശരി. അപ്പൊ ഇപ്പൊ നെല്ല് ഇട്ടിട്ടില്ലേ?
2: നെല്ല് 1 വിള ഇട്ടിട്ടില്ല. 2 വിള ആവും. ഇപ്പൊ അധികാളും ചെയ്യുന്നില്ല. 1 വിള.
1: എന്ത് തരം നെല്ലാണ്?
2: നെല്ല് കഴിഞ്ഞ പ്രാവശ്യം ജ്യോതിയാണ് ഉപയോഗിച്ച്. പിന്നെ ജ്യോതി, ഉമ അതൊക്കെയാണ് അധികവും വിത്ത് വരുത്ത്. കൃഷിഭവനിൽ തന്നെയാണ് വിത്ത് വാങ്ങുക.
1: കൃഷിഭവനിൽ തരുന്ന വിത്താണ് നിങ്ങൾ ഇടാറ് അല്ലേ? പച്ചക്കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ?
2: ചെയ്തിട്ടുണ്ട്.
1: എന്തൊക്കെയാണ് ചെയ്തത് പത്മനാട്ടെ?
2: വള്ളരി, വണ്ട, പയറ്, പടവലം, കയ്പ, ചീര, കക്കിരി, ഇളവൻ, മത്തൻ.
1: ഓ, ഇത്രയും ചെയ്തു.
2: വഴുതിന അതൊക്കെ ചെയ്തു.
1: ഇപ്പോഴും വിളവെടുത്ത് കഴിഞ്ഞു അല്ല?
2: അത് വിളവെടുത്ത് കഴിഞ്ഞു. വഴുതിനില് അത്യാവശ്യം വാഴയിലാണ് നട്ടുണ്ട്. വഴുതിനെല്ലാം കണ്ടമാനം ഉണ്ടായിരുന്നു. അത് ഓരോ വാർഡിലും കൊടുക്കുമ്പോൾ വഴുതിന വാങ്ങാനാണ് നടാൻ. എനിക്ക് കുറെ തന്നു. ഞാനും ബുദ്ധിമുട്ടോടെ ഞാൻ നട്ട. എനിക്ക് നന്നായിട്ട് വിളവും കിട്ടിയെ. എല്ലാം വിൽക്കാനും കഴിഞ്ഞു.
1: ശരി. എവിടെ എവിടെ തന്നെയാണ്? മാലൂർ തന്നെയാണ്.
2: വീടുകളിൽ വിറ്റു.
1: വീടുകളിൽ കൊണ്ടുപോയി.
2: വീടുകളിൽ വിറ്റു. വൈകുന്നേരം ആകുമ്പോ കൂലി കൊടുത്താൽ ഒന്നും കിട്ടൂല. മാർജിൻ വലിയ വ്യത്യാസം.
1: മറ്റുള്ള പച്ചക്കറികളൊക്കെ അങ്ങനെ
2: തന്നെയാണ്
1: വീടുകളിൽ അല്ലേ? ആവശ്യമുള്ളവർക്ക്. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾ എന്താണ് വളം എന്താണ് ഉപയോഗിക്കുന്നത്?
2: വളമിടുന്നത് ആദ്യം കുമ്മായി ഇട്ടിളക്കും. പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ജൈവ വളം ഇട്ടിളക്കി എന്നിട്ട് നടും. പിന്നെ വാമ ഉപയോഗിക്കും നടുമ്പോൾ. അത് ഫോസ്ഫറസിനും പിന്നെ വരൾച്ചയെ പ്രതിരോധിക്കാനും ഒക്കെ ആയിട്ട് നല്ല ഇതാണ്. സെമിനാറിലൊക്കെയുള്ള ക്ലാസ്സുകളിൽ കൂടി
1: എല്ലാത്തിനും
2: പോകും. ഞാൻ പരമാവധി എങ്ങനെ പോകും എന്നെ എല്ലാത്തിനും വിളിക്കുകയും ചെയ്യും. അങ്ങനെ പോക്കുണ്ട്.
1: ഇതൊക്കെ പത്മനാഭായിട്ട് ഒറ്റക്കാണോ ചെയ്യാറ്? നിലവൊരുക്കുന്നതും
2: പുറമേന്ന് ആളെ കൂലിക്ക് കൂട്ടും. ഞാൻ 5:00-5:30 ഇവിടുന്ന് ഭക്ഷണമൊക്കെ ശരിയാക്കി തന്ന് കാലത്തെ ഇറങ്ങും. ഞാൻ കാലത്തെ ഇറങ്ങി 10:30 പണി കയറും. കൂടിയ 11 വരെ അത്ര സമയം കൊണ്ട് പണി കയറും.
1: പിന്നെ
2: എനിക്ക് വരുന്നയാളും അങ്ങനെ വരും. നേരത്തെ കയറുകയും ചെയ്യും.
1: ശരി. അപ്പോ ഒറ്റക്കാണ് പണിയൊക്കെ ചെയ്യുന്നത് അല്ലെ, വാഴക്കൊലിയും അതുപോലെ സ്വന്തം വണ്ടി ഉള്ളത് കൊണ്ട് അതില് കൊണ്ടുപോവാ അല്ലെ. പിന്നെ

0: ഈ വാഴയെ നിങ്ങൾ നടുന്ന രീതികളൊന്ന് പറയാമോ?
1: വാഴ നടുന്ന രീതി ആദ്യം പറ്റുമെങ്കിൽ കൊത്തിയിട്ടതിന് ശേഷം തടമെടുത്ത് കുമ്മായോട്ട് ഇളക്കി വെക്കും. ചിലപ്പോൾ മഴ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അന്നേരം കുമ്മായോട്ട് ഇളക്കി വെക്കാം. ചിലപ്പോൾ തടം തട്ടി കന്ന് വെച്ച് ഈ വാമ ഒരു ചെറിയൊരു വീതി സ്ഥലത്ത് പൊട്ടിച്ച് ചേർക്കും. കന്ന് വെച്ചതിന് ശേഷം അതിനുശേഷം ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് കുമ്മായം ചേർക്കും. ആദ്യം കുമ്മായം ചേർക്കാൻ കഴിക്കും, പിന്നെ തൂപ്പിടും. തൂപ്പിട്ട് 1 മാസം എത്തുമ്പോൾ രാസവളം ഇടും. ഒരു 100 30 ദിവസത്തുമ്പോൾ അത്, ചിലപ്പോൾ ഒരു 5 ദിവസം 10 ദിവസമൊക്കെ കൂടിപ്പോവും, അല്ലെങ്കിൽ 30 ദിവസത്തുമ്പോൾ തന്നെ ചെയ്യാനാവും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വളം, 1 2 വളം ഇടുമ്പോഴത്തേക്ക് ഞാൻ ഒരു 200 250 കുമ്മായം ചേർക്കും. കുമ്മായം ഈർപ്പമുള്ള മണ്ണിൽ ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കും. അതല്ലെങ്കിൽ തൂപ്പിട്ട് പൊത്തി കുമ്മായം, അല്ലെങ്കിൽ ഇത് ബാഷ്പീകരിച്ച് നഷ്ടപ്പെട്ടു പോകുന്ന, ഓക്സൈഡ് ആയതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് പൊതയിടുകയോ മണ്ണുമായിട്ട് ഇളക്കി ചേർക്കുകയോ വേണം. അങ്ങനെ ചെയ്യും. 2 മാസം 30 ദിവസത്തുമ്പോൾ തന്നെ വെള്ളമിടും. പിന്നെ ഒരു 10 15 ദിവസത്തുമ്പോഴത്തേക്ക് അയറിടും 100 ഗ്രാം. പിന്നെ ഇതേപോലെ തന്നെ അങ്ങനെ 5 വളം, അതായത് ഇപ്പം ഫോസ്ഫറസ് ഒക്കെ വളരെ കുറവായിട്ട് ചേർക്കുന്നുള്ളൂ. 100 ഗ്രാം ഒന്നാം വളത്തിൻ്റെ കൂടെയും 150 ഗ്രാം മറ്റ് 575 ഫോസ്ഫറസ് ആണ് നമുക്ക് നിർദ്ദേശിച്ചത്. ഇപ്പോൾ കുമ്മായൊക്കെ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് ഫോസ്ഫറസിൻ്റെ അളവ് കുറക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ വാമിടുന്നത് കൊണ്ട് ഫോസ്ഫറസിൻ്റെ ഗുണം വാമിനുണ്ട്. അങ്ങനെ ഫോസ്ഫറസിൻ്റെ അളവ് കൊടുക്കുക. പിന്നെ മറ്റൊന്ന്, ഈ കുമ്മായം ചേർത്ത് കൊണ്ടേയിരിക്കുമ്പോൾ ഫോസ്ഫറസ് നമ്മളെ മണ്ണിൽ തന്നെ ഉണ്ട്, വലിച്ചെടുക്കാനുള്ള കഴിവ് കുറവാണ്. അത് കുമ്മായം ഇട്ടുകൊണ്ടേയിരിക്കുമ്പോൾ വലിച്ചെടുക്കാനുള്ള കഴിവ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഫോസ്ഫറസിൻ്റെ അളവ് കുറക്കാൻ കഴിയുന്നുണ്ട്. രാസവളങ്ങൾ അധികമില്ല, ജൈവവളങ്ങൾ നന്നായിട്ടും കുറച്ച് രാസവളവും. അങ്ങനെയാണ് കൃഷി.
0: കൃഷി
1: നല്ല ഉൽപ്പന്നമാണ്, എല്ലാത്തിനും നല്ല ഡിമാൻഡുണ്ട്. കൊണ്ടുപോയാൽ എടുക്കാനുള്ള
0: വാഴയ്ക്ക് പിണ്ടിപ്പുഴു പോലത്തെ എന്തെങ്കിലും വരാറുണ്ടോ?
1: പിണ്ടിപ്പുഴു വരുന്നതിന് വിവേറിയ 5 മാസം മുതലാണ് ഇരുന്നത്, 4 5 മാസം മുതൽ. അത് അടിക്കവളുകളിൽ ഇതൊഴിച്ച് കൊടുത്താൽ വേറൊരു രാസ കീടനാശിനിയും വേണ്ട. വിവേറിയ മാസേന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് ആദ്യമേ ചെയ്യണം, അടിയിലത്തെ കവളിൽ ആദ്യമേ ചെയ്യണം. വന്നു കഴിഞ്ഞാൽ കെമിക്കൽ ഉപയോഗിക്കേണ്ടി
0: വരും. ഇനിയിപ്പോ മഴക്കാലത്ത് ചെയ്യുന്നുണ്ടോ?
1: മഴക്കാലത്ത് പറമ്പുകളിൽ നമ്മൾ ഗ്രൂപ്പ് കൃഷിയുണ്ട്, ഇവിടെ അടുത്ത് അത് ചെയ്യുന്നുണ്ട്.
0: അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്?
1: അത് അവിടെ എല്ലാ വിത്തും ചെയ്യും. പിന്നെ വെള്ളരി, കക്കിരി, പടവലം, കുമ്പളം, മത്തൻ, ചീര ഇപ്പം ചെയ്യൂല, പിന്നെ മുളക്.
0: അപ്പം അവിടെ വെള്ളം കയറുന്ന സ്ഥലം
1: അല്ലല്ല, പറമ്പാണ്.
0: പറമ്പാണ്. കുതിരാക്കിട്ടു അല്ലേ? പിന്നെ ഇതിനൊക്കെ നിങ്ങൾ വേനൽക്കാലത്ത് എങ്ങനെയാണ് ജലസേചനം എങ്ങനെയാണ്?
1: വേനൽക്കാലത്ത് ആടെ വയലിന്റെ സ്ഥലത്ത് എനിക്ക് ആണി എന്ന് പറയാം, കാനാം ആണിയുണ്ട്. അതിൽ നിന്ന് മുക്കി ഇങ്ങനെ നമ്മൾ മുക്കിയിട്ട്
0: നനച്ചിടലാണ്. പൈപ്പോ അങ്ങനത്തെ ഒന്നുമില്ല?
1: ഇല്ല, അതില്ല. അങ്ങനത്തെ സംവിധാനത്തിനൊന്നും സൗകര്യം ഇല്ല.
0: അതെയോ?
1: അങ്ങനെ
0: റബ്ബർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? കുറെ സ്ഥലത്തുണ്ടോ റബ്ബർ?
1: 1.5 ഏക്കർ.
0: 1.5 ഏക്കർ റബ്ബർ ഉണ്ട്. കുറെ കാലമായോ ഇത് നട്ടിട്ട്?
1: 10 20 വർഷമായിട്ടാക്കി.
0: ഇപ്പോഴും ടാപ്പ് ചെയ്യുന്നുണ്ടോ?
1: ഇപ്പോ ഷെയ്ഡ് കെട്ടിയിട്ടുണ്ട്.
0: മഴക്കാലത്ത് ടാപ്പിംഗ്?
1: നല്ല മഴ ഒഴിവാക്കിയിട്ട്
0: ടാപ്പ് ചെയ്യുന്നുണ്ട്.
1: ചെയ്യും.
0: ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്?
1: അതും ഇപ്പം പുറമേ ഉള്ള ആളാണ്, കൂലിക്കാരനാ.
0: അതെയോ? കൂലിക്കാരനാ ചെയ്യുന്നത് അല്ലേ? അപ്പൊ
1: എന്റെ മകനറിയനോ, അവൻ ചെയ്യുന്നില്ല ഇപ്പൊ.
0: അതെയോ? അങ്ങനെ റബ്ബർ ഷീറ്റ് ആയിട്ടാണ് കൊടുക്കാറ്?
1: ഷീറ്റ് ആയിട്ടാണ് കൊടുക്കുക.
0: ചെറ്റപ്പാല്
1: റാട്ടയുണ്ട് ഇപ്പൊ.
0: ശിവപുരത്താണോ അല്ലെ മാലൂരാണോ കൊടുക്കാറ്?
1: മാലൂര്.
0: മാലൂരാണോ കൊടുക്കാറ്? നല്ല വിലയുണ്ടോ ഇപ്പൊ അതിന്?
1: ഇപ്പോ 250 മേലെയുണ്ട് ഫോറിന്.
0: നിങ്ങൾ
1: വിലയുണ്ട്.
0: ഇത് ഒന്നിക്കൊന്നരാടനാണോ ഇത് ടാപ്പ് ചെയ്യാറ്?
1: 3 ദിവസം കൂടുമ്പോൾ.
0: 3 ദിവസം കൂടുമ്പോൾ ടാപ്പ് ചെയ്യാറ്. പാല് വരാൻ എന്തെങ്കിലും മരുന്ന്?
1: മുന്നേ ആഴ്ചയിൽ ഒരു ടാപ്പിംഗ് ഉണ്ട്, അന്നേരം ചെയ്തിനു. അന്നേരം എത്തിഫോൺ ആഴ്ചയിൽ ഒരു ടാപ്പിംഗ് ചെയ്തു, അതൊന്നും പിന്നെ ചെയ്തിട്ടില്ല.
0: അപ്പൊ റബ്ബർ കൃഷി ലാഭകരാണോ?
1: മോശമൊന്നുമല്ല. ഇപ്പോ വില പറഞ്ഞാൽ
0: അല്ല, ഈ കൂലിക്കാളെ നിർത്തിയിട്ടാകുമ്പോൾ?
1: കൂലിക്കാളെ നിർത്തിയാലും മറ്റേത് ആദായത്തെക്കാളും ഇന്ന് നിലവിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതും പരിചരണം കുറഞ്ഞതുമായ കൃഷി റബ്ബർ തന്നെയാണ്.
0: ഈ റബ്ബറിന്റെ ടാപ്പ് ചെയ്യുന്ന കൂടാതെ ഇവര് പാലെടുത്തിട്ട് വരുന്ന ഒക്കെ ആ കൂലിക്കാരനാണോ?
1: അതെ.
0: എല്ലാം എടുത്തു തരും അല്ലേ? അപ്പൊ എത്ര പൈസ കൊടുക്കണം കൂലി?
1: കൂലി 3.5 രൂപ കൊടുക്കണം ഒരു മരത്തിന്.
0: വേറെന്താ ഉള്ളത്? കവുങ്ങുണ്ടല്ലേ? കവുങ്ങ് ഒരു 75 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? 75 കവുങ്ങില് പിന്നെ എന്ത് തരം കവുങ്ങാണ് വെച്ചിട്ടുള്ളത്?
1: കവുങ്ങ് നാടനാണ്.
0: നാടൻ കവുങ്ങ്, പണ്ടേ ഉള്ള കവുങ്ങാണ് അല്ലേ? അതിപ്പോഴും നല്ല കായ്പുണ്ടോ? അതിന്
1: കായ്പുണ്ട്.
0: അത്
1: കാര്യമായ രോഗങ്ങളില്ല.
0: പക്ഷേ
1: ഇതെല്ലാം ഇപ്പം പറിക്കാൻ ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, 3 പേർക്കുന്ന അവസ്ഥയാണ്.
0: അതാരാണ് പറിക്കുന്നവരാണ്?
1: പറിക്കുന്നത് കൂലിക്കാർ കൊക്കയെല്ലാം കൊണ്ട് കയറിയിട്ടാണ് പറിക്കുക. നാടൻ കിഴങ്ങ് കൊണ്ട് കുറച്ച് ഉയരമുള്ള.
0: ഓക്കെ. അത് അതിനും പൈസ കൊടുക്കണ്ടല്ലേ? തെങ്ങമ്മ കയറാനും കവുങ്ങ് കയറാനും ആളെ കിട്ടുന്നില്ല.
1: 50 രൂപ 60 രൂപയാണ് കൂലി. അതും അവർ

0: എത്ര സമയമുള്ളവർ വരും? പരമാവധി തേങ്ങയെല്ലാം പൂണ്ണ് തീർന്നിട്ടാൻ പോകുന്ന അവർ വരും. ഇനി കിട്ടിയാൽ
1: ബാക്കി കുറഞ്ഞു കൊണ്ടുപോകും അല്ലേ?
0: അതെ, അങ്ങനെയാണ്.
1: ഈ അടയ്ക്കൊക്കെ നിങ്ങൾ ഇവിടെ ഡ്രയർ എന്തെങ്കിലും ഉണ്ടോ ഉണക്കാൻ?
0: അടക്ക ഉണക്കിയത് കുറച്ചുകൂടി ഉണ്ട്, വിരിച്ചിട്ടില്ല.
1: തെങ്ങ് എത്രയുണ്ട്?
0: തെങ്ങ് ഒരു 50 ഓളം തെങ്ങുണ്ട്. കുറെ കൊമ്പ് ചെയ്യലെല്ലാം വന്ന് പോയി.
1: പണ്ടേയുള്ള തെങ്ങ് തന്നെയാണല്ലേ?
0: അതെ അതെ. ഇനി ഇപ്പം പരിചരണം ഇല്ല. തെങ്ങ് ഇന്ന് വെച്ചാൽ നാളെ പന്നി കെട്ടും, അതാണ് അവസ്ഥ. അത്രക്ക് രൂക്ഷമായ പന്നി യാത്രമാണ്. പഞ്ചായത്തിൽ ഇവിടെ ഇപ്പം 4 ഷൂട്ടർമാരുണ്ട്, പിന്നെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നത്. പക്ഷെ കർഷകർക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാടൊന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നില്ല. അതുകൊണ്ടാണ് രൂക്ഷമായ പന്നി ശല്യം. വെടിവെപ്പ് തുടങ്ങിയാൽ ഇപ്പം 100 പന്നിയുണ്ട്, 100 പന്നിനെ വെടിവെക്കണ്ട. ഇടക്കിടക്ക് വെടിവെക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് വരുത്തോ, അതേപോലെ തന്നെ കുരങ്ങും പോകും. പിന്നെ നിയമത്തിൻ്റെ വിഷയങ്ങളുണ്ട്. എങ്കിൽ കൂടിയും കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്ന, പിന്നെ ജനവാസ കേന്ദ്രങ്ങളിലേക്കെല്ലാം ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ ഉപരോധിക്കാൻ ഉള്ള നിയമമെല്ലാം ഉണ്ട്. പഞ്ചായത്തിന് ചെയ്യാമെന്നൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യില്ല. ആകെപ്പാടെ ഒറ്റ ഒരു ദിവസം എന്തോ ഒരു ഉണ്ടായിന്, വേറെ ഒന്നുമില്ല. ഒരു പിന്നെ കാഞ്ഞിലേരി ആറ്റുള്ള ഒരു കർഷകൻ്റെ ആ സ്ഥലത്ത് ഒറ്റ ഒരു ദിവസം പോയിന്.
1: കുരുമുളക് കൃഷി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ പത്മനാവട്ടെ? എന്തിന്റെ മേലെയാണ് ഈ കുരുമുളക് കൃഷി?
0: കുരുമുളക് സാധാരണ മരക്കാലിന്റെ മുളാണ്, പറമ്പത്തുള്ള കാട്ടുമരക്കാലി അതിന്റെ മുളാണ്.
1: അത് എന്ത് തരം കുരുമുളകാണ് ഉള്ളത്?
0: കുരുമുളക് ഇതാണ്, പന്നിയൂര്, കരിമുണ്ട, അങ്ങനെയുള്ള നാടനിപ്പില്ല.
1: ഇതിലേതാണ് നല്ലതായിട്ട് തോന്നിയത്?
0: പന്നിയൂര് നല്ല തെളിച്ചുള്ള സ്ഥലത്ത് പന്നിയൂര് നല്ല വളമാണ്. ഒരു വർഷം ഉണ്ടായാൽ പിറ്റേത്തെ വർഷം നന്നായിട്ടുണ്ടാവില്ല, പിന്നെ ഉണ്ടാവും. കരിമുണ്ട കുറച്ച് തണൽ സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് വളരെ ഈർപ്പമുള്ള സ്ഥലത്തൊക്കെ നന്നാവും. പന്നിയൂരിന് നല്ല തെളിച്ചും കുറച്ച് വരൾച്ചയും ഒക്കെ കിട്ടണം. നല്ല
1: അതിനെന്തെങ്കിലും രോഗങ്ങളെന്തെങ്കിലും വരാറുണ്ടോ?
0: രോഗങ്ങളുണ്ട്, ദുഃഖവാട്ട രോഗം.
1: അതിനെന്താ ചെയ്യാറ്?
0: അതിന് കുമ്മായം വീട്ടിൽ മുണ്ണാകൊക്കെ തുടക്കത്തിൽ ഇടുക എന്നുള്ളതാണ്. അതെല്ലാം കുറച്ച് കുറവാണ്.
1: ശരി,
0: കുരുമുളകിനുള്ള പരിചരണം കുറച്ച് കുറവാണ്.
1: കുറവാണല്ലേ. കുരുമുളക് പറിക്കുന്നൊക്കെ?
0: പറിക്കാനൊന്നും ആളെ കിട്ടൂല, അത്രക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ഉച്ചപ്പണിക്ക്, ഉച്ചപ്പണി കഴിഞ്ഞാൽ 12 മണി വരെ ജസ്റ്റ് രാവിലെ വന്നാൽ 8 മണി മുതൽ അതിന് കൊടുക്കണം 1000 റുപ്യ.
1: ഓ,
0: അതാണ് ഇവിടുത്തെ കൂലി. ഇവിടെ ഇപ്പോൾ 600 റുപ്യ പുരുഷ തൊഴിലാളിക്ക് ഉച്ചപ്പണി കൂലിയുണ്ട്. സ്ത്രീ തൊഴിലാളിക്ക് 400. സ്ത്രീ തൊഴിലാളികളെ കിട്ടൂല. സ്ത്രീ തൊഴിലാളികൾ തൊഴിലുറപ്പിന് മാത്രമേ പോകും, നിവൃത്തിയില്ലാതെ ഘട്ടം ആണ് മറ്റു പണികൾക്ക് വരുന്നത്. അത്രക്ക് ബുദ്ധിമുട്ടാണ് ആളെ കിട്ടാൻ.
1: നെല്ലൊക്കെ നിങ്ങൾ സ്വന്തം ആവശ്യത്തിനാണോ ഉപയോഗിക്കാറ്?
0: സ്വന്തം ആവശ്യത്തിനും ഉപയോഗിക്കും, കുറച്ചൊക്കെ കൊടുക്കും. അധികം മുക്കല്ല.
1: അതെവിടെയാണ്?
0: റിലേഷന് കൊടുക്കും കുറച്ചെല്ലാം. അവര് കുറച്ച് പൈസ ഇല്ല, ഞാൻ ചോദിക്കാണ്ട് തരും.
1: ഇതിന്റെ പുല്ലൊക്കെ എന്താണ് ചെയ്യാറ്?
0: പുല്ല് എനിക്ക് പശു ഉണ്ട്.
1: ഇവിടെ പശു ഉണ്ട്. എത്ര പശു ഉണ്ട്?
0: ഒന്നേ ഉള്ളൂ. ഇപ്പൊ 2 എണ്ണം ഉണ്ട്, ഒന്നിനെ കൊടുത്തു. ഞാൻ പറഞ്ഞില്ലേ
1: അതിന് പാലുണ്ടാവാറുണ്ടോ?
0: ഇപ്പോ ഗർഭിണിയാണത്.
1: ഇപ്പൊ കോഴിയുണ്ടെന്ന് പറഞ്ഞു അല്ലെ? 50 കോഴിയുണ്ട്.
0: 50 മുട്ടക്കോഴിയുണ്ട്.
1: അത് മുട്ടയൊക്കെ എന്താണ് ചെയ്യുന്നത്?
0: മുട്ട വിൽക്കും.
1: എവിടെ?
0: വീടുകളിൽ ഓരോരുത്തർക്കും കൊടുക്കും.
1: കോഴികളെ അടിച്ചു വിടാറുണ്ടോ അല്ലെങ്കിൽ
0: കൂട്ടിൽ തന്നെയാണ്? വലിയ ഫാമാണ്, നമ്മൾ ബ്രോയിലർ കോഴിനെ വളർത്തിയത്. ഈ വെള്ള പൈപ്പ് കയറിയിട്ട് അത് കൊണ്ട് പിന്നെ വണ്ടിക്ക് ഇങ്ങോട്ട് വന്നോടാ, തീറ്റ ഇറക്കാനും കോഴിനെ അങ്ങോട്ട് കയറ്റി പോയാൽ. അത് മുതലാണ് ഞാൻ 8 റുപ്യാണ് വാങ്ങുന്നത്. 9-10 എല്ലാം ഉണ്ട്. ഉള്ളത് മുഴുവൻ വിറ്റുപോകും.
1: അല്ല, പഴയ ഒരു കൃഷിരീതിയും ഇപ്പോഴത്തെ കൃഷിരീതിയും തമ്മിൽ എന്താണ് വ്യത്യാസം തോന്നിയത്?
0: പഴയതും പുതിയതുമായിട്ടുള്ള വ്യത്യാസം പറഞ്ഞാൽ, ഇന്നിപ്പോ ശാസ്ത്രീയമായ കൃഷി പരിപാലിച്ച് പരിചരണം നല്ല പരിചരണത്തോടു കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ കർഷകനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ആദായം അതിൽ നിന്ന് ലഭിക്കും. വലിയ മോശമൊന്നും വരില്ല. പഴയ കൃഷിയിൽ നിന്ന് ഇപ്പം നെല്ലും ബാക്കിയുള്ള ഒക്കെ ആണെങ്കിൽ ചാഞ്ഞ് വീണിട്ടും ഇതൊക്കെ ആയിട്ട് വിളവൊന്നും കിട്ടൂല. പ്രാവ് ഇതൊക്കെ തിന്ന് നഷ്ടപ്പെട്ടു പോകും. ഈ മറ്റേ സങ്കരയിന നെല്ലുകളൊന്നും നിലത്ത് വീഴാത്തതാണ്. പിന്നെ നല്ല വളവും ഉൽപ്പാദനമുള്ള. പിന്നെ പലരും പറയുന്നത്, ചിലരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സങ്കരയിനം നല്ലതല്ല, നാടനാണ് നല്ലത്. പക്ഷേ സങ്കരയിനത്തിൻ്റെ ആയിരിക്കുന്നു അത്ര വലിയ ദോഷമൊന്നും ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല. നല്ല തന്നെ, അതവിടെ ഉള്ള ഏരിയയും നല്ല ശേഷിയുള്ള നെല്ലും നല്ല കരുത്തുള്ള നെല്ലും ഒക്കെയാണ്. അത്ര മോശമല്ല. കൃഷിയെ നമ്മൾ ശരിയായിട്ട് പരിപാലിച്ച് നല്ല പരിചരണത്തോടു കൂടി കൊണ്ടുപോയാൽ കൃഷി മോശമല്ല. ഇപ്പോൾ ഉള്ള പ്രതിബന്ധം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കൂലി ചെലവ്, പിന്നെ കാലാവസ്ഥ, പിന്നെ വെള്ളക്കെട്ട്, പിന്നെ രാസവളങ്ങൾക്കും ജൈവവളങ്ങൾക്കെല്ലാം ഉള്ള മിതമായ വില, പിന്നെ ലഭ്യത കുറവ്. ഇതൊക്കെയാണ് കർഷകൻ അഭിമുഖീകരിക്കുന്ന പ്രധാന വിഷയങ്ങൾ. പിന്നെ വന്യമൃഗശല്യം ഏറ്റവും വലിയ വിഷയം. വന്യമൃഗ ശല്യമാണ്. പിന്നെ ഒന്ന് ഇൻഷൂർ. ഈ ഇൻഷൂർ ആണെങ്കിൽ ഇപ്പം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിന്റെ ഇൻഷൂർ ഉണ്ട്. പക്ഷെ അത് 2 വർഷം കഴിഞ്ഞാലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലെയിം ആകുന്നുള്ളൂ. 2 കൊല്ലം കഴിഞ്ഞു. അപ്പൊ കർഷകന് ഒരു 6 മാസം കൊണ്ടെങ്കിലും നഷ്ടപരിഹാരം കിട്ടണം. പിന്നെ ഒന്ന് ഭാഗികമായിട്ട് നഷ്ടം വരുമ്പോൾ അതിനൊന്നും ഒന്നുമില്ല. അതായത് ഇപ്പം വാഴ പൂർണ്ണമായ നാശത്തിനെ നഷ്ടപരിഹാരമുള്ളൂ. ഇപ്പം പ്രധാനമന്ത്രി ഇൻഷൂറിൽ വരൾച്ചക്ക് ഇതിൽ കാണിക്കുന്ന അത് പ്രകാരം വരൾച്ചക്കൊക്കെ ചെറിയ നഷ്ടപരിഹാരം കിട്ടും. അപ്പോൾ ഇതാണ് ഈ 2 വർഷം കഴിഞ്ഞിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടുന്നത് കർഷകനെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഒരു 6 മാസമെങ്കിലും എത്തുമ്പോഴത്തേക്ക് കർഷകന് നഷ്ടപരിഹാരം കിട്ടണം. പിന്നെ ഭാഗികമായ നഷ്ടത്തിനും നഷ്ടപരിഹാരം കിട്ടണം. അങ്ങനെയാണെങ്കിൽ കർഷകനെ പിടിച്ചു നിൽക്കാൻ അവൻ ഭാരിച്ച കൂലി ചെലവും ഉൽപ്പാദന ചെലവും ഉണ്ട്. പിന്നെ ഉൽപ്പാദന ചെലവിന് ആനുപാതികമായിട്ടുള്ള വിപണിയില്ല, വിലയില്ല, വാങ്ങാനാളില്ല, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വേറെ ഉണ്ട്.
1: അതുകൊണ്ട് പുരസ്കാരങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
0: പുരസ്കാരങ്ങൾ കൃഷിഭവൻ ആദരിച്ചതിന് 2 പ്രാവശ്യം.
1: മികച്ച
0: കർഷകനായിട്ട് കൃഷിയിൽ ഞാൻ സംതൃപ്തനാണ്. ഇനിയും ആവുന്നിടത്തോളം കൃഷി ചെയ്യും. അതായത് വേറെ എന്തിനേക്കാളും ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ആദായത്തിലും ആണ് ഒരു ഒരു സംതൃപ്തിയുണ്ട്. അത് വിറ്റ് കിട്ടുന്ന പൈസക്കെല്ലാം മറ്റേത് പൈസ കിട്ടുന്നതിനേക്കാളും ഒരു സംതൃപ്തി ഉണ്ട്.
1: കൃഷിയിടത്തിൽ പോകുമ്പോൾ നമുക്കൊരു എല്ലാ ടെൻഷനും മറന്ന് ഒരു വേറൊരു ഉന്മേഷം കിട്ടുമല്ലോ.
0: പച്ചക്കറിയിൽ കാര്യമായിട്ട് ചെയ്യുന്നത് ജൈവവളങ്ങൾ തന്നെയാണ്. ശരിയായ രീതിയിൽ ജൈവവളങ്ങളൊക്കെ നന്നായി ചെയ്യുമ്പോൾ കീടരോഗത്തിന് കുറെ പ്രതിരോധമുണ്ട്. വേഗമുള്ള നല്ല വളർച്ചയിൽ ഈ അരിക്കുന്നതും ഇതുമൊക്കെ ആയിട്ടുള്ള കീടങ്ങൾക്ക് കുറേ ശമനം ഉണ്ടാവും. നല്ല വളർച്ച ഉണ്ടെങ്കിൽ അപ്പോൾ കീടനാശിനികളൊക്കെ കുറേ കുറക്കാൻ കഴിയും. പിന്നെ സ്യൂഡോമോണസ് ഉപയോഗിക്കും.
1: അതിലും സ്വന്തമായിട്ട് എന്തെങ്കിലും കീടനാശിനികൾ ഉണ്ടാക്കിയിട്ടുണ്ടോ?
0: സ്വന്തമായിട്ടില്ല. ഈ കൃഷിഭവനിലൊരു ക്ലിനിക് ഉണ്ട്, അവിടെ നിന്ന് ഉണ്ടാക്കിയതൊക്കെ തരുന്നുണ്ട്. കുറച്ച് മുന്നേ വീടുകളിൽ വന്നിട്ടൊക്കെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരെ ചേർത്തിട്ട് ഉണ്ടാക്കലുണ്ട്. ഈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിന് ഹരിത കഷായം പിന്നെ പലതുമായിട്ടും അങ്ങനെ ഉണ്ടാക്കിയിട്ട് കർഷകർക്ക് അത് വീതം വെച്ച് കൊടുക്കലുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ക്ലിനിക്ക് ഇല്ല. ഇപ്പോൾ ക്ലിനിക്ക് വീണ്ടും ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ നോക്കുന്നുണ്ട്. വ്യാഴാഴ്ച വ്യാഴാഴ്ച ആയിട്ട്
1: കുടുംബം
0: കുടുംബം ഭാര്യയും 2 മക്കളും.
1: തേനീച്ച കൃഷി ഉണ്ടോ?
0: ഉണ്ട്, ചെറുതേനീച്ചുണ്ട്.
1: ചെറുതേനീച്ച കുറേ പെട്ടിയുണ്ടോ?
0: 10-18 പെട്ടിയുണ്ട്.
1: എന്താ തേനീച്ചേനെ തേനെടുക്കുന്നത്? നിങ്ങൾ ഒരു കൊല്ലത്തിലൊരിക്കലല്ലേ അത് എടുക്കാറ്? എവിടെയാണ് അതിന്റെ വിപണനമൊക്കെ?
0: വിപണനം ഇങ്ങനെ ആർക്കെങ്കിലും ചോദിച്ചു.
1: നല്ല വിലയില്ലേ ചെറുതേനീച്ച?
0: ചെറുതേനി 2000 രൂപ വിലയുണ്ട് ലിറ്ററിന്.
1: അത് എവിടെയാണ് കൊണ്ടുപോകുന്നത്?
0: അത് ചില കൂട്ടറെല്ലാം അങ്ങോട്ട് നമ്മൾ ചോദിച്ചിട്ട് വേണമെന്ന് ചോദിച്ചാൽ ചില കൂട്ടർ വാങ്ങും.
1: ഇങ്ങോട്ട് വരാറില്ലേ?
0: ഇങ്ങോട്ട് വരാൻ ആവശ്യം ഉണ്ടായാലും വരും, അത്രയാണ്. പിന്നെ വില കൂടുതലായത് കൊണ്ട് ആളുകൾ അത്ര താല്പര്യം എടുക്കുന്നില്ല. ചെറുതേനെ വിറ്റഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
1: വൻതേനീച്ചയുണ്ടോ ഇവിടെ?
0: ഉണ്ട്.
1: വൻതേനീച്ച കുറെ പെട്ടിയുണ്ടോ?
0: ഇല്ല, വൻതേനീച്ചണ്ട്. ഇല്ല,
1: ചെറുതേനീച്ചുണ്ടോ? മുന്നേ ഉണ്ടായിരുന്നു അല്ലേ?
0: ആ, മുന്നേ 10 പെട്ടി ഉണ്ടായിരുന്നു.
1: ഇതിന്റെ തേനൊക്കെ എടുക്കുന്നത് പത്മനാഭട്ടം തന്നെയാണോ?
0: എനക്കത് അത്ര ശീലമില്ല.
1: ആരെടുക്കാറ്?
0: ഒരു ഇവിടെ ഉണ്ട് ഒരു പപ്പൻ പറഞ്ഞിട്ട് ഓനെ വിളിച്ചിട്ട് അടുപ്പിക്കുക.
1: അതെ, അവർക്ക് പൈസ കൊടുക്കണം?
0: ആ, അവർക്ക് പൈസ കൊടുക്കണം.
1: എത്ര പൈസ കൊടുക്കും?
0: പൈസ ഒരിക്കൽ വന്നിട്ട് 1700 രൂപ വാങ്ങി രണ്ടാളോടി വന്നിട്ട്. അത് പിന്നെ കുറച്ച് പെട്ടിയിൽ മാറ്റം ഈശനെ മാറ്റിയിട്ട്.
1: അപ്പൊ ഇത് പത്മനാഭട്ടം ഇങ്ങനെയാകുമ്പം ഇത്രയും പൈസ കൊടുക്കുമ്പോ ലാഭം ഉണ്ടോ?
0: നഷ്ടമൊന്നുമില്ല.
1: ഈ വർഷം എടുത്തു കഴിഞ്ഞോ?
0: ഈ വർഷത്തെ എടുത്തിട്ടില്ല.
1: ഈ തേനീച്ച കൃഷി തുടങ്ങിയിട്ട് കുറയായോ?
0: 3ാമത്തെ വർഷമാണ്.
1: ഓ, അത് ശരി. അപ്പൊ ഈ തേന് ഇതുവരെയുള്ള തേനൊക്കെ
0: കൊറച്ചെല്ലാം പിന്നെ സ്വന്തക്കാർക്കെല്ലാം കൊടുക്കും.
1: പിന്നെ മത്സ്യകൃഷി പരീക്ഷിച്ചില്ലേ?
0: ഇല്ല, മത്സ്യകൃഷി നോക്കിയില്ല,
1: പരീക്ഷിച്ചില്ല.
0: എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ എല്ലാത്തിലും ഇടപെടാൻ എനിക്ക്
1: സമയമില്ല.
0: അതാണ് എല്ലാം മെയ്യാനുള്ള ജോലിയാണ്.
1: അതെ അതെ.
0: അതുകൊണ്ട് അധികം റിസ്ക് എടുത്താൽ പിന്നെ പിറ്റേ നിൽക്കണോ?
1: വയസ്സ് അങ്ങോട്ട് പോവല്ലേ അല്ലേ?
0: അതെ.
1: ഇത്രയും നേരം ആകാശവാണിയോട് തൻ്റെ കാർഷികാനുഭവങ്ങൾ പങ്കുവെച്ച പത്മനാഭേട്ടന് ഇനിയും ഒരുപാട് കാലം ഈ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ആകാശവാണിയുടെ എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്കാരം.
0: നന്ദി, നമസ്കാരം.
2: മാലൂർ ശിവപുരം എരട്ടേങ്ങൽ എന്ന പ്രദേശത്തെ ശ്രീ എൻ കെ പത്മനാഭന്റെ കാർഷികാനുഭവങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇന്നത്തെ ഹരിതവീഥി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം: H. വിനോദ് ബാബു, കൂടെ ശ്രീഷാ മാനൂ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: PM ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കണ്ണൂർ. 2026 ജൂലൈ 24 കമ്പോള വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 27,330 രൂപ, കാഞ്ഞങ്ങാട്ട് 26,000 രൂപ, കാസർഗോഡ് 30,000 രൂപ, തളിപ്പറമ്പ് 27,000 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ 15,400 രൂപ, തലശ്ശേരി 13,000 രൂപ, കാസർഗോഡ് 13,500 രൂപ, തളിപ്പറമ്പ് 14,000 രൂപ, കാഞ്ഞങ്ങാട്ട് 12,000 രൂപ. തേങ്ങപ്പിണ്ണക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 5,200 രൂപ, തലശ്ശേരി 5,400 രൂപ, കാസർഗോഡ് 5,000 രൂപ, തളിപ്പറമ്പ് 5,400 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി 67,500 രൂപ, തളിപ്പറമ്പ് 67,500 രൂപ, കാഞ്ഞങ്ങാട്ട് 67,000 രൂപ, കാസർഗോഡ് 66,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 24,000 രൂപ, കാഞ്ഞങ്ങാട്ട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 40,000 രൂപ, കാഞ്ഞങ്ങാട്ട് 44,500 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,500 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 4,900 രൂപ, തലശ്ശേരി 5,000 രൂപ, തളിപ്പറമ്പ് 4,100 രൂപ, കാഞ്ഞങ്ങാട്ട് 4,200 രൂപ, കാസർഗോഡ് 4,600 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100 കണ്ണൂർ 680 രൂപ, തളിപ്പറമ്പ് 730 രൂപ, തലശ്ശേരി 700 രൂപ. അടയ്ക്കപ്പഴുത്തത് 1,000 തലശ്ശേരി 3,500 രൂപ, കാസർഗോഡ് 4,500 രൂപ. കമ്പോള വില നിലവാരമാണ് ഇതുവരെ കേട്ടത്.

ഒരറിയിപ്പ്. ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ഹരിതവീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ഇന്ന് 8 മണിക്ക് സാഹിത്യരംഗത്തിൽ ഏകാന്തം. വി വി പ്രഭാകരൻ അവതരിപ്പിക്കുന്ന ചെറുകഥ, സജീവൻ വൈക്കത്ത് ചൊല്ലുന്ന കവിത, നിദ്രയും കിനാവും ജീവിതവും ഇർഷാദ് പെരുമ്പടവ് അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം ഇന്ന് 8 മണിക്ക് സാഹിത്യരംഗത്തിൽ.

0: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൺ 2.0 കീഴിൽ 2 ലക്ഷം അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക്സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇരു സഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ചോദ്യപേപ്പർ ചോർച്ച വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്നും ഈ വിഷയത്തിൽ കർശനമായ നിയമം കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി രാജ്യത്തിന് ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇരു സഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്കും മന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി പ്രതിനിധി സംഘവുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സി ജെ പി മുന്നോട്ടുവച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് യു ജി പരീക്ഷാ പേപ്പർ ചോർച്ചയെ തുടർന്ന് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളുടെ പുരോഗതി സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്രത്തോടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയോടും നിർദ്ദേശിച്ച് സുപ്രീംകോടതി. താൽക്കാലിക നടപടികളെ ആശ്രയിക്കുന്നതിന് പകരം പരിഷ്കാരങ്ങൾ വ്യവസ്ഥാപിതമാക്കാൻ സ്വീകരിച്ച നടപടികൾ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കണമെന്നും കോടതി പറഞ്ഞു. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. അയൽ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും രാജ്യസുരക്ഷ സംരക്ഷിക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ തടയാൻ അന്താരാഷ്ട്ര സഹകരണം തേടുന്നുണ്ടെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
2: ഭീകരവാദം തടയാൻ 31 രാജ്യങ്ങളുമായി സഹകരിച്ച് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലോക്സഭയിൽ അറിയിച്ചു. അതേസമയം മെഡിക്കൽ കോളേജുകളുടെയും ഡിഗ്രി പി ജി സീറ്റുകളുടെയും എണ്ണം സർക്കാർ വർദ്ധിപ്പിച്ചതായി ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ലോക്സഭയിൽ അറിയിച്ചു. 2014 മുതൽ ഇതുവരെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം 387 നിന്ന് 844 വർദ്ധിച്ചു. ഇന്ത്യയിൽ ടെലിവിഷൻ റേറ്റിംഗുകൾ നിയന്ത്രിക്കുന്നതിനുള്ള സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ വ്യക്തമാക്കുന്ന ടി വി റേറ്റിംഗ് നയം 2026 സർക്കാർ പുറത്തിറക്കിയത് ായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് രാജ്യസഭയിൽ പറഞ്ഞു. ടി വി റേറ്റിംഗ് സേവനങ്ങൾ നൽകുന്ന ഏജൻസികളുടെ രജിസ്ട്രേഷൻ, പ്രവർത്തനം, ഓഡിറ്റ്, മേൽനോട്ടം എന്നിവയിൽ കൃത്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് ശ്രീ വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ 2026 ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായിയാണ് ബിൽ അവതരിപ്പിച്ചത്. 1971 ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയുന്ന നിയമത്തിൽ കൂടുതൽ ഭേദഗതികൾ വരുത്താനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. പ്രതിപക്ഷ എംപിമാർ ബിൽ അവതരണത്തെ എതിർത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കുട്ടികളിൽ മെച്ചപ്പെട്ട പോഷകാഹാരവും പ്രാഥമിക പരിചരണവും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതിനായി മിഷൻ പോഷൺ 2.0 കീഴിൽ 200,000 അങ്കണവാടികളെ സക്ഷമ അങ്കണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ വനിതാ ശിശു വികസന സഹമന്ത്രി സാവിത്രി ഠാക്കൂറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോഷകാഹാരക്കുറവ് കൂടുതലായി കാണപ്പെടുന്ന ജില്ലകൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മിഷൻ നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബുക്കാറസ്റ്റിൽ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. റൊമാനിയയുടെ തന്ത്രപരമായ സ്ഥാനം, വൈദഗ്ധ്യമുള്ള തൊഴിൽ ശക്തി, യൂറോപ്യൻ യൂണിയനുമായുള്ള ശക്തമായ സംയോജനം എന്നിവ ഇന്ത്യയുടെ വ്യവസായ മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി.
4: ഇന്ത്യ EU ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് മൈൽ സ്റ്റോൺ ഇൻ ഇന്ത്യ EU സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ്. ട്രേഡ് ആൻഡ് ഇക്കോണമിക് കോപ്പറേഷൻ ആർ സെൻട്രൽ ടു ദ കോണ്ടെംപററി പാർട്ട്നർഷിപ്പ് വിത്ത് എ കോമ്പൈൻഡ് മാർക്കറ്റ് ഓഫ് നിയർലി 2 ബില്യൺ പീപ്പിൾ ആൻഡ് എൻ ഇക്കോണമിക് സോൺ ഓഫ് അറൌണ്ട് $25 trillion. ദ ഇന്ത്യ EU FTA ഈസ് എമംഗ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഇക്കോണമിക് പാർട്ട്നർഷിപ്പ് ഇൻ ദ വേൾഡ്.
1: അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽരാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാൻ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തരഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കാൻ നടപടിയെടുക്കാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകിയതായി ഡൽഹി അഡീഷണൽ പോലീസ് കമ്മീഷണർ രാജീവ് രഞ്ജൻ പറഞ്ഞുവെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗമാണ് ഈ വീഡിയോ വ്യാജവും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതുമാണെന്ന് അറിയിച്ചത്. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ രണ്ടാം ദിനത്തിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് പുരുഷന്മാരുടെ 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക് നീന്തലിൽ സെമിഫൈനലിൽ കടന്നു. ഹീറ്റ്സിൽ 25.52 സെക്കൻഡ് സമയം കുറിച്ചാണ് നടരാജ് യോഗ്യത നേടിയത്. സെമിഫൈനൽ പോരാട്ടങ്ങൾ ഇന്ന് രാത്രി നടക്കും. ബഹിരാകാശ വ്യോമയാന പ്രതിരോധ വ്യവസായങ്ങളുടെ പ്രധാന ലക്ഷ്യസ്ഥാനമായി കേരളത്തെ വികസിപ്പിക്കുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. കേരളത്തിന്റെ ബഹിരാകാശ വ്യാവസായിക അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനായി തിരുവനന്തപുരത്ത് നടന്ന കൺസൾട്ടേഷൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹിരാകാശ പ്രതിരോധ മേഖലകളിൽ കേരളത്തിനുള്ള വലിയ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800-111-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുകൂടി പങ്കുവയ്ക്കാം. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3215 റെയിൽവേ സ്റ്റേഷനുകളിലും 13409 പാസഞ്ചർ കോച്ചുകളിലും CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ CCTV സംവിധാനമൊരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച രണ്ടാം റൌണ്ട് ചർച്ച പൂർത്തിയായി. വ്യാപാരത്തിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ, കസ്റ്റംസ് നടപടിക്രമങ്ങൾ, സാമ്പത്തിക സഹകരണം തുടങ്ങിയ വിഷയങ്ങളിലാണ് ചർച്ച നടന്നത്. മാഡ്രിഡ് മേഖലയിലുണ്ടായ കാട്ടുതീയെ തുടർന്ന് 10,000-ത്തോളം പേരെ ഒഴിപ്പിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ സ്പെയിൻ സർക്കാർ ഇന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കടുത്ത ഉഷ്ണതരംഗത്തിനിടെ കാട്ടുതീ നിയന്ത്രണാതീതമായി പടർന്നതിനെ തുടർന്നാണ് സമീപ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയും റൊമാനിയയും തമ്മിലുള്ള സാമ്പത്തിക നിക്ഷേപ ബന്ധങ്ങൾ വികസിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. നാളെ വീണ്ടും ചർച്ച. മിഷൻ പോഷൻ 2.0 കീഴിൽ 200,000 അംഗണവാടികളെ സക്ഷമ അംഗണവാടികളായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ. ബഹിരാകാശ പ്രതിരോധ മേഖലകളിലെ വലിയ സാധ്യതകൾ കേരളം പ്രയോജനപ്പെടുത്തുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ശ്രീഹരി നടരാജ് ബാക്ക്സ്ട്രോക്ക് നീന്തൽ സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
0: ആകാശവാണി കണ്ണൂർ ചലച്ചിത്ര ഗാനങ്ങൾ.

മഴനിലാവ് എന്ന പടത്തിലെ ജാനകി പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. പൂവച്ചൽ ഖാദറിൻ്റെ രചന, രവീന്ദ്രൻ്റെ സംഗീതം. അടുത്ത ഗാനം ചിത്ര പാടുന്നു. ചിത്രം മഴമുകിൽ പോലെ. കൂത്താട്ടുകുളം ശശിയുടെ വരികൾ, നൂറനാട് കൃഷ്ണൻകുട്ടിയുടെ സംഗീതം.

മഴമുകിൽ പോലെ എന്ന പടത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം ദിവ്യ എസ് മേനോൻ പാടുന്നു, ചിത്രം മഴയത്ത്. ശിവദാസ് പുറമേരിയുടെ വരികൾ, ഗോപി സുന്ദറിൻ്റെ ഈണം.

മഴവില്ലിൻ അറ്റം വരെ എന്ന പടത്തിൽ ദീപാങ്കുരൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ദീപാങ്കുരൻ്റെ സംഗീതം. ഒരു ഗാനം കൂടി യേശുദാസ് പാടുന്നു, ചിത്രം മഴയത്ത് മുൻപേ. കൈതപ്രത്തിൻ്റെ വരികൾ രവീന്ദ്രൻ്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി കണ്ണൂർ സാഹിത്യരംഗം. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടിയിൽ
2: ഈ പ്രായത്തിലും ഓർമ്മകൾ മങ്ങാതെ മായാതെ
3: സൂര്യനും ചന്ദ്രനും പേടിച്ചു മടിച്ചു അവിടെ
4: നടുമുറിയിലെയും സിറ്റ് ഔട്ടിലെയും വെളിച്ചം വീണതിനെ തുടർന്ന് ഞാൻ വാതിലിൽ.
1: വി വി പ്രഭാകരൻ, ഇർഷാദ് പെരുമ്പടവ് എന്നിവർ അവതരിപ്പിക്കുന്ന ചെറുകഥകളും സജീവൻ വൈക്കത്ത് ചൊല്ലുന്ന കവിതയും കേൾക്കാം. ചെറുകഥയോടെ തുടങ്ങാം. വിദേശത്ത് മക്കൾ സ്വപ്നങ്ങൾ പണിയുമ്പോൾ നാട്ടിൽ മാതാപിതാക്കൾ പ്രതീക്ഷകൾ പണിയുകയാണ്. അവർക്കായുള്ള കാത്തിരിപ്പിന്റെ നിശബ്ദ വേദന പറയുന്ന കഥ. ഏകാന്തം. കഥ പറയുന്നു വി വി പ്രഭാകരൻ.
2: ഗാന്ധിജയന്തിയുടെ തലേന്ന് അന്ന് വയോജന ദിനവുമായിരുന്നു. ആ രണ്ട് വിശിഷ്ട ദിനങ്ങളുടെയും സാന്ദ്രമായ ചിന്തകളിൽ മുഴുകി പൂമുഖത്തെ ചാരുകസേരയിൽ ബാലകൃഷ്ണ മാഷ് കണ്ണടച്ച് കിടക്കവെയാണ് സീനിയർ സിറ്റിസൺസ് ഫോറം ഭാരവാഹികളായ റിട്ടയർഡ് RDO പൂവനാട്ട് കുഞ്ഞിരാമക്കുറുപ്പും പ്രൊഫസർ KM അബ്ദുറഹിമാനും മാളിയേക്കൽ ഗ്രേസി ടീച്ചറും മറ്റും വന്നത്. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ അരുണ ഓടി വന്ന് ഗേറ്റ് തുറന്നുകൊടുത്തു. 10-12 പേരടങ്ങിയ വയോജന കൂട്ടത്തെ കണ്ട് അവൾ ഭവ്യതയോടെ ഒതുങ്ങി നിന്നു. ഏറെ നാൾ കൂടിയാണ് ബാലകൃഷ്ണൻ മാഷനും ഭാഗീരഥി ടീച്ചർക്കും ഒരുപറ്റം മനുഷ്യരെ നേരിൽ കാണാൻ കഴിഞ്ഞത്. ഇരുവരുടെയും ഉള്ളം കുളിർത്ത നിമിഷങ്ങൾ. കുറേ നേരം അന്യോന്യം ഉള്ളു തുറന്ന് സംസാരിച്ചപ്പോൾ എല്ലാവർക്കും സമയം പോയതറിഞ്ഞതേയില്ല. അരുണ അവർക്ക് ചായയും പലഹാരങ്ങളും നൽകി ഹൃദ്യമായി സൽക്കരിച്ചു. സംഘം യാത്ര പറഞ്ഞിറങ്ങിയ ശേഷം മാഷ് വീണ്ടും MT ജീവചരിത്രം കയ്യിലെടുത്തു. പിന്നെ വെയിൽ ചായുവോളം വായനയിൽ ആണ്ടിറങ്ങി. കണ്ണുകൾ ചെറുതായി വേദനിച്ചപ്പോഴാണ് പുസ്തകം അടച്ചുവെച്ചത്. പോക്കുവെയിലിൻ്റെ പൊൻവെട്ടം നിറഞ്ഞ നീണ്ടു വിശാലമായ മുറ്റത്തേക്ക് മെഴിനട്ട് ഓരോരോ ഓർമ്മകളിലൂടെ ഒഴുകി നീങ്ങവേ എപ്പോഴോ അറിയാതെ മയങ്ങിപ്പോയി. മാഷ് ഇപ്പോൾ കുറച്ചധികം ക്ഷീണിതനാണ്. അടുത്ത കാലത്തായി പൂമുഖത്തെ ചാരുകസേരയിലാണ് അധികവും സമയം ചെലവഴിക്കുന്നത്. വാർദ്ധക്യത്തിൻ്റെ അവശതകൾ പെരുകി വരുന്നു. എല്ലാറ്റിനും അരുണയാണ് തുണ. മിടുക്കി, പ്രസരിപ്പും പ്രസാദാത്മകതയുമുള്ളവൾ, നല്ല കാര്യഗ്രഹണശേഷിയും പക്വതയും. ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേയില്ല, എല്ലാം അറിഞ്ഞു ചെയ്യും. പെൺമക്കളില്ലാത്ത മാഷിനും ഭാഗീരഥി അമ്മയ്ക്കും അവൾ സ്വന്തം മകളെപ്പോലെയാണ്. അരുണേയെന്ന് അവർ വാത്സല്യപൂർവ്വം വിളിക്കുമ്പോഴേക്കും സ്നേഹാർദ്രമായ ശബ്ദത്തിൽ വിളി കേട്ടുകൊണ്ട് അവൾ ഓടിയെത്തും. മാഷുടെയും ഭാഗീരഥി അമ്മയുടെയും സകല കാര്യങ്ങളും അവൾ നോക്കും. പിന്നെ അടുക്കളയും ഭംഗിയായി കൈകാര്യം ചെയ്യും. കൈപുണ്യമുള്ളവൾ. എന്തു പാചകം ചെയ്താലും അത് രുചികരമാണ്. നല്ല ഐശ്വര്യമുള്ളവൾ. അനാഥയായ അവൾ ഒരുപക്ഷെ ഏതെങ്കിലും ഭേദപ്പെട്ട കുടുംബത്തിൽ പിറന്നവളാകാം. ഉള്ളിൻ്റെ ഉള്ളിൽ അവളും അജ്ഞാത വേദനകൾ ഒളിപ്പിച്ചു കഴിയുകയാവാം. അച്ഛനും അമ്മയും ആരെന്നറിയാതെ നിറങ്ങളും സ്വപ്നങ്ങളും

പ്രതീക്ഷയും മോഹങ്ങളുമില്ലാതെ. പാവം പെൺകുട്ടി, വാസ്തവത്തിൽ ഇവൾ തൻ്റെയും ഭാഗീരഥിയുടെയും മകളായി പിറക്കേണ്ടവളായിരുന്നു. മാഷിൻ്റെ മനസ്സ് അങ്ങനെയൊക്കെ ആലോചിച്ച് ഒടുവിൽ ഉള്ളിൽ എന്തെന്നില്ലാത്ത സങ്കടം കിനിഞ്ഞു വന്നപ്പോൾ വെറുതെ കണ്ണടച്ച് കിടന്നതായിരുന്നു. ഓർമ്മകളിലൂടെ ചിന്തകളിലൂടെ അങ്ങനെ തുഴഞ്ഞു തുഴഞ്ഞു വാർദ്ധക്യത്തിൻ്റെ അവശതകൾ തളർത്തിയിട്ടും മാഷ് ഒരിക്കലും തൻ്റെ സ്ഥായിയായ പ്രസന്നഭാവം കൈവടിഞ്ഞിട്ടില്ല. എല്ലാം ഉള്ളിലൊതുക്കി ശാന്തമായ ഒരു തടാകം പോലെ. ഈ പ്രായത്തിലും ഓർമ്മകൾ മങ്ങാതെ മായാതെ മനസ്സിന് എന്നും കാരിരുമ്പിൻ്റെ കരുത്തായിരുന്നു. ഏത് കൊടുങ്കാറ്റിലും വീഴാത്ത വൻമരം പോലെ. ബാലകൃഷ്ണൻ മാഷ് ഒരു സംഭവമാണെന്നാണ് നാട്ടുകാർ പറയാറ്. അത് വാസ്തവമാണ് താനും. എത്രമേൽ സംഭവ ബഹുലമാണ് ആ ജീവിതം. മാഷിൻ്റെ സമപ്രായക്കാരായി ഗ്രാമത്തിൽ ഇപ്പോൾ ആരും ജീവിച്ചിരിപ്പില്ല. പ്രിയമിത്രങ്ങളെല്ലാം ഓരോരുത്തരായി അരങ്ങൊഴിഞ്ഞു കഴിഞ്ഞു. ഗ്രാമത്തിൻ്റെ അക്ഷരഗോപുരമായ മാഷ് സേവനത്തിൻ്റെ ദീർഘ സംവത്സരങ്ങളിലൂടെ തലമുറകൾക്കാണ് വിദ്യയുടെ വെളിച്ചം പകർന്നു കൊടുത്തത്. നാടെമ്പാടുമായി വ്യാപിച്ചു കിടക്കുന്ന അതിവിപുലമായ ശിഷ്യഗണം, പിൽക്കാലത്ത് പ്രഗത്ഭരായി മാറിയ ഒരുപാട് ശിഷ്യരുടെ സ്നേഹനിധിയായ ഗുരുനാഥൻ, അവരിൽ പൊതുജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പെട്ടവരുണ്ട്. അറിവിൻ്റെ അക്ഷയഖനിയായ മാഷിനെ നാട്ടുകാർ ഒന്നടങ്കം തങ്ങളുടെ സ്വകാര്യ അഹങ്കാരമായി നെഞ്ചോട് ചേർത്ത് വെക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരേ സമയം എത്രയെത്ര മണ്ഡലങ്ങളിലാണ് അദ്ദേഹം ഒരുപോലെ പ്രശോഭിച്ചത്? ദേശീയ പുരസ്കാരം നേടിയ മാതൃകാ അധ്യാപകൻ, കേൾവി കേട്ട കർഷകൻ, കലയെയും സാഹിത്യത്തെയും ഹൃദയത്തിലേറ്റിയ സഹൃദയൻ, നാടാകെ നന്മയുടെ പ്രകാശം പ്രസരിപ്പിച്ച സാംസ്കാരിക പ്രവർത്തകൻ, ഗ്രന്ഥശാലാ പ്രസ്ഥാനം, സാക്ഷരതാ പ്രവർത്തനം, അധ്യാപക സംഘടനാ നേതൃത്വം, കലാ സാംസ്കാരിക സംഘടനകളുടെയും വയോജന കൂട്ടായ്മയുടെയും സാരഥ്യം, അങ്ങനെ മാഷ് കൈവെക്കാത്ത ഏതു മേഖലയാണുള്ളത്? അവിടങ്ങളിലെല്ലാം ഹൃദയമുദ്രകൾ ചാർത്തി കയ്യൊപ്പ് പതിപ്പിച്ചു. എല്ലാ അർത്ഥത്തിലും നാടിൻ്റെ പ്രകാശഗോപുരം. ധന്യവും സഫലവുമായ ഒരു ജന്മം. അങ്ങനെയുള്ള ബാലകൃഷ്ണൻ മാഷാണ് കുറേ കാലമായി വല്ലാത്തൊരു ഏകാന്തതയിൽ, മൂകതയിൽ, നിസ്സഹായതയിൽ ഇങ്ങനെ വീർപ്പുമുട്ടി സങ്കടങ്ങൾ ഉള്ളിലമർത്തി. സാധാരണഗതിയിൽ തന്നെ ബാധിക്കുന്ന ഒന്നും പുറത്തു കാണിക്കുന്ന പ്രകൃതക്കാരനല്ലെങ്കിലും കുറച്ചു നാളായി എന്തൊക്കെയോ ആധികൾ വന്ന് മാഷനെ വരിഞ്ഞു മുറുക്കുകയാണ്. എന്നിട്ടും മാഷ് ആരോടും പരാതിയോ പരിഭവമോ പറയാതെ എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് നുരയുന്ന വേദനകളെ ഉള്ളിലേക്ക് ആവാഹിച്ച് തങ്ങളിൽ നിന്നും അകന്നുപോയ മക്കൾ, നന്മകൾ മാഞ്ഞുപോയ അവരുടെ സ്നേഹശൂന്യമായ മനസ്സ്, മനുഷ്യബന്ധങ്ങളുടെ ശൈഥില്യം, ജലരേഖയായി മാറുന്ന രക്തബന്ധങ്ങൾ, ആസുരമായ കാലത്തിൻ്റെയും ലോകത്തിൻ്റെയും പോക്ക്, ആത്മവ്യഥകൾ ഓരോന്നും മാഷിനെ തീവ്രമായി മുറിവേൽപ്പിക്കുന്നു. എന്നും രാവിലെ പ്രാതലിനു ശേഷം അരുണയുടെ സഹായത്താൽ പൂമുഖത്തേക്ക്, പിന്നെ ഉച്ചയൂണിന് സമയമാവോളം ചാരുകസേരയിൽ, മലയാളത്തിലും ഇംഗ്ലീഷിലുമുള്ള പത്രങ്ങൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, അവയിലൂടെ സഞ്ചരിച്ച ശേഷം പുസ്തകങ്ങളിലേക്ക്, ഇടവേളകളിൽ റേഡിയോകൾക്കും. സമയത്തിൻ്റെ വില എത്രമാത്രം വലുതാണെന്ന് എല്ലാവരെയും പഠിപ്പിച്ച മാഷിന് ഒരിക്കലും വെറുതെ ഇരിക്കാനാവില്ലല്ലോ. ഒന്നര മണി കഴിയുമ്പോൾ ഉച്ചഭക്ഷണത്തിന് ഡൈനിങ് റൂമിലേക്ക്. ശാരീരിക പ്രയാസങ്ങൾക്കിടയിലും ഭാഗീരഥി അമ്മ മാഷിന് ഭക്ഷണം വിളമ്പിക്കൊടുക്കാൻ ഉത്സാഹിക്കുമ്പോൾ മാഷ് സ്നേഹപൂർവ്വം തടയും. വേണ്ട, വയ്യാത്ത കൈകൊണ്ട് ഭാഗി, നീ ബുദ്ധിമുട്ടേണ്ട, ഇവിടെ അരുണയുണ്ടല്ലോ, അവളെല്ലാം ചെയ്തോളും. കാൽമുട്ടുകൾക്ക് വയ്യായികയുണ്ടെങ്കിലും ഭാഗീരഥി അമ്മ ഒന്നും പുറത്തു കാണിക്കില്ല. മാഷിൻ്റെ നിഴലായി മിടിപ്പായി സ്നേഹം തൂവി തൂവി. ഉച്ചയൂടിന് ശേഷം കിടക്കയിൽ ചായുന്ന പതിവേ മാഷിനില്ല. രാവിലെ ഉറക്കമുണർന്നാൽ പിന്നെ കിടക്കയെ തൊടുന്നത് രാത്രി മാത്രം. ചാരുകസേരയിൽ ആലോചനാ നിമഗ്നനായി കണ്ണടച്ചങ്ങനെ കിടക്കും. അതൊരു സുഖമാണ്. ഇഷ്ടപ്പെട്ട എഴുത്തുകാരായ തകഴിയുടെ, കാരൂരിൻ്റെ, ബഷീറിൻ്റെ, ഉറൂബിൻ്റെ, പൊറ്റക്കാടിൻ്റെ, അന്തർജനത്തിൻ്റെ, എം ടിയുടെ, മലയാറ്റൂരിൻ്റെ, മാധവിക്കുട്ടിയുടെ, പത്മനാഭൻ്റെ ഓരോരോ കഥാപാത്രങ്ങളെക്കുറിച്ച് അങ്ങനെ ഓർത്തോർത്ത് കിടക്കും. എത്രയോ വട്ടം വായിച്ച് ഹൃദിസ്ഥമായ ജീവിതഗന്ധിയായ ആ കഥകളുടെ സൗന്ദര്യവും സൗരഭ്യവും ആസ്വദിച്ച് കിടക്കുമ്പോൾ മാഷ് എന്തെന്നില്ലാത്ത നിർവൃതിയാണ് അനുഭവിക്കുന്നത്.

മാഷിനു മാത്രം തിരിച്ചറിയാവുന്ന ഉദയാസ്തമയങ്ങൾ ഒന്നിനു പിറകെ മറ്റൊന്നായി നിറഭംഗി നഷ്ടപ്പെട്ട ദിനരാത്രങ്ങളിലൂടെ തെന്നിയൊഴുകിക്കൊണ്ട് വെയിൽ മാഞ്ഞ നേരം ഒരു ഈറൻ കാറ്റുവന്ന് കാരുണ്യപൂർവ്വം തൊട്ടുവിളിച്ച നേരത്താണ് മാഷ് ഉണർന്നത്. കണ്ണു തുറന്നു നോക്കുമ്പോൾ ദൂരെ പടിഞ്ഞാറെ കുന്നുംപുറത്തെ മരക്കൂട്ടങ്ങൾക്കപ്പുറത്ത് തുടുത്ത ചെമ്മാനം, ആകാശചെരുവിൽ ചിതറിത്തെറിച്ച മേഘചിത്രങ്ങൾ, വിഷാദഛായ നിറഞ്ഞ ആകാശവിധാനം, ഉള്ളിൽ എന്തെന്നില്ലാത്ത നൊമ്പരമുണർത്തുന്ന ആ കാഴ്ചയിലേക്ക് മിഴിയൂന്നി നിൽക്കെ മാഷുടെ മനസ്സ് മന്ത്രിച്ചു. ഉദയം, പ്രഭാതം, മധ്യാഹ്നം, അപരാഹ്നം, സായാഹ്നം, അവസാനം അസ്തമയം, പിന്നെ എല്ലാം ഇരുട്ടിൽ അമരുന്നു. മനുഷ്യജീവിതവും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ ഈശ്വര. പൊടുന്നനെ അന്തരീക്ഷത്തിന് നിറവ്യത്യാസം വന്ന് ആകെക്കൂടി മാറി മറിഞ്ഞു. ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന വണ്ണം തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരുന്നു. എത്ര പെട്ടെന്നാണ് പ്രകൃതിയുടെ മുഖഭാവം മാറുന്നത്! ആ ഭാവവ്യത്യാസം നോക്കി മാഷ് അത്ഭുതം കൂറി. ഉവ്, ഒരു മഴയുടെ എല്ലാ ലക്ഷണവുമുണ്ട്. എത്ര നാളായി ഒരു വേനൽ മഴ പെയ്തിട്ട്! പെയ്യട്ടെ, തകർത്തു പെയ്യട്ടെ, മനുഷ്യരും മണ്ണും മരങ്ങളുമെല്ലാം അങ്ങനെ കുളിരണിയട്ടെ. എന്നിട്ട് തലചെരിച്ച് ജനാലയിലൂടെ അകത്തേക്ക് നോക്കി നീട്ടി വിളിച്ചു, ഭാഗി, നീ അവിടെ എന്തു ചെയ്യുന്നു? അകത്തുനിന്നും അവർ വിളികേട്ടു, ഓ, ഞാനിവിടെ തന്നെയുണ്ട്. ഇതാ, നീ ഇങ്ങോട്ട് നോക്കിയാട്ടെ, ഇപ്പോൾ മഴ പെയ്ത് തുടങ്ങും. സ്വീകരണമുറിയിൽ മേശക്കരികിൽ ടെലിഫോണിന് സമീപം ചേർന്നിരിക്കുന്ന ഭാഗീരഥി അമ്മയും അന്നേരം ഏതൊക്കെയോ ഓർമ്മകളുടെ ശിഖരങ്ങളിലൂടെ താഴ്വരകളിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. ചിന്താമഗ്നയായി എത്രയോ നേരമായുള്ള ഇരിപ്പ്. കടലുകൾക്കക്കരെ നിന്നും ആകാശങ്ങൾക്കപ്പുറത്തു നിന്നും ഒഴുകിയെത്തുന്ന ടെലിഫോൺ മണിവച്ചക്കായി പ്രതീക്ഷാപൂർവ്വം കാതോർത്ത്. മക്കളിൽ ആരെങ്കിലും ഒരാൾ വിളിക്കുമെന്ന പ്രതീക്ഷയിൽ രാവിലെ മുതൽ. ഇത് പതിവായുള്ള കാത്തിരിപ്പാണ്. ഒടുവിൽ സന്ധ്യ പടികടന്നെത്തുമ്പോൾ നിരാശയോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ ശേഷം ദേഹശുദ്ധി വരുത്തി പടിഞ്ഞാറ്റിയിൽ വിളക്ക് കൊളുത്താനായി നടന്നു നീങ്ങുമ്പോൾ ചിലപ്പോൾ തന്നോട് തന്നെ പറയും, ഒരുപക്ഷെ നാളെ വിളിക്കുമായിരിക്കും. എല്ലാവരും എപ്പോഴും തിരക്കുള്ളവരല്ലേ? തുടരെ തുടരെ ശക്തിയോടെ കാറ്റ് വീശിക്കൊണ്ടിരുന്നു. കാറ്റിൽ കരിയിലകൾ ചുറ്റുപാടും പാറിപ്പറന്നു. തൊട്ടു പിന്നാലെ മഴത്തുള്ളികൾ ചിതറിത്തെറിച്ചു വീണു തുടങ്ങി. മഴയിൽ കുതിർന്ന ഒരു കുളിർകാറ്റ് വന്ന് ഭാഗീരഥി അമ്മയെ തൊട്ടു. അന്നേരം അവർ സന്ധ്യാവന്ദനത്തിനായി എഴുന്നേറ്റ് മെല്ലെ നടന്നു നീങ്ങി. ഒരു ചെറുപുഞ്ചിരിയോടെ മാഷ് തെല്ലുനേരം മഴയുടെ സംഗീതത്തിലും സൗന്ദര്യത്തിലും എഴുന്നേറ്റ് ഇരുന്നു. മഴ കനക്കാൻ തുടങ്ങവേ അരുണവന്ന് മാഷിനെ അകത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നിമിഷമാത്രയിൽ കണ്ണീർ പ്രവാഹം പോലെ ആകാശത്തു നിന്നും ധാരധാരയായി മണ്ണിലേക്ക് മഴത്തുള്ളികൾ വീണുകൊണ്ടിരുന്നു. ഇത്ര നേരവും പോക്കുവിൽ വീണ മുറ്റം നിറയെ എത്ര പെട്ടെന്നാണ് മഴവെള്ളം നിറഞ്ഞത്! പ്രകൃതിയുടെ ഓരോരോ ലീലാവിലാസങ്ങൾ! തുറന്നിട്ട വാതിലിലൂടെ മുറ്റത്താഞ്ഞു പെയ്യുന്ന മഴയിലേക്ക് നോക്കി മാഷ് എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നു. സന്ധ്യ പോയി മറഞ്ഞതോടെ കൂരിയിരുട്ട് പരന്നു. പതിവിലും കട്ടിയുള്ള ഇരുട്ട്. എന്താണെന്നറിയില്ല. അന്നേരം മാഷിൻ്റെ ഹൃദയം പിടഞ്ഞുപോയി. ഗോപികൃഷ്ണനും ഹരികൃഷ്ണനും ബാലചന്ദ്രനും വിനയചന്ദ്രനും ഒരുമിച്ച് ഇനി ഈ വീട്ടിൽ സന്ധിക്കുന്നത് ഒരുപക്ഷെ തൻ്റെ മരണത്തിന് ശേഷമാകാം. അതിനു മുമ്പ് അവരെ കാണാനുള്ള യോഗമില്ലായിരിക്കാം. ഊക്കിൽ പെയ്യുന്ന മഴയ്ക്കൊപ്പം മാഷിൻ്റെ ഉള്ളം ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു. ഓർമ്മകളുടെ തീരങ്ങളിലൂടെ, ഇടവഴികളിലൂടെ, പാടവരമ്പിലൂടെ മനസ്സ് പാഞ്ഞുപോയിക്കൊണ്ടിരുന്നു. പണ്ടൊക്കെ ഓണക്കാലത്ത് നാലുപേരും ഒരുമിച്ച് ലീവിൽ നാട്ടിലെത്തുമായിരുന്നു. അന്നെല്ലാം വീട്ടിൽ ഒരു ഉത്സവം തന്നെയായിരുന്നു. നാലാളും വിവാഹിതരായതോടെ ക്രമേണ ആ പതിവ് നിലച്ചു. പ്രകാശവർഷങ്ങൾക്കപ്പുറത്തെ നക്ഷത്രങ്ങളെപ്പോലെ എല്ലാവരും അകന്നകന്ന്. മഴയ്ക്ക് പിന്നെയും ശക്തി കൂടിക്കൂടി വന്നു. അണപൊട്ടിയൊഴുകിയ ദുഃഖം പോലെ ഒരുപാട് നേരം കഴിഞ്ഞാണ് അത് പെയ്തു തുടങ്ങിയത്. മാഷുടെ മനസ്സിൽ ഒരു കടൽ ഇരമ്പുകയായിരുന്നു അന്നേരം അത്രയും. ഭഗവാനെ, മക്കളെയും അവരുടെ ഭാര്യമാരെയും പേരക്കുട്ടികളെയും കണ്ടിട്ട് എത്ര കാലമായി! വല്ലപ്പോഴും ഒന്ന് വിളിക്കാൻ പോലും സമയമില്ലാത്ത വിധം എല്ലാവരും വല്ലാതെ അങ്ങ് വളർന്നുപോയി. തങ്ങളുടെ നെഞ്ചിലെ ചൂടേറ്റ് വളർന്നവർ, തോളത്തിരുന്നവർ, മടിയിൽ കിടന്നവർ, തൊട്ടിലിൽ കിടന്നാടിയവർ, താരാട്ട് കേട്ട് മയങ്ങിയവർ, കഥ കേട്ടുറങ്ങിയവർ, കൈവിരൽ തുമ്പ് പിടിച്ച് നടന്നവർ, ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളർത്തി വലുതാക്കിയവർ, ജനിച്ചു വളർന്ന വീടും അച്ഛനമ്മമാരുടെ നാടും നാട്ടുകാരും എല്ലാം അവർക്ക് തീർത്തും അന്യമായി. അച്ഛനെയും അമ്മയെയും ഭദ്രമാക്കാൻ

വീടിന് ചുറ്റും കൂറ്റൻ മതിലുകൾ പണിതു. വീടിന്റെ ചുറ്റുവട്ടം മുഴുവൻ CCTV ക്യാമറകൾ ഏർപ്പെടുത്തി. ഒരു ഉറുമ്പിനോ ഈച്ചയ്ക്കോ വീട്ടുപരിസരത്ത് എത്താനാവാത്ത വിധം എല്ലാ ഭാഗവും സുരക്ഷിതമാക്കി. പഴയ ഗേറ്റ് പൊളിച്ച് പകരം പടുകൂറ്റൻ ഗേറ്റ് സ്ഥാപിച്ചു. ഗേറ്റിൻ്റെ രൂപഭാവങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു പൂമ്പാറ്റ പോലും വീട്ടുപറമ്പിലേക്ക് കയറാൻ ധൈര്യപ്പെടില്ല. സുരക്ഷയുടെ കാര്യത്തിൽ അച്ഛനും അമ്മയും ഒട്ടും പ്രയാസപ്പെടാൻ പാടില്ലത്രേ. ഒരു കാലത്ത് ഇടവഴികൾ അതിരിട്ട വീടായിരുന്നു. പടിഞ്ഞാറു ഭാഗത്ത് മാത്രം പൊതുനിരത്ത്, അതും ചെമ്മൺ പാത. തെക്കും വടക്കും കിഴക്കും നീണ്ട ഇടവഴികൾ. കാറ്റിൽ പച്ചിലച്ചാർത്തുകളും വർണ്ണപുഷ്പങ്ങളും തലയാട്ടി നൃത്തം വച്ചിരുന്ന ഇടവഴികൾ. എത്രയോ കാലം ഗ്രാമത്തിൻ്റെ നാഡീഞരമ്പുകളായിരുന്നു ആ ഇടവഴികൾ ഓരോന്നും. ഉച്ചവെയിൽ പതുങ്ങിക്കിടക്കുന്ന നിലാവ് നുറുങ്ങുകളായി വീഴുന്ന പലതരം പച്ചപ്പുകൾ ചമയമണിയിച്ചിരുന്ന നാട്ടുവഴികൾക്ക് എന്തൊരു ഭംഗിയായിരുന്നു. നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന വയൽപ്പരപ്പിനെയും പുഴയുടെ തീരങ്ങളെയും ചുറ്റിവരുന്ന ഇടവഴികളുമായി ബന്ധപ്പെട്ട എത്രയോ ഓർമ്മപ്പെരുക്കങ്ങൾ. അറ്റം കാണാത്ത വയലേല കാലക്രമേണ എങ്ങോ മറഞ്ഞുപോയി. നികത്തപ്പെട്ട പാടശേഖരങ്ങളിൽ നിരനിരയായി വീടുകൾ ഉയർന്നു. ഇടവഴിയോരത്ത് അന്ന് എന്തെല്ലാം മനോഹരമായ പൂച്ചെടികളുണ്ടായിരുന്നു. എത്രയെത്ര ഔഷധ സസ്യങ്ങൾ. ഓണക്കാലത്ത് ഗ്രാമത്തിലെ കുട്ടികൾ മുഴുവൻ പൂപ്പറിക്കാനെത്തുന്നത് ഈ ഇടവഴികളിലായിരുന്നു. ഗ്രാമത്തിലെ എല്ലാ ഇടവഴികളും പിൽക്കാലത്ത് ടാർ റോഡുകൾക്ക് വഴിമാറിയതോടെ ചിത്രം പാടേ മാറി. ഇടവഴികളുടെ ഇരുഭാഗത്തെയും കയ്യാലകൾ മതിലുകളായി പരിണമിച്ചതോടെ ഓരോ വീടും ക്രമേണ ഓരോ തുരുത്തായിത്തീർന്നു. അവ മാറിയ കാലത്തിൻ്റെ മുഖാവരണമണിഞ്ഞു. തലമുറകൾ മാറി വന്നതോടെ ഗ്രാമത്തിനും വലിയ മാറ്റങ്ങൾ കൈവന്നു. ജീവിതത്തിൻ്റെ വേഗതയിൽ, കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ബന്ധങ്ങൾ ഒഴുകിപ്പോയി. മനസ്സുകൾ തമ്മിൽ അകന്നു. ഗ്രാമത്തിൻ്റെ ആത്മാവിനേറ്റ മുറിവുകൾ ഏറ്റവും തലമുതിർന്ന വ്യക്തി എന്ന നിലയിൽ മാഷുടെ ഹൃദയത്തെയാണ് കൂടുതൽ ആഴത്തിൽ കീറി മുറിച്ചത്. മനുഷ്യശബ്ദം കേൾക്കാൻ തോന്നുമ്പോൾ മാഷ് ഇടക്ക് കൊതിയോടെ തൻ്റെ അരുമയായ ട്രാൻസിസ്റ്റർ റേഡിയോ ഓൺ ചെയ്യും. ചാരുകസേരക്കടുത്ത ടീപ്പോയിന്മേൽ അതൊരു നിത്യ സാന്നിധ്യമാണ്. എന്നും അസ്തമയത്തിന് ശേഷം വിളക്ക് കൊളുത്തി സന്ധ്യാനാമം ജപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാഗീരഥിയമ്മ കുറച്ചു നേരം കൂറ്റൻ TV സ്ക്രീനിൽ തെളിയുന്ന സീരിയലുകൾ കണ്ടിരിക്കും. കുടുംബബന്ധങ്ങളുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും കഥകൾക്കായി അവർ പരതി നോക്കും. അത് കഴിഞ്ഞാൽ മാഷിൻ്റെ അരികിൽ വന്നിരിക്കും. പലതും ഓർത്തും പറഞ്ഞും ഇരുവരും കാലത്തിൻ്റെ പടവുകളിലൂടെ മനസ്സുകോർത്ത് അങ്ങനെ നീങ്ങും. ചില സന്ദർഭങ്ങളിൽ വേദനയൂർന്ന ഓർമ്മകൾ വന്നു തൊടുമ്പോൾ മാഷ് ഇടക്ക് അറിയാതെ തേങ്ങിപ്പോവും. അപ്പോൾ ഭാഗീരഥമ്മ പറയും, മക്കളെ ഒന്ന് തൊടാൻ, അവർക്ക് ആഹാരം വിളമ്പിക്കൊടുക്കാൻ, അത് കണ്ടിരിക്കാൻ വല്ലാതെ കൊതിയാവുന്നു. എന്നാലും എൻ്റെ ഈശ്വര, ഞാൻ നൊന്തുപെറ്റ മക്കൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ. അന്നേരം ഭാര്യയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് മാഷ് പറയും, ഭാഗി സാരമില്ല, ജീവിതവും കാലവും ലോകവുമെല്ലാം ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിച്ച് നമുക്ക് സ്വയം സമാധാനിക്കുക, അത്ര തന്നെ. ഇരുവരും അന്യോന്യം ഊന്നുവടികളായി അങ്ങനെ കയ്പും മധുരവും പങ്കുവെച്ച് ഓർമ്മയുടെ തീരങ്ങളിലൂടെ ഓരോ ദിവസവും നടന്നു നീങ്ങും. രാത്രി അത്താഴത്തിനു ശേഷം തെല്ല് വിശ്രമിച്ചിട്ടാണ് മാഷ് എന്നും ഉറങ്ങാൻ കിടക്കുക. അതിനു മുമ്പ് ഡയറി എഴുതുന്ന പതിവുണ്ട്. ഡയറി താളിൽ അവസാനം ഇങ്ങനെ കുറിക്കും, ഇല്ല ഇന്നും ആരും വിളിച്ചില്ല, പാവം ഭാഗി. പകലന്തിയോളം അവൾ വെറുതെ കാത്തിരുന്നു. ഈശ്വര, ഒരു മനുഷ്യജീവിയെയും ഈ ദിവസത്തിലും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ലല്ലോ. ചില ദിവസങ്ങളിൽ രാത്രി കിടക്കയിലേക്ക് ചായുമ്പോൾ സങ്കടം സഹിക്കവയ്യാതെ വിങ്ങിക്കൊണ്ട് ഭാഗീരഥമ്മ പറയും, ദൈവമേ, ഓർക്കുംതോറും ചങ്കു പൊട്ടുന്നു, എന്നാലും ഞങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ. അപ്പോൾ മാഷ് പറയും, ഭാഗി, എന്തായാലും അവർ നമ്മെക്കുറിച്ച് ഓർക്കുന്നില്ലെങ്കിലും നമുക്ക് അവരെ ഓർത്തോർത്ത് അങ്ങനെ കഴിയാം, അതും ഒരു സുഖമല്ലേ. അത് കേൾക്കുമ്പോൾ ഭാഗീരഥി അമ്മ വിതുമ്പി പോവും. നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങും. ഉള്ളം ഉലഞ്ഞുപോയ ഭാഗീരഥിയമ്മയുടെ ഇടറിയ വാക്കുകളിൽ അന്നേരം മാഷും നനഞ്ഞു കുതിരും. ഇരുൾ വന്നു മൂടുന്ന നീണ്ട മൗനത്തിനൊടുവിൽ ഇരുവരും എണ്ണമറ്റ ഓർമ്മകളിലും വ്യസനങ്ങളിലും പുതഞ്ഞ് പുതഞ്ഞ് മൂകമായി കരഞ്ഞുകൊണ്ട്

0: ഇപ്പോഴും. രക്തം വാർന്ന് അമ്മയും പോയി, നിർത്താതെ അടമഴ പെയ്യുന്നുണ്ടിപ്പോഴും. തെക്കേപ്പറമ്പിൽ അസ്ഥിമാടത്തിൽ നിന്ന് ആ ശവം പോലും കൊത്തിപ്പറിപ്പൂ കുറുക്കനും കുറുനരിയും. തെക്കേപ്പറമ്പിൽ അസ്ഥിമാടത്തിൽ നിന്ന് ആ ശവം പോലും കൊത്തിപ്പറിപ്പൂ കുറുക്കനും കുറുനരിയും. അച്ഛൻ്റെ നെഞ്ചിൽ ചവിട്ടി വളർന്നു മഹാനായി. അച്ഛൻ്റെ നെഞ്ചിൽ ചവിട്ടി വളർന്നു മഹാനായി. ഭഗനെപ്പോലെ വിശപ്പുണ്ടായി. മറ്റാർക്കും പതിയെ പതിയെ ഭക്ഷണം കിട്ടാതായി. ഭഗനെപ്പോലെ വിശപ്പുണ്ടായി. മറ്റാർക്കും പതിയെ പതിയെ ഭക്ഷണം കിട്ടാതായി. നിർത്താതെ പെയ്യും മഴയിൽ ആരുമാരും വീടിനപ്പുറം ഇപ്പുറം കാണാതെ കാണാതെ. നിർത്താതെ പെയ്യും മഴയിൽ ആരുമാരും വീടിനപ്പുറം ഇപ്പുറം കാണാതെ കാണാതെ. സൂര്യനും ചന്ദ്രനും പേടിച്ചു മടിച്ചവിടെ എത്താൻ. സൂര്യനും ചന്ദ്രനും പേടിച്ചു മടിച്ചു അവിടെ എത്താൻ. ജാരസന്തതിയാണെന്നറിഞ്ഞിട്ടും രാജാവ് ഒതുക്കിവെച്ചു ആ പരമസത്യം. പോകെ പോകെ വളർന്നു മാനം മുട്ടെ അവനും രഹസ്യവും. ജാരസന്തതിയാണെന്നറിഞ്ഞിട്ടും രാജാവ് ഒതുക്കിവെച്ചു ആ പരമസത്യം. പോകെ പോകെ വളർന്നു മാനം മുട്ടെ അവനും രഹസ്യവും. രണ്ട്. സമാധാനം. നീണ്ട ദാമ്പത്യത്തിനൊടുവിൽ ഒരുപാട് വഴിപാടുകൾക്കപ്പുറം അവൻ പിറന്നു. നീണ്ട ദാമ്പത്യത്തിന് ഒടുവിൽ ഒരുപാട് വഴിപാടുകൾക്കപ്പുറം അവൻ പിറന്നു. ജ്വരം വന്ന് ചാവുമ്പോൾ വെറും രണ്ടു മാസം. ജ്വരം വന്ന് ചാവുമ്പോൾ വെറും രണ്ടു മാസം. സകല ദൈവങ്ങളെയും വീണ്ടും വീണ്ടും മുട്ടി വിളിച്ചു. IVF ഡോണറിൽ നിന്ന് വീണ്ടും ബീജം സ്വീകരിച്ച് പിറന്നു പൊന്നോമന. IVF ഡോണറിൽ നിന്ന് വീണ്ടും ബീജം സ്വീകരിച്ച് പിറന്നു പൊന്നോമന. കയ്യും കാലുമിട്ടടിച്ച് അവൻ കരഞ്ഞപ്പോൾ ചിരിച്ചു ലോകം. കയ്യും കാലുമിട്ടടിച്ച് അവൻ കരഞ്ഞപ്പോൾ ചിരിച്ചു ലോകം.
1: രാജകുമാരന്മാരുടെ ചില പിറവി രഹസ്യങ്ങൾ. സ്വന്തം കവിത ചൊല്ലിയത് സജീവൻ വൈക്കത്ത്. സാഹിത്യരംഗം പരിപാടിയിൽ ഒരു ചെറുകഥ കൂടി കേൾക്കാം.
2: രാത്രി ഏറെ ചെന്ന നേരത്ത് മഞ്ഞുവീഴുന്ന നിരത്തിലൂടെ ഒരു യുവതി തൻ്റെ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് വേച്ചും കിതച്ചും ഓടുകയായിരുന്നു. അത് ഹൗസിംഗ് കോളനിയിലേക്കുള്ള നിരത്തായിരുന്നു.
1: ചില കണ്ടുമുട്ടലുകൾ യാദൃശ്ചികമാകാം, എന്നാൽ അവയിൽ ചിലത് ഒരാളുടെ ജീവിതത്തിൻ്റെ ദിശ തന്നെ മാറ്റിമറിക്കാം. ഭയവും പ്രതീക്ഷയും വിധിയും ഇഴചേരുന്ന അത്തരമൊരു കഥയിലേക്ക്. നിദ്രയും കിനാവും ജീവിതവും. ഈ ചെറുകഥ അവതരിപ്പിക്കുന്നത് ഇർഷാദ് പെരുമ്പടവ്.
2: നിരത്തിൻ്റെ ഇരുപാർശ്വങ്ങളിലും വലുതും ചെറുതുമായ പാർപ്പിടങ്ങൾ, ചിലതിൻ്റെ മുന്നിൽ നക്ഷത്ര വിളക്കുകൾ, പുൽക്കൂടുകൾ. പിറ്റേന്ന് അവർക്കൊക്കെയും ക്രിസ്മസാണ്. യുവതിക്ക് ഓടുന്നതിനിടയിൽ വലതുവശത്തായി തുറന്നിട്ട ഒരു ഗേറ്റ് കാണാനായി. അതുവരെ അങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചതുപോലെ അതിനു മുന്നിൽ യുവതി ഒട്ടുക്ഷീണത്തോടെ ഒരു നിമിഷം നിന്നു. ഒപ്പം ഓടിവന്ന ദിശയിലേക്ക് ഭയത്തോടെ തിരിഞ്ഞു നോക്കുകയും ചെയ്തു. നിരത്തിൻ്റെ അങ്ങേയറ്റത്ത് മഞ്ഞിനൊപ്പം ഇരുട്ട് കൂടിക്കലർന്ന് നിറഞ്ഞു നിന്നു. എങ്കിലും അതിനപ്പുറത്തുനിന്നും തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നവരുടെ വന്യമായ ശബ്ദകോശങ്ങൾ അടുത്തടുത്തേക്ക് വരുന്നുണ്ടെന്ന് യുവതിക്ക് തോന്നി. യുവതി തുറന്നുകിടന്ന ഗേറ്റിലൂടെ തെല്ലും വേഗത കുറക്കാതെ മുന്നിലുള്ള പാർപ്പിടത്തിൻ്റെ മുറ്റത്തേക്ക് കയറി ഗേറ്റ് ചേർത്തടച്ചു. ഒരുപക്ഷെ തുറന്നുകിടക്കുന്നൊരു ഗേറ്റ് അവരും പ്രതീക്ഷിച്ചാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം കഴിഞ്ഞെന്നു വരും. പാർപ്പിടം അടഞ്ഞുകിടക്കുകയായിരുന്നു. സിറ്റൗട്ടിൽ ചുവന്നൊരു നക്ഷത്രം മങ്ങിയ വെളിച്ചം വിതറി തൂങ്ങി നിന്നു. അകത്ത് ഒരു മുറിയിൽ മാത്രം പ്രകാശം തെളിഞ്ഞു നിന്നു. തുടരെ തുടരെ വാതിൽപ്പാളിയിൽ മുട്ടുന്നത് കേട്ടാണ് ഞാൻ ഉണർന്നത്. എൻ്റെ നെഞ്ഞിന്മേൽ അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം തുറന്നുകിടക്കുകയായിരുന്നു. ഞാൻ ഉറങ്ങുവാൻ വേണ്ടി കിടന്നതായിരുന്നില്ല. കട്ടിലിൽ തലയിണ ചുവരിനോട് ചേർത്തുവച്ച് അതിൽ ചാരി വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയായിരുന്നു. അതുവരെ വായനയുടെ ഏതോ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഉറക്കം വന്നെന്നെ ചേർത്തു പിടിച്ചു.

0: വായന പതിവില്ലാത്തതാണ്. എന്നാൽ ജീവിതത്തിൽ ഒറ്റക്കാണെന്ന തോന്നൽ കൂടെ കൂടെ ഉണ്ടാകുമ്പോഴൊക്കെയും ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ അഭയം പ്രാപിക്കും. അത് അകത്ത് എരിയുന്ന തീയെ കെടുപ്പാൻ പോന്നത്ര ശക്തി പകരുന്നതാണ്. ഞാൻ കട്ടിലിൽ നിന്ന് നെടുപടാരമെണീറ്റ് വിശുദ്ധ ഗ്രന്ഥം മേശമേൽ വച്ച് വാതിലിനു നേർക്ക് നടന്നു. വാതിൽപ്പാളിയിൽ അപ്പോഴും മുട്ട് തുടരുന്നുണ്ടായിരുന്നു. പാതിരാവിനോടടുത്ത നേരത്ത് അത് ആരായിരിക്കുമെന്ന് അനുമാനിക്കാൻ എനിക്കായില്ല. ആരുമായിക്കൊള്ളട്ടെ, ചിലപ്പോൾ ഒരു കുട്ടിയോടുള്ള വാത്സല്യത്തോടെ എനിക്കു തരാൻ ക്രിസ്മസ് പപ്പ സമ്മാനവുമായി വന്നതാകാം. നടുമുറിയിലെയും സിറ്റൗട്ടിലെയും വെളിച്ചം വീണതിനെ തുടർന്ന് ഞാൻ വാതിൽ തുറന്നു. മുന്നിൽ ക്ഷീണിച്ച് അവശയായൊരു യുവതി നിന്നു കിതക്കുന്നു. ചുരിദാറാണ് വേഷം, ഷാൾ കണ്ടില്ല. മുടി കെട്ടഴിഞ്ഞ് ചിതറിക്കിടക്കുന്നു. തോളിൽ ഒരു കുഞ്ഞ്, അതിന് കഷ്ടിച്ച് ഒരു വയസ്സ് പ്രായം. അകത്തേക്ക് വന്നോട്ടെ, യുവതി നിരത്തിലേക്ക് തലവെട്ടിച്ച് നോക്കുന്നതിനിടയിൽ ചോദിച്ചു. അങ്ങനെയൊന്ന് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം കൂറി. വന്നോളൂ, ഞാൻ അനുതാപത്തോടെ അവരെ ക്ഷണിച്ചു. നാളെ ക്രിസ്മസാണ്. ഇന്നു രാത്രി പ്രത്യേകിച്ച് ക്രിസ്തുവിനെ ഒരു കാരണവശാലും മറന്നുകൂടാ, ഞാൻ മനസ്സിൽ വിചാരിച്ചു. യുവതി അകത്തു കടന്നപ്പോൾ വാതിൽപ്പാളികൾ ചാരി സിറ്റൗട്ടിലെ ലൈറ്റ് ഓഫ് ചെയ്തു. യുവതി തല്ല് ആശ്വാസത്തോടെ സോഫയിലിരുന്നു. എന്നാൽ അവൾ അപ്പോഴും വിയർക്കുകയും കിതക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞിന് അവരെ പിടികൂടാനായില്ല എന്നു തോന്നുന്നു. എന്നെ തണുപ്പ് ബാധിച്ചിരുന്നെങ്കിലും അവർക്ക് വേണ്ടി ഞാൻ ഫാൻ ഓൺ ചെയ്ത് അവൾ ഇരുന്നതിൻ്റെ എതിർവശത്തായുള്ള കസേരയിൽ ചെന്നിരുന്നു. നിരത്തിലൂടെ ബൂട്ട്സിൻ്റെ മുഴക്കങ്ങൾ പാർപ്പിടത്തെ കേൾപ്പിച്ച് അകന്നു. പിറകത്തന്നെ ഒരു ജിപ്സിയുടെ ഞരക്കവും. അത് കേട്ടപ്പോൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് യുവതി സോഫയിൽ പതുങ്ങും മട്ടിൽ ഇരുന്നു. അതുവരെ എന്താണ് സംഭവിച്ചതെന്ന് യുവതിയോട് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. എന്നാൽ അതിനോടകം തന്നെ യുവതിയുടെ ചുമലിൽ ഉറങ്ങുകയായിരുന്ന കുഞ്ഞ് എണീറ്റ് കരയാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ യുവതി നടുമുറിയാകെയൊന്ന് വീക്ഷിച്ചു. അത് കണ്ടപ്പോൾ അവൾ കുഞ്ഞിന് മുല കൊടുക്കാനായി ഉദ്ദേശിക്കുന്നതായി ഞാൻ ഗ്രഹിച്ചു. എനിക്കത് മനസ്സിലായെന്ന് യുവതിയും. ഞാൻ എണീറ്റ് യുവതിക്ക് മുറി കാട്ടിക്കൊടുത്തു. മുറിയിൽ ലൈറ്റുണ്ടായിരുന്നു. അവിടെ ആ ഒരു മുറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യുവതി കുഞ്ഞിനെ സമാധാനിപ്പിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി. ഞാൻ അലമാര തുറന്ന് മടക്കിവച്ച ഒരു പുതപ്പെടുത്ത് തോളിലിട്ടു. യുവതിക്കും കുഞ്ഞിനുമുള്ളത് കിടക്കയിൽ തന്നെയുണ്ട്. ഞാൻ പുറത്തിറങ്ങി മുറിയുടെ വാതിൽ ചാരി. ഉറക്കം സോഫയിൽ എന്നെ കാത്തുകിടന്നു. കാലത്ത് ഞാൻ എണീറ്റപ്പോൾ മുറിയുടെ വാതിൽ ചാരിത്തന്നെ കിടക്കുകയായിരുന്നു. വെളിയിൽ മഞ്ഞിനെ പറഞ്ഞയക്കാൻ ഒരുങ്ങുന്ന സൂര്യൻ. ഞാൻ മുറിക്കുള്ളിൽ അവരില്ലെന്ന സംശയത്താൽ അതിൻ്റെ വാതിലിനു നേർക്ക് ചെന്നു. ഒരുപക്ഷേ ഉറക്കത്തിനിടയിൽ അവർ വീണ്ടും കടന്നുവന്ന്. ഇല്ല, നിരൂപിച്ചതുപോലെയൊന്നും സംഭവിച്ചില്ല. യുവതി തുറന്നിട്ട ജനാലയുടെ ഒരു പാളിയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. കുഞ്ഞ് കിടക്കയിൽ തല ഒരു വശത്തേക്ക് ചരിച്ച് ഉറങ്ങിക്കിടക്കുന്നു. അവൻ്റെ കുരുന്നു മുഖവും ക്രിസ്തുവിൻ്റേതുപോലെ നിഷ്കളങ്കവും ശാന്തവുമായിരുന്നു. ഞാൻ മുറിയിൽ കടന്നെന്ന് അറിയിക്കാനായി മുരടനക്കി. അത് കേട്ടപ്പോൾ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് യുവതി തിരിഞ്ഞു നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞതായി എനിക്ക് തോന്നി. അതിനാൽ എനിക്ക് അവളോടൊന്നും ചോദിക്കാൻ അന്നേരമായില്ല. എന്നാൽ അവൾ ഒരു ചുഴലികണക്കെ പൊടുന്നനെ വന്നെന്നെ ആശ്ലേഷിച്ചു. അവൾ വിതുമ്പുന്നുണ്ടായിരുന്നു. ഞാൻ സമാധാനിപ്പിക്കാനെന്നോണം അവളുടെ പുറത്ത് ചിതറിക്കിടന്ന മുടിക്കുമേൽ ഉള്ളം കൈ ചേർത്തു. അപ്പോൾ അവൾ പറഞ്ഞു, എന്നെ എങ്ങോട്ടും പറഞ്ഞയക്കരുതേ. ഞാൻ അവളെ ഗാഢമായി ചേർത്തു പിടിച്ചു. ഇല്ല, അങ്ങനെ പറയുവാൻ എന്തുകൊണ്ടോ അപ്പോൾ എനിക്ക് അധികനേരം ആലോചിക്കേണ്ടി വന്നില്ല.
1: നിദ്രയും കിനാവും ജീവിതവും. നിങ്ങൾ കേട്ട ഈ ചെറുകഥ അവതരിപ്പിച്ചത് ഇർഷാദ് പെരുമ്പടവ്. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടി സമാപിക്കുന്നു.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മായാമയൂരം എന്ന പടത്തിൽ യേശുദാസും എസ് ജാനകി

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി ഇന്നലെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സമ്മേളന നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഇരുസഭകളിലും പ്രതിപക്ഷം ബഹളം തുടങ്ങി. ബഹളം തുടർന്നതോടെയാണ് സഭ ഇന്നത്തേക്ക് പിരിഞ്ഞത്. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും സമ്മേളിക്കും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്ന് ന്യൂഡൽഹിയിൽ CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. CJP 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. CJP പ്രതിനിധി സംഘവുമായി നാളെ വീണ്ടും ചർച്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CJP മുന്നോട്ട് വച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി CJP വക്താവ് അശുതോഷ് രംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാളെ രാവിലെ 7 മണിക്ക് കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിക്കുന്നത്. ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ DGP റിപ്പോർട്ട് പ്രകാരമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉത്തരവിൽ അസാധാരണമായി ഒന്നുമില്ലെന്നും അധികാര ദുർവിനിയോഗം ആര് ചെയ്താലും സർക്കാർ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് 4 ദിവസമായി നടന്ന ഓൺലൈൻ ടാക്സി സമരം ഭാഗികമായി അവസാനിപ്പിക്കുകയും സർവീസ് പുനരാരംഭിക്കുകയും ചെയ്തു. തൊഴിലാളികൾ ആവശ്യപ്പെട്ട നിരക്ക് വർധന അംഗീകരിക്കാൻ തയ്യാറായ കേരള സവാരി, റാപ്പിഡോ എന്നീ ആപ്പുകൾ ഉപയോഗിച്ചാണ് ഓൺലൈൻ ടാക്സികൾ ഓടിത്തുടങ്ങിയത്. എന്നാൽ ഊബർ കമ്പനിയുമായുള്ള നിസ്സഹകരണം തുടരാനാണ് തീരുമാനം. KSRTCയിൽ ക്യാൻസർ രോഗികൾക്കായി നടപ്പിലാക്കി വരുന്ന സൌജന്യ യാത്രാ പദ്ധതി നിർത്തലാക്കിയെന്ന തരത്തിലുള്ള പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്ന് KSRTC. സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതിനെ തുടർന്ന് പുതുക്കി നൽകേണ്ട കാർഡുകൾ വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട്. കൂടാതെ യാത്രക്കാർ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്ന സാധുവായ കാർഡുകൾ വഴിയുള്ള സൌജന്യ യാത്ര തടസ്സം കൂടാതെ തുടരുന്നുണ്ടെന്നും KSRTC വ്യക്തമാക്കി. സ്ത്രീത്വത്തെ ഹനിക്കുന്ന വ്യാജ വാർത്തകളും ദൃശ്യങ്ങളും പ്രചരിപ്പിക്കുന്നതിനെതിരെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങൾ നീതി പുലർത്തണമെന്ന് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞൈഷ. പെൺകുട്ടികളെയും സ്ത്രീകളെയും നവമാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാതികൾ വനിതാ കമ്മീഷന് മുന്നിൽ കൂടി വരുന്നതായും കണ്ണൂരിൽ നടന്ന സിറ്റിംഗിന് ശേഷം അവർ പറഞ്ഞു. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്ത പുതിയ ബഹുനില മന്ദിരം അടിയന്തരമായി തുറന്നു നൽകണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി K. മുരളീധരൻ. എല്ലാ ജോലികളും സെപ്റ്റംബർ 30 പൂർത്തിയാക്കി കെട്ടിടം RCCക്ക് കൈമാറണമെന്നാണ് സ്ഥലത്ത് നേരിട്ടെത്തി പരിശോധിച്ച ശേഷം മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയത്. തൃശൂർ പീച്ചിയിലെ വിവിധ പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും അസാധാരണ ശബ്ദവും മുഴക്കവും ഉണ്ടായതിനെ തുടർന്ന് വിള്ളലുകൾ ഉണ്ടായ വീടുകൾ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സന്ദർശിച്ചു. വിള്ളൽ സംഭവിച്ച വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുള്ളതായി ജില്ലാ കളക്ടർ അറിയിച്ചു. തുടർച്ചയായി ചലനം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി പഠിക്കുവാൻ ആവശ്യപ്പെട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. കായിക രംഗത്തെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ കളരി എന്ന പേരിൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാന കായിക വകുപ്പ്. സ്റ്റേഡിയങ്ങൾ, നീന്തൽക്കുളങ്ങൾ, സ്പോർട്സ് ഹോസ്റ്റലുകൾ, ജിംനേഷ്യങ്ങൾ തുടങ്ങിയവയുടെ വികസനം, അറ്റകുറ്റപ്പണി, നവീകരണം എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് ഇന്ന് രാത്രി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. ഉപയോഗം കൂടുതലുള്ള സമയങ്ങളിലായിരിക്കും നിയന്ത്രണം. ഇന്നലെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നില്ലെന്നും KCB അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 331 താഴ്ന്ന 76,059 നിഫ്റ്റി 102 നഷ്ടത്തിൽ 23,700

0: 1967 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 1360 രൂപ താഴ്ന്ന 1,05,840 രൂപയും ഗ്രാമിന് 13,230 രൂപയുമാണ് ഇന്നത്തെ വില. KTDCയുടെ പേരും ലോഗോയും ദുരുപയോഗം ചെയ്ത് തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ഔദ്യോഗിക വെബ്സൈറ്റുമായി സാമ്യമുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടക്കുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. പെരിയ ജവഹർ നവോദയ വിദ്യാലയത്തിൽ 6-ാം ക്ലാസ്സിലേക്ക് നടത്തുന്ന പ്രവേശന പരീക്ഷയുടെ അപേക്ഷ ഈ മാസം 31 വരെ സ്വീകരിക്കും. ജില്ലയിൽ സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്നവരും 2015 May 1 2017 July 31 ഇടയിൽ ജനിച്ചവർക്കും കാസർഗോഡ് ജില്ലയിൽ സ്ഥിര താമസക്കാരായ വിദ്യാർത്ഥികൾക്കും നവോദയ .gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. കള്ളാർ, പനത്തടി, കോടംബേളൂർ, ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി, കിനാനൂർ, കരിന്തളം പഞ്ചായത്തുകളിൽ താമസിക്കുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ധനസഹായത്തിന് അപേക്ഷിക്കാം. വരുമാന പരിധി 2 ലക്ഷം രൂപ. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഭീമനടി, പനത്തടി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0467-2960-1111. SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് പ്രോഗ്രാമിന് ഓൺലൈനായി 31 വരെ അപേക്ഷിക്കാം. യോഗ്യത പ്ലസ് ടു, പ്രായപരിധിയില്ല. സ്കൂൾ അധ്യാപകർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് എന്നിവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 6282-880-2. പന്ന്യന്നൂർ ഗവൺമെന്റ് ITI മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, ഇലക്ട്രീഷ്യൻ എന്നീ 2 വർഷ കോഴ്സുകളിൽ വനിതകൾക്ക് സംവരണം ചെയ്ത ഏതാനും സീറ്റുകളിൽ ഒഴിവുണ്ട്. ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്ത SSLCയോ അതിനു മുകളിലോ യോഗ്യതയുള്ള വനിതകൾക്ക് നാളെ വൈകിട്ട് 5 മണിക്കകം ITIയിൽ നേരിട്ടെത്തി അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0492-3318-650. കണ്ണൂർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസിന്റെ കീഴിലുള്ള തളിപ്പറമ്പിലെ കരിമ്പം ഫാമിൽ ക്യാഷ്വൽ ലേബർ തസ്തികയിൽ 6 ഒഴിവുകളുണ്ട്. തളിപ്പറമ്പ്, കുറുമാത്തൂർ, പന്നിയൂർ വില്ലേജുകളിൽ സ്ഥിര താമസക്കാരും 18-ഉം 41-ഉം ഇടയിൽ പ്രായം കുറഞ്ഞത് 5-ാം ക്ലാസ് യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ തളിപ്പറമ്പ് ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഈ മാസം 30-നുള്ളിൽ നേരിട്ട് ഹാജരായി രേഖാമൂലം അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0462-2209-400. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ 6 ലത്ത് പ്രവർത്തിക്കുന്ന പ്രീ മെട്രിക് ഹോസ്റ്റലിൽ കരാരടിസ്ഥാനത്തിൽ റെസിഡന്റ് ട്യൂട്ടറെ നിയമിക്കുന്നതിന് PSC യോഗ്യതയുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ സിവിൽ സ്റ്റേഷൻ അഡീഷണൽ ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ITDP ഓഫീസിൽ ഈ മാസം 28-ന് 5 മണിക്ക് മുൻപ് അപേക്ഷ ലഭിക്കണം. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ദിവസവേതനടിസ്ഥാനത്തിൽ ECG ടെക്നീഷ്യനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 27-ന് രാവിലെ 10:00 കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രി ഓഫീസിൽ നടക്കും. യോഗ്യത പ്ലസ് ടു, VHSC ആൻഡ് ഓഡിയോമെട്രി ടെക്നീഷ്യൻ. DCVT മുൻപരിചയം അഭികാമ്യം. ഫോൺ നമ്പർ 0462-2117-018. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: The North Gujarat region received a heavy downpour, with Radhanpur in Patan district recording over 9 inches of rainfall and Santalpur witnessing nearly 9 inches. Our correspondent reports Chief Minister Bhupendra Patel and Deputy Chief Minister Harsh Sanghvi are continuously monitoring the flood situation in South Gujarat. A report.
1: Rescue and relief operations are underway on war footing in all the flood-affected districts, including Navsari, Surat and Valsad. In Navsari, joint teams of NDRF, SDRF and Indian Army have evacuated over 14,000 residents from flood-affected areas. In Ahmedabad, Chief Minister Bhupendra Patel inspected heavily affected areas, including Amli and Ghuma, and held a high-level review meeting with Health Minister Rishikesh Patel. The CM directed authorities to clear the waterlogged housing societies at the earliest. Meanwhile, train movement on Western Railway has been severely affected even today due to the waterlogging on Billimura rail section and between Charodi and Viramgam stations. As a precautionary measure, several major train services have been cancelled today. Meanwhile, IMD has predicted widespread heavy rainfall across the state for tomorrow and issued red alert for 7 districts in the state. Aparna Khunt, Akashwani News, Ahmedabad.
0: In Maharashtra, heavy rainfall over the past 2 days has triggered flood-like conditions in several parts of Palghar district, disrupting connectivity in villages across Dahanu, Talasri and Palghar talukas. India Meteorological Department has forecast very heavy rainfall tomorrow in parts of Gujarat, Konkan, Goa, Madhya Maharashtra, Odisha and Rajasthan. Parts of northern states, northeast India, coastal Karnataka, Gangetic, West Bengal and south interior Karnataka are also expected to receive moderate to heavy rainfall tomorrow. Thunderstorms and lightning conditions are expected in the rest of India. In Himachal Pradesh, 13 people were killed after a vehicle they were travelling in was crushed by a massive boulder that fell from a hillside near Kadunala on the Udaipur Killer Road in Himachal Pradesh's tribal district of Lahol Spiti this afternoon. Deputy Commissioner and Chairperson of the District Disaster Management Authority, Lahol Spiti, Kiran Bhadana, said the process of identifying the deceased is currently underway and detailed information will be shared only after official confirmation. President Draupadi Murmu and Vice President C.P. Radhakrishnan have expressed grief over the tragic incident. Union Minister Ravneet Singh has resigned from the ministry. President Draupadi Murmu has accepted his resignation with immediate effect. He was serving as Minister of State for Railways and Food Processing Industries. Benchmark domestic equity indices pared their initial losses and ended 0.43% down today. A report.
2: Sensex dropped by 332 points to end at 76,060, while Nifty slipped 102 points to close at 23,767. In the broader market, on the National Stock Exchange, the Mid-Cap 100 Index lost 0.1% and the Small-Cap 100 Index fell by 0.3%. In the foreign exchange market today, the rupee ended nearly flat at 96 rupees and 56 paise against the US dollar. With Ayushi's report, Arjun Chaudhary for Akashwani News.
0: Global crude oil prices retreated today after surging earlier in the session. Brent crude was trading 3.1% down at $97.58 per barrel in intraday trade. On to sports. In shooting, India's Sayam won the silver medal in the women's 10-meter air pistol event at the ISSF World Cup in Hangzhou, China, opening the country's medal account at the tournament. The 22-year-old shooter scored 243.4 in the final to secure a podium finish against a strong international field. And in the Commonwealth Games in Glasgow, India's Srihari Natraj has advanced to the men's 50-metre backstroke semi-finals on the second day. Natraj clocked 25.52 seconds in the heats to qualify 14th among the 16 semi-finalists. The semi-finals will be held tonight. The world-famous Bahuda Yatra of Lord Jagannath, Lord Balbhadra and Devi Subhadra was celebrated with immense spiritual fervour in the holy city of Puri in Odisha today. Millions of devotees witnessed the sacred return journey of the sibling deities from the Sri Gundicha Temple to the Sri Jagannath Temple amid elaborate security arrangements. And now, before we end the bulletin, the headlines once again. Union Cabinet approves draft bill to set up fast-track courts and stricter punishment in cases of paper leaks and exam malpractices. National Testing Agency terminates 47 officials. Union Ministers J.P. Nadda and Dr. Jitendra Singh meet CJP delegation in New Delhi. Cabinet Committee on Economic Affairs approves new rail lines in Karnataka, Andhra Pradesh, and new chemical park scheme to boost industrial growth. Heavy rains continue to lash several parts of Gujarat, affecting normal life. And in ISSF Shooting World Cup, Sanyam wins silver medal in women's 10-meter air pistol event in China. That is all in the news at 9. Good night.
3: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര കെമിസ്ട്രി അവലോകനം ചെയ്യുന്നത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സന്ധ്യ എസ് എസ്.
4: എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയം കെമിസ്ട്രി പഠനത്തിലേക്ക് മാറുമ്പോൾ കുട്ടികൾ നേരിടുന്ന പരീക്ഷാ പേടിയും സംശയങ്ങളും എങ്ങനെ അതിജീവിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് ഒരു ക്ലാസ് റൂം അനുഭവത്തിൽ നിന്ന് തുടങ്ങാം. ഇമാജിൻ ദാറ്റ് യു ആർ സിറ്റിംഗ് ഇൻ യുവർ പ്ലസ് വൺ കെമിസ്ട്രി ക്ലാസ് റൂം. യുവർ ടീച്ചർ റൈറ്റ്സ് ആൻ ഇക്വേഷൻ ഓൺ ദ ബോർഡ്, ടേൺസ് അറൌണ്ട് ആൻഡ് ആസ്ക് എ ക്വസ്റ്റ്യൻ ഇൻ ഇംഗ്ലീഷ്. ഹു ക്യാൻ ടെൽ മീ വാട്ട് ഹാപ്പൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ്? യു ആക്ച്വലി നോ ദ സയൻറ്റിഫിക് ആൻസർ ഇൻ മലയാളം. നിങ്ങളുടെ മനസ്സിൽ ഉത്തരം വ്യക്തമായി അറിയാം. താപനില കൂടുമ്പോൾ സാന്ദ്രത കുറയും. ബട്ട് ബിക്കോസ് യു ആർ അഫ്രൈഡ് ഓഫ് യുവർ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ ഓർ ഗ്രാമർ മൈറ്റ് ബി റോങ്, യു സ്റ്റേ ഇൻ സൈലൻറ്റ്. റിമെമ്പർ ദാറ്റ് ക്ലാസ് റൂം സൈലൻസ് ഈസ് നോട്ട് എ സൈൻ ഓഫ് വീക്ക്നെസ്, ബട്ട് ഇറ്റ് ഈസ് എ സൈൻ ഓഫ് ഹെസിറ്റേഷൻ. മൂവിംഗ് ഫ്രം ദ കേരള എസ് എസ് എൽ സി മലയാളം മീഡിയം സ്റ്റേറ്റ് സിലബസ് ടു ആൻ ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വൺ കെമിസ്ട്രി ക്ലാസ് ഇസ് എ സിഗ്നിഫിക്കൻ്റ് ജമ്പ്. ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൗ ആർ കെമിസ്ട്രി എക്സാം പേപ്പേഴ്സ് ഇവാലുവേറ്റഡ്. കെമിസ്ട്രി പരീക്ഷകളുടെ മൂല്യനിർണയം എങ്ങനെയാണ് നടക്കുന്നത്? മെനി മലയാളം മീഡിയം സ്റ്റുഡൻസ് തിങ്ക് ദാറ്റ് ടു സ്കോർ എ പ്ലസ് ഇൻ പ്ലസ് വൺ കെമിസ്ട്രി ദേ നീഡ് ടു റൈറ്റ് ലോങ് ഫ്ലുവൻ്റ് ഇംഗ്ലീഷ് എസ്സേസ്. ദിസ് ഇസ് കംപ്ലീറ്റ്ലി റോങ്. ഇൻ സയൻസ് ഇവാലുവേഷൻ എക്സാമിനേഴ്സ് അവാർഡ് മാർക്ക് ഫോർ ദ ഫോളോയിങ്: 1. കറൻറ്റ് കീവേഡ്സ്, ശരിയായ പ്രധാന പദങ്ങൾ. 2. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻസ്, ശരിയായ രാസ സമവാക്യങ്ങൾ. 3. കറക്റ്റ് ന്യൂമറിക്കൽ സ്റ്റെപ്സ് ആൻഡ് യൂണിറ്റ്സ്, ശരിയായ കണക്കുകളും അളവുകളും. 4. ക്ലീൻ ഡയഗ്രാംസ് ആൻഡ് ഗ്രാഫ്സ്, വ്യക്തമായ ചിത്രങ്ങൾ. ലെറ്റ്സ് ലുക്ക് ആൻ എക്സാമ്പിൾ. ഉദാഹരണമായി, ഇഫ് എ ക്വസ്റ്റ്യൻ ആസ്ക് ഡിഫൈൻ മൊളാരിറ്റി, യു ഡോണ്ട് നീഡ് എ പൊയറ്റിക് ഇംഗ്ലീഷ്, യു ജസ്റ്റ് നീഡ് എ കീ സയൻറ്റിഫിക് ഡെഫിനിഷൻ. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 liter ഓഫ് സൊല്യൂഷൻ. ഫോർമുല എം ഇസ് ഈക്വൽ ടു മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റേഴ്സ്. ശരിയായ കീവേഡും ഫോർമുലയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും ലഭിക്കും. ഗ്രാമാറ്റിക്കൽ പെർഫെക്ഷൻ ഈസ് സെക്കൻഡറി, ബട്ട് സയൻറ്റിഫിക് ആക്യുറസി ഈസ് പ്രൈമറി. ഇനി ഇതിലേക്ക് എത്തിച്ചേരാനുള്ള 3 പ്രായോഗിക പഠന വഴികൾ എന്താണെന്ന് നോക്കാം. ഹിയർ ആർ 3 പവർ ഹാക്സ് യു ക്യാൻ സ്റ്റാർട്ട് യൂസിംഗ് അറ്റ് ഹോം ഫ്രം ടുഡേ ടു ബ്രിഡ്ജ് ദ മലയാളം ഗ്യാപ് ഫാസ്റ്റ്ലി. സ്റ്റെപ്പ് 1, യൂസ് ദ 3 കീവേഡ് റൂൾ ഫോർ എവറി ചാപ്റ്റർ. ഓരോ അധ്യായം പഠിക്കുമ്പോഴും ആ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 അല്ലെങ്കിൽ 4 ഇംഗ്ലീഷ് കീവേഡ്സ് കണ്ടെത്തുക. എക്സാമ്പിൾ, സ്ട്രക്ചർ ഓഫ് ആറ്റം, പ്രിൻസിപ്പൽ കൗണ്ടൻ നമ്പർ, ഓർബിറ്റൽസ്, ഹെയ്സൻബർഗ് അൺസെർട്ടൻറ്റി പ്രിൻസിപ്പിൾ. ഈ വാക്കുകളിലെ അർത്ഥവും സ്പെല്ലിങ്ങും വ്യക്തമായി പഠിച്ചാൽ ആ അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ സാധിക്കും. സ്റ്റെപ്പ് 2, ഫോക്കസ് ഹെവ്ലി ഓൺ കെമിക്കൽ ഇക്വേഷൻസ് ആൻഡ് ഫോർമുലാസ്. ഇൻ കെമിസ്ട്രി 60% ഓഫ് യുവർ ക്വസ്റ്റ്യൻ പേപ്പർ ഇൻവോൾവ്സ് ഇക്വേഷൻസ്, സ്ട്രക്ചേഴ്സ് ആൻഡ് ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ്. കെമിക്കൽ ഇക്വേഷൻസിനും മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസും ഇംഗ്ലീഷും മലയാളവും ഒന്ന് തന്നെയാണ്. വാട്ടർ ഹോൾസ് ദ സെയിം ഫോർമുല H2O. ബാലൻസ്ഡ് ഇക്വേഷൻ റൈറ്റപ്പ്

ഭാഗങ്ങൾ കണ്ടെത്തുക. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ഫൗണ്ടേഷണൽ ടോപ്പിക്സ് ഇൻ പ്ലസ് വൺ കെമിസ്ട്രി ദാറ്റ് എവ്രി മലയാളം മീഡിയം സ്റ്റുഡൻറ് മസ്റ്റ് ഫോക്കസ് ഓൺ ഇൻ ദ ഫസ്റ്റ് ടേം. ടോപ്പിക് ഈസ് മോൾ കൺസെപ്റ്റ്. മോൾ കൺസെപ്റ്റ് എന്ന ടോപ്പിക്കിലെ കീ ഇംഗ്ലീഷ് വേർഡ്സ് ഓർ ടേംസ് റിലേറ്റിംഗ് ടു ദ മോൾ കൺസെപ്റ്റ് ആർ മോൾസ്, അവഗാഡ്രോസ് നമ്പർ ദാറ്റ് ഈസ് 6.022 × 10⁻², മോളാർ മാസ് എക്സെട്ര. What you need to focus on here is to practice calculations of mass and atoms. Another chemistry topic is atomic structure. The key English terms in this topic is subshells, that is S, P, D, F, then electron configuration, Aufbau principle, etc. You have to focus on practice writing electronic configuration in English. Next topic is chemical bonding. Key English words in the topic are ionic bond, covalent bond, hybridization, octet rule, etc. You have to focus on to draw Lewis structures and geometry of molecules. മറ്റൊരു ടോപ്പിക്കിലേക്ക് കടക്കാം. അതായത് another topic in chemistry you have to focus on is thermodynamics. The terms are enthalpy, entropy, ideal gas equation, that is PV is equal to nRT. Here you have to learn the mathematical laws and formulas. In SSLC, you studied chemistry using descriptive Malayalam terms. In plus one, everything shift to universal English terminology. You can start preparing by translating the core terms you already know. ഉദാഹരണമായി, മൂലകം എന്ന മലയാളം വാക്കിൻ്റെ തുല്യമായ ഇംഗ്ലീഷ് പദം എലമെൻ്റ് എന്നാണെന്നും പ്ലസ് വണ്ണിൽ ഇത് പഠിക്കുന്നത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ഭാഗത്താണെന്നും മനസ്സിലാക്കേണ്ടതാണ്. അടുത്തതായി ആറ്റം ഘടന എന്ന മലയാള പദം അറ്റോമിക് സ്ട്രക്ചർ എന്ന ഇംഗ്ലീഷ് പദമാണെന്നും അത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന പാഠഭാഗം കോണ്ടന്റ് നമ്പർ എസ് പി ഡി എഫ് ഓർബിറ്റൽസ് എന്നതാണെന്നും മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു പദം പരിചയപ്പെടാം, രാസബന്ധനം. അതിൻ്റെ തുല്യമായ ഇംഗ്ലീഷ് പദം കെമിക്കൽ ബോണ്ടിംഗ് എന്നാണ്. കൂടാതെ കെമിക്കൽ ബോണ്ടിംഗ് വരുന്ന പാഠഭാഗം അയോണിക്, കോവാലൻറ്റ് ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽസ് എന്നതാണ്. അടുത്തതായി ലായനി എന്ന മലയാള പദത്തിന് തത്തുല്യമായ ഇംഗ്ലീഷ് പദം സൊല്യൂഷനാണ്. പ്ലസ് വണ്ണിലെ മൊളാരിറ്റി, മൊളാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ എന്ന ഭാഗത്താണ് ഇത് പഠിക്കേണ്ടത്. അടുത്തതായി നമ്മൾ അറിയേണ്ടത് എങ്ങനെ ഒരു സ്മാർട്ട് നോട്ട് നിർമ്മിക്കാം എന്നതാണ്. ഹൗ ടു ടേക്ക് നോട്ട്സ് വെൻ ദ ടീച്ചർ സ്പീക്സ് ഫാസ്റ്റ് ഇൻ ഇംഗ്ലീഷ്. പല കുട്ടികളും അധ്യാപകൻ പറയുന്ന ഓരോ ഇംഗ്ലീഷ് വാക്കും അതുപോലെ പകർത്തി എഴുതാൻ ശ്രമിക്കുന്നു. ദിസ് ലീഡ്സ് ടു മിസ്സിംഗ് ക്രൂഷ്യൽ പോയിന്റ്സ്. ഇൻസ്റ്റെഡ് യൂസ് ദ സ്പ്ലിറ്റ് പേജ് നോട്ട് മെത്തേഡ്. ഇത് എങ്ങനെ ചെയ്യാം, നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം. ഡിവൈഡ് യുവർ നോട്ട് ബുക്ക് പേജ് ഇൻ ടു ടു കോളംസ്. നിങ്ങളുടെ നോട്ട് ബുക്ക് രണ്ട് കോളമായി ഭാഗിക്കുക. അതിൽ 80% ഇംഗ്ലീഷ് നോട്ട്സിന് കൊടുക്കുക, 20% മലയാളം ട്രാൻസ്ലേഷനും കൊടുക്കുക. ഡിവൈഡ് യുവർ നോട്ട് ബുക്ക് പേജ് ഇൻ ടു ടു കോളംസ്, ദാറ്റ് ഈസ് 80% ഫോർ മെയിൻ ഇംഗ്ലീഷ് നോട്ട്സ് ആൻഡ് 20% ഫോർ മാർജിൻ ഫോർ മലയാളം ട്രാൻസ്ലേഷൻ. രണ്ടാമതായി, ക്ലാസ്സിൽ അധ്യാപകർ പറയുമ്പോൾ മെയിൻ പോയിന്റ്സ് ഇൻ ഇംഗ്ലീഷ് മാത്രം വേഗത്തിൽ എഴുതുക. മൂന്നാമതായി, ഏതെങ്കിലും പുതിയ ഇംഗ്ലീഷ് വാക്ക് കേൾക്കുമ്പോൾ ഇതിൻ്റെ മലയാളം സൂചന വലതുവശത്തെ മാർജിനിൽ എഴുതി വയ്ക്കുക. ദിസ് സിമ്പിൾ സ്ട്രക്ചർ അലൗസ് യുവർ ബ്രെയിൻ ടു സ്റ്റേ ഫാസ്റ്റ് ഡ്യൂറിംഗ് ഇംഗ്ലീഷ് ലെക്ചേഴ്സ് വൈൽ മെയിൻറ്റെയിനിങ് കംപ്ലീറ്റ് ക്ലാരിറ്റി വെൻ സ്റ്റഡിയിങ് അറ്റ് ഹോം. ഹൗ യു ക്യാൻ കോൺക്വർ ദ കെമിസ്ട്രി ലാബ് ഇൻ ഇംഗ്ലീഷ്. അതായത് കെമിസ്ട്രി ലാബ് എങ്ങനെ ലളിതമാക്കാം. നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് അറ്റ് എ കെമിസ്ട്രി ലാബ്. കെമിസ്ട്രി ലാബിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കെമിസ്ട്രി ഇസ് എ പ്രാക്ടിക്കൽ സയൻസ്. കെമിസ്ട്രി ഒരു പ്രാക്ടിക്കൽ ശാസ്ത്രമാണ്. ലാബിൽ ഉപയോഗിക്കുന്ന പ്രധാന ഇംഗ്ലീഷ് വാക്കുകൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് 80% അവിടെ വിജയം കൈവരിക്കാൻ സാധിക്കും. ലെറ്റ്സ് ബ്രിഡ്ജ് ദ കോമൺ ലാബ് ടെർമിനോളജി. ചില പ്രധാനപ്പെട്ട ലാബ് പദങ്ങൾ പറയാം. മലയാളം വാക്ക് അവക്ഷിപ്തം എന്നാണ്. അതിൻ്റെ തത്തുല്യമായ ഇംഗ്ലീഷ് പദം പ്രസിപ്പിറ്റേറ്റ്.
ഇനി എന്താണ് പ്രെസിപ്പിറ്റേറ്റ് എന്ന് നോക്കാം. പ്രെസിപ്പിറ്റേറ്റ് ഈസ് സോളിഡ് ഫോമിംഗ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തന സമയത്ത് ടെസ്റ്റ് ട്യൂബിൻ്റെ ചുവടെ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിൻ്റെ താഴ്ഭാഗത്ത് ഉണ്ടാകുന്ന കട്ടിയുള്ള പദാർത്ഥം.

0: സോളിഡ് പദാർത്ഥത്തിന് പറയുന്ന പേരാണ് പ്രസിപ്പിറ്റേറ്റ് അഥവാ അവക്ഷിപ്തം. അടുത്ത ഒരു മലയാളം വാക്കിലേക്ക് നോക്കാം, നിർവീര്യകരണം. അതിൻ്റെ തത്തുല്യമായ ഇംഗ്ലീഷ് പദം, ഇംഗ്ലീഷ് വേർഡ് ഈസ് ന്യൂട്രലൈസേഷൻ. ആഡിങ് ആസിഡ് ടു ബേസ് യൂസിങ് എ ബ്യൂറെറ്റ് ആൻഡ് പിപ്പറ്റ് ന്യൂട്രലൈസേഷൻ ടേക്സ് പ്ലേസ്. ലാബിലുള്ള ബ്യൂറെറ്റ്, പിപ്പറ്റ് എന്നിവ ഉപയോഗിച്ച് ആസിഡും ബേസും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവ നിർവീര്യകരണത്തിന് വിധേയമാകുന്നു. മലയാളം വാക്ക് നിരീക്ഷണം, അതെന്താണെന്ന് നോക്കാം. അതിൻ്റെ ഇംഗ്ലീഷ് പദം, അതായത് നിരീക്ഷണം എന്ന മലയാളം വാക്കിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഒബ്സർവേഷൻ എന്നാണ്. എന്താണ് ഒബ്സർവേഷൻ? ഒബ്സർവേഷൻ ഈസ് വാട്ട് യു സീ. കളർ ചേഞ്ച് ആകാം, ഗ്യാസ് എവല്യൂഷൻ ആകാം, ഹീറ്റ് ഫോർമേഷൻ ആകാം. ഒബ്സർവേഷൻ ഈസ് വാട്ട് യു സീ, ദാറ്റ് ഈസ് കളർ ചേഞ്ച്, ഗ്യാസ് എവല്യൂഷൻ ഓർ ഹീറ്റ് പ്രൊഡക്ഷൻ എക്സെട്ര. അടുത്ത മലയാളം വാക്ക് നിഗമനം. നിഗമനത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഇൻഫറൻസ് ആണ്. ദാറ്റ് മീൻസ് വാട്ട് ദ ടെസ്റ്റ് പ്രൂവ്സ്. എന്താണ് ഒരു രാസപ്രവർത്തനത്തിലൂടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതാണ് നിഗമനം. നിഗമനം അഥവാ ഇൻഫറൻസ്. അടുത്ത മലയാളം വാക്ക് പുക അഥവാ വാതകം. ദ ഇക്വലന്റ് ഇംഗ്ലീഷ് വേർഡ് ഈസ് ഫ്യൂംസ് ഓർ എഫർവെസൻസ്, ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ബബിൾസ് റാപ്പിഡ്ലി. എക്സാമ്പിൾ, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഫോർമേഷൻ. ചില രാസപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ പെട്ടെന്ന് ഉണ്ടാകുന്ന ആ പ്രവർത്തനത്തിന് പറയുന്ന, അങ്ങനെ ഉണ്ടാകുന്ന പുകയെ അല്ലെങ്കിൽ വാതകത്തിന് പറയുന്ന പേരാണ് എഫർവെസൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ മലയാളം വാക്ക് പുക അഥവാ വാതകം എന്നാണ്. When you record your lab work, remember lab report use standardized short phrases. You don't need long stories, sentence like effervescence observed or white precipitate formed are all that examiners look for. മറ്റൊരു ദിനചര്യ രീതി ഉപയോഗിച്ചും നിങ്ങൾക്ക് ഭാഷാപരമായ പ്രയാസം മാറ്റാൻ സാധിക്കും. ദ 30-മിനിറ്റ് ഡെയിലി ഈവനിങ് റൊട്ടീൻ, വൈകുന്നേരങ്ങളിലെ 30 മിനിറ്റ് സമയത്തെ പഠന രീതി. ആദ്യത്തെ 10 മിനിറ്റ് ലൗഡ് റീഡിംഗ്, ഉച്ചത്തിൽ വായിക്കുക. അന്ന് സ്കൂളിൽ എടുത്ത പാഠഭാഗം 10 മിനിറ്റ് ഉച്ചത്തിൽ വായിക്കുക. ദിസ് ട്രെയിൻസ് യുവർ ഇയേഴ്സ് ആൻഡ് ടങ്സ് ടു അക്സെപ്റ്റ് സയൻറ്റിഫിക് ഇംഗ്ലീഷ് നാച്ചുറലി. രണ്ടാമത്തെ 10 മിനിറ്റ് സമവാക്യങ്ങൾ എഴുതി പഠിക്കുക, ഇക്വേഷൻ പ്രാക്ടീസ്. കെമിക്കൽ ഇക്വേഷൻസ്, ഫോർമുലാസ് ആൻഡ് മാത്സ് ഡു നോട്ട് ഹാവ് ലാംഗ്വേജ് ബാരിയേഴ്സ്. പ്രാക്ടീസ് റൈറ്റിംഗ് ഇക്വേഷൻസ് ലൈക്ക് ബാലൻസിങ് റിലേഷൻസ് ഓർ കാൽക്കുലേറ്റിംഗ് മോളാർ മാസസ്. അടുത്ത 10 മിനിറ്റ് സ്പെല്ലിംഗ് ആൻഡ് ടെർമിനോളജി റിവ്യൂ. കോൺസെൻട്രേഷൻ, തെർമോഡൈനാമിക്സ്, ഇലക്ട്രോനെഗറ്റിവിറ്റി തുടങ്ങിയ വാക്കുകളുടെ സ്പെല്ലിംഗ് തെറ്റാൻ സാധ്യതയുണ്ട്. സ്പെല്ലിംഗ് തെറ്റാതെ എഴുതാൻ ശീലിക്കുക. ഇംഗ്ലീഷ് മീഡിയം കെമിസ്ട്രി ഈസ് ജസ്റ്റ് എ ടൂൾ ടു ഷോ കോസ് ദ സയൻസ് യു ഓൾറെഡി ലവ്. ബിലീവ് ഇൻ യുവർ SSLC ഫൗണ്ടേഷൻ. ഫോളോ ദീസ് ഡെയിലി ഹാബിറ്റ്സ് ആൻഡ് എക്സൽ ഇൻ യുവർ എക്സാം. വിഷ് യു ആൾ സക്സസ് ഇൻ യുവർ ഹയർ സെക്കൻഡറി സ്റ്റഡീസ്.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര കെമിസ്ട്രി അവലോകനം ചെയ്തത് തിരുവനന്തപുരം കോട്ടൺഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സന്ധ്യ SS.

0: അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. അവൻ അടുത്തു ചെന്ന് കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. ഇവൻ എങ്ങനെയുള്ളവൻ!
1: കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു. നാടകം. രചന ടി എൻ പ്രകാശ്. പങ്കെടുക്കുന്നവർ പി കെ രാഘവൻ, ഗോപാലകൃഷ്ണൻ കൊളച്ചേരി, സി വി രഘു, ധനരാജ് മാമ്പ, തങ്കമണി ശശീന്ദ്രൻ, സി ജെ സലോമി. സംവിധാന സഹായം പി കെ വിനോദ് കുമാർ. സംവിധാനം ഉണ്ണികൃഷ്ണൻ.

0: വന്നിട്ട്?
1: തനിക്കൊരു സോഡ തരാൻ കഴിയോ ഇല്ലയോ എന്ന് എനിക്കറിയുള്ളൂ.
2: സർ, എന്താണിത്? രാവിലെ തന്നെ റെസ്റ്റോറന്റിലിരുന്ന് മറ്റുള്ളവർ എന്ത് കരുതും?
1: രാവിലെ തന്നെ മദ്യപിക്കുകയാണെന്ന് കരുതും, അത്ര തന്നെ. എടോ കൊയിലാണ്ടിക്കാരൻ മുഹമ്മദ് കുഞ്ഞി, തനിക്കെന്നെ അറിയാലോ, എത്ര കാലമായി ഞാൻ ഇതും കൊണ്ട് ഈ കപ്പലില്.
2: സർ പതുക്കെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി.
1: ആ ശ്രദ്ധിക്കട്ടോ. ആ താൻ ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നു അതോ?
2: ക്ഷമിക്കണം സർ, കപ്പലിലെ നിയമം.
1: താനൊന്ന് പോണോ, തന്റെ കപ്പലും നിയമവും. എടോ ആരാ ഇതിലെ ക്യാപ്റ്റൻ? അലക്സാണ്ടർ കുറികേശോ, അജിത് നായരോ, അതോ മുഹമ്മദ് കണ്ടറാവത്തരോ? ആരായാലും ഫിലിപ്പ് മാത്യു സാറിനോടൊപ്പം അവരൊക്കെ വീശിയിട്ടുണ്ട്.
2: സർ ഞാൻ പറയുന്നത് നമുക്ക്.
1: എന്റെ പൊന്നമോ ചെന്ന് പറ, ഈ ഫിലിപ്പ് മാത്യു സാറിന്റെ കുറച്ച് ഐസ് ക്യൂബും ഒരു ഗ്ലാസും നല്ല ഗ്യാസ് ഉള്ള രണ്ട് സോഡയും വേണോ?
3: ഇത് ബാറല്ല, ഫാമിലി അടക്കം ഭക്ഷണം കഴിക്കുന്ന റെസ്റ്റോറന്റാ.
1: ഓ, അറിഞ്ഞില്ലേ,
3: ചൊറിയുമ്പോ അറിയും.
1: ഇവന്റെയൊക്കെ ഒരു ഫാമിലി ലോകത്തിൽ ഇവന് മാത്രമല്ലേ അതുള്ളൂ.
2: വേണ്ട സാർ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട.
1: ആരും എന്നെ ഒരു പുല്ലും ചെയ്യത്തില്ലടോ. തനിക്കറിയോ, 28 വർഷമായി കടലിലൂടെ തോണിയിലും ഓടത്തിലും ഉരുവിലും ബോട്ടിലും മാറി മാറി സഞ്ചരിച്ചവനാ ഈ ഫിലിപ്പ് മാത്യു. തന്റെ കപ്പൽ വരുന്നതിന് മുമ്പേ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഇനി കുടിക്കുകയും ചെയ്യും.
3: എന്നാ ഒന്ന് കാണണം.
1: താൻ എന്നെ എന്തോ ചെയ്യും.
3: താനെന്തോ വെള്ളം ഒഴിച്ചു നോക്കണോ, അപ്പൊ
4: കാണിച്ചതാ.
1: കുടിച്ചത് കണ്ടല്ലോ, താനിപ്പ എന്നെ മൂക്ക് കയറ്റി കളി. ഒന്ന് പോടകൂവേ
3: റാസ്കൽ.
1: എങ്ക് വാടാ തന്നെ ഞാൻ.
2: വേണ്ട സാർ, വേണ്ട സാർ, പ്ലീസ്. ഫിലിപ്പ് സാറ് പറയുന്ന ഒന്ന് കേൾക്ക്.
5: നിർത്ത്, നിർത്താൻ. ഒരു മദ്യപാനിയും സദാചാര തൽപരരായ ഒരു കുടുംബവും മാത്രമല്ല ഈ കപ്പലിലുള്ളത്, ഞങ്ങളെ പോലെ പാവങ്ങളുണ്ടേ.
1: ഒരു സമാധാന പ്രേമി വന്നിരിക്കുന്നു.
5: പ്ലീസ്, നമുക്ക് ഡക്കിലേക്ക് പോകാം. അവിടെ ഇരുന്ന് എന്ത് വേണമെങ്കിലും ആവാലോ. ഇവിടെ കുഞ്ഞുങ്ങളടക്കമുള്ളവരും.
1: തിരിച്ചറിയാൻ എനിക്കും അറിയാം. കം ഓൺ മൈ ഫ്രണ്ട്സ്, നമുക്ക് ഡക്കിലേക്ക് പോകാം. എടോ ഫാമിലിക്കാരാ, താൻ തന്നെ ഫാമിലിയെയും പൊത്തിപ്പിടിച്ച്.
5: വേണ്ട സർ, നമുക്ക് മുകളിലേക്ക് പോകാം.
1: എടോ എടോ കൊയിലാണ്ടിക്കാരൻ മുഹമ്മദ് കുഞ്ഞി, തന്നെ ഒന്ന് ഡക്കിലേക്ക് കെട്ടിയെടുക്കാൻ കഴിയോ?
2: വരാം സർ, സാർ അങ്ങോട്ട് ചെന്നോട്ടെ.
1: ഓക്കെ, തന്റെ കളിപ്പീരൊന്നും പറ്റില്ല കേട്ടോ, തന്റെ കളിപ്പീര് പറ്റില്ല.
5: പ്ലീസ് കം സർ.
1: നോ നോ, എന്റെ കയ്യിലൊന്നും പിടിക്കണ്ട. ഏണിപ്പടികൾ കയറാനുള്ള ത്രാണിയൊക്കെ എനിക്ക് കൊണ്ടിടോ. ചെറുപ്പക്കാരാ, ഐ ആം ക്വൈറ്റ് നോർമൽ. എന്താ ദിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മാത്രം.

0: ഡോ മുഹമ്മദ് തനിക്കോട്ട് വന്നേ.
1: എന്താ സാർ,
0: തന്നെ പോലെ എറണം കെട്ടവനാ ഇവനൊക്കെ ഇത്ര വഷളാക്കിയത്.
1: ഫിലിപ്പ് സാർ അത്ര മോശക്കാരനൊന്നുമല്ല സാർ, അല്പം വെള്ളടിക്കൂന്ന് വെച്ച്.
0: ഇത് തന്നെയാ പറഞ്ഞത്, തന്നെ പോലുള്ളവരാ.
2: അതിന് അച്ചായൻ എന്തിനാ ഈ പാവത്തിന്റെ മെക്കിട്ട് കയറുന്നത്?
0: എന്നും ഇത് തന്നെയാ പതിവ്. വെക്കേഷൻ കഴിഞ്ഞു വരുന്ന ഷിപ്പിൽ ഇയാളുടെ പ്രകടനം. ഇയാൾക്ക് മാത്രമായ ഷിപ്പിൽ വേറെ നിയമമൊന്നുമില്ലല്ലോ.
1: അങ്ങനെയൊന്നും പറയാതെ സാർ.
0: എങ്കിൽ ഞാൻ പറയേണ്ട വിധം താനൊന്ന് പറഞ്ഞതാ.
1: ഇതാദ്യമാ ഫിലിപ്പ് സാറ് കുപ്പിയുമായി റെസ്റ്റോറന്റിലേക്ക് വരുന്നത്.
0: അയാൾ ഡക്കിൽ തലവുത്തിരിക്കുന്നതോ?
2: അതിന് നിങ്ങൾക്ക് എന്നാ മനുഷ്യ ചേതം? മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ ചെലച്ചാ മതി, സ്വന്തം കാര്യം വരുമ്പോ.
0: നിർത്തടി. ആ മുഹമ്മദേ
1: സാർ,
0: ഇയാൾ രണ്ട് പൊറോട്ട കൂടി കൊണ്ടുപോവാ.
1: കൊണ്ടുവരാം സാർ.
0: നിനക്ക് വേണോടി?
2: വേണ്ടുന്നവർ ആവോളം വിഴുങ്ങിയാട്ടെ, ഞാൻ ക്യാബിനിലേക്ക് പോവാ. എടീ പൊടിന്ന് വിളിച്ച് കെട്ടിയോളാണെന്ന് അറിയിക്കണ്ട, അല്ലേലും എല്ലാവർക്കും അറിയാം.
0: അവിടെ നിൽക്കടി, ഞാനും.
2: മതി, ക്യാബിനിലെത്തി ആവാൻ ബാക്കി.
0: ശ്വശാമേ,
2: ഓ എന്റെ കർത്താവേ, ഈ കുരിശ്.
0: ഓഹോ, ഞാൻ നിനക്ക് കുരിശ്.
2: ഞാനൊന്നും പറഞ്ഞില്ലേ.
3: എന്നെ വിടുന്നു, വിടാൻ.
4: സാറ് വളരെ കൂടുതൽ കുടിച്ചു.
3: സമ്മതിച്ചു.
4: ഇന്നലെ വൈകിട്ട് കപ്പൽ പുറപ്പെട്ടപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു.
3: അതും സമ്മതിച്ചു.
4: എന്തിനാ സാർ ഇങ്ങനെ?
3: താനാരടോ ഇതൊക്കെ ചോദിക്കാൻ? ഇടവക വികാരി ഒന്നും അല്ലല്ലോ. അത് അതിലും കൂടിയ ഫലം എത്രാനോ ഇത്രാനോ ആണോ?
4: അല്ല സാർ.
3: ആർക്കും ഇല്ലാത്ത സഹതാപവും പരിഗണനയും ഒന്നും എന്നോട് കാണിക്കണ്ട കേട്ടോ. കേട്ടോ ഒന്ന്?
4: ഓ കേട്ടു.
3: ആ അതെ, റെസ്റ്റോറന്റിലെ എന്റെ ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെ?
4: സത്യം പറഞ്ഞാൽ സാറ് മുഷി.
3: പറയണോ? പറ, ഞാനിന്ന് കേക്കട്ടെ.
4: തേർഡ് റേറ്റ് പെർഫോമൻസ്, തീരെ ചീപ്പായി പോയി സാർ.
3: ഏ
4: സാറ് വണങ്ങരുത്.
3: ഇല്ല, എനിക്ക് ഇയാൾ അങ്ങ് ബോധിച്ചു. പേരെന്നാ പറഞ്ഞത്?
4: പ്രസാദ്.
3: എവിടേക്ക് പോകുന്നു?
4: ദ്വീപിലേക്ക്.
3: ദ്വീപിലേക്കല്ലാതെ ഈ കപ്പലിൽ കയറിയാല് പിന്നെ ഏത് നരകത്തിലേക്കാണോ പോവുക?
4: സാറ് പോകുന്ന അതേ ദ്വീപിലേക്ക്.
3: അവിടെ
4: എഡ്യൂക്കേഷണൽ ഓഫീസർ ഫിലിപ്പ് മാത്യു സാറിന്റെ മുന്നിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഡൽഹിയിൽ നിന്നുള്ള ഓർഡറാണ്.
3: മൈ ഗുഡ്നസ് ഗ്രേഷ്യസ്, വാട്ട് എ വണ്ടർഫുൾ ജോക്ക്. റിസോഴ്സ് പേഴ്സണായി അല്ലേ?
4: അതെ.
3: ഞാൻ അറിഞ്ഞേ ഇല്ല. സോറി,
4: ഞാനൊന്നും പറഞ്ഞില്ല.
3: എങ്കിലേ ഇപ്പോ തന്നെ ജോയിൻ ചെയ്തോളൂ. ഏയ് കൊയിലാണ്ടിക്കാരൻ മുഹമ്മദ് കുഞ്ഞി, രണ്ട് ഗ്ലാസ് എടുത്ത് താരിങ്ങോട്ട് വന്നടോ. ഓഹോ, നീ വരണം.
0: ശോശാമേ, എടി ശോശാമേ, രാവിലെ തന്നെ ഉറങ്ങിയോടി?
2: ഉവ്വ ഉറങ്ങി.
0: അപ്പോ ചത്തിട്ടില്ല?
2: അതിന് വിധിയാ സമ്മതിക്കില്ലല്ലോ.
0: നീ ഇങ്ങനെ അലമ്പ് വർത്താനം പറയല്ലേ, എനിക്കങ്ങ് ചൊറിഞ്ഞു കേറുന്നുണ്ട്.
2: അതിന് കുത്തി ഇരുന്ന് ചൊറിഞ്ഞാട്ടെ, നാളെ രാവിലെ വരെ സമയമുണ്ടല്ലോ.
0: നിനക്ക് എന്നാറ്റിന്റെ കേടാ?
2: അതാ ഞാനും ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആ ഫിലിപ്പ് സാറിനെ കാണുമ്പോ സാത്താൻ വന്ന് കേറുന്നുണ്ടോ?
0: ഓഹോ, അപ്പൊ അതാ കാര്യം. നിന്റെ ഒരു ഫിലിപ്പ് സാറ്.
2: അങ്ങേരെ പോലുള്ള ഒരാളുടെ മേക്കിട്ട് കേറിയാ ഈശോ മിശിയാ പൊറുക്കില്ല. ഞാൻ പറഞ്ഞേക്കാം.
0: അവിടെ നിനക്ക് തെറ്റി. പൊറുക്കാത്തത് ഈശോ മിശിഹായല്ല, കുടിയാമ്മല ഇടിക്കുളത്തറവായിട്ടുള്ള സൂസന്ന എന്ന ശോശാമ്മയാ.
2: അച്ചായാ,
0: എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട.
2: മുഴുവൻ പറയണം, എനിക്ക് കേക്കാലോ.
0: ദീപുകാർ പറഞ്ഞതും ഞാൻ അറിഞ്ഞതുമായ എരണം കെട്ട കഥകൾ.
2: അങ്ങനെ പറഞ്ഞതുകൊണ്ടായില്ല, വിശദമായി എല്ലാം എല്ലാം.
0: എടീ നീതാ, ഞാൻ പറഞ്ഞേക്കാം. എന്റെ മുമ്പിൽ കല്യാണം ചവഞ്ഞാലുണ്ടല്ലോ, ഒരു വീക്കു ചേർന്ന് ഞാൻ
2: വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് നമ്മുടെ വേദപുസ്തകത്തിൽ തന്നെ അച്ചായ പറഞ്ഞിട്ടുള്ളത്.
0: അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലോ?
2: എഴുതി ചേർക്കണം അച്ചായന് വേണ്ടി.
0: എടേ പന്ന,
2: ആര് വിളിക്കുന്നുണ്ട്?
0: അവനെയും കയറ്റി സ്വീകരിക്കടി.
3: ഐ കാൺ ബിലീവ് നിങ്ങളെ പോലൊരു ചെറുപ്പക്കാരൻ മദ്യപിക്കില്ലെന്ന് വന്നാൽ ഈ ലോകത്തിന് എന്തോ കുഴപ്പമുണ്ട്. ഏതായാലും നന്നായി, എന്റെ കയ്യിൽ ഇന്ധനവും കുറവാ.
4: ഞങ്ങൾ കുടുംബക്കാർക്കെല്ലാം വേണ്ടി മദ്യപിക്കുന്ന ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു. കുറച്ച് കവിതയും നാടകവും അങ്ങേർക്ക് കൂട്ടനും ഉണ്ടായിരുന്നു.
3: പേര്?
4: സരസൻ കിനാവല്ലൂർ. കേൾക്കാനിടയില്ല, അത്രയ്ക്ക് പ്രശസ്തനുമല്ല. ഈയിടെ ആരോരും അറിയാതെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന്.
3: ഓ, പത്രത്തിൽ വായിച്ചതായി ഓർക്കുന്നു.
4: ചോദിക്കട്ടെ സാർ, ഇതെന്തെങ്കിലും സംതൃപ്തി നൽകുന്നുണ്ടോ?
3: വേണ്ട, നമുക്കിടയിൽ അത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഇന്ന് കണ്ടു, പരിചയപ്പെട്ടു, രണ്ടാഴ്ച കൊണ്ട് മുറിച്ചു മാറ്റേണ്ട ഒരു സൗഹൃദം.
4: സമ്മതിച്ചു, പക്ഷേ ഒരേ വേവ് ലെങ്ത് ഉള്ളവരുടെ ബന്ധത്തിന് സ്ഥായീഭാവമൊക്കെ കാണില്ല സാർ.
3: എന്തോ എനിക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല.
4: എറ്റേണിറ്റി എന്നൊന്നും ഞാനതിനെ വിളിക്കുന്നില്ല, എങ്കിലും മുറിച്ചു മാറ്റാൻ കഴിയാത്ത ഏതോ ഒരു ജന്മാന്തര ബന്ധം.
3: ഒന്നുമില്ലടോ, അങ്ങനെയാണെങ്കിൽ റെസ്റ്റോറന്റിൽ ഇങ്ങനെ ഒരു വഴക്കേ ഉണ്ടാവില്ലായിരുന്നു.
4: സാർ, അവർ
3: എനിക്കറിയാവുന്നവർ തന്നെ, എന്നെ നന്നായി അറിയാവുന്നവർ. രണ്ടുപേരും എന്റെ ഡിപ്പാർട്ട്മെന്റ് ഉള്ളവർ. കീ ജീവനക്കാരെന്ന് പറഞ്ഞ് സംഭവത്തിന് ഗൗരവം കൂട്ടുന്നില്ല. പക്ഷേ ഒരു കാര്യം, ആ സ്ത്രീ ഒരു പച്ചപ്പാവമാണ്.
4: മൈ ഗോഡ്!

0: ഇവിടെ നിന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ സൂക്ഷിക്കണം. പ്രതിബന്ധങ്ങളൊന്നുമില്ല. മുകളിൽ ആകാശം, താഴെ കടൽ, ഇടക്ക് കപ്പൽ, ഇടയ്ക്ക് നമ്മൾ. ആകാശത്തിലിരുന്ന് നേരിട്ട് ദൈവത്തിന് നമ്മളെ കാണാം.
1: സാർ എന്താണിത്? സാർ
0: മതിയായോ? മതിയായി. ജീവിതമാകെ ഒരു വട്ടപൂജ്യമായിരുന്നത് തിരിച്ചറിയാൻ ഈ 60-ാം കാലം വരെ ജീവിക്കേണ്ടി വന്നു. മടുത്തു.
1: അതിന് മാത്രം എന്തുണ്ടായി സാർ? ചെറിയൊരു കശപിശ.
0: അതൊക്കെ അപ്പോഴേ മറന്നില്ലേ?
1: പിന്നെ
0: ഒരുപക്ഷെ നമ്മളിന്ന് പരിചയപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഈ ഡക്കിലിരുന്ന് കുടിച്ചു കുടിച്ച് സിദ്ധി കൂടുമായിരുന്നു. അല്ലെങ്കിൽ ബോറടിച്ചു സൈകിട്ടാതെ വരുമ്പോ ഈ കടലിലെടുത്ത് ചാടുമായിരുന്നു.
1: സാർ
0: അതെ, ഈ വിഷവീഞ്ഞിലെങ്കിലും ഓർമ്മകളെ കൊന്നെടുക്കാൻ കഴിയുമോ എന്ന പരീക്ഷണം.
1: എന്നിട്ടോ പരീക്ഷണത്തിൽ വിജയിച്ചോ?
0: വേണ്ട, നമുക്കിവിടെ നിർത്താം. ആ കൊയിലാണ്ടിക്കാരൻ മുഹമ്മദ് കുഞ്ഞെ കണ്ടില്ലല്ലോ.
1: എന്തിനാണ് സാർ?
0: എനിക്ക് എന്തെങ്കിലും തൊട്ടുനാക്കാനോ എടുത്തു കുറിക്കാനോ ഒക്കെ വേണം.
1: ആ ഞാൻ നോക്കാം സാർ.
0: അവരോട് പറഞ്ഞാ മതി, നല്ല പയ്യനാ, സ്നേഹമുള്ളവൻ.
1: ആ ഞാൻ ഇപ്പൊ വരാം സാർ.
0: ആ

0: നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. അവർ കണ്ണാൽ കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും.
1: എന്റെ ശോശാമ്മയെ എന്തായത്? നീ 24 മണിക്കൂറും വേദപുസ്തകത്തിൽ അടയിരുന്നാൽ
2: ഞാൻ പിന്നെ എന്തോ ചെയ്യണമെന്നാ അച്ചായൻ പറയണത്? ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഞാനെങ്കിലും പ്രായശ്ചിത്തം ചെയ്യട്ടെ?
1: ഞാൻ എന്തോന്ന് ചെയ്തെന്നാ നീ പറഞ്ഞേച്ചു വരുന്നേ?
2: വേണ്ട അച്ചായോ, ഞാൻ ഒന്നും പറയുന്നില്ല. ഒന്നും രണ്ടും പറഞ്ഞ് വീണ്ടും ഒരു വേണ്ട. മുള്ളുകളിൽ മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ അത്തിപ്പഴവും വിളയാറില്ലെന്ന് ഞാൻ സമാധാനിച്ചോളാം.
1: മനസ്സിലായടി, നീ അത്തിമരത്തിൽ കയറി തന്നെ അത്തിപ്പഴം പറിച്ചോ.
2: ഇനിയിപ്പോ അതിനൊരു ബാല്യം കർത്താവ് പതിപ്പിച്ചു തരുമോന്നാ പേടി. കിട്ടിയ ജന്മം പാറയമേലെറിഞ്ഞ ധാന്യമണി പോലെയായി.
1: നിന്റെ സുവിശേഷം കേട്ട് കേട്ട് മടുത്തു.
2: നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? കർത്താവ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണല്ലോ അച്ചായ.
1: ശോശാമേ, നീ ഒന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ?
2: അച്ചായൻ എന്തു ആകാം, ഒരു കാരണവുമില്ലാതെ ആ പാവ മനുഷ്യന്റെ.
1: അപ്പോ ദൈവവചനം ഘോഷിക്കുന്നതിന്റെ പിറകിൽ അവനായിരുന്നു. ലെടേ, രാവിലെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് കണ്ടപ്പോ തന്നെ തോന്നിയിരുന്നു ഇന്നത്തെ ദിവസം കൊളാക്കുന്നു.
2: വെറുതെ ഒരു കിടത്തം അത്ര തന്നെ. ഓർമ്മകളുടെ ചാവുകടൽ നിറയെ കാറ്റും കോളുമായിരുന്നു.
1: നീ ആ മനസ്സിൽ നിന്ന് ബൈബിൾ എടുത്ത് മാറ്റിവെക്ക്, എന്നിട്ട് സാധാരണ മനുഷ്യത്തികളെ പോലെ സംസാരിക്കുക.
2: ഒരു സാധാരണ സ്ത്രീയൊന്നും അല്ലല്ലോ ഞാൻ, പിന്നെങ്ങനാ?
1: പിന്നെ നീ ആരാ? പുണ്യവാളത്തിയോ?
2: മച്ചികളിൽ അനുഗ്രഹീതർ, ദൈവത്തിങ്കിൽ പ്രിയപ്പെട്ടവർ, സന്താനഭാരം ചുമക്കാത്ത ഗർഭപാത്രങ്ങൾ, പാൽ ചുരത്താത്ത മാരടങ്ങൾ. ഇല്ല ചായ, കർത്താവിന് പോലും പിഴച്ചു. ഒരു മച്ചിയെ ആർക്ക് വേണം? എന്തിനാണ് ഇങ്ങനെയൊരു കെട്ട ജീവിതം? ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. അവന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നടക്കട്ടെ. പക്ഷേ അച്ചായ, ഇത്തിരി പോരെ മനഃശാന്തി. ഒരു പാവമാത്മാവിനെ കുത്തിക്കീറിയാൽ ആരും അച്ചായന് മാപ്പ് തരില്ല. ആ ഫിലിപ്പ് സാർ,
1: ഫിലിപ്പ് സാർ
2: വെറും ഒരു പാവമാ അച്ചായ. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത വെറും ഒരു പച്ച പാവം.
1: ഓ, ഇത് പറയാനായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വളച്ചുകെട്ടിന്റെ ആവശ്യമില്ലായിരുന്നു. നീ കിടന്നുറങ്ങ്, നിന്റെ തലക്ക് തീരെ വെളിവിടാനിരിക്കുക.
2: അച്ചായ
1: കിടന്നുറങ്ങടി. അവളുടെ ഒരു സത്യവാങ്മൂലം.

0: സാറവിടെ എത്തപ്പെട്ടത് ഭാഗ്യം, അല്ലെങ്കിൽ ആ കറിയാച്ചൻ ഫിലിപ്പ് സാറിന് നാണം കെടുത്തുവായിരുന്നു.
1: അയാൾക്കെന്താ സാറിനോട് ഇത്രയും വൈരാഗ്യം?
0: ഒരാളെ ശത്രുവായി കിട്ടാൻ അയാൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്താൽ മതിയല്ലോ.
1: എനിക്ക് മനസ്സിലാവുന്നു.
0: കരയിൽ കള്ളും വെള്ളവും അടിച്ച് കഞ്ചാവും പുകച്ച് തെണ്ടി നടന്നിരുന്ന കറിയാച്ചനെ ദ്വീപിൽ കൊണ്ടുവന്ന് ഈ മട്ടിൽ ആളാക്കിയത് ഫിലിപ്പ് സാറാ. അതിന്റെ നന്ദിയാ അയാളിപ്പോ കാണിച്ചോണ്ടിരിക്കുന്നു.
1: ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ അല്ലേ?
0: അതെ,

0: ഇതൊക്കെ കാണുമ്പോ എനിക്ക് എന്നെ തന്നെ പേടിയാ സാർ.
1: എന്തിന്?
0: ഈ ജോലി പോലും സാറിന്റെ കാരുണ്യമാ. ഞാനിനി എന്നാണാവോ സാറുമായി പിണങ്ങുന്നത്?
1: ഉപകാരം ചെയ്തതിന് നന്ദികേട് കാണിക്കണമെന്ന് ലോക നിയമമൊന്നും ഇല്ല മുഹമ്മദേ.
0: ദാ സാറ് വരുന്നു.
2: എന്താണോ ഇത്? എത്ര നേരമായി ഇങ്ങനെ കാത്തിരിക്കുന്നു? കൊയിലാണ്ടിക്കാരൻ മുഹമ്മദ് കുഞ്ഞിയുടെ കയ്യിൽ തൊട്ടുനക്കാൻ വല്ലതുണ്ടോടോ?
0: ഉണ്ട് സർ.
2: വെരി ഗുഡ്. പ്രസാദ്, മുഹമ്മദ് കുഞ്ഞിയുടെ കമ്പനി മുഷിയില്ല. ചിലപ്പോ അപാര ഫോമിലായിരിക്കും. പഴയ ഒരുവിലും കുറെ വിലസിയതാ. ഇപ്പോ കപ്പലിന്റെ പ്രധാന പരിചാരകൻ, ചീഫ് വെയിറ്റർ.
0: എല്ലാം സാറിന്റെ.
2: വിട്. പുതിയ ക്യാപ്റ്റൻ ആരാ മുഹമ്മദേ?
0: ഗോവാക്കാരനാ സർ. ഒരു വിൽഫ്രഡ് ഡിസൂസ.
2: ആരുമാട്ടെ, വെറുതെ ചോദിച്ചു വന്നേള്ളൂ.
0: സാറിന് രാത്രി സ്പെഷ്യൽ എന്തെങ്കിലും?
2: ഏയ്, ഒന്നും വേണ്ട. സ്പെഷ്യൽ എന്തെങ്കിലും ഇയാളെ പോലുള്ളവർക്ക് കൊടുക്ക്, യങ് ടർക്കുകൾക്ക്. ഞാനൊക്കെ കണ്ടം ചെയ്യേണ്ട വണ്ടിയായി കഴിഞ്ഞില്ലേ.
1: എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്?
2: മദ്യം കൊണ്ട് ഒളിപ്പിച്ചു വെക്കാൻ കഴിയാത്ത വിങ്ങലുകൾ, ഒരിക്കലും കരിഞ്ഞുണങ്ങാൻ കൊട്ടാക്കാത്ത മുറിവുകൾ, ചിലപ്പോഴെങ്കിലും ആ മുറിവിൽ നിന്ന് ചോര പൊടിയുന്നു. കലവില കൂട്ടുന്ന കുട്ടികൾ, ഭർത്താവിനും മക്കൾക്കും സ്നേഹം തേറെഴുതി കൊടുത്ത ഭാര്യ, ഇത്തരമൊരു കുടുംബത്തിന് നാഥനായി നിങ്ങൾക്കെന്നെ സങ്കല്പിക്കാൻ കഴിയുമോ പ്രസാദ്?
1: വൈ നോട്ട്? എന്തുകൊണ്ടില്ല?
2: ഇല്ല ഇല്ല, അവളതിന്.
1: ആരാ സാർ?
2: ഓ ഇല്ല, എന്റെ കർത്താവേ, ഇല്ല, ഒന്നുമില്ല. മുഹമ്മദ് കുഞ്ഞേ, എന്റെ കൊയിലാണ്ടിക്കാരൻ പ്രിയമിത്രമേ, നീ ആ കുപ്പിയെടുക്ക്.
0: വേണ്ട സാർ, മതി.
2: എടുക്കടോ. എന്റെ ഭാര്യയുടെയും മകളുടെയും ആരോഗ്യത്തിന് വേണ്ടിയെങ്കിലും ഇത്തിരി കൂടി കുടിക്കട്ടെ.
3: ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ലെന്ന് അച്ചായൻ കേട്ടിട്ടില്ലേ?
4: ശോശാമേ, നീ എനിക്ക് ഇത്തിരി സ്വൈര്യം തന്നാട്ടെ.
3: എന്നാ സ്വൈര്യക്കേടാ ഞാൻ ഇന്നേ വരെ ഉണ്ടാക്കിയത്? അച്ചായൻ തന്നെ മെനഞ്ഞുണ്ടാക്കുന്ന സ്വൈര്യക്കേടല്ലാതെ.
4: സമ്മതിച്ചു. എന്നാലും എന്റെ ശോശാമേ, ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയാവോ?
3: കള്ളസാക്ഷ്യം പറയരുതെന്നല്ലേ കർത്താവിന്റെ പ്രമാണം. ഞാൻ ഇന്നേ വരെ അത് തെറ്റിച്ചിട്ടില്ല അച്ചായ.
4: നീ ഇപ്പോഴും ഫിലിപ്പ് മാത്യുവിനെ സ്നേഹിക്കുന്നുണ്ടോ?
3: ഉവ്.
4: ശോശാമേ, എടി,
3: ഞാൻ എന്റെ നാഥനെ പോലെ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു.
4: ഓ, അപ്പോ യേശു മിശിഹായുടെ സ്ഥാനമേ നീ ആൾ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളൂ അല്ലേ?
3: അതിലും വലിയ സ്ഥാനം മറ്റൊന്നില്ലല്ലോ.
4: സത്യമാണോ നീ പറയുന്നത്?
3: കുംഭസാരക്കൂട്ടിൽ അധികമൊന്നും കേറി നിൽക്കാത്തവളാണ് ഈ ശോശാമ്മ. കേറി നിന്നത് എന്റെ മനസ്സ് ആ വലിയ മനുഷ്യന്റെ മുമ്പിൽ വഴിതെറ്റുമോ എന്ന് പേടിച്ചപ്പോഴാണ്.
4: എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല.
3: ജീവിക്കാൻ വേണ്ടി, കുടുംബത്തെ ജീവിപ്പിക്കാൻ വേണ്ടി ദ്വീപിലെത്തിയ ഒരു പാവം പെണ്ണ്, അവൾ കഭയവും തുണിയുമാകുന്ന വലിയൊരു മനുഷ്യൻ, ഒന്നും നേടാതെ എല്ലാം മറ്റുള്ളവർക്ക് നൽകുന്ന ഒരാൾ, അയാളുടെ പേരോ ഫിലിപ്പ് മാത്യു.
4: ഞാൻ കേട്ടതൊക്കെ.
3: സകല പാപവും ദൂഷണവും മനുഷ്യരോ ക്ഷമിക്കും, ആത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല. അച്ചയ, പീഡിതന്റെ ആത്മാവാണ് ആ മനുഷ്യൻ. കുരിശുമായി നടന്നു നീങ്ങുന്ന അയാൾ അച്ചായന്റെ കുരിശും ഏറ്റെടുത്തിട്ടില്ലേ?
4: നീ പറഞ്ഞു വരുന്നത്
3: ഞാൻ അറിയില്ലെന്ന് അച്ചായൻ ഇതുവരെ നിനച്ചു പോയത്.
4: ശോശാമേ,
3: തിത്തുബി എന്ന് എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണിനെ അച്ചായൻ പഴപ്പിച്ചപ്പോ ആ പാപക്കനി സ്വന്തം പേരിൽ ദ്വീപിലെ ജനന രജിസ്റ്ററിൽ എഴുതാൻ ഹൃദയവിശാലത്ത് ഒരാളെ കാട്ടിയിട്ടുള്ളൂ.
4: ആരാ ഇതൊക്കെ നിന്നോട് പറഞ്ഞത്? ആ ഫിലിപ്പ് മാത്യു ആണോ?
3: അദ്ദേഹം ഒഴികെ ആരും എന്നോട് ഇത് പറയും
4: ഇല്ല. പച്ചക്കള്ളം.
3: വെള്ള പൂശിയത് കൊണ്ട് ശവക്കലർ അല്ലാതെ ആകുന്നില്ല അച്ചായ.
4: എടേ, നീ അതിര് കടക്കുന്നു.
3: നാട്ടിൽ പൊട്ടചിത്രം വരച്ചു നടക്കുന്ന ഒരാളെ പിടിച്ച് ദ്വീപിൽ കൊണ്ടുവന്ന് ആസ്ഥാന ചിത്രകലാധ്യാപകനാക്കുക, അയാളുടെ ചോരയിൽ കിടന്ന കുഞ്ഞിന്റെ തന്തയുടെ സ്ഥാനത്ത് സ്വന്തം പേരെഴുതി.
4: മതിയേ,
3: തീർന്നില്ല അച്ചായ. അയാൾക്ക് ശോശാമ്മ എന്ന പെണ്ണിന്റെ മനസ്സമ്മതം വാങ്ങിക്കൊടുക്കുക.
4: നിർത്താൻ.
3: വികാരി അച്ഛന്റെ മുമ്പിൽ നിന്ന് മനസ്സമ്മതം ചോദിച്ചപ്പോൾ നാവ് പിഴയ്ക്കുമോ എന്ന് പോലും ഞാൻ ഭയന്നിരുന്നു. ഇങ്ങനെയൊരു പാഴ്ജന്മം സംഭവിക്കില്ലായിരുന്നു അച്ചായ.
4: ശോശാമ്മ
3: പറ അച്ചായ, എന്ത് തെറ്റാ മനുഷ്യൻ അച്ചായനോട് കാട്ടിയത്?
4: എല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നു നീ ഇതുവരെ.
3: കഴിഞ്ഞില്ല അച്ചായ, തിത്തുബിയുടെ കുഞ്ഞിന്റെ പിതൃത്വം നിഷേധിക്കാൻ തന്നെ തന്നെ കുരുതി കൊടുത്തില്ലേ അച്ചായൻ?
4: കർത്താവേ,
3: ഇനി ഒരിക്കലും കുഞ്ഞുങ്ങൾ

0: ബഹുമാനിച്ചില്ലേ എന്റെ അച്ചായൻ? എന്നോടൊരു വാക്കുപോലും സൂചിപ്പിക്കാതെ ഇതുവരെ കൂടെ പുറത്തില്ലേ? ഇതൊക്കെ എങ്ങനെ സഹിക്കും അച്ചായ? നീ നിന്റെ ദൈവത്തെ പരീക്ഷിക്കരുതെന്നല്ലേ അച്ചായ കർത്താവ് പറഞ്ഞത്? അച്ചായൻ ഇതുവരെ ദൈവത്തെയാ പരീക്ഷിച്ചുകൊണ്ടിരുന്നത്? മുട്ടുകാലിലിരുന്ന് യുഗങ്ങളോളം മാപ്പിരുന്നാലും പൊറുക്കപ്പെടാത്ത കുറ്റങ്ങൾ. എല്ലാം സഹിച്ചു, പറക്കാൻ ശ്രമിച്ചു, എല്ലാം പൊറുക്കാനുള്ള ശക്തി തരണമേ എന്ന പ്രാർത്ഥനയോടെ ഈ കാലമത്രയും രണ്ടു കാലിൽ നടക്കുന്ന ഒരു ജഡമായി ജീവിച്ചു. എന്നിട്ടും
1: എന്നെ ഇനിയും പരീക്ഷിക്കല്ലേ ശോശാമേ?
0: എനിക്കും ഒരമ്മയായി ജീവിക്കാനുള്ള മോഹമൊക്കെ ഉണ്ടച്ചായ.
1: ഞാൻ തളർന്നു പോകുന്നു.
0: അച്ചായൻ തളരരുത്. അച്ചായ, അച്ചായന്റെ മുമ്പിൽ മുട്ടുകുത്തി ഞാൻ അപേക്ഷിക്കുന്നു. ഇനിയും ആ ഫിലിപ്പ് സാറിനെ ദുഷിക്കരുത്. അച്ചായന് സ്വർഗരാജ്യത്തിലെന്നല്ല ഈ ഭൂമിയിൽ പോലും മനസമാധാനമുള്ള ഒരിടം കിട്ടില്ല.
1: നിർത്തി
0: അച്ചായ, ഞാൻ നിർത്തി.

0: ഇത്തിരി സ്നേഹം ചോദിച്ച കരള് പറിച്ചെടുത്തു കൊടുക്കുകയെന്ന് കേട്ടിട്ടില്ലേ? അതാ ഫിലിപ്പ് സാറ്.
1: എന്നിട്ടും ഒടുവിൽ ഇങ്ങനെയായി.
0: ദ്വീപിലേക്ക് കപ്പൽ സർവീസ് തുടങ്ങിയ കാലം ഞാൻ പറഞ്ഞു കേട്ട അറിവാ.
1: ആ കേക്കട്ടെ.
0: കപ്പല് തിരിച്ചു പോകുമ്പോ അതില് ശോശാമ ടീച്ചറും ഫിലിപ്പ് സാറും കറിയാച്ചനും ഒക്കെ ഉണ്ടായിരുന്നു.
1: കൊല്ലം കുറെ ആയി കാണുമല്ലോ.
0: പിന്നെ ടീച്ചർക്ക് പനിയും ഛർദിയും കടൽ ചുരുക്കും. കുറച്ച് കഞ്ഞിയും ചമ്മന്തിയും കിട്ടിയാ തൽക്കാലം ടീച്ചറെ രക്ഷപ്പെടുത്താം. വഴിക്കുള്ള ഒരു കൊച്ചു ദ്വീപിന്റെ അരികിൽ കപ്പൽ നിർത്തിയപ്പോ ഫിലിപ്പ് സാറ് തോണി കയറി ദ്വീപിലെത്തി.
1: എന്നിട്ട്
0: കഞ്ഞിയും ചമ്മന്തിയും തയ്യാറാക്കി തോണി കയറി കപ്പലിന്റെ അരിയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴേക്കും കപ്പൽ പുറപ്പെട്ടിരുന്നു.
1: ഫിലിപ്പ് സാർ എന്ത് ചെയ്തു?
0: എന്ത് ചെയ്യാൻ, മഴക്കാലം കഴിയുന്നതുവരെ കപ്പൽ തിരിച്ചെത്തിയില്ല. അതുവരെ ഫിലിപ്പ് സാറ് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ
1: കഷ്ടം.
0: കപ്പല് തിരിച്ചെത്തുമ്പോ ആ കപ്പലിൽ നവദമ്പതികളായി ശോശാമ ടീച്ചറും കറിയാമാഷും.
1: അരിയിട്ട് സ്വീകരിക്കാൻ ഫിലിപ്പ് സാറും അല്ലേ?
0: അതങ്ങനെ ഒരു കാലം. കപ്പലിനും ഉരുവിനും കാത്തു കാത്ത് കണ്ണു കഴച്ച കുറെ ഗതികെട്ട മനുഷ്യർ ഇന്നും ദ്വീപുകാരുടെ അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. വിമാനമൊക്കെ പേരിനുണ്ടെന്നല്ലാതെ
1: ഒന്നുമില്ല സർ. ഓരോ പഴയ കഥകള്.
2: എന്നെ ഇങ്ങനെ ബോറടിപ്പിക്കാതെ.
0: സാറിന് ചപ്പാത്തിയും ബീഫ് ഫ്രൈയും കൊണ്ടുവരട്ടെ. നേരം ഇത്രയായിട്ടും ഒന്നും കഴിച്ചില്ലല്ലോ.
2: ഏയ് ഒന്നും വേണ്ടല്ലോ, എനിക്ക് ഇവരില്ലേ. ഇതാ ഏതേമ്പോക്കിയും സ്വർഗകപാഠത്തിലെത്തിക്കുന്ന ഈ വിഷവീഞ്ഞ്.
0: ഞാൻ പോകുന്നു സർ, മെസ്സൽ കുറച്ച് പണിയുണ്ട്.
2: പോയിക്കോളൂ, രാത്രി പണിയൊക്കെ തീർത്ത് ഡക്കിലെത്തണം.
0: ശരി സർ. പ്രസാദ് സാറിനൊരു കണ്ണു വേണം, ആകെ കുഴഞ്ഞായിരിക്കും.
2: എന്താ എന്താ?
0: ഒന്നുമില്ല സർ.
1: ഏറ്റു മുഹമ്മദ്, എല്ലാം കഴിഞ്ഞ് വരണം, പഴയ കഥകൾ ഇനിയും കേൾക്കണം.
0: വരാം സർ.
2: ഇവൻ എന്റെ പ്രിയമിത്രം, ഇവനോ ദൈവത്തിൽ പ്രിയങ്കരം.

0: അച്ചായൻ ഒത്തിരി കുടിച്ചെന്ന് തോന്നുന്നു.
1: ഇല്ലടി ശ്വാസക്കുട്ടി, നിന്നോട് കെറിവിച്ച് ആ ചരക്കുറി കയറിയപ്പോ അവിടെയുള്ളവന്മാർ ഒത്തിരി പോരെ
0: ഒഴിച്ചു തന്നപ്പോ അച്ചായൻ കുടിച്ചു അല്ലേ? സാരമില്ല, വെള്ളം വീഞ്ഞാക്കിയ നല്ല ഇടയന്റെ കുഞ്ഞാടുകൾക്ക് ഇതൊന്നും നിഷിദ്ധമല്ലോ. പക്ഷേ ആ ചരക്കുമുറിയിൽ
1: നീ പറഞ്ഞത് നേരാ, ഒരു തൊഴുത്ത് പോലുണ്ടത്.
0: കൂലിക്കാരും അധ്യാപകരും ചരക്കുമുറിയിൽ യാത്ര ചെയ്താൽ മതി നിണ്ടാസിറക്കിയ ഒരു ഭരണാധികാരിയെ അച്ചായൻ ഓർക്കുന്നുണ്ടോ?
1: ഓർക്കുന്നുണ്ട്, ഏതോ ഒരു വാദ്യാരുടെ മകനാണെന്നും കേട്ടിട്ടുണ്ട്.
0: ദ്വീപിലെത്തിയപ്പോൾ അയാൾ പഴയതൊക്കെ മറന്നു. ഒന്നും മറക്കാത്ത ഒരാൾ മാത്രമേ എന്നും ദ്വീപിലുണ്ടായിരുന്നുള്ളൂ.
1: ഫിലിപ്പ് മാത്യു അല്ലേ?
0: അതെ. അച്ചായൻ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ആ പേരുച്ചരിക്കുന്നത് എനിക്ക് കർത്താവിന്റെ തിരുനാമം ഉച്ചരിക്കുന്നത് പോലെയാ. അച്ചായൻ എന്തിയൊന്നും മിണ്ടാതിരിക്കുന്നേ.
1: ഞാൻ എന്നാ വേണം.

0: എന്നാ നീ പറയുന്നേ?
1: അന്ന് ആ ഓർഡറിനെതിരെ ഒരാൾ മാത്രം ആ സമരത്തിനിറങ്ങിയത്
0: തന്റെ ഫിലിപ്പ് സാർ.
1: അച്ചായ സത്യം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിക്കാൻ എങ്ങനെ കഴിയും എന്നല്ലേ തിരുവചനം.
0: എന്തിനൊന്നില്ലാത്ത പക, വിദ്വേഷം, എല്ലാം വെറുതെ ആയിരുന്നു ഇപ്പോ തോന്നി തുടങ്ങിയിരിക്കുന്നു.
1: മതി, എനിക്കിത്രയും മതി. ദൈവാത്മാവിനാൽ അച്ചായന്റെ മനസ്സിലെ ഭൂതാത്മാക്കൾ പുറത്തേക്ക് കടന്നിരിക്കുന്നു.
0: എനിക്കും അങ്ങനെ തോന്നുന്നു.
1: അച്ചായ, നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ് ക്യാബിനിൽ മനുഷ്യരെ പോലെ കഴിയുന്നത് ആ ഫിലിപ്പ് സാറിന്റെ സമരം കൊണ്ടാ.
0: അറിയാൻ ശ്വാസക്കുട്ടി.
1: ആ ഓഫീസർ എന്തോ ഒരു ഉപദ്രവിച്ചു, കപ്പലിന്റെ വരവ് പോലും നിർത്തിക്കാൻ അങ്ങനെ ശ്രമിച്ചു.
0: ഞാനും കുറെ കേട്ടിട്ടുണ്ട്.
1: അതിനൊക്കെ എതിരായി പോരടിക്കാൻ ഫിലിപ്പ് സാർ മാത്രം.
0: ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നുവല്ലോ. ഞാനും സത്യക്രിസ്ത്യാനിയാ ജോസാമേ. വേദപുസ്തകം എന്റേതുവാ.
1: എന്റെ അച്ചായ, എനിക്ക് തൃപ്തിയായി, ഒത്തിരി ഒത്തിരി തൃപ്തിയായി.
0: എന്നോട് പൊറുക്കണമെന്ന് പറയാൻ പോലും
1: വേണ്ട. ഇനിയൊരു അക്ഷര അച്ചായം പറയണ്ട. വരൂ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരയണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുവേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ,
0: ആമേൻ.

0: വെറും ഒരാവേശത്തിന്റെ പുറത്തുള്ള എടുത്തുചാട്ടമായിരുന്നില്ല പ്രസാദ്, കടുത്ത നിരാശയിൽ നിന്ന് ഉയരെടുത്തൊരു തിരിച്ചടി.
1: സെമിനാരികളിലും ഇത്തരത്തിലുള്ള കളികളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു.
0: മനുഷ്യരുള്ള എല്ലായിടവും ഇത്തരത്തിലുള്ള കളികൾ കാണും. ഒരു കണക്കിന് നോക്കിയാൽ അവരൊന്നും ഒരു തെറ്റും ചെയ്തില്ല. ഇടവക വികാരിയുടെ റെക്കമെൻഡേഷനുമായി പോയ എന്നെ തടഞ്ഞ് മെത്രാന്റെ കത്തുമായി വന്നവളെ ടീച്ചറായി പോസ്റ്റ് ചെയ്തു. അത്ര തന്നെ.
1: എന്നിട്ട്
0: കോഴഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടെത്തെ ഞാൻ വാച്ച് വിറ്റ് കിട്ടിയ പണവുമായി ബേപ്പൂരിലെത്തുന്നു. ദ്വീപിലേക്കുള്ള ചെറിയ ഉരുവിൽ കയറുകയും ചെയ്യുന്നു.
1: ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന മനോഹരമായൊരു പേരുണ്ട് സർ, വിധി, ഫേറ്റ്.
0: കരയിൽ നിന്ന് ലോഡവും മുരുവും ബോട്ടും കപ്പലും കാത്തു നിൽക്കുന്ന ഒരു ജനസമൂഹം.
1: വല്ലാതെ ബുദ്ധിമുട്ടിക്കാണ് അല്ലേ സർ?
0: ഒരുപാട് ഒരുപാട്. മൺസൂൺ ആരംഭിച്ചാൽ കരയുമായുള്ള ബന്ധമറ്റുപോകുന്ന ദ്വീപ് നിവാസികൾ തേയിലക്ക് പകരം തെങ്ങിൻ വേരിട്ട് കട്ടൻ ചായ ഉണ്ടാക്കി കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. അരിയും പലവ്യഞ്ജനങ്ങളും ഇല്ലാതെ വെറും ഇളനീരിൽ ആയുസ് നീട്ടിപ്പിടിക്കേണ്ടി വന്നിട്ടുണ്ട്.
1: ഒരു നെടിയ ജീവിതം മുഴുവൻ പോരാട്ടവും സാഹസവുമായിരുന്നെന്ന് അഭിമാനിക്കാമല്ലോ സർ.
0: അഭിമാനം, എന്തഭിമാനം! ഇപ്പോൾ എന്നെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അവറ്റിനെയും പുച്ഛവും നിറയ. വേണ്ട വേണ്ട, ഞാനതൊന്നും പറയുന്നില്ല.
1: സാർ വഴിവിട്ടൊന്നും സംസാരിക്കില്ലെന്ന് എനിക്കറിയാം. ഇത്രയൊക്കെ മനസ്സ് തുറന്നത് എന്റെ നിർബന്ധം കൊണ്ടാണെന്നും അറിയാം. സാറിന്റെ കുടുംബത്തെ കുറിച്ചെന്നിട്ടും ഒന്നും.
0: പ്ലീസ് പ്രസാദ്, എന്നോടൊന്നും ചോദിക്കരുത്. എല്ലാം മറക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കയ്പ് നീര് നെഞ്ചിലേക്ക് പകരുന്നത്. അല്ലാതെ ഇതിനോടുള്ള ആസക്തി കൊണ്ടല്ല.
1: സാർ എന്നോട് ചോദിച്ചല്ലോ ഒരു കുടുംബത്തിന്റെ നായകനായി സാറിനെ സങ്കല്പിക്കാൻ കഴിയുമോ എന്ന്.
0: പ്രസാദ്, നമുക്കിവിടെ നിർത്താം. ദ്വീപിനെ കുറിച്ച് മറ്റെന്ത് വേണമെങ്കിലും ചോദിക്കാം.
1: അതിനിനിയും സമയമുണ്ടല്ലോ സർ.
0: എങ്കിൽ ഈ കടലിന്റെ നിതാന്തമായ സംഗീതം കേട്ട് കാറ്റിന്റെ കിന്നാരം കേട്ട് വെറുതെ ഇരിക്കാം.
1: എങ്കിൽ സാറിന്റെ ഇഷ്ടം പോലെ.
0: പ്രസാദ് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ഈ കടലിനെ കൈമാടി വിളിക്കുന്നത് എന്നേക്കുമായി തന്റെ മാറിലൊളിക്കാമോ എന്ന് ചോദിക്കുന്നത്.
1: വേണ്ട സർ, ഇങ്ങനെയുള്ള അശുഭചിന്തകളൊന്നും അരുത്.
0: എന്തൊരു നിർവൃതിയായിരിക്കും കാറ്റിന്റെ കൈകളിലൂടെ അമ്മാനമാടി മറന്ന് കടലിന്റെ മടിത്തട്ടിൽ.
1: ഇത്തരമൊരു സംഭാഷണം നമുക്കിടയിൽ നടക്കരുത് സർ. ഞാൻ എന്റെ കാബിനിലേക്ക് പോകുന്നു.
0: ഞാൻ നിർത്തി. പ്രസാദ്, എങ്ങും പോണ്ട. അല്ലെങ്കിൽ താനൊരു കാര്യം ചെയ്യേ, ആ കൊയിലാണ്ടിക്കാരനെ ഒന്ന് കണ്ടുപിടിക്കേ.
1: എന്തിനാ സർ?
0: അവൻ വിചാരിച്ച എനിക്ക് ഇത്തിരി പോലെ ഇന്ധനം സംഘടിപ്പിച്ചു തരാൻ കഴിയും.
1: ശരി സർ, ഞാൻ നോക്കാം. സാർ ആ കൈവരിയുടെ അരികിൽ നിന്ന് മാറി കസേരയിലിരിക്കും.
0: താൻ ഭയപ്പെടുകയെന്നും വേണ്ടടോ. കടലിൽ ചാടി ചാകാനൊന്നും ഞാൻ പോണില്ല. നിങ്ങളെ ചെറുക്കെങ്കിലും വേണ്ടുന്ന കാലത്തോളം ഞാൻ.
1: സാർ, ഫിലിപ്പ് സാർ.

0: ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്നല്ലേ ശോശാമയെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്?
1: എന്റെ ഈശോയെ, അച്ചായന് ഇതെന്നാ പറ്റി?
0: സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഇമ്മട്ടിലും കർത്താവ് അരുളി ചെയ്തിട്ടില്ലേ?
1: ഓ അച്ചായ, എല്ലാം എല്ലാം തിരുവചനങ്ങൾ, മണ്ണിലെ മനുഷ്യൻ അഭയമായി തീർന്ന വിശുദ്ധ സൂക്തങ്ങൾ.
0: എനിക്ക് ദൈവത്തിന്റെ പ്രിയപുത്രനാകണം ശോശാമേ.
1: അച്ചായ,
0: വൈകിയ വേളയിലെങ്കിലും ഒരു കുമ്പസാരം.
1: എന്റെ ഈശോയെ, എനിക്കിത് വിശ്വസിക്കാൻ മേല.
0: അതേ ശോശക്കുട്ടി, ചെയ്തുപോയ പാപങ്ങൾക്ക് ഒരു പ്രായശ്ചിത്തം.
1: എനിക്ക് സമാധാനമായി. എന്റെ അച്ചായന് മാനസാന്തരം വന്നു എന്നറിയുമ്പോ പള്ളിയിലച്ചൻ പോലും അന്തം വിട്ടു പോകും.
0: ഞാൻ ഒരു ഇടവക വിഹാരിയുടെ മുമ്പിലും കുമ്പസരിക്കാൻ പോകുന്നില്ലെങ്കിലോ?
1: അച്ചായ, എന്താ ഇത്?
0: അതേ എന്റെ ശോശക്കുട്ടി, ഞാൻ കുമ്പസരിക്കുന്നത് ഒരു വലിയ മനുഷ്യന്റെ മുമ്പിലാ, എഡ്യൂക്കേഷൻ ഓഫീസർ ഫിലിപ്പ് മാത്യുവിന്റെ മുമ്പിൽ.
1: നേരാണോ അച്ചായൻ പറയുന്നത്?
0: നുണ പറയുന്നത് നിർത്തി ശോശാമേ, നിന്റെ തിരുവിഷ്ടം അതാണെങ്കിൽ അതുതന്നെ നടക്കട്ടെ എന്ന് എന്റെ ഉള്ളം പറയുന്നു.
1: വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയാതെ ജീവിച്ച ആ പുണ്യാത്മാവിനോട് കാട്ടുന്ന ഏറ്റവും വലിയ നീതി.
0: എന്റെ പ്രായശ്ചിത്തം ഇതാകട്ടെ. ആ വരൂ ശശിക്കുട്ടി, നമുക്ക് ഡെക്കിലേക്ക് പോകാം. വരൂ.
1: ഓ, തിടുക്കം കൂട്ടാതെ എന്റെ അച്ചായ, എനിക്ക് ഡ്രസ് ഒന്ന് മാറ്റണം.
0: വേഗം ആകട്ടെ എന്റെ ഇടിക്കുള്ള തറവാട്ടിലെ കൊച്ചു മാലാഖേ.

0: മുഹമ്മദ് കുഞ്ഞി ഇനിയും മദ്യം വേണമെന്ന് പറഞ്ഞ് എന്നെ അയച്ചിരിക്കുക. വേണ്ടെന്ന് ഞാൻ പറഞ്ഞ
1: ഞാനതനുസരിക്കും. ഫിലിപ്പ് സാറിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് സാറ് പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമൊക്കെ എനിക്കുണ്ട് സർ.
0: ഇപ്പൊ തന്നെ വളരെ കൂടുതലാ, ആകെ കുഴഞ്ഞായിരിക്കു.
1: ഈ വരവിലാ ഇത്രയും കൂടുതൽ. അങ്ങോട്ട് പോകുമ്പോ ഒരു തുള്ളി തൊട്ടിരുന്നില്ല.
0: ഞാൻ വിശ്വസിക്കില്ല.
1: സത്യം. ചിലപ്പോ ജോലി രാജിവെച്ച് വീട്ടിൽ തന്നെ അങ്ങ് കൂടിയേക്കുമെന്ന് പോലും പറഞ്ഞു.
0: വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: ഭാര്യയും മെഡിസിൻ പഠിക്കുന്ന മോളും. അവൾക്ക് വിവാഹപ്രായം ഏതാണ്ടായെന്ന് പറഞ്ഞിരുന്നു.
0: എല്ലാം തകിടം മറിഞ്ഞത് എങ്ങനെയാ?
1: ഒരെത്തും പിടിയും കിട്ടുന്നില്ല. കപ്പലിൽ കയറിയ പാടെ ചിലതൊക്കെ ചോദിച്ചിരുന്നു, ഒന്നിനും വ്യക്തമായി മറുപടി തന്നില്ല.
0: ഇനി വീട്ടുകാരിക്കോ മകൾക്കോ വല്ല
1: ഏയ്, ചെറിയ കാര്യങ്ങൾക്കൊന്നും മനസ്സിടിയുന്ന പ്രകൃതമല്ല സാറിന്റേത്. ആ സാറ് വല്ലതും ചോദിച്ചോ?
0: ചോദ്യത്തിനല്ല മറുപടി, കുത്തി കുത്തി ചോദിച്ചു നോക്കി. കുറെ പഴയ കഥകൾ കിട്ടും.
1: കൊച്ചിയിൽ ഇറങ്ങിയപ്പോ മംഗലാപുരത്തെത്തിയ കഥയൊക്കെ പറഞ്ഞു കാണും അല്ലേ?
0: എന്തൊക്കെയോ പറഞ്ഞു. ഒന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നില്ല മുഹമ്മദെ. മനസ്സ് നിറയെ കുടിച്ച് കുടിച്ച് ഒടിഞ്ഞു കുത്തിയ ആ കുഴഞ്ഞ രൂപമാണ്.
1: വരൂ സാർ, നമുക്ക് ഡെക്കിലേക്ക് പോകാം.

0: സ്വന്തമായി ഒരു കാറുണ്ടായിരുന്നെങ്കിൽ നന്നായേനെ. മാസം തോറും വാടകയ്ക്ക് എടുത്ത് എന്തോരം കാശാ മുടിച്ചത്. ഡോക്ടറാണെങ്കിൽ
1: എല്ലാം ശരിയാകൂടി. അതിനുള്ള മാസ്റ്റർ പ്ലാൻ ഒക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്.
0: ഒവ്വ, ലീവിൽ വരുമ്പോഴൊക്കെ ഇങ്ങനെ അങ്ങ് പറഞ്ഞാ മതി.
1: അല്ല, വളരെ സീരിയസ് ആയി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്.
0: പിന്നെ പിന്നെ?
1: ആദ്യം കൊച്ചു തെരേസയുടെ തിരുവയറൊന്നൊഴിയട്ടെ, ഒരു ഉണ്ണിയേശു പിറക്കട്ടെ.
0: എനിക്കൊരു പെണ്ണിനെ തന്നാ മതിയെന്ന കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു കൂട്ടിന്.
1: ആ കൂട്ടിനാണല്ലേ വേണ്ടത്. അതിനിപ്പോ
0: കൊല്ലത്തിലൊരു

0: വീട്ടില് വന്നു പോകുന്ന ആളാ. കൊച്ചു വർത്തമാനം കേട്ടാ തോന്നും എന്നും കൂടെ കിടക്കാന്ന്.
1: എല്ലാം ശരിയാവുമടി. ആദ്യം സ്വന്തമായൊരു കിടപ്പാടും, അതായിക്കഴിഞ്ഞാ കൊച്ചു ത്രേസ്യയും ഉണ്ണിയേശുവിനെയും കൊണ്ടൊരു കടൽയാത്ര.
0: ഉണ്ണിയേശുവല്ല, കൊച്ചുമറിയ.
1: ഓ, സമ്മതിച്ചു. പെൻഷൻ പറ്റുന്നവരെ ദ്വീപിൽ സകുടുംബം. തിരിച്ചു വന്നാലൊരു ചെറിയ വീട്, ഇത്തിരി റബ്ബർ, മുറ്റത്തൊരു കാർ.
0: വെറുതെ ഓരോ സ്വപ്നങ്ങള്. ഈശോയ്ക്ക് അറിയാം.
1: അതിലേറെ കുരിശുമൂട്ടിൽ ഫിലിപ്പ് മാത്യുവിന് അറിയാം. എല്ലാം നേരെയാകുമടി എന്റെ പൊന്നു ത്രേസ്യെ.
0: എന്തായി കാണിക്കണേ
1: എടോ ഡ്രൈവറെ, താന കണ്ണാടി ഒന്ന് തിരിച്ചു വെച്ചാട്ടോ.
2: ഞാനങ്ങ് മുളന്തുരുത്തിക്കാരനാ സാറേ.
1: മുളന്തുരുത്തിക്കാർ കണ്ണാടി കാണാൻ വയ്യേ.
0: ഈ ചൈനെ കൊണ്ട് വിളിച്ചോ?
1: ഓ, മോളെവിടെ?
0: ഉറങ്ങുവോ?
1: ഈ കൊച്ചുമറിയായിക്ക് ഉറക്കമല്ലാതെ മറ്റൊരു കലാപരിപാടി ഇല്ലല്ലോ.
0: കൊച്ചുങ്ങൾ അങ്ങനെയാന്ന് അറിയാഞ്ഞിട്ടല്ലേ. ഓ, എവിടെ അറിയാനാ? ഇതെന്താ കയ്യില്?
1: ഇയാള് പറഞ്ഞാട്ടെ.
0: കവടി നിരത്താനൊന്നും എനിക്കറിയില്ല.
1: എന്നാ കണ്ണടച്ച കർത്താവിനെ ഓർത്ത രണ്ട് കയ്യ നീട്ടി വാങ്ങിച്ചാട്ടെ.
0: എന്താന്ന് പറയാതെ ഞാനിത് വാങ്ങിക്കൂലെങ്കിലോ?
1: എങ്കിലേ കേട്ടോളൂ. കല്ലുവളപ്പിൽ ചാണ്ടിക്കുഞ്ഞുമകൾ കേട്ടി കൊച്ചു ത്രേസ്യയ്ക്ക് അവളുടെ കെട്ടിയവന്റെ വക 25 സെന്റ് തെങ്ങിൻ തോപ്പിന്റെ രജിസ്ട്രാധാരം. കൊച്ചു പറയാണ് എന്റെ പൊന്നെ. ഇനി ഒഴിവുകഴിവ് കാണരുത് ത്രേസ്യ. ഇക്കുറി നിങ്ങളെ കൊണ്ടുവരുന്ന ദ്വീപിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
0: ഇച്ചാൻ എന്താ ഈ പറയുന്നത്? ഈ കൈക്കുഞ്ഞുമായി ദ്വീപിൽ വയ്യ. ഇവിടെ ആകുമ്പോ സഹായിക്കാൻ പലരും കാണും.
1: അവിടെയും കുഞ്ഞുങ്ങളുണ്ട്, അവർ വളർന്ന് വലിയവരാകുകയും ചെയ്യും. നിനക്കവിടെ ഒരു വിഷമം വരാതെ ഞാൻ.
0: ഇച്ചാൻ എന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? അവൾ ഇത്തിരി വലുതാകട്ടെ, സ്കൂളിൽ പോകാറാകുമ്പോഴേക്കും നമുക്കൊരുമിച്ച്.
1: അതുവരെ ഞാനിവിടെ തനിച്ച്.
0: എന്റെ പൊന്നിച്ചാൻ എന്താ കൊച്ചുങ്ങടെ കൂട്ട്? എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ.
1: ഞാൻ കാത്തിരിക്കാം.
0: ഇച്ചാനൊന്ന് ചിരിച്ചേ.
1: എന്തിനാ
0: ചിരിച്ചേന്ന്?
1: അതെ, എന്റെ മോളുടെ ഒരു കോലം നോക്കിയേ. അങ്ങനെ അങ്ങനെ.
0: കാർ എന്തിനാ ഇച്ചാ ഇനിച്ചാന്റെ പേരിൽ വാങ്ങിയത്?
1: വേണമെങ്കിൽ നിന്റെ പേരിലോ മോളുടെ പേരിലോ മാറ്റാവുന്നല്ലേ ഉള്ളൂ.
0: മാറ്റണം, അല്ലെങ്കിൽ ഇച്ചാൻ പോയി കഴിഞ്ഞാൽ ടാക്സ് അടക്കാനും ലൈസൻസ് പുതുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാ.
1: അപ്പോ ഇക്കുറി നിങ്ങൾ എന്നോടൊപ്പം ഇല്ലേ?
0: ഇച്ചാൻ എന്താ ബുദ്ധിയില്ലാതെ മറ്റൊരു സംസാരിക്കുന്നത്?
1: ഓ, നിന്റെ അത്ര ബുദ്ധിയില്ലാഞ്ഞിട്ട്.
0: 2 വർഷം കഴിയുമ്പോ മോള് 10ൽ എത്തും. ഇപ്പോഴേ ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ ഒക്കത്തില്ല.
1: ദ്വീപിലും 10ാം തരമുണ്ട്, പരീക്ഷയുണ്ട്, കുട്ടികൾ നല്ല നിലയിൽ പാസ്സാകുന്നുണ്ട്.
0: ഇത് കേട്ട് കേട്ട് മടുത്തു. എന്ത് പറഞ്ഞാലും ഒരു ദ്വീപ്.
1: നിനക്കിവിടെ കേട്ടാണ് മടുത്തത്? എനിക്കവിടെ ജീവിച്ചിട്ടും.
0: എന്ത് പറഞ്ഞാലും മോളുടെ എൻട്രൻസ് കഴിയാതെ ഞാൻ എങ്ങോട്ടും ഇല്ല.
1: എൻട്രൻസ് കഴിയുമ്പോ മറ്റെന്തെങ്കിലും കടമ്പതി കണ്ടെത്തും.
0: കർത്താവാണ് സത്യം. അത് കഴിഞ്ഞാ ഞാൻ ഇച്ചാന്റെ ഒപ്പം കാണും.
1: സത്യം
0: സത്യം, നമ്മുടെ മോളാണ് സത്യം.

0: ദൃശ്യമേ, എടി ദൃശ്യമേ,
1: ആരാ ആരാണ് ഈ പാതിരക്ക്?
0: കഥക തുറക്കടി.
1: ആരാണെന്ന് ചോദിച്ചത് കേട്ടില്ലേ?
0: നീ ആരാ?
2: ഞാനാ ത്രേസ്യമ്മ.
0: തുറക്കടി കഥക തുറക്കാനാ പറഞ്ഞത്?
1: താൻ എന്താ രാത്രി വിളിച്ചു പോകുന്നേ?
0: എന്റെ വീട്ടിൽ വന്ന് വിളിച്ചു പോകുമെന്ന് ചോദിക്കാൻ നീ ആണോ ആരാ പട്ടി?
2: നിർത്തടോ. ഇതേ കെ ടി കൊച്ചു ത്രേസ്യാമ്മയുടെ വീടാ. ഇവിടെ ആർക്കും കടന്നു വന്ന് എന്തും കാട്ടിക്കൂട്ടാമെന്ന് കരുതരുത്.
1: ഞാൻ പോലീസിനെ വിളിക്കാം.
0: ഇതിന്റെ അമ്മയുടെ പോലീസ്.
2: വേണ്ട വേണ്ട, ഒരു പോലീസിന്റെ ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അവകാശമില്ലാത്തവർ ഒഴിഞ്ഞു പോയിക്കൊള്ളു.
0: ത്രേസ്യാമ്മേ,
2: ആ എന്റെ പേര് അത് തന്നെയാ.

എന്തിനായിരുന്നു ഈശോയെ ഈ കുരിശുകളെല്ലാം എനിക്ക് നീ തന്നത്? അതിനു മാത്രം പാപമൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. ഞാൻ എന്നെ മറന്നു, എന്റെ കുടുംബത്തെ സ്നേഹിച്ചതാണോ തെറ്റ്? നിന്റെ പ്രമാണങ്ങൾ ശിരസിലേറ്റിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? തെറ്റ് ചെയ്യാത്തതാണ് എന്റെ തെറ്റെങ്കിൽ അതിലെനിക്ക്

0: സാർ, എന്താ ഓർത്തിരിക്കുന്നത്?
1: ഏയ്, ഒന്നുമില്ല.
0: സാറിന്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു.
1: മറ്റവൻ കൂടിപ്പോയ എനിക്കിങ്ങനെയാ?
0: അല്ല, എനിക്കറിയാം അതൊന്നും അല്ലെന്ന്.
1: ദൈവം പോലും കൈവിട്ട് എന്നെ നിങ്ങൾ കൈവിടാത്തത് എന്തോ എന്നോർത്തു പോയതാണ്. എവിടെ ഇന്ധനം
0: സാർ? അത്
1: അത് ഇത് ഒന്നും പറയണ്ട. എടോ കൊയിലാണ്ടിക്കാരൻ മുഹമ്മദ് കുഞ്ഞി, നീയും എന്റെ ക്ഷമ പരീക്ഷിക്കുകയാണോ?
2: തീർന്നു സാർ, ഒരു തുള്ളി പോലും കിട്ടാനില്ല.
1: കള്ളം, കപ്പലിലെ ചരക്കുമുറിയിൽ ഏതൊക്കെ മുക്കിലും പൂലയിലും കൊട്ടുവടിയും കോടാലിയും വെടിക്കെട്ടും കാരിരിമ്പും എന്നെ പോലുള്ളവരെ കാത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം.
0: അതല്ല സർ, ഇനിയും കുടിച്ചാൽ.
1: നോ മിസ്റ്റർ പ്രസാദ്, എന്റെ കെട്ടിയോൾക്കും മോൾക്കുമില്ലാത്ത അനുകമ്പയും ദയയും നിങ്ങൾ ആരും കാണിക്കരുത്. അതെനിക്ക് സഹിക്കാൻ വയ്യ.
2: സാർ, ഞങ്ങൾ പറയുന്നതൊന്നും.
0: സാർ, നമുക്ക് ക്യാബിനിലേക്ക് പോകാം, മഞ്ഞ് വീഴുന്നുണ്ട്.
1: നോ, വേണ്ട. ഇവിടെ ദൈവത്തെ നേരിൽ കാണാം.
2: പറയുന്നത് കേൾക്കൂ സാർ.
1: ഞാൻ പറയാം, ത്രേസ്യാമ്പക്ക് സ്വത്തായി, വീടായി, കാറായി, കെട്ടിക്കാൻ പ്രായമായ കൊച്ചുമറിയ എല്ലാമായി. പോരാത്തതിന് അവൾ ഡോക്ടറും ആവും. എനിക്കോ ഈശോയെ, നീ പറയ.
0: സാർ, എന്താണിത് സാർ?
1: ഞാൻ പറയട്ടെ, ചിത്തുവീട് അറിവില്ലായ്മ കൊണ്ട് ദ്വീപിലെ ജനന രജിസ്റ്ററിൽ ആർക്കും വേണ്ടാത്ത ഒരു പേര് മാത്രമായി. നിന്റെ ബാക്കി എന്റെ ഈശോയെ. ആകാശത്തിനും കടലിനും ഇടയിൽ ഒരിടം എനിക്ക് നീ കണ്ടെത്തിയില്ലല്ലോ ദേശോയെ.
2: സാറേ, സാറേ,
1: നീ എനിക്ക് രണ്ട് ജീവപര്യന്തമല്ലേ പതിച്ചു തന്നത്? രണ്ട് ജീവപര്യന്തം.
0: മുഹമ്മദ് കുഞ്ഞെ, നീ ചെല്ലി ചെല്ല്, ഡോക്ടർ കിട്ടുമെന്ന് നോക്ക് വേഗം.
1: നന്നായി, നീ വന്നത് നന്നായി. അരികിലിരുന്ന് വേദപുസ്തകം വായിച്ചു തരാൻ ഒരു കൊച്ചു കറിയാച്ചനോട് നീ പറയണം. എനിക്ക് അവനോട് മാപ്പ്, എനിക്ക് മാപ്പ്. ഞാൻ ആര് കറിയാച്ച മാപ്പ് ഏതാണ്?
2: അങ്ങനെ പറയരുത്.
1: താനതിന് തെറ്റൊന്നും
2: ചെയ്തു. ഞാൻ അങ്ങയോട്
3: ക്ഷമിച്ചു എന്ന് ഒരു വട്ടമെങ്കിലും പറയണേ സാർ.
1: എന്നിൽ ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ആകാശത്തിലിരിക്കുന്നവരോട് യാചിക്ക്.
0: സാർ, ഈ വെള്ളം അല്പം കുടിക്ക സാർ.
1: ഒന്നും വേണ്ടടോ, ഒരു സ്വച്ഛന്ദ മൃത്യു.
3: അങ്ങനെ പറയല്ലേ സാർ.
2: അരുതാത്തൊന്നും ചിന്തിക്കല്ലേ.
1: ആർക്കും വേണ്ടാത്ത എന്നെ കടലിൽ തന്നെയാണ്. കടലെന്നെ മടിത്തട്ടിൽ കിടത്തി താരാട്ടുപാടി ഉറക്കുമ്പോ നിങ്ങൾ കാറ്റിനോട് പറയണം.
0: സാർ, സാറി, വെള്ളം അല്പം കുടിക്ക സാർ.
1: നിങ്ങൾ പറയണം. അവസാന ശ്വാസം വരെ എന്റെ ഉള്ളിൽ കൊച്ചുമറിയും ത്രേസ്യവുമായിരുന്നെന്ന് അവർക്ക് വേണ്ടി മാത്രം.

0: വായിരുന്നു ഞാൻ ജീവിച്ചതെന്ന് അവരെ ഓർത്ത് രണ്ട് ജീവപര്യന്തം ഇതിൽ കഴിച്ചു കൂട്ടിയെന്ന്.
1: സാർ

0: സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുപ്പാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്നു വീഴും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണാം.
1: കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നു. നാടകം സമാപിക്കുന്നു. രചന ടി എൻ പ്രകാശ്. പങ്കെടുത്തവർ പി കെ രാഘവൻ, ഗോപാലകൃഷ്ണൻ കൊളച്ചേരി, സി വി രഘു, ധനരാജ് മാമ്പ, തങ്കമണി ശശീന്ദ്രൻ, സി ജെ സലോമി. സംവിധാന സഹായം പി കെ വിനോദ് കുമാർ. സംവിധാനം ഉണ്ണികൃഷ്ണൻ.

മിടുമിടുക്കി എന്ന പടത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ശ്രീകുമാരൻ തമ്മിയുടെ വരികൾ, എം എസ് ബാബുരാജിൻ്റെ സംഗീതം. അടുത്ത ഗാനം മറുനാട്ടിൽ ഒരു മലയാളി എന്ന പടത്തിൽ, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനങ്ങളാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഗാനം അശ്വതി എന്ന പടത്തിൽ പി ഭാസ്കരൻ്റെ രചന, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

രാഗം എന്ന പടത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. വയലാറിൻ്റെ രചന സലിൽ ചൗധരിയുടെ സംഗീതം. അടുത്ത ഗാനം ചൂള എന്ന പടത്തിൽ എസ് ജാനകിയും യേശുദാസും പാടിയത്. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ ഈണം.

ഇതാ ഒരു ധിക്കാരി എന്ന പടത്തിലെ ഗാനമാണിപ്പോൾ കേട്ടത്. പൂവച്ചൽ ഖാദറിൻ്റെ രചന, എ ടി ഉമ്മറിൻ്റെ സംഗീതം. അടുത്ത ഗാനം ഒ എൻ വിയും ഇളയരാജയും ചേർന്നൊരുക്കിയത് ചിത്രം ഓളങ്ങൾ.

ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിലെ ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.